ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 5, കൊല്ലവർഷം 1201 ഇടവം 12, 2026 മെയ് 26 ചൊവ്വാഴ്ച. 102.3 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:47. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സമയം, സമയത്തിന്റെ ചിറകിലേറി സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. മനുഷ്യവ്യാപാരങ്ങളും ചരാചരങ്ങളുടെ ചലനങ്ങളും പ്രപഞ്ചത്തിന്റെ താളവും ക്രമപ്പെടുത്തുന്നത് സമയമാണ്. ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ് ഫോർ നൺ എന്ന ചൊല്ല് സമയത്തിന്റെ വിലയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായി ലഭിക്കുന്ന ഒന്നാണ് സമയം. അതിന്റെ ശരിയായ വിനിയോഗമാണ് ഓരോരുത്തരുടെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഒന്നായി സമയം നിലകൊള്ളുന്നു. സമയത്തെ നിയന്ത്രിക്കാനും വരുതിയിലാക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ സമയചക്രത്തിലൂടെ പിന്നോട്ടു പോകുവാനും കോവിഡ് പോലെയുള്ള മഹാമാരികളെയും ദുരന്തങ്ങളെയും കുറേക്കൂടി ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി അഭിമുഖീകരിക്കുവാനും കഴിയുമായിരുന്നല്ലോ എന്ന ചിന്ത മനസ്സിൽ ഉരുത്തിരിഞ്ഞേക്കാം. മാത്രമല്ല, കഴിഞ്ഞുപോയ സുന്ദരമായ മുഹൂർത്തങ്ങൾ ആവർത്തിക്കാനും അതിന്റെ സന്തോഷത്തിലായിരിക്കാനും കഴിയുമായിരുന്നു. സമയത്തെ അതിജീവിക്കാനും നിയന്ത്രിക്കാനും എന്നും മനുഷ്യൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. തന്റെ ആയുസ് ഒരു ദിവസം കൂട്ടുകയോ അതല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യണം എന്ന വരം നാരായണത് ഭ്രാന്തൻ ആവശ്യപ്പെടുമ്പോൾ അതിന് തനിക്ക് കഴിവില്ല എന്ന് പറയുന്ന കാളിയുടെ നിസ്സഹായാവസ്ഥ, സമയത്തെ നിയന്ത്രിക്കാൻ മനുഷ്യനോ മറ്റേതെങ്കിലും ശക്തിക്കോ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമയത്തെ നിയന്ത്രണത്തിൽ നിർത്തുവാനുള്ള അഭിനിവേശം എന്നും മനുഷ്യന്റെ പ്രത്യേകതയായിരുന്നു. അതിന് പലവിധ മാർഗങ്ങൾ അവൻ സ്വീകരിച്ചു പോന്നു. ജീവിത വ്യാപാരങ്ങളുടെ വേഗത വർദ്ധിക്കുന്നതിന് ഇത് കാരണമായി തീർന്നു. ഒരു കാലത്ത് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എടുത്തിരുന്ന യാത്രകൾക്ക് ഇന്ന് മിനിറ്റുകളും മണിക്കൂറുകളും മാത്രം മതിയാവുന്നു. ഒരു മനുഷ്യായുസ് മുഴുവൻ വിനിയോഗിച്ചാലും ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ എത്തിപ്പെടാൻ കഴിയുമെന്ന് മനുഷ്യൻ കരുതിയിരുന്നില്ല. എന്നാൽ വേഗതയുടെ വർധനവ് അതും സാധ്യതമാക്കിയിരിക്കുന്നു. വാർത്താവിനിമയ രംഗത്തും ബഹിരാകാശ ഗവേഷണങ്ങളിലും സ്ഥാനാന്തര യാത്രകളിലും മനുഷ്യൻ കൈവരിച്ച മുന്നേറ്റങ്ങളൊക്കെയും സമയത്തെ നിയന്ത്രിക്കാനുള്ള അവന്റെ പ്രയത്നങ്ങളുടെ പരോക്ഷ വിജയമായി കാണാൻ കഴിയും. മനോഹരമായ മുഹൂർത്തങ്ങളും സുന്ദരമായ ദൃശ്യങ്ങളും സംഭവങ്ങളും എന്നും കൂടെയുണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ സമയത്തെ പിടിച്ചു നിർത്താനാവാത്തതിനാൽ അവയെല്ലാം പിന്നിലേക്ക് കടന്നുപോവുകയാണ്. ഫോട്ടോഗ്രഫിയും വീഡിയോഗ്രഫിയും പോലുള്ള കണ്ടുപിടുത്തങ്ങൾ പരിമിതമായെങ്കിലും സമയത്തെ പിടിച്ചു നിർത്താനും മുഹൂർത്തങ്ങളെ കടന്നുപോകാതെ കൂടെ നിർത്താനുമുള്ള മനുഷ്യ പരിശ്രമങ്ങളുടെ ഭാഗിക വിജയങ്ങളായി കരുതേണ്ടിയിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ലോകമെങ്ങനെയായിരിക്കും, മനുഷ്യൻ എങ്ങനെയായിരിക്കും വ്യാപരിക്കുക, ജീവജാലങ്ങളിൽ എന്തു മാറ്റമാണുണ്ടാവുക എന്നൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് അതിനെയൊക്കെ ആവിഷ്കരിക്കുന്ന സിനിമകൾ ചിലപ്പോഴൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. നൂറു വർഷങ്ങൾക്ക് ശേഷം ഭൂമി എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള കൗതുകവും അന്വേഷണവും മാത്രമല്ല, സമയത്തെ ബൈപ്പാസ് ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള മനുഷ്യന്റെ ആന്തരിക തൃഷ്ണയും വെളിപ്പെടുത്തുന്നതാണ് ഇത്തരം സംരംഭങ്ങൾ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന മലയാള സിനിമയിലെ പ്രസിദ്ധമായ ഡയലോഗ് ചിന്തോദ്ദീപകമാണ്. സമയം ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണെന്നും എന്നാൽ സമയത്തെ നിയന്ത്രിക്കുന്നതിൽ മനുഷ്യൻ നിസ്സഹായനാണെന്നും വ്യക്തമാക്കുന്നതിനോടൊപ്പം സുന്ദരമായ മുഹൂർത്തങ്ങൾക്കായി പ്രത്യാശയോടെ കാത്തിരിക്കണമെന്നും സമയം നമുക്കായി നന്മകൾ കൊണ്ടുവരുമെന്നും ഉള്ള പോസിറ്റീവും ഊർജദായകവുമായ സന്ദേശവും ഇവിടെ ലഭിക്കുന്നുണ്ട്. എല്ലാത്തിനും സമയം വേണം. ജനിക്കുന്നതിനും മരിക്കുന്നതിനും സമയം വേണം. ജനനത്തെയും മരണത്തെയും വേർതിരിച്ചു നിർത്തുന്നത് സമയമാണ്. സമയമില്ലാത്ത അവസ്ഥയിൽ ജനനത്തിനും മരണത്തിനും പ്രസക്തിയില്ലാതായിത്തീരുന്നു. അല്ലെങ്കിൽ

0: ജനനവും മരണവും ഒരുമിച്ച് സംഭവിക്കുന്നു. സമയമില്ലാതായാൽ മനുഷ്യജീവിതവും ജീവജാലങ്ങളും പ്രപഞ്ചം തന്നെയും നിശ്ചലാവസ്ഥയെ പ്രാപിക്കുന്നു. അത്തരമൊരവസ്ഥയെ വിഭാവനം ചെയ്യാൻ നമുക്കാവില്ല. സമയത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും സമയം ശരിയായി വിനിയോഗിച്ച് ജീവിതത്തിൽ സന്തോഷവും മുന്നേറ്റങ്ങളും ഉണ്ടാക്കുവാനും നമുക്ക് കഴിയട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ്വേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1 ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:00 ധർമ്മശാലയിലാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, പി ഭാസ്കരന്റെ ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് VK സഞ്ജു. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, സ്ത്രീകളിലെ വന്ധ്യതയും പരിഹാരമാർഗങ്ങളും. ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ ടിറ്റി ചാക്കോയുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷൂർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകൾ മാപ്പിള പാട്ടുകൾ, പെരുമ്പാവൂർ KA സിദ്ദിഖും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
5: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഉച്ചയ്ക്ക് 1:00 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ

സമയം 6 മണി കഴിഞ്ഞ് 10:25. ഇപ്പോൾ പ്രഭാതഗീതം. വാണി ജയറാം പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം. ഗാനരചന ഹരി ഏറ്റുമാനൂർ, സംഗീതം KM ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ബി ശശികുമാർ രചനയും സംഗീതവും നിർവഹിച്ച് പി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എം ജി ശ്രീകുമാർ പാടിയ ഗാനം എം ആർ ഗോപിനാഥൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജയവിജയ.

ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നേന്ത്രൻ 30 രൂപ, അമ്പല കദളി 40 രൂപ, റോബസ്റ്റ 25 രൂപ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484289963, 0484289963. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീനു സമീപം വൈക്കോൽ തീറ്റപ്പുല്ല് എത്തിക്കുന്നതിന് 2000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിക്കുന്നു. കൊട്ടേഷനുകൾ മുദ്രവെച്ച കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 695043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ട് എത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ കൊട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തണം. കൊട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 പകൽ 11 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471273692. നമ്പർ ആവർത്തിക്കാം, 0471273692.

0: 1 2 73 29 62. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9 1 8 8 2 4 8 4 8 1 91 88 24 84 81. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് കാലാവധി അടുത്ത മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് +2 പാസ്സായിരിക്കണം. കോഴ്സ് ദൈർഘ്യം 3 മാസത്തിനിടയിൽ 50 മണിക്കൂർ ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കും. ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുന്നതല്ല, വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872371104. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04872371104. കാർഷിക വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,300 രൂപ, കൊപ്ര 14,500, കുരുമുളക് ഗാർബിൾഡ് 72,200, അൺഗാർബിൾഡ് 70,200, റബ്ബർ RSS4 25,200, RSS5 24,900 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പ്രധാന പത്രവാർത്തകൾ. ഇറാൻ സമാധാന കരാറിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും പാകിസ്ഥാനും ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീറ്റ് UG ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിമർശിച്ച് സുപ്രീംകോടതി. മുൻപുണ്ടായ വീഴ്ചകളിൽ നിന്ന് NTA പാഠം പഠിച്ചില്ലെന്ന് സുപ്രീംകോടതി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ജബലു റഹ്മയിൽ അണിനിരക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട ആക്രമണക്കൊലക്കേസിൽ 12 പ്രതികൾക്ക് 3 വീതം ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി വിധിച്ചു. +2 VHSE പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. IPL 1 ക്വാളിഫയറിൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് മത്സരം. രാത്രി 7:30 മുതൽ ധരംശാലയിലാണ് മത്സരം. 2025-26 സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FCയുടെ പോർച്ചുഗൽ താരം ബ്രൂണോ ഫെർണാണ്ടസിന്. പ്രധാന പത്രവാർത്തകൾ സമാപിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് പി ഭാസ്കരൻ എഴുതിയ ഞാറ്റുവേല പൂക്കൾ എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പി ഭാസ്കരന്റെ കവിത ഞാറ്റുവേലപ്പൂക്കൾ. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ

0: 84243967 അല്ലെങ്കിൽ 04842423870 അല്ലെങ്കിൽ 944645888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ആരക്കുഴയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുന്നു വല്ലം മാവേലിപ്പടിയിലുള്ള അലക്സാണ്ടർ. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ. മാലിപ്പുറം കർത്തേടം SHGUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക എസ് ചൊല്ലുന്ന കവിത. പുത്തൻകുരിശ് പ്രതിഭാകേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഉറുദു സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ അമിയ സുമി സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.

രാത്രി 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ. നാടകം ഹത്യ. 10:30 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ.

ഇന്ന് 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് VK സഞ്ജു. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2222.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21 നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1st ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1st ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്തമാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനക്കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1st ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 വരെ 10 ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ

0: സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമീറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ബംഗാലൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേനാ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-0 ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു.

0: ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

അറിവിന്റെ വെളിച്ചവും ആനന്ദത്തിന്റെ മധുരവും പകർന്നുകൊണ്ട് ഇതാ FM ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഡയറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചിന്താശകലം. നല്ല പെരുമാറ്റം കൊണ്ട് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല, അതേസമയം പല നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു. ഫ്രഞ്ച് തത്വചിന്തകൻ മിഷേൽ മൊണ്ടെയ്ൻ. നല്ല പെരുമാറ്റം കൊണ്ട് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല, അതേസമയം പല നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു. ഫ്രഞ്ച് തത്വചിന്തകനായ മിഷേൽ മൊണ്ടെയ്ൻ്റെ ഈ വാക്കുകൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്കാരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ത്യയുടെ വാനമ്പാടി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയുടെ വാനമ്പാടി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം. എറണാകുളം ആശീർ ഭവനിൽ പ്രൊഫസർ ആന്റണി ഐസക് അനുസ്മരണം വൈകിട്ട് 5:30. എറണാകുളം ബീമിന്റെയും കരയോഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവ് തൃശൂർ അവതരിപ്പിക്കുന്ന നാടകം തനത് ലാവണം വൈകിട്ട് 6:30 TDM ഹാളിൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാഞ്ഞിരപ്പള്ളി ITDP പ്രൊജക്ട് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കുക്ക്, ആയ, FTS, മെസ് ഗേൾ, വാച്ച്മാൻ, ഗാർഡനർ കം സ്കാവഞ്ചർ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയുള്ളവരായിരിക്കണം. പ്രായപരിധി 18-40 മധ്യേ. SC/ST വിഭാഗത്തിലുള്ളവർക്ക് ഉയർന്ന പ്രായപരിധി 45 വയസ്സ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസം, ജാതി, പ്രവൃത്തിപരിചയം, യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അസലും സഹിതം ഈ മാസം 29 രാവിലെ 10 ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 8075404023. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8075404023. അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരാറടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ക്ലിനിക്കൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 11 മണിക്ക്.

0: കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0492425412, 0492425412. FM ഡയറി തുടരുന്നു. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: പരമ്പരാഗതമായി പ്രയോഗത്തിലുള്ളതും ഉപദേശ സ്വഭാവമുള്ളതുമായ സംക്ഷിപ്ത പ്രസ്താവനയാണ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിന്റെ ജീവൻ എന്നത് അതിന്റെ സന്ദർഭമാണ്. ഗ്രാമീണ ജനതയുടെ സാമൂഹികവും സാംസ്കാരികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുവാൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അവ പ്രതിഫലിപ്പിക്കുന്നു. പരിസ്ഥിതിയെപ്പറ്റിയുള്ള അവബോധം ഏറെ നിഴലിക്കുന്ന ഇടം കൂടിയാണ് പഴഞ്ചൊല്ലുകൾ. കൃഷിയും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം പ്രാചീനകാലം മുതലേ കേരളത്തിൽ നിരീക്ഷണ വിധേയമായിരുന്നു. കാലാവസ്ഥാ പ്രവചനം നടത്തുന്ന ചൊല്ലുകളും സുലഭമാണ്. കാർത്തിക കഴിഞ്ഞാൽ മഴയില്ല, ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, അത്തം വെളുത്താൽ ഓണം കറുക്കും, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, വിഷു കഴിഞ്ഞാൽ വേനലില്ല, ചെമ്മാനം കണ്ടാൽ അമ്മാനത്ത് മഴയില്ല, കാലവർഷം കണ്ട് ഓടിയവനും തുലാവർഷം കണ്ട് കയറി നിൽക്കും, കർക്കിടകവാവിന് കാട്ടുപോത്തിൻ്റെയും തുടവിറയ്ക്കും, എന്നിങ്ങനെ നിരവധി പഴഞ്ചൊല്ലുകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കേരളീയനുണ്ട്. വിളകളെ സംബന്ധിച്ചുള്ള അറിവുകൾ പഴഞ്ചൊല്ലുകളിൽ പ്രകടമാണ്. വെള്ളരി നട്ടാൽ വിളയറിയാം, മുരുക്കിലും പടരും മുളകുകൊടി, ചേന ചുട്ടു നടണം, ചാമ കരിഞ്ഞു വിതയ്ക്കണം, കാച്ചിരുവള്ളി പ്ലാവിൽ പടർന്നാൽ ചക്കയെല്ലാം തീർന്നതു തന്നെ, ഉച്ചാറുച്ചയ്ക്ക് വെള്ളരി നട്ടാൽ വിഷു ഉച്ചയ്ക്ക് കായ പറിക്കാം, കുംഭമാസത്തിലെ കുംഭവട്ടത്തിൽ ചേന കൂടി ഇറക്കുക, എന്നിങ്ങനെ മണ്ണിനെ അടുത്തറിഞ്ഞ, വിളകളുടെ തുടിപ്പുകളെറിഞ്ഞ കർഷകന്റെ അനുഭവജ്ഞാന നിർമ്മിതികളായി ഇത്തരം പഴഞ്ചൊല്ലുകൾ പരിവർത്തനപ്പെടുന്നു. നാളുകളെ സംബന്ധിച്ച പഴഞ്ചൊല്ലുകളും ശ്രദ്ധേയമാണ്. രോഹിണിക്കിപ്പുറം അധികം വിത വേണ്ട, മകൈര്യം മതിച്ചു പെയ്യും, തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴ പെയ്യും, പുണർതത്തിൽ പുകഞ്ഞ മഴ, മകരത്തിൽ പയർ മതിച്ചു നിൽക്കും, എന്നിങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളിലൂടെ ഓരോ വിളയ്ക്കും അനുയോജ്യമായ ഞാറ്റുവേലകളെയും കർഷകർ പ്രായോഗികമായി തിരിച്ചറിഞ്ഞു എന്നുള്ള വസ്തുത ഇതിൽ പ്രകടമാണ്. കുംഭമാസത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ മീൻകണ്ണിനോളം, മേടം പത്തിനു മുമ്പ് പൊടിവിത കഴിയണം, ധനുപ്പത്ത് കഴിഞ്ഞാൽ കൊത്താൻ തുടങ്ങാം, കുംഭപ്പറ കുടം പോലെ, എന്നിങ്ങനെ മാസസംബന്ധിയായ പഴഞ്ചൊല്ലുകളുമുണ്ട്. കാർഷിക സംസ്കാരത്തിന്റെ അകക്കാമ്പായ കാതലായ വിത്തുകളെപ്പറ്റിയും പഴഞ്ചൊല്ലുകളുണ്ട്. നട്ടു നെല്ലുണ്ടാക്കുക, വിത കൃഷിക്ക് വിത്താഴം ചെല്ലണമെന്നുണ്ട്, വിത പോലെ കൊയ്ത്ത്, വിത്തുള്ളിടത്ത് വേര്, വിത്തൊന്നിട്ടാൽ മറ്റൊന്ന് വിളയുമോ, എന്നിങ്ങനെയുള്ള ഇത്തരം വിത്ത് ചൊല്ലൽ നാട്ടുവിജ്ഞാനങ്ങളാണ്. ഉദ്ബോധനത്തിന്റെ കാര്യപ്രസക്തമായ ചൊല്ലുകളും പഴഞ്ചൊല്ലുകളിൽ ദർശിക്കാം. കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം, വേരിനു വളം വയ്ക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ടെന്തു കാര്യം, കാലം നോക്കി കൃഷി, വരമ്പുചാരി നട്ടാൽ ചുവരുചാരി ഉണ്ണം, മണ്ണുവിറ്റ് പൊന്നു വാങ്ങരുത്, ആഴത്തിൽ ഉഴുത് അകല നടണം, നട്ടാലേ നേട്ടമുള്ളൂ, വിളഞ്ഞാൽ പിന്നെ വെച്ചേക്കരുത്, എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രകൃതിയുമായി അടുത്തിടപഴകിയ, മണ്ണിൽ ജീവിച്ച ഒരു ജനത അനവധി തലമുറകൾക്ക് കൈമാറിയ ജ്ഞാനപരിസരമാണ് ഇതിലൂടെ സമാർജിക്കുന്നത്. ഇന്ന് കാലം മാറി, കാലാവസ്ഥ മാറി, ഋതുഭേദങ്ങൾ മാറി, പ്രകൃതിയുടെ എല്ലാ അടരുകളിലും പരിവർത്തനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം ഇക്കാലത്ത് പഴഞ്ചൊല്ലുകളെ നാം സമീപിക്കേണ്ടത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

കെഎസ്ഇബി അറിയിപ്പ്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ

0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിടെക് BCA 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc MCA വിദ്യാർത്ഥികൾക്കാണ് ഈ അവസരം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484286231, 0484286231.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. നോൺ വൊക്കേഷണൽ ടീച്ചർ എന്റർപ്രീനർഷിപ്പ് ഡെവലപ്മെന്റ്, നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. അടുത്ത മാസം 2 രാവിലെ 11 സ്കൂളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9400638208. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400638208. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. പ്രായപരിധി 21-ഉം 41-ഉം മധ്യേ. യോഗ്യത BSc ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ തത്തുല്യം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് 10 വർഷത്തെയും ഇ ഹെൽത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം. ടെക്നിക്കൽ സ്കിൽ, ഒപ്റ്റിക്കൽ ഫൈബർ സ്പ്ലൈസിംഗ്, സെർവർ മാനേജ്മെന്റ്, നെറ്റ്വർക്ക് റൂട്ടിംഗ്, സ്വിച്ചിംഗ്. ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 5 അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണം.
3: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകളും,
4: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി, നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
3: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
4: എല്ലാ ദിവസവും രാത്രി 7:55
3: പറയിപെറ്റ പന്തിരുകളും.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആന്റ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഈ മാസം 28-നകം deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. ഇന്റർവ്യൂ അടുത്ത മാസം 3-ന് വെള്ളാനിക്കര വനശാസ്ത്ര കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243841. 0487243841.

വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ്, FTM തസ്തികകളിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 29 ഉച്ചയ്ക്ക് 2 അഭിമുഖത്തിനെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491251 5872, 0491251 5172.

ഈ ഗാനം ഇന്നത്തെ ഗാനം. കലൂർ ഡെന്നിസിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് മധു, മമ്മൂട്ടി, തിലകൻ, സുഹാസിനി, രോഹിണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് കഥ ഇതുവരെ. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ് ചിത്ര.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം 9 മണിക്കുള്ള FM മോർണിംഗ് സെലക്ഷൻസിൽ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ.
2: പ്രായോജികർ
3: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
3: ഫോൺ 94 97 45 79 70.
4: ഇന്റർവെൻഷൻ റേഡിയോളജി നൂതനമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് മോഡേൺ മെഡിസിന്റെ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി കൂടാതെ രോഗങ്ങളെ ചികിത്സിക്കാനും കൂടി റേഡിയോളജി ഇമേജിംഗ് മെത്തേഡ്സിലൂടെ സാധിക്കും. ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയുടെ എക്സ്റേ, അൾട്രാസൗണ്ട്, CT തുടങ്ങിയ ഇമേജിംഗ് മൊഡാലിറ്റീസ് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ഇന്റർവെൻഷൻ റേഡിയോളജി. ഇപ്പോൾ ഒരു രോഗി വയറുവേദനയായിട്ട് വന്നു. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു അൾട്രാസൗണ്ട് ഡോക്ടർ ചെയ്യാൻ പറയും. ഇപ്പോൾ ലിവറിൽ ഒരു തടിപ്പ് കാണുന്നു. ഏറ്റവും ആദ്യം ലിവറിൽ അൾട്രാസൗണ്ട് എന്ന ഒരു ഡയഗ്നോസ്റ്റിക് രീതിയിൽ നമ്മൾ അത് കണ്ടുപിടിച്ചു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഡോക്ടർ ഒരു പക്ഷേ CTയോ MRIയോ ചെയ്യണമെന്ന് പറഞ്ഞേക്കാം. അത് കുറച്ചും കൂടി അറിയാനായിട്ട്, എക്സാക്ട്ലി എന്താണ് തടിപ്പ് എന്ന് അറിയാനായിട്ട്. അതിനുശേഷം CTയിലും MRIയിലും ആ തടിപ്പ് അവിടെ മാത്രമേ ഉള്ളൂ, വേറൊരുത്തരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഇത് ബയോപ്സി ചെയ്യാൻ പറയും. അവിടെ മുതൽ ഇന്റർവെൻഷൻ റേഡിയോളജിയുടെ റോള് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് വെച്ചിട്ട് ആ ലീഷനെ ടാർഗറ്റ് ചെയ്ത് ഉള്ളിലേക്ക്, അതായത് ചെറിയൊരു പങ്ക്ചർ മാത്രമേ ഇടുകയുള്ളൂ, ആ ലിവറിന്റെ ഭാഗത്തേക്ക് അൾട്രാസൗണ്ട് നോക്കിയിട്ട് ഒരു ബയോപ്സി ഗൺ എന്ന് ബയോപ്സി നീഡിലുണ്ട്, അത് പതുക്കിനെ പതുക്കിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിട്ട് അതിന് സാമ്പിൾ എടുത്ത് അയക്കും. അതിനുശേഷം ആ സാമ്പിളിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഫർദർ ട്രീറ്റ്മെന്റ്. ഇപ്പോൾ സാമ്പിളിൽ പറയാണ് ആ ലിവറിലുള്ളത് കാർസിനോമ ക്യാൻസറാണ്, ലിവർ ക്യാൻസർ ആണെന്ന് ഇരിക്കട്ടെ. ലിവർ ക്യാൻസർ ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതിന് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ലിവർ ക്യാൻസറിന് അവിടെ മാത്രം ചെറിയൊരു തടുപ്പ് മാത്രമാണെങ്കിൽ വീണ്ടും ഇന്റർവെൻഷൻ റേഡിയോളജിയിലേക്ക് വിടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ തടുപ്പ് മാത്രമല്ലെങ്കിൽ അത് നമുക്ക് കരിച്ചു കളയാം. അതിനെയാണ് എബ്ലേഷൻ, അതായത് ആ സെയിം ടെക്നിക്ക് നമ്മൾ ബയോപ്സിയിൽ ഉപയോഗിക്കുന്ന നീഡിൽ പോലെ തന്നെ ഈ മൈക്രോവേവ് അല്ലെങ്കിൽ അതിൻ്റെ നീഡിലുണ്ട്, ആ നീഡിൽ പതുക്കിനെ അൾട്രാസൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറക്കിയിട്ട് അതിനെ കരിച്ചു കളയാം. ചില സാഹചര്യത്തിൽ ആ തടിപ്പ് നമുക്ക് കരിച്ചു കളയാത്ത സാഹചര്യമാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കീമോ എംബോളൈസേഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ. അതും ഇന്റർവെൻഷൻ റേഡിയോളജിയിലാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ട്യൂമറിനെ സപ്ലൈ ചെയ്യുന്ന രക്തധമനിയിലോട്ട് വളരെ നേർന്ന ഒരു ചെറിയൊരു നീഡിൽ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ആ ലിവറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ രക്തധമനിയിലേക്ക് പോയിട്ട് ഈ കീമോതെറാപ്പി ഏജന്റ്, അഡ്രിയാമൈസിൻ എന്ന് പറഞ്ഞ കീമോതെറാപ്പി ഏജന്റ്, അത് ഇഞ്ചെക്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെക്കും. അതിന് ടേസ്, ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പിലും ഇന്റർവെൻഷൻ റേഡിയോളജി ഹാസ് ഗോട്ട് ആപ്ലിക്കേഷൻ.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ടിക്സൺ തോമസ്.
2: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
3: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
2: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ.
2: പ്രായോജികർ
3: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
3: ഫോൺ 94 97 45 79 70.
1: പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജിയിൽ താൽക്കാലിക തസ്തികയിൽ ഒഴിവ്. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മുൻഗണന. അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവരെയും പരിഗണിക്കും. അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അടുത്തമാസം 5 മുൻപായി എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250524 0491250524.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യുജിസി യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അടുത്ത മാസം 4 രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങൾക്ക് അഭിമുഖത്തിനായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0466227335. നമ്പർ ആവർത്തിക്കാം: 0466227335.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഏ പത്തിലെ ഡേറ്റ്, പത്തിലെ ഡേറ്റ്, ഇല്ലല്ല പതിനൊന്ന് നോക്കാം. പതിനൊന്ന് എവിടെ? മാനാഞ്ചിറയോ? ആ നോക്കട്ടെ. പന്ത്രണ്ടോ? നോക്കാം. എവിടെ?
2: മാനന്തവാടിയോ?
1: നോക്കാം നോക്കാം. അതെ, ഞാൻ സ്വല്പം തിരക്കിലാണേ, വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
3: മാനാഞ്ചിറ മാനന്തവാടി, ആ കൊള്ളാലോ, എന്നതാ പരിപാടി?
1: ഒരു രക്ഷയില്ല. തൃപ്പൂണിത്തറ ലായംകൂത്തമ്പലത്തിൽ ഇന്നലെ വന്നായിരുന്നു.
3: ഏയ്, ഞാനെങ്ങും വന്നില്ല. എന്നതായിരുന്നു അവിടെ?
1: എന്റെ പ്രസംഗം. ശ്വാസം അടക്കി പിടിച്ച ഒരു മണിക്കൂർ കാണികൾ കേട്ടിരുന്നത്.
3: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, എന്നിട്ട് എല്ലാരും മരിച്ചോ?
1: ആ ശ്വാസം അടക്കല്ല, ഉദ്വേഗം, ഉദ്വേഗം. തങ്കമ്മ എന്നതാ വരാഞ്ഞേ?
3: അതിവിടെ കടയിൽ ഒരു ചേര കയറി.
1: ഓ,
3: ഞാൻ അതിന്റെ പുറകെ ആയിരുന്നു.
1: അതിനെ അടിച്ച് കൊന്നിട്ട് വരായിരുന്നില്ലേ?
3: എന്റെ പൊന്നു വർക്കിച്ചായ അബദ്ധം പറയല്ലേ.
1: എന്നതാ തങ്കമ്മേ?
3: മനുഷ്യന്റെ ഉറ്റ സുഹൃത്തല്ലേ ചേര.
1: ആണോ?
3: പിന്നല്ലാതെ വിഷപ്പാപ്പുകളുടെ കുഞ്ഞുങ്ങളെ ചേര ഭക്ഷണമാക്കാറുണ്ടെന്നേ. അതുകൊണ്ട് വിഷപ്പാമ്പിന്റെ എണ്ണം ചേര നിയന്ത്രിച്ചോളൂ.
1: അയ്യോ, ആണോ? കൊള്ളാലോ.
3: എലികളെ തിന്ന് കർഷകരെ സഹായിക്കുന്നേ.
1: അതറിയാം അതറിയാം അറിയാം അറിയാം.
3: വന്യജീവി സംരക്ഷണ നിയമപ്രകാരമേ ചേരയെ കൊല്ലുന്നത് ശിക്ഷാകരമാണ്.
1: അതും അറിയാം. എന്റെ പ്രസംഗം ഇന്നലെ കേൾക്കാതിരുന്നതും ശിക്ഷകരമാണ്.
3: അതെന്റെ ഒരു ഭാഗ്യമല്ലേ വർക്കിച്ചായ?
1: തങ്കമ്മയ്ക്കറിയത്തില്ല, ആൾക്കാരുടെ അഭിനന്ദന പ്രവാഹമല്ലായിരുന്നു.
3: സത്യമായിട്ടും എനിക്കതങ്ങ് വിശ്വസിക്കാനാകുന്നില്ല വർക്കിച്ചായ.
1: എന്നാ വേറെ ഒരു കാര്യം പറഞ്ഞ തങ്കമ്മ ഒട്ടും വിശ്വസിക്കത്തില്ല.
3: അതെന്നതാ?
1: പ്രസംഗം കേട്ട മൂന്നാല് പേര് വന്ന് പറയുക അവർക്കെന്നെ പൂവിട്ട് പൂജിക്കണോന്ന്.
3: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ,
1: ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു.
3: ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും വർക്കിച്ചായനെ പൂവിട്ട് പൂജിക്കണോന്ന്.
1: കർത്താവീശോയെ, ശരിക്കും
3: സത്യം.
1: പൂവിട്ട് പൂജിച്ചോ, ഞാൻ ഓക്കെയാണ്.
3: ഇപ്പൊ അല്ലന്നേ,
1: പിന്നെ
3: മൂക്കില് പഞ്ഞൊക്കെ വെച്ച് കിടക്കത്തില്ലേ, അപ്പൊ പോയിട്ട് പൂജിക്കണോന്നാ എന്റെ ഒരാഗ്രഹം.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
4: പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരും 7:35. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ 24:47. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ്

0: പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5-ന് ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എൻ ഡി ആർ എഫ്, എസ് ഡി ആർ എഫ്, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡി ജി സി എ. വിശദാംശങ്ങളിലേക്ക്.
2: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഡി ജി സി എ അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, പി പി ഇ കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് ഡി ജി സി എ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ

0: എൻഡിഎ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്തിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായി. ചാലക്കുടി അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 മില്ലിമീറ്ററിനടുത്തും വർക്കലയിൽ 7 മില്ലിമീറ്ററിനടുത്തും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st qualifier നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 2st qualifier നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2st ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st qualifier ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 35:27. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഫ് എം ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എഫ് എം ഡയറിയിൽ ഇപ്പോൾ
1: സമകാലികം.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, വി കെ സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
3: കഴിഞ്ഞ ഒരാഴ്ചത്തെ ആവേശം നിറഞ്ഞ കായിക വിശേഷങ്ങളിലേക്ക്. ഐപിഎൽ ക്രിക്കറ്റിലെ അവസാനഘട്ടം പ്ലേ ഓഫ് ചിത്രങ്ങൾ, ലോകകപ്പ് ഫുട്ബോളിന് തൊട്ടുമുമ്പ് മെസ്സിയുടെ ആരാധകരെ ആശങ്കയിലാക്കിയ പരിക്കിന്റെ വാർത്തകൾ, അത്ലറ്റിക്സ് ട്രാക്കിൽ പുതിയ ദേശീയ റെക്കോർഡുമായി തിളങ്ങിയ ഇന്ത്യൻ താരം, വിയറ്റ്നാമിൽ കരുത്തുകാട്ടിയ ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ തുടങ്ങി വലിയൊരു വാർത്താശേഖരം തന്നെ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ആദ്യം തന്നെ ക്രിക്കറ്റ് മൈതാനത്തെ ആവേശ കാഴ്ചകളിലേക്ക് പോകാം.
4: ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലീഗ് ഘട്ടം മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങളുടെ വ്യക്തമായ ചിത്രം ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്ന നിർണായക മത്സരങ്ങളാണ് അവസാനത്തെ 2 പ്ലേ ഓഫ് സ്ഥാനങ്ങൾ നിശ്ചയിച്ചത്. ലീഗ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാന മത്സരങ്ങളിൽ വൻപൻ വിജയങ്ങളോടെയാണ് പ്രമുഖ ടീമുകൾ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തത്. കഴിഞ്ഞ ദിവസം വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കി. ഈ തോൽവിയോടെ മുംബൈ ഇന്ത്യൻസിലെ ഈ സീസണിലെ യാത്ര നിരാശയോടെ അവസാനിച്ചു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇറങ്ങിയ മുംബൈക്ക് ഈ സീസണിൽ പ്രതീക്ഷിച്ച ഫോമിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. മുംബൈയുടെ ഈ തകർച്ചയെക്കുറിച്ച് മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിന് ഇതൊരു കഠിനമായ സീസൺ ആയിരുന്നു എന്നാണ് വിലയിരുത്തൽ.
3: മറ്റൊരു ആവേശകരമായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ഉയർത്തിയ വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു. എന്നാൽ പ്ലേ ഓഫ് സാധ്യതകളെ ഈ മത്സരഫലം സ്വാധീനിച്ചില്ല. കാരണം ലീഗ് ഘട്ടത്തിലെ 14 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുകൾ വീതം നേടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഉറപ്പാക്കിയിരുന്നു. മികച്ച നെറ്റ് റൺറേറ്റിന്റെ ബലത്തിൽ രജത് പട്ടിദാർ നയിക്കുന്ന RCB ആണ് 1 സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ RCB തങ്ങളുടെ കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ്. വിരാട് കോഹ്ലി നയിക്കുന്ന മികച്ച ബാറ്റിംഗ് നിരയാണ് അവരുടെ കരുത്ത്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും ഉൾപ്പെടുന്ന പേസ് ആക്രമണവും മികച്ചതു തന്നെ. എന്നാൽ മറുവശത്ത് ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിലെ ഏറ്റവും അച്ചടക്കമുള്ള ബോളിംഗ് നിരയുമായാണ് വരുന്നത്. കാഗിസോ റബാഡയും മുഹമ്മദ് സിറാജും ജെയ്സൺ ഹോൾഡറും റാഷിദ് ഖാനും അടങ്ങുന്ന അവരുടെ ബൌളിംഗ് നിര ചെറിയ സ്കോറുകൾ പോലും പ്രതിരോധിക്കാനുള്ള ശേഷി തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മത്സരം കടുത്തൊരു പോരാട്ടമായിരിക്കുമെന്ന് ഉറപ്പാണ്. ജയിക്കുന്ന ടീമിന് നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കാം.
4: രണ്ടാമത് നടക്കാനുള്ളത് എലിമിനേറ്ററാണ്. 3rd സ്ഥാനക്കാരായ സൺറൈസേഴ്സ് ഹൈദരാബാദും 4th സ്ഥാനക്കാരായ രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. RCBയെ തങ്ങളുടെ അവസാന ലീഗ് മത്സരത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചെങ്കിലും നെറ്റ് റൺറേറ്റ് ഉയർത്താൻ സാധിക്കാതിരുന്നതാണ് SRHനെ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും ഹെൻറിക് ക്ലാസനും അടങ്ങുന്ന ബാറ്റിംഗ് നിരയാണ് SRHന്റെ കരുത്ത്. വൈഭവ് സൂര്യവംശിയും SSC ജയ്സ്വാളും ധ്രുവ് ജൂറലും ഒഴികെയുള്ള ബാറ്റർമാർ സ്ഥിരത പുലർത്താത്തതാണ് രാജസ്ഥാന്റെ പ്രധാന പ്രതിസന്ധി. എലിമിനേറ്റർ മത്സരത്തിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. ഇതിൽ ജയിക്കുന്നവർ ആദ്യ ക്വാളിഫയറിൽ തോൽക്കുന്നവരുമായി മത്സരിക്കണം. ഈ മത്സരം ജയിക്കുന്നവരായിരിക്കും ഫൈനലിലെത്തുന്ന 2nd ടീം. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും അടക്കമുള്ള ടീമുകൾക്ക് 2nd പകുതിയിൽ അടിപതറി. ഹാർദിക് പാണ്ഡ്യയെ കൂടാതെ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിങ്ക്യ റഹാനെ, ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരുടെ പ്രകടനവും നിരാശാജനകമായിരുന്നു. 4 പേരുടെയും ക്യാപ്റ്റൻസി മാത്രമല്ല ടീമിലെ സ്ഥാനം പോലും ചോദ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്.
3: മറ്റൊരു പ്രധാന വാർത്ത. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഫിറ്റ്നസ് നിലവാരത്തെ പ്രശംസിച്ച് സംസാരിച്ചതാണ്. RCB ഇന്നവേഷൻ ലാബ് സംഘടിപ്പിച്ച ഇന്ത്യൻ സ്പോർട്സ് സമിറ്റിയിലാണ് കോഹ്ലി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യയിൽ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം ലഭിക്കുമ്പോൾ പലപ്പോഴും മറ്റ് കായിക ഇനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് കോഹ്ലി ഓർമ്മിപ്പിച്ചു. ഒരു ഇന്ത്യൻ ഹോക്കി താരത്തിന്റെ ഫിറ്റ്നസിന്റെ 15% പോലും ക്രിക്കറ്റ് കളിക്കാർക്കില്ല എന്നാണ് കോഹ്ലി വ്യക്തമാക്കിയത്. ഹോക്കി താരങ്ങളുടെ

0: രഹ്നാധ്വാനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കോഹ്ലിയുടെ ഈ പ്രസ്താവനയെ ഹോക്കി ഇന്ത്യ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്തു.
1: ഇനി ഫുട്ബോൾ മൈതാനത്ത് നിന്നുള്ള ഒരു പ്രധാന വാർത്തയിലേക്ക്. ഫിഫ ലോകകപ്പ് 2026 ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ, പ്രത്യേകിച്ച് അർജന്റീന ആരാധകരെ, വലിയ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് മേജർ സോക്കർ ലീഗിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുന്നതിനിടെ പരിക്കേറ്റിരുന്നു. മത്സരത്തിന്റെ 73rd മിനിറ്റിൽ മെസ്സി തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടുകയും തുടർന്ന് കളം വിട്ട് നേരെ ലോക്കർ റൂമിലേക്ക് പോവുകയുമായിരുന്നു. മെസ്സിയുടെ ഇടതുകാലിന്റെ പിൻഭാഗത്താണ് പരിക്കേറ്റതെന്ന് പ്രാഥമിക വിവരങ്ങൾ. ലോകകപ്പിനുള്ള അർജന്റീന ടീം അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ സംഭവം. എന്നാൽ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് ഇന്റർ മിയാമി അധികൃതർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നും മത്സരത്തിനിടെ കടുത്ത ക്ഷീണം കാരണമാണ് മെസ്സിയെ മാറ്റിയതെന്നും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ മുൻകരുതൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും നിലവിലുള്ള ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയുടെ ക്യാപ്റ്റൻ കൂടിയായ മെസ്സിക്ക് ഈ പരിക്ക് മൂലം ലോകകപ്പ് നഷ്ടമാകില്ലെന്ന് തന്നെയാണ് കായിക ലോകം പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകൾക്കെതിരെയാണ് അർജന്റീനയുടെ മത്സരങ്ങൾ.
0: അതേസമയം ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മറുടെ പരിക്ക് സാരമുള്ളതാണെന്നാണ് വിവരം. ആരാധകരുടെ പ്രിയപ്പെട്ട മറ്റൊരു താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആകട്ടെ സൗദി പ്രോ ലീഗിലെ കിരീട വരൾച്ച അവസാനിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ലോകകപ്പിനിറങ്ങുന്നത്. ദമാക് എഫ് സിയെ 1-4 കീഴടക്കിയാണ് അൽ നസർ കിരീടം സ്വന്തമാക്കിയത്. 3.5 സൗദിയിൽ കളിക്കുന്ന ക്രിസ്റ്റ്യാനോയ്ക്ക് അവിടെ ഇത് കന്നിക്കിരീടമാണ്. നിർണായക മത്സരത്തിൽ 2 ക്രിസ്റ്റ്യാനോ വിജയത്തിൽ സുപ്രധാന പങ്കും വഹിച്ചു.
1: ഇതിനിടെ ലോകകപ്പ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ സംപ്രേഷണാവകാശം ടിവി ചാനലുകൾ ഒന്നും ഏറ്റെടുക്കാത്തത് രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശ സമ്മാനിച്ചിരുന്നു. US, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിലെ സമയക്രമങ്ങളാണ് ചാനലുകളെ പിന്തിരിപ്പിച്ചത്. മിക്ക മത്സരങ്ങളും അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്നതിനാൽ കാണികൾ കുറയുമെന്നും അത് പരസ്യ വരുമാനത്തെ ബാധിക്കുമെന്നുമായിരുന്നു ചാനലുകളുടെ ആശങ്ക. ഇതേ തുടർന്ന് ദൂരദർശൻ വഴി സംപ്രേഷണം നടത്താനുള്ള ശ്രമങ്ങളുണ്ടായെങ്കിലും അതും ഫലപ്രദമായില്ല. ഇപ്പോൾ CTV എന്റർടൈൻമെന്റ് സംപ്രേഷണാവകാശം ഏറ്റെടുക്കാൻ തയ്യാറായി എന്നാണ് ഫുട്ബോൾ പ്രേമികൾക്കുള്ള ശുഭവാർത്ത. ഇതിനുവേണ്ടി $30 മില്യൺ വരുന്ന കരാറും യാഥാർത്ഥ്യമാകുന്നു എന്നാണ് വിവരം.
0: യൂറോപ്യൻ ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മെയ് മാസം അവസാനം യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബ് പോരാട്ടങ്ങളുടെ ഫൈനലുകൾക്ക് വേദിയാകുകയാണ്. വരാനിരിക്കുന്ന UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതിനിടെ ലോക പ്രശസ്തനായ പരിശീലകൻ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറയാൻ തീരുമാനിച്ച വാർത്തയും പുറത്തുവന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരായ മത്സരം സിറ്റിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അവസാന ദൌത്യം. മാഞ്ചസ്റ്റർ സിറ്റിയെ ക്ലബ് ഫുട്ബോളിൽ ഗംഭീര നേട്ടത്തിലേക്ക് നയിച്ച ശേഷമാണ് ഒരു പതിറ്റാണ്ട് നീണ്ട ബന്ധം അവസാനിപ്പിക്കുന്നത്. പ്രീമിയർ ലീഗിൽ ടീം 6 ജേതാക്കളായി. ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കുന്നതും ഗാർഡിയോളയുടെ പരിശീലനത്തിന് കീഴിലാണ്. ഇതുകൂടാതെ 5 ലീഗ് കപ്പും 3 FA Cup കമ്മ്യൂണിറ്റി ഷീൽഡും മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി. 2016 മുതൽ ഇങ്ങോട്ട് ആകെ 20 കിരീടങ്ങളാണ് അദ്ദേഹം സിറ്റിയുടെ ഷെൽഫിലെത്തിച്ചത്.
1: അടുത്തതായി ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നിന്ന് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. റാഞ്ചിയിൽ നടന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സ്പ്രിന്റർ ഗുർവീന്ദർ സിംഗ് പുതിയ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. കായിക പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പുരുഷന്മാരുടെ 100 ഇനത്തിലാണ് ഗുർവീന്ദർ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വെറും 10.09 സെക്കൻഡുകൾ കൊണ്ടാണ് താരം ഫിനിഷിംഗ് ലൈൻ തൊട്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ സമയങ്ങളിലൊന്നാണിത്. കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് ഈ നേട്ടമെന്ന് സ്വർണം നേടിയ ശേഷം താരം പ്രതികരിച്ചു. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വലിയൊരു മെഡൽ പ്രതീക്ഷ നൽകുന്നതാണ് ഗുർവീന്ദറിന്റെ ഈ പ്രകടനം. കഴിഞ്ഞ കുറച്ചുകാലമായി ഇന്ത്യൻ അത്ലറ്റിക്സ് കൈവരിക്കാവുന്ന മികച്ച മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ഈ റെക്കോർഡ് വേഗതയെ കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതേ ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണമണിഞ്ഞ എം ശ്രീശങ്കർ കേരളത്തിനും അഭിമാനമായി. 8.04 ദൂരം താണ്ടിയാണ് ശ്രീശങ്കറിന്റെ നേട്ടം. വനിതാ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജനും സ്വർണമണിഞ്ഞു. 6.58 ആൻസി കണ്ടെത്തിയ ദൂരം.
0: ഇനി ഗുസ്തിവേദിയിലെ ഇന്ത്യൻ കരുത്തിന്റെ വിശേഷങ്ങളിലേക്ക്. വിയറ്റ്നാമിലെ ഡാ നാങ്ങിൽ നടന്ന ഏഷ്യൻ U23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ യുവതാരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 2 3 അടക്കം ആകെ 8 ഇന്ത്യൻ സംഘം രാജ്യത്തിനായി അടിച്ചെടുത്തത്. പുരുഷന്മാരുടെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ സൂരജ് സിംഗും സാഗർ സിംഗും ഫൈനലിലെത്തി മെഡലുകൾ ഉറപ്പിക്കുകയായിരുന്നു. യുവതലമുറയിലെ ഈ ഗുസ്തിക്കാരുടെ മികച്ച പ്രകടനം ഇന്ത്യൻ റെസ്ലിംഗിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് അടിവരയിടുന്നു.
1: ടെന്നീസ് കോർട്ടിൽ നിന്ന് ഒരു റണ്ണറപ്പ് വാർത്തയാണ് വരുന്നത്. ജനീവ ഓപ്പൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ യു കി ഭാംറി

0: ന്യൂസിലൻഡുകാരൻ മൈക്കൽ വീനസ് സഖ്യം കടുത്ത പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെട്ട് റണ്ണേഴ്സ് അപ്പായി. ഈ ATP 250 ടൂർണമെന്റിൽ ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞത് യുകി ബംറിയുടെ കരിയറിലെ മികച്ച നേട്ടങ്ങളിൽ ഒന്നാണ്.
1: ചെസ് ലോകത്ത് നിന്നൊരു വാർത്തയുണ്ട്. പ്രശസ്തമായ നോർവേ ചെസ് ടൂർണമെന്റിന് ഓസ്ലോയിൽ തുടക്കമായി. ലോകത്തിലെ മികച്ച ചെസ് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരുടെ പ്രകടനത്തിനായി നമുക്ക് കാത്തിരിക്കാം. വരുന്ന ദിവസങ്ങളിൽ കടുത്ത പോരാട്ടങ്ങൾക്കായിരിക്കും ഓസ്ലോ സാക്ഷ്യം വഹിക്കുക. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിനും ആവേശകരമായ തുടക്കമായിട്ടുണ്ട്. വരും വാരങ്ങളിൽ കളിമൺ കോർട്ടിലെ രാജാക്കന്മാർ ആരൊക്കെയെന്ന് നമുക്ക് കണ്ടറിയാം. ഇതോടെ ഇന്നത്തെ സ്പോർട്സ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. IPL പ്ലേ ഓഫുകളുടെ ഫലങ്ങളും ഫുട്ബോൾ ലോകകപ്പിന്റെ പുതിയ അപ്ഡേറ്റുകളും ഫ്രഞ്ച് ഓപ്പൺ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. VK സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം R ഉണ്ണികൃഷ്ണൻ, സീന യഹിയ.
4: സമകാലികം.

0: പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പിടിഎ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 രാവിലെ 10 അഭിമുഖത്തിനായി കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9048623893. നമ്പർ ആവർത്തിക്കാം: 90 48 62 83 93. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്തും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തിപരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 1 രാവിലെ 11 കോളേജിൽ എത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9961595354 99 61 59 53 64.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടയം ജില്ലയിൽ ഐഎച്ച്ആർഡിയുടെ കീഴിൽ മറ്റക്കര മോഡൽ പോളിടെക്നിക് കോളേജിലെയും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 8547005000 എന്ന ഫോൺ നമ്പറിലോ അതത് കോളേജുകളിലോ ബന്ധപ്പെടണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8547005000.

ആലപ്പുഴ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ അംഗണവാടി കം ക്രഷിൽ ഹെൽപ്പർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 35-നും മധ്യേ പ്രായമുള്ള SSLC യോഗ്യതയുള്ളവരും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരുമായ വനിതകൾക്ക് ഈ മാസം 29-നു മുൻപായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0479244-2-44-2-59. 0479244-2-44-20-59. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഈ പട്ടണത്തിൽ എവിടെയായിരിക്കും ചേക്കു ഉണ്ടാവുക? ഉച്ച

നേരമായതുകൊണ്ട് ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി. മാതൃഭൂമി കെട്ടിടത്തിന് നേരെ ആദരവോടെ ഒന്ന് നോക്കി കണ്ണെടുത്തപ്പോൾ അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരാളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. വിശ്വസിക്കാനേ ആദ്യം കഴിഞ്ഞില്ല. അത് ചേക്കുവായിരുന്നു. ചേക്കു, രാമർ ഉച്ചത്തിൽ വിളിച്ചു. ചേക്കു റോഡ് മുറിച്ച് രാമറിന്റെ അടുത്തേക്ക് വന്നു. ഇഞ്ഞെന്താ ഇവിടെ? ചേക്കു അന്വേഷിച്ചു. ഞാൻ കണ്ണച്ചന്റെ തേങ്ങയും കൊണ്ട് വന്നതാ പാണ്ഡ്യാലയിൽ. രാമർ ചേക്കുവിനെ നോക്കി. ചേക്കു അപ്പാടെ മാറിയിരിക്കുന്നു. കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര മാറ്റം. ഇഞ്ഞ് കണ്ണച്ചന്റെ കാര്യസ്ഥന? ചേക്കു അന്വേഷിച്ചു. ഇഞ്ഞോ? ഞാനിപ്പോ മിഠായി തരൂലേ, ഒരു തുണിക്കടയിൽ സഹായിയായി നിൽക്ക. താമസം വളെ അബ്ദുറഹിമാൻ സാഹിബിന്റെ കൂടെയാ. ആരാ അബ്ദുറഹിമാൻ സാഹിബ്? രാമർ തിരക്കി. വലിയ കോൺഗ്രസ് നേതാവ്. ഓറുടെ ഒരു കത്ത് മാതൃഭൂമിയിൽ കൊടുക്കാൻ വന്നതാ ഞാൻ. അപ്പോ നിനക്ക് കോൺഗ്രസ് ഉണ്ടോ? രാമറിന് അത്ഭുതം തോന്നി. ചേക്കു വളരെ സന്തോഷത്തോടെ പറഞ്ഞു. രാമറിന് ചേക്കുവിനോട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു അപ്പോൾ. ബഹുമാനത്തോടുകൂടി തന്നെ രാമർ ചേക്കുവിന്റെ കൈകൾ പിടിച്ചമർത്തി. തിരികെ വരുമ്പോൾ ഈ ലോകത്തോടുള്ള തന്റെ സ്നേഹം വർദ്ധിച്ചിരിക്കുന്നതായി രാമറിന് തോന്നി. കാലത്തുള്ള യാത്ര പോലെ അത്ര ഉന്മേഷകരമായിട്ടായിരിക്കില്ല വൈകിട്ടുള്ളത്. വണ്ടിക്കാർ അലസരായിട്ടായിരിക്കും മൂക്കുകയർ പിടിച്ചിട്ടുണ്ടാവുക. ചാട്ടയുടെ പൊളച്ചിലൊന്നും കേൾക്കാനുണ്ടാവില്ല. വണ്ടി തെളിക്കുന്നവർ തെറിപ്പാട്ടും മറന്നിട്ടുണ്ടാവും. കാളകളുടെ നടത്തത്തിലും മന്ദത കാണും. വണ്ടിത്തണ്ടിന്മേലിരിക്കുമ്പോൾ മടക്കയാത്രയിലെ പ്രത്യേകതകളെക്കുറിച്ചാണ് രാമർ ഓർത്തുകൊണ്ടിരുന്നത്. ഒപ്പം ചേക്കുവിന്റെ പുതിയ ചിത്രവും മനസ്സിലേക്ക് കടന്നുവന്നു. ചേക്കു ഇപ്പോൾ തന്റെ മുമ്പിലെ ഒരത്ഭുതമാണ്. തനിക്കു ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവരെ രാമർ എപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. കുഞ്ഞിക്കേളു ഒരത്ഭുതമാണ്. മൈനർ ബാലൻ ഒരത്ഭുതമാണ്. ഇപ്പോഴിത ചേക്കുവും ഒരത്ഭുതമായി മാറിയിരിക്കുന്നു. മൈനർ ബാലനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് പുഴവക്കത്തെ പറമ്പിൽ നാളെ അതിരാവിലെ അവൻ തേങ്ങ പറിക്കുവാൻ വരുമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നത്. മൈനർ ബാലൻ കൊയ്യക്കാരനാണ്. ബാലന് പെണ്ണന്വേഷണവുമായി ചെന്നപ്പോൾ കിട്ടിയ പേരാണ് മൈനർ. ഏതോ സായിപ്പിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ നാരായണിക്ക് ഏതാനും ചില ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ കഴിഞ്ഞിരുന്നു. തന്നെ വിവാഹം കഴിക്കുവാൻ പോകുന്നയാളുടെ പേര് ബാലൻ എന്നാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ അഭിപ്രായപ്പെട്ടു. ഓ, മൈനർ. ബാലൻ എന്ന വാക്ക് അവൾ ഇംഗ്ലീഷിലാക്കുകയായിരുന്നു. അതോടെ ബാലൻ മൈനർ ബാലനായി. അയാളെ ഇപ്പോൾ മൈനർ എന്ന് വിളിച്ചാലും പരാതിയില്ല, വിളി കേൾക്കും. തെങ്ങുകയറ്റത്തിലുള്ള അസാധാരണത്വമാണ് മൈനർ ബാലനെ തന്റെ മുമ്പിൽ ഒരത്ഭുത ജീവിയാക്കിയത്. എത്ര ഉയരത്തിലുള്ള തെങ്ങും നിഷ്പ്രയാസം കയറും, അതേ വേഗതയിൽ ഇറങ്ങുകയും ചെയ്യും. കയ്യിലെയും കാലിലെയും തളകൾ തെങ്ങിന്റെ മുകളിൽ വെച്ച് ചേർത്ത് പിടിക്കുന്നത് കാണാം. അതേ നിമിഷത്തിൽ അയാൾ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്നതും കാണാം. എത്ര തെങ്ങുകൾ കയറിയാലും ക്ഷീണം പ്രകടിപ്പിക്കാറില്ല, കിതയ്ക്കാറുമില്ല. കരിക്കുകൾ ഉമ്മൻ കൊത്താതിരിക്കാൻ ചിലപ്പോൾ കൊട്ട വെക്കേണ്ടി വരും. പച്ച ഓല ചീന്തിയെടുത്ത് മെടഞ്ഞിട്ടാണ് കൊട്ടയുണ്ടാക്കുക. കൊയ്യക്കാരന്റെ പിറകുവശത്തോട് ചേർത്ത് കെട്ടിവെച്ച കൊളുത്തിൽ തൂക്കിയിട്ട് വേണം കൊട്ടകൾ മുകളിലെത്തിക്കുവാൻ. രണ്ടിൽ കൂടുതൽ കൊട്ടകൾ കൊളുത്തിൽ തൂക്കിയിട്ടുണ്ടാവും. കൊട്ടകളുമായി തെങ്ങിൽ കയറുക എന്നത് വളരെ ആയാസമേറിയ ജോലിയാണ്. പെട്ടെന്ന് തളർന്നു പോവുകയും ചെയ്യും. എന്നാൽ മൈനർ ബാലനിൽ ഒരു തളർച്ചയും കാണില്ല. തെങ്ങ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അയാൾ ചൂളമടിച്ചുകൊണ്ടിരിക്കും. തെങ്ങ് കയറി തീരും വരെ ചൂളമടിക്ക് ഒരേ ഈണമായിരിക്കും. അങ്ങനെ തെങ്ങിൽ കയറാനോ അത്രയും ഈണത്തോടെ ചൂളമടിക്കാനോ തനിക്ക് കഴിയില്ല എന്നതാണ് മൈനർ ബാലനെ അത്ഭുതത്തോടെ കാണാൻ രാമറെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം. വണ്ടിത്തണ്ടിൽ താളമടിച്ചുകൊണ്ട് രാമർ ഓർത്തു, നാളെയും താൻ ആ കാഴ്ച കാണും. വണ്ടിക്കാരന്റെ തളർച്ചയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ അയാൾ മറ്റൊന്നുകൂടി വിചാരിച്ചു. മൈനർ ബാലനാണ് കാളവണ്ടി തെളിക്കുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഭാവത്തിൽ തന്നെയായിരിക്കും. തളർച്ചയുണ്ടാവില്ല. ചിന്ത വീണ്ടും മൈനറിന്റെ തെങ്ങുകയറ്റത്തിലേക്ക് മടങ്ങിയെത്തി. മൈനർ തെങ്ങിന്റെ മണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ തെല്ലുനേരം അവിടെ ഇരുന്ന് ചുറ്റും നോക്കും. ഉയരം കൂടിയ തെങ്ങാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ടേക്ക് നോക്കിയാൽ കടൽ കാണാം. സൂക്ഷ്മമായി നോക്കി കടൽ തിരകളെപ്പോലും മൈനർ വേർതിരിച്ചെടുക്കും. കടലിൽ തോണികളൊന്നും കാണുന്നില്ലെങ്കിൽ ഇന്ന് മീൻ തൊട്ടുകൂട്ടാൻ പറ്റില്ലെന്നാ തോന്നുന്നേ എന്ന് വിളിച്ചു പറയും. വടക്ക് കിഴക്കേ ഭാഗത്തേക്കാണ് നോക്കുന്നതെങ്കിൽ മേഘക്കൂട്ടങ്ങൾക്കിടയിലേക്കായിരിക്കും മൈനറിന്റെ നോട്ടമെത്തുക. മേഘക്കാടുകളിലേക്കും അവ ചിതറിക്കിടക്കുന്ന വഴികളിലേക്കും അയാൾ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ഇന്ന് ഒരു മഴക്കോള് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മഴ ഇനി ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ടുണ്ടാവില്ല. പറച്ചിൽ മിക്കപ്പോഴും ശരിയായിരിക്കുകയും ചെയ്യും. മഴക്കോള് കണ്ടെന്ന് പറഞ്ഞ അന്ന് വൈകിട്ട് തകർപ്പൻ മഴയായിരുന്നു. മഴ പെയ്യേണ്ട കാലമായിരുന്നില്ല അത്. പെട്ടെന്നുണ്ടായ മഴയെ നാട്ടുകാർ മൈനറിന്റെ മഴ എന്ന് വിളിച്ചത്
അന്നു തൊട്ട്

0: ആയിരുന്നു. അന്ന് പെയ്ത മഴ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള 11-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484260416 0484260416.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

കൊഴിഞ്ഞാമ്പാറ സർക്കാർ ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി, തമിഴ്, ഇക്കണോമിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവ്. യുജിസി, നെറ്റ്, പിഎച്ച്ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ എത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188909090.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: ദേവിക, ഞാൻ ഉദയം പേരുടെ ഇപ്പൊ സുവോളജി ഡിഗ്രിക്ക് പഠിക്കുന്നു.
2: മകള് BSc സുവോളജി ഫൈനൽ ഇയർ ആണോ?
3: BSc സുവോളജി ഫസ്റ്റ് ഇയർ കഴിഞ്ഞുള്ളൂ. മോളുടെ കൊടുക്കാം. ഹലോ.
2: പറയൂ മോളെ.
3: ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്.
2: നല്ല സമയത്താ ചോദിക്കണം. നമ്മള് ഇപ്പൊ ഫസ്റ്റ് ഇയർ സുവോളജി പഠിക്കും, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാം. ആ കോഴ്സ് അത് നിങ്ങക്ക് ഓൺലൈൻ പഠിക്കാം. ഇവിടെ എറണാകുളത്ത് തന്നെ. എവിടെയാ താമസം?
3: എറണാകുളം.
2: അപ്പൊ എറണാകുളത്താണ്. എറണാകുളത്ത് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നല്ല സെന്ററിൽ പോയിട്ട് ഒരു ആറാഴ്ചത്തെ കോഴ്സ് ഉണ്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. വീട്ടിലിരുന്നിട്ട് ഒരു 10,000 to 12,000 രൂപ മാസം ഉണ്ടാക്കാം. അതങ്ങനെ ചെയ്യാം. അപ്പൊ ഭയങ്കര സ്കില്ല് വരും, സംസാരിക്കാൻ പറ്റും. കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. CBSE ആണോ സ്റ്റേറ്റ് പഠിച്ചാണോ?
3: സ്റ്റേറ്റ്
2: ആകുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അറിയില്ല എങ്ങനെ ഇംഗ്ലീഷ് എന്ന്. അത് ഇതിന്റെ കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ഇക്കൊല്ലം ചെയ്യുക. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റിന്റെ കോഴ്സ് 6 ആഴ്ചത്തെ കോഴ്സ് പഠിക്കുക. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു 3-4 മാസം വർക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ആപ്പ് ഉണ്ട്. ആപ്പിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഐസറ ടെസ്റ്റ് ഉണ്ട്. ഐസറ ടെസ്റ്റിന് മാതിരി 3-4 ടെസ്റ്റ് ഉണ്ട്. ജാം, ജസ്റ്റ്, ഐസർ. ജാം, ജസ്റ്റ്, അയാട്ട്, ഈ 3 എൻട്രൻസിന് ഓൺലൈനായിട്ട് തയ്യാറാകുക. ഇതെല്ലാം അപ്ലൈ ചെയ്യുക. ഇനി 3-ാമത്തെ കാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ ഇപ്പൊ കൂടെ 2 കൊല്ലം ചെയ്യേണ്ടതാണ്. അടുത്ത് ചെയ്യേണ്ടത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, ഹയർ സ്റ്റഡീസിനും താല്പര്യമില്ലെങ്കിൽ ലേണിംഗ് ആപ്പ് മേടിച്ചിട്ട് ബാങ്ക് ടെസ്റ്റിന് തയ്യാറാകാം. 2 കൊല്ലം. തേർഡ് ഇയർ ആകുമ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസറായിട്ട് 19,000 ശമ്പളം കിട്ടും. ഇതെല്ലാം ചെയ്യണം കേട്ടോ.
3: ശരി.
0: സമയം 8 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
4: ആകാശവാണി.

0: FM വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് ഗാംഗ്ടോക്കിലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന്. വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ എംഎൽഎ എ.ഡി. തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28 വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയാണ് പ്രദർശന പരിപാടി. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെഎഫ്ബി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് രാവിലെ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പരാതികൾ പരിഗണിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വൃക്ഷങ്ങളെക്കുറിച്ച്, ഓരോ വിത്തിലും ഒരു വൻ വൃക്ഷം ഉറങ്ങുന്നുവെന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളെക്കുറിച്ചും അവയുടെ അതിശയകരമായ വളർച്ചയെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൽ അവയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും നാം അറിയാതെ ചിന്തിച്ചു പോകും. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടും ഇലകളും കമ്പുകളും തടിയുമെല്ലാം സ്വയം മണ്ണിൽ അർപ്പിച്ചും കാർബൺ ഓക്സിജൻ നൈട്രജൻ ചാക്രീകരണ പ്രക്രിയകൾ അനുസ്യൂതം നടത്തിയും ഭൂമിയിലെ ജീവനെയും പരിസ്ഥിതിയെയും നിലനിർത്തുന്ന അത്ഭുതമാണ് ഓരോ ചെടിയും മരവും. ആധുനിക ശാസ്ത്രം പലതരത്തിലും രീതികളിലും മരങ്ങളെയും സസ്യങ്ങളെയും വർഗീകരിച്ചിട്ടുണ്ടെങ്കിലും വള്ളികൾ, കുറ്റിച്ചെടികൾ, വൻമരങ്ങൾ എന്നിങ്ങനെ ഇവയുടെ പൊതുരൂപത്തിന്റെ അടിസ്ഥാനത്തിൽ പുരാതന ഗ്രീക്കുകാർ ക്രിസ്തുവിനു മുൻപ് 300s വികസിപ്പിച്ചെടുത്ത വർഗീകരണം ഇതിന്റെയെല്ലാം അടിസ്ഥാനമായി നിലനിൽക്കുന്നുവെന്ന് പറയാം. ഇന്ധനത്തിനും പണിയായുധങ്ങൾക്കും വള്ളങ്ങൾ, വണ്ടികൾ തുടങ്ങിയ ഗതാഗതത്തിനുള്ള ആദ്യകാല വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ആഹാരത്തിനുമായെല്ലാം വൃക്ഷങ്ങൾ വിവിധ രീതികളിലും രൂപങ്ങളിലും ഉപയോഗിച്ചിരുന്നതായി കാണാം. പുരമേയാൻ ഉപയോഗിച്ച തെങ്ങിൻ്റെയും പനയുടെയും മൂലകൾ, ഇലകൾ, പലതരം മരത്തൊലികൾ, ഇവയിൽ നിന്നൊക്കെ നിർമ്മിച്ച വസ്ത്രങ്ങൾ, ചുരയ്ക്ക, തേങ്ങ തുടങ്ങിയവയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത പാത്രങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിക്കുമ്പോൾ ആദ്യകാല മനുഷ്യജീവിതത്തിൽ മരത്തിൻ്റെയും ഇതര സസ്യങ്ങളുടെയും പ്രാധാന്യം നമുക്ക് ഓർമ്മ വരുന്നു. ആധുനിക മനുഷ്യൻ്റെ ഭവനങ്ങളും അവൻ വികസിപ്പിച്ചെടുത്ത വ്യവസായങ്ങളുമെല്ലാം വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ആശ്രയിച്ചിട്ടുള്ളത് തന്നെ. ന്യൂസ് പ്രിന്റ്, പ്ലൈവുഡ് തുടങ്ങിയവ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളെയും പച്ചക്കറികളെയും കൂടാതെയുള്ള ആപ്പിൾ, ചെറി, വാൽനട്ട്, ചെസ്റ്റ്നട്ട് തുടങ്ങിയ മിതശീതോഷ്ണ മേഖലകളിലെ ഫലങ്ങളും കറുവപ്പട്ട, ഗ്രാമ്പു, ജാതി, കൊക്കോ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുമെല്ലാം മരങ്ങളുടെ കരുണയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ചിലതുമാത്രം. ഇവയെക്കൂടാതെ വ്യത്യസ്തത പുലർത്തുന്നവയും ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനിവാര്യവുമായ വൃക്ഷങ്ങളുമുണ്ട്. വിവിധയിനം കണ്ടലുകൾ, യാത്രക്കാർക്ക് ആശ്വാസജലം നൽകുന്ന മഡഗാസ്കറിലെ സഞ്ചാരി വൃക്ഷം പോലുള്ളവ തുടങ്ങിയവയെല്ലാം ഉദാഹരണങ്ങളാണ്. കൗതുകമുണർത്തുന്ന ധാരാളം മറ്റു മരങ്ങളുമുണ്ട്. ടാലിപ്പോ ടീന്തപ്പന അവയിലൊന്നാണ്. ഇന്ത്യൻ, ശ്രീലങ്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. 300s ആയുസ്സുള്ള ഇവ അവയുടെ ജീവിതകാലയളവിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതത്രേ. മരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇനി മറ്റൊരിക്കലാവാം.
2: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഇന്ന് ഈ പരിപാടിയിൽ സ്ത്രീകളിലെ വന്ധ്യതയും പരിഹാര മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ ടിറ്റി ചാക്കോയുമായി അഭിമുഖം.
3: സാധാരണ സ്ത്രീകളിലെ വന്ധ്യത എന്ന് പറയുമ്പോൾ എന്തെല്ലാമാകാം, അതിന്റെ കാരണങ്ങൾ?
4: വളരെ കോമൺ ആയിട്ടുള്ള കാര്യം ഇപ്പം ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അല്ലാതെ നമ്മൾ മെഡിക്കൽ റീസൺസ് പറയുകയാണെങ്കിൽ PCOD, എൻഡോമെട്രിയോസിസ്, ഇൻഫെക്ഷൻസ്, ട്യൂബൽ ഫാക്ടേഴ്സ്, എഗ്ഗിൻ്റെ ക്വാളിറ്റി, യൂട്രൈൻ റിസെപ്റ്റിവിറ്റി, അങ്ങനെ ഒരു ഒത്തിരി റീസൺസ് വരാം. പക്ഷേ ഈ റീസൺസ് എല്ലാം പ്രായം കുറവുള്ളൊരു സ്ത്രീക്ക് അതിൻ്റെ സീരിയസ്നെസ് കുറവായിരിക്കും. അതേസമയം ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഒരു സ്ത്രീ പ്രായമായിട്ടാണ് കുഞ്ഞിനെ ശ്രമിക്കുന്നത് എങ്കിൽ അതൊരു സീരിയസ് വിഷയമാണ്.
3: സാധാരണ നമ്മളൊരു വന്ധ്യത എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പ്രശ്നമുണ്ട്?
4: 35 വയസ്സിന് താഴെയുള്ള സ്ത്രീയാണെങ്കിൽ 1 വർഷം ശ്രമിച്ചിട്ടും ആയില്ല എങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. 35 വയസ്സിന് മേലെയുള്ള സ്ത്രീയാണ് എങ്കിൽ 6 മാസം ശ്രമിച്ചിട്ടും ആയില്ല എങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യും. കാരണം നമുക്ക് ആ പ്രായം കൂടുന്തോറും നമുക്ക് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും എല്ലാം ഡിഫിക്കൽട്ട് ആകുന്നതുകൊണ്ടാണ് ഈ 1 ഇയർ എന്നുള്ളത് 35 വയസ്സ് കഴിയുന്നതോടുകൂടി 6 മന്ത്സ് ആക്കുന്നത്. പിന്നെ 35 എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ബോർഡറാണ്. അത് കഴിയുമ്പോൾ ഒരാളുടെ ഫെർട്ടിലിറ്റി ഡെഫിനറ്റ്ലി താഴോട്ട് വരും. 38 കഴിയുമ്പോൾ പിന്നെയും താഴോട്ട് വരും. 40 കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് താഴോട്ട് വരും.
3: അതോടൊപ്പം ഇത്രയും പ്രായം കൂടുമ്പോൾ ഈ ഗർഭിണിയാവാനുള്ളതിന്റെ റിസ്ക്കും കൂടുകയല്ലേ? ഗർഭിണി ആയി കഴിഞ്ഞാലുള്ള റിസ്ക്കുകൾ,
4: ഒന്ന് രണ്ട് തരത്തിലുള്ള റിസ്ക്കുകളുണ്ട്. ഒന്ന് കുട്ടിയുടെ റിസ്ക്, ഒന്ന് അമ്മയുടെ റിസ്ക്. കുട്ടിയുടെ റിസ്ക് യൂഷ്വലി സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു കൊച്ചു വരുമ്പോൾ അത് നോർമൽ ആയിരിക്കാനാണ് എപ്പോഴും സാധ്യത. കാരണം 35 വയസ്സായ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പം അവർക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അപ്പം ഒരു കുട്ടിക്ക് ഒരു മേജർ പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂഷ്വലി 3 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ അമ്മയ്ക്ക് എപ്പോഴും ഒരു പ്രസവിക്കാൻ ഒരു സ്ത്രീ പോകുമ്പോൾ 23 വയസ്സിൽ പ്രസവിക്കുന്നതാണോ നല്ലത്, 33 പ്രസവിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ 23 പ്രസവിക്കുന്നതാണ് നല്ലത്. പ്രായം കൂടുന്തോറും പ്രഷർ, ഷുഗർ, അത്തരം കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യത എപ്പോഴും ഹയറാണ്. ഹൈറിസ്ക് പ്രഗ്നൻസീസിന് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ വലിയ കോംപ്ലിക്കേഷൻസും കേടുപാടുകളും ഇല്ലാതെ അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിൽ പോകാൻ പറ്റും.
3: സാധാരണ ശരിക്കും നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രായം എന്ന് പറയുന്നത് 23 വയസ്സാണ് ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിനുള്ള, അങ്ങനെ പറയാൻ കഴിയുമോ?
4: എപ്പോഴും 30 വയസ്സിന് താഴെ, രക്ഷയില്ലെങ്കിൽ 35 വയസ്സിന് താഴെ.
3: അങ്ങനെയാണ്.
4: അപ്പം അത് ആക്ച്വലി വളരെ ഈസിയാണ്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു 25-കാരിക്ക് കൊച്ചു വരാനാണ് കാര്യമായ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു 37-കാരിയെക്കാളും ചാൻസ് കൂടുതൽ.
3: ഡോക്ടർ, അപ്പോൾ ഈ വന്ധ്യതയുടെ ഒരുപാട് കാരണങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതിലെ ഈ ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം, നമുക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ കഴിയും?
4: PCOD എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം.
3: അണ്ടോത്പാദനത്തിലുണ്ടാകുന്ന
4: കുറവ്. ആക്ച്വലി ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മുട്ടകളുടെ എണ്ണം കൂടുതലാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലത്തെ ഒരു തലവേദനയാണത്. പക്ഷേ അതൊരു വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന സാധനമാണ്. യൂഷ്വലി ആ ഒരു പേഷ്യൻ്റ് ഒരു 6 മന്ത്സ് to 1 ഇയർ ആക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുണ്ടാകാൻ വലിയ പാടൊന്നും കാണത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ലേറ്റ് ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും, അല്ലെ സമയത്തിന് പീരീഡ്സ് ആകത്തില്ല. അപ്പം നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പീരീഡ്സ് വരാൻ തുടങ്ങും, കറക്റ്റായിട്ട് അണ്ടോത്പാദനം നടക്കും. അപ്പം അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ഇപ്പം പലപ്പോഴും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാം PCOD ഉണ്ടെന്നൊക്കെ. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ണം വെക്കാതെ ശ്രദ്ധിക്കുക, കഴിയുന്നതും ഓൺ ദ ലീനർ സൈഡ് നിൽക്കുക, ഫിസിക്കലി വളരെ ആക്റ്റീവ് ആയിരിക്കുക, നല്ലപോലെ എക്സസൈസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു PCOD സ്ത്രീക്ക് അങ്ങനെ വലിയൊരു ഇൻഫെർട്ടിലിറ്റി വിഷയം വരത്തില്ല.
3: മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മുടെ ശാരീരിക പ്രത്യേകതകളുണ്ട്, ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം നടക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ചിലപ്പോൾ ട്യൂബിലെ പ്രശ്നമായിരിക്കാം, അത്തരം പ്രശ്നങ്ങൾ

0: നമ്മൾ നേരത്തെ കൂട്ടി അറിയാൻ പറ്റും. അതും വന്ധ്യതയ്ക്ക് ഒരു കാരണമാകാറില്ലേ?
1: ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മുട്ട അവരുടെ ഹസ്ബൻഡിൻ്റെ ബീജവുമായിട്ട് ചേരുമ്പോൾ ഭ്രൂണം ഉണ്ടാകാതിരിക്കുന്നതിനാണ്. അത് ആക്ച്വലി ഒരു വളരെ റെയർ കണ്ടീഷനാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീ രണ്ട് മൂന്ന് പിള്ളേരെ കഴിഞ്ഞ് പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ അവർ ട്യൂബ് കട്ട് ചെയ്ത് മാറ്റുകയാണ്.
0: ഇപ്പം
1: ഫെല്ലോപ്യൻ ട്യൂബ് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം കൊണ്ടോ ഇൻഫെക്ഷൻ കാരണമോ ഒക്കെ ഫെല്ലോപ്യൻ ട്യൂബ് ബ്ലോക്ക് ആയിരിക്കുകയാണെങ്കിൽ പിന്നെ ഐ വി എഫിലാണ് യൂഷ്വലി അത് രക്ഷപ്പെടുകയുള്ളൂ.
0: ഇത് കൂടാതെ ഇപ്പോൾ സെർവിക്കൽ അബ്നോർമാലിറ്റീസ്, ഇപ്പോൾ ഗർഭാശയ കളത്തിലുണ്ടാകുന്ന പ്രയാസം അല്ലെ, അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും വന്ധ്യത ഉണ്ടാകാറുണ്ടല്ലോ.
1: പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് കുഞ്ഞുണ്ടാകണമെങ്കിൽ നാല് സാധനങ്ങളാണ്: സ്പേം, എഗ്ഗ്, ട്യൂബ്, യൂട്രസ്. അതിനകത്തെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഈ യൂട്രസും ട്യൂബും. യൂട്രസിന് ഒരുമാതിരി തിക്നെസ് ലൈനിങ് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ സാധാരണ അത് ഒരു പ്രഗ്നൻസിക്ക് തടസ്സം നിൽക്കുകയില്ല. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസിനുള്ള പ്രോബ്ലം ആ സ്ത്രീക്ക് എപ്പോഴും സമയമാകാതെ പ്രസവിക്കാനുള്ള റിസ്ക് കൂടുതലാണ്. അതായത് ചിലരുടെ യൂട്രസിൽ പാടയുണ്ട്, ചിലരുടെ യൂട്രസ് ഡിവൈഡഡ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അവർ പ്രഗ്നൻ്റ് ആകുമ്പം മൂന്നാമത്തെ മാസം സ്റ്റിച്ചിട്ട് യൂട്രസിൻ്റെ മൗത്ത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അവർ കഴിയുന്നതും ഒരു കെയർഫുള്ളായിട്ട് അത് മാനേജ് ചെയ്ത് പോയി ഒരു കുഞ്ഞിന് മെച്യൂറിറ്റി എത്തുന്നവരെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്.
0: ഇത് കൂടാതെ ഒരിക്കലും പ്രസവിക്കാൻ കഴിയാതെ ഇടയ്ക്കിടയ്ക്ക് ഗർഭം അലസിപ്പോകുന്ന ഒരവസ്ഥയും പറയാറുണ്ടല്ലോ,
1: ഉണ്ട്.
0: ഇത് എന്തുകൊണ്ടൊക്കെ ആകാം?
1: നമ്മളതിന് റെക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ അബോർഷൻ ആകുന്നു. അതിപ്പോൾ അടുപ്പിച്ചാകണമെന്നില്ല, ഇതിൻ്റെ ഇടയിൽ ഒരു കൊച്ച് ഹെൽത്തി ആയിട്ട് വരാം. ആദ്യത്തേത് അബോർഷൻ, മൂന്നാമത്തെ അബോർഷൻ, രണ്ടാമത്തെ കുട്ടി നോർമലായിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതിന് റെക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്നാണ് പറയുന്നത്. റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില ടെസ്റ്റുകളുണ്ട്. അതായത് നമ്മൾ ബേസിക്കലി നോക്കുന്നത് ബോഡി ഈ കുട്ടിയെ റിജക്റ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ്. അപ്പം അതിന് ചില ആൻറ്റിബോഡി ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്, തൈറോയിഡ് ടെസ്റ്റിംഗ് ഉണ്ട്, യൂട്രസിൻ്റെ ഷേപ്പ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇതാണ് നമ്മൾ മെഡിക്കലി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അതിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഷേപ്പിന് വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ സ്റ്റിച്ച് ഇടുക, തൈറോയിഡ് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ തൈറോയിഡ് കറക്റ്റ് ചെയ്യുക, പിന്നെ ഈ ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആകുമ്പം ഫുൾ പ്രഗ്നൻസി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഡെയിലി. അപ്പോൾ എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് എടുത്തില്ല എങ്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ആളാണെങ്കിൽ അബോർഷൻ റിസ്ക് വളരെ ഹൈ ആണ്. പിന്നെ ചിലപ്പോഴെന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ക്രോമസോം അബ്നോർമാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസിന് എന്തെങ്കിലും ക്രോമസോം അബ്നോർമാലിറ്റി ആയിരിക്കാം. പക്ഷേ ഇതൊന്നും മെഡിക്കലി കറക്റ്റബിൾ അല്ല. പക്ഷേ യൂഷ്വലി മിസ്കാരേജസ് കുട്ടിയുടെ മാത്രം ക്രോമസോമൽ അബ്നോർമാലിറ്റി കൊണ്ട് വരുന്നതാണ് റെക്കറൻ്റ് പ്രഗ്നൻസി ലോസ് പിന്നെയും പിന്നെയും ഗർഭാലസി പോകുന്നത്.
0: സാധാരണ ഈ ജീവിതശൈലിയും മന്ദ്യതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: നമ്മുടെ ജീവിതശൈലിയിലെ ഒരു മെയിൻ ഇഷ്യൂ വണ്ണം കൂടുന്നു ആൻഡ് ലേറ്റ് മാരേജസ്. അതിനകത്ത് മോർ ഇമ്പോർട്ടൻറ്റ് സാധനം ലേറ്റ് മാരേജ് ആണ്. വണ്ണം കൂടിയാലും കുട്ടികൾ പണ്ടും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ലേറ്റ് ആയിട്ട് എപ്പോഴും അത് നമുക്കൊരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട്. കാരണം ഒരു സ്ത്രീ ജനിക്കുമ്പോഴാണ് എഗ്ഗ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടിക്ക് 12 വയസ്സായ മുട്ടയുണ്ട്, 26 വയസ്സായ 26 വയസ്സായ മുട്ടയുണ്ട്. ഒരണ്ടത്തിൽ നിന്ന് അടുത്ത 90 വർഷം ജീവിക്കുന്ന ഒരാളെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതേസമയം പുരുഷന്മാർക്ക് എപ്പോഴും ബീജം വരുന്നത് ഓരോ 3 മാസവും പുതിയതാണ് വരുന്നത്. അപ്പോൾ ഒരു 70 വയസ്സായ ഒരാളുടെ ബീജത്തിന് 3 മാസം പ്രായമേ ഉള്ളൂ പുരുഷന്. പക്ഷേ 45 വയസ്സായ സ്ത്രീയുടെ അണ്ഡത്തിന് 45 വർഷം പ്രായമുണ്ട്.
0: സാധാരണ നമുക്ക് വന്ധ്യതയുടെ ലക്ഷണങ്ങളായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ, അങ്ങനെ അറിയാൻ കഴിയുമോ?
1: ഉണ്ട്. യൂഷ്വലി ഇറഗുലർ സൈക്കിൾസ് ഉള്ള പെൺകുട്ടികൾക്ക് എപ്പോഴും അറിയാം ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം ഭാവിയിൽ വരാമെന്ന്. അപ്പോൾ യൂഷ്വലി അവർ PCOD ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, PCOD ആണെന്നറിയും, നേരത്തെ കല്യാണം കഴിക്കുകയും വേഗം കൊച്ചാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വരികയൊക്കെ ചെയ്യും. അല്ല, പീരീഡ്സിൻ്റെ സമയത്ത് അതിഭയങ്കര വേദന, അപ്പോൾ സ്കാൻ ചെയ്യുന്നു, ഒരു സിസ്റ്റ് കാണുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലെ സിംറ്റം ഉള്ള ആൾക്കാർക്ക് നേരത്തെ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ അവരൊരിക്കലും കല്യാണം കഴിഞ്ഞ് ഒത്തിരി നാൾ കുട്ടി വേണ്ടാന്ന് വെക്കില്ല. അതേസമയം ഒരു സിംറ്റവും ഇല്ലാത്ത സ്ത്രീയാണ് പലപ്പോഴും 3 വർഷം കഴിഞ്ഞ് മതി, 5 വർഷം കഴിഞ്ഞ് മതി എന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് മനസ്സിൽ വെക്കുന്നുണ്ട് എങ്കിൽ ആ പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പേ പോയി ഒന്ന് ഡോക്ടറിനെ കണ്ട് നമ്മൾ അറിയാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് എപ്പോഴും ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കും.
0: അപ്പോൾ നമ്മുടെ ഒരു ലക്ഷണമായി പറയുന്നത് ഈ ക്രമരഹിതമായ ആർത്തവം, അതുപോലെ ഇപ്പോൾ ചിലരുടെ രക്തം പോകുന്നത് വളരെ അധികമാണ് എന്നത്, അതും ഇതിൻ്റെ ലക്ഷണമായി പറയാൻ പറ്റുമോ? ഹെവി ബ്ലീഡിങ്.
1: ക്രമരഹിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് 2 മാസത്തിലൊരിക്കലോ പീരീഡ്സ് ആകുന്നതെന്ന് വയ്ക്കുക. അപ്പം കൃത്യം പീരീഡ്സ് ആകുന്ന സ്ത്രീക്ക് 1 വർഷം 12 പ്രാവശ്യം മുട്ട വരും. അതേസമയം 2 മാസത്തിൽ ഒരിക്കൽ വരുന്ന ആൾക്ക് 1 വർഷം 6 പ്രാവശ്യം മുട്ട വരുന്നുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ അതി കുറവുമായിരിക്കും. അപ്പം നാച്ചുറലി അവരുടെ ഫെർട്ടിലിറ്റി കുറവാണ്. പക്ഷേ മരുന്നെടുത്താൽ അത് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അമിതമായ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇറഗുലർ സൈക്കിൾസുകാർക്കും വരാം, യൂട്രസിൻ്റെ ഷേപ്പിന് വ്യത്യാസമുള്ളവർക്ക് വരാം, വേറെ ചില കണ്ടീഷൻസിലും വരാം. അതൊരു മെഡിക്കൽ ഇവാലുവേഷൻ ഇല്ല.

0: അല്ലാതെ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫെർട്ടിലിറ്റിയിലോട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
1: ഈ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനം, വന്ധ്യത എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: ഒത്തിരി ഹോർമോൺസിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാം. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് തൈറോയിഡും പ്രൊലാക്ടിനുമാണ്. അത് ആക്ച്വലി ഒരു ജനറൽ ഫിസിഷ്യന് പോലും ഒരു ടെസ്റ്റിൽ ഈസി ആയിട്ട് പിക്ക് ചെയ്യാവുന്നതും അതിനെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് അതുണ്ടെന്നും പറഞ്ഞ് അവരതിനെക്കുറിച്ച് ഒത്തിരി പാനിക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അല്ലാതെയുള്ള ചില, ഇപ്പം ശരീരത്തിൽ ഒത്തിരി രോമ വളർച്ച, അല്ലെങ്കിൽ ഒത്തിരി വണ്ണം വയ്ക്കുന്നു, അല്ലെങ്കിൽ വളരെ ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ്, അതായത് 6 മാസത്തിലൊരിക്കൽ, 1 വർഷത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വേറെ കൂടിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. പലപ്പോഴും ഈ തൈറോയിഡും അതിൻ്റെ ഒരു ചെറിയൊരു ഗുളികയിലും തീരാവുന്ന പ്രശ്നങ്ങളെ അതിനകത്ത് വരാറുള്ളൂ.
1: നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊരു ആശങ്കയുണ്ട്, വന്ധ്യതയുടെ ഒരു പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തി നേരത്തെ അറിയാൻ കഴിയുമോ?
0: ബേസിക്കലി ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വരുന്നത് അവർക്ക് ഇറഗുലർ സൈക്കിൾസ് ഉള്ളപ്പോഴോ വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളപ്പോഴോ അമ്മമാർ തന്നെ കുട്ടിയും കൂട്ടി വരും. അപ്പം നമ്മൾ യൂഷ്വലി ഒരു സ്കാൻ പറഞ്ഞു, PCOD ആണ്. നമ്മളൊന്നും വലിയ കാര്യമായിട്ട് ആ കുട്ടിയെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലോലെ എക്സസൈസ് ചെയ്യുക, വണ്ണം വയ്ക്കാതെ ശ്രദ്ധിക്കുക, ഫിസിക്കലി ആക്റ്റീവായിരിക്കുക, കല്യാണം ഒത്തിരി ഡിലേ ചെയ്യരുത്, കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകുന്ന ഒത്തിരി ഡിലേ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് റീഅഷ്യൂർ ചെയ്ത് വിടേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അത് ടെൻഷൻ അടിക്കാനുള്ള വിഷയമൊന്നുമില്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പോ അല്ലെ കുഞ്ഞാകുന്നതിന് മുമ്പോ വരുമ്പം ബേസ് ലൈനായിട്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അൾട്രാസൗണ്ടിൻ്റെ മുകളിലോട്ട് പോകേണ്ട ആവശ്യം 99% പേഷ്യൻസിനും വേണ്ടി വരാറില്ല. സാധാരണ അൾട്രാസൗണ്ട് എടുത്ത് അടുത്തുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അവിടെ സെറ്റിൽ ചെയ്യുന്ന കാര്യമേ വരുള്ളൂ. അല്ലാതെ അടപടലും ടെസ്റ്റിങ്ങും ഒത്തിരി മരുന്നെടുക്കലും അങ്ങനത്തെ പരിപാടികൾ, കുട്ടികളെ പേടിപ്പിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പേരങ്ങ് പറയുമ്പോൾ തന്നെ കുട്ടി അങ്ങ് ഡീമോറലൈസ്ഡ് ആവും. അതിനുള്ള സംഭവമൊന്നും അത്ര ഒരു മേജർ കാര്യമല്ല, അതൊരു ഈസി ടു ട്രീറ്റ് ഹാൻഡിൽ സിനാരിയോ ആണ്. പലപ്പോഴും ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഇവർക്കൊക്കെ കൊച്ചുണ്ടാകുകയും ചെയ്യും. ഒവേറിയൻ റിസർവ് കുറവാണോ എന്ന് സംശയമുള്ളപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അത് യൂഷ്വലി നമ്മളൊരു AMH എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ചെയ്യിപ്പിക്കുന്നത്. സ്കാൻ ചെയ്യുമ്പം ഓവറി ചെറുതാണോ എന്ന് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഒരു ഡൗട്ട് പറഞ്ഞാൽ നമ്മൾ AMH ചെയ്യിപ്പിക്കും. AMH വാല്യൂ കുറവാണ് എങ്കിൽ ജന്മനാ തന്നെ അവർക്ക് സ്റ്റോക്ക് കുറവായിരിക്കും. അപ്പം ഒരു സ്റ്റോക്ക് കുറവുള്ള ആൾ അത് തീർന്നു പോകുന്നതിന് മുമ്പേ ഫാമിലി കംപ്ലീറ്റ് ചെയ്യണം. അപ്പം AMH ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 25-കാരിയുടെ വാല്യൂ കുറവാണ്, അതൊരു 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ആ 35-കാരി എന്ത് ഗൗരവത്തോടുകൂടി ചികിത്സിക്കുമോ ആ ഗൗരവത്തോടുകൂടി 25 വയസ്സ് ചികിത്സിക്കേണ്ടി വരും. കാരണം സ്റ്റോക്ക് കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് സൃഷ്ടിക്കാവുന്ന സാധനമല്ല എഗ്ഗ്, അത് ജന്മനാ കിട്ടുന്ന സാധനമാണ്. അപ്പം ഒരിക്കലും നമുക്ക് അങ്ങ് സ്റ്റോക്ക് ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അണ്ടോൽപാദനം കൂട്ടാനോ അണ്ടങ്ങളുടെ നമ്പർ കൂട്ടാനോ പ്രാക്ടിക്കൽ ഓപ്ഷൻസ് വളരെ കുറവാണ്.
1: ശരിക്കും നമുക്ക് ഈ വേറൊരാളുടെ എഗ്ഗ്, ഒരു ഹെൽത്തി ലീഡറുടെ എഗ്ഗ് എടുത്ത്,
0: ഞാൻ ആ പറഞ്ഞ പോലെ ഒരാളുടെ എഗ്ഗിൻ്റെ സ്റ്റോക്ക് വളരെ കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ് കാരണം ഓവറി റിമൂവ് ചെയ്യേണ്ടി വന്നു, ആ സ്ത്രീക്ക് ഓവറി ഇല്ല, അല്ലെ ജന്മന എഗ്ഗിൻ ഇല്ലാത്തവർ,
1: അത് ഞാൻ ചോദിക്കാതിരിക്കും. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ
0: റേഡിയേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറി ഫെയിലിയർ ആവും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് യൂട്രസ് അവിടെ കാണും. ആ യൂട്രസിൽ ആരോഗ്യമുള്ള ചെറുപ്പമായിട്ടുള്ള ഒരു സ്ത്രീയുടെ എഗ്ഗ്, ഗർഭിണിയാകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ തന്നെ ഭർത്താവിൻ്റെ ബീജവും കൂടെ ചേർത്ത് ഉണ്ടാകുന്ന കുഞ്ഞിനെ വെക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഗർഭിണിയാകാനും പ്രസവിക്കാനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും എല്ലാം പറ്റും. അത് ഫുള്ളി ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലീഗലി ഗവൺമെൻറ് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലിനിക്കുകളും അത് ഫോളോ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ആ സാഹചര്യം വരുമ്പോൾ അങ്ങനെ ചെയ്ത് കുഞ്ഞുണ്ടാകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എംബ്രിയോസ് മിച്ചമുണ്ടെങ്കിൽ ആ എംബ്രിയോസ് തന്നെ രണ്ടാമത്തെ കുട്ടിക്ക് യൂസ് ചെയ്യാം. എംബ്രിയോസ് മിച്ചമില്ല എങ്കിൽ ആ ഒരു പോയിന്റിൽ അവർക്ക് വേറൊരു ഡോണറിനെ എടുക്കേണ്ടി വരും. അതൊക്കെ ഫീസിബിൾ കാര്യമാണ്. ആകെ 4 കാര്യം: സ്പേം, എഗ്, യൂട്രസ്. ട്യൂബ് ഉണ്ടെങ്കിൽ നാച്ചുറൽ പ്രഗ്നൻസി, ട്യൂബ് ഇല്ലെങ്കിൽ IVF. അതാണ് അതിനകത്തെ സിമ്പിൾ കാര്യം. ഇപ്പോൾ ഓവറി റിമൂവ് ചെയ്ത ആളുടെ യൂട്രസ് അവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്ന് വേണമെങ്കിലും പിന്നീട് ഒരു പ്രഗ്നൻസി പോസിബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു റീസെൻ്റ് ചേഞ്ച് 2022 വന്നു. ഭർത്താവിന് 55 വയസ്സ്, ഭാര്യയ്ക്ക് 50 വയസ്സ് തൊടുകയോ ചെയ്താൽ ആരെങ്കിലും ഒരാൾക്ക് പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പറ്റില്ല. 4 സാധനങ്ങളാണ് ഇവാലുവേഷനിൽ: സ്പേം സെമൻ അനാലിസിസിൽ അറിയാം, എഗ്ഗ് സ്കാനിലറിയാം, കുറവാണെന്ന് തോന്നിയാൽ AMH കൂടെ ചെയ്യാം, യൂട്രസ് സ്കാനിലറിയാം. സ്കാനി കാണാൻ പറ്റാത്ത സാധനമാണ് ട്യൂബ്, ഫെല്ലോപ്പിൻ ട്യൂബ്സ്. അപ്പോൾ ഫെല്ലോപ്പിൻ ട്യൂബ്സ് തുറന്നാണോ അടഞ്ഞാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ മെയിൻലി രണ്ട് ടെസ്റ്റുകളാണ്, സലൈൻ സോണോഗ്രഫി, HSG. പക്ഷേ ബെസ്റ്റ് ടെസ്റ്റ് എപ്പോഴും ലാപ്രോസ്കോപ്പിയാണ്. പക്ഷേ എല്ലാവരെയും ലാപ്രോസ്കോപ്പി കൊണ്ടുപോകുന്നതിനകത്തൊരു യുക്തിക്കുറവുണ്ട്. അപ്പം HSG ആണ് ഹിസ്റ്റോസാൽപിഞ്ചോഗ്രാഫി. HSG ആണെങ്കിൽ നമുക്കൊരു ഫിലിമും കിട്ടും, കറക്റ്റായിട്ട് ഫ്ലൂയിഡ് പുറത്തോട്ട് വരുന്ന ഡൈ

0: പുറത്തോട്ട് വരുന്ന കാണാം, അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നുള്ളത് അറിയാം. അതിനകത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. ലാപ്രോസ്കോപ്പിയിൽ യൂഷ്വലി ഒരു ട്യൂബൽ ബ്ലോക്ക് തുറക്കാൻ പറ്റും.
1: സാധാരണ നമ്മൾ ഈ സ്പേമിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഗുണനിലവാരത്തെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ ഈ ഓവത്തിനും അല്ലെങ്കിൽ എഗ്ഗിനും മുട്ടയ്ക്കും ഒരു ഗുണനിലവാരം വേണ്ടേ? അത് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും?
0: ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ എഗ്ഗിൻ്റെ ഗുണനിലവാരം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കുഞ്ഞുണ്ടാകാതെ ഒരു എഗ്ഗിൻ്റെ ഗുണനിലവാരം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ IVF ചെയ്ത് എഗ്ഗ് എടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കി അതിനകത്തൊരു ബീജം മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഹെൽത്തി ഭ്രൂണം ഉണ്ടാകുന്നുവെങ്കിലാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. ഇപ്പം എല്ലാം നോർമൽ എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ IVF ചെയ്യുമ്പം എഗ്ഗുകളെല്ലാം ഇമച്ചുറാകാം. അവർ ആ ഒരു പോയിന്റ് മാത്രമേ അറിയത്തുള്ളൂ അവർക്ക് എഗ്ഗ് മോശമാണെന്ന്. അതുവരെ എന്താ കാര്യം എന്നറിയാതെ ഇങ്ങനെ ഒത്തിരി പേഷ്യൻ്റ് പല പല ടെസ്റ്റുകൾ ചെയ്ത് നടക്കും. അപ്പോൾ യൂഷ്വലി ഞാനൊക്കെ പറയുന്നത് എപ്പോഴും ഒരു പേഷ്യൻ്റ് എല്ലാം ഓക്കെ പറഞ്ഞ് വർഷങ്ങളോളം നടന്നാലും ഒരു 3-4 വർഷം ആക്റ്റീവായിട്ട് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആയില്ല എങ്കിൽ IVF ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം, ആദ്യമായിട്ട് ഒരു മുട്ട വേറൊരു ഡോക്ടർ കാണുകയാണ്, അതായത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമുക്ക് കാണാം. നമ്മൾ സ്കാനിൽ മുട്ട ഇരിക്കുന്ന കുമിളയാണ് കാണുന്നത്. എഗ്ഗ് കാണണമെങ്കിൽ IVF ചെയ്യണം. അപ്പോൾ ചിലപ്പം വളരെ നോർമൽ എന്ന് വിചാരിച്ച് വർഷങ്ങളോളം ബുദ്ധിമുട്ടി നടന്ന ഒരാൾ ചിലപ്പോൾ ആ മൈക്രോസ്കോപ്പിൻ്റെ അടി കാണുന്ന ആ മൊമെൻറ്റിലാണ് വരുന്നത് ഓക്കെ എഗ് ഇമ്മച്ചുറാണ് അല്ലെങ്കിൽ എഗ് അബ്നോർമലാണ്, അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അറിയുന്നത്. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല.
1: നമുക്ക് ഈ വന്ധ്യതയുടെ കാരണം നേരത്തെ കൂട്ടി അറിയുകയാണെങ്കിൽ ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും അല്ലേ?
0: ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വന്ധ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് കുട്ടികളുള്ള സ്ത്രീയും വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പോകണം, കുട്ടികളില്ലാത്ത ആളും ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പോകണം. അമിതവണ്ണം പാടില്ല, എക്സസൈസ് വേണം, നമുക്ക് ഒരു പ്ലസന്റ് മൈൻഡ് ഉണ്ടായിരിക്കണം, ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡി. ആ സംഭവം ഡെഫിനറ്റ്ലി ഫെർട്ടിലിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ഭയങ്കര ആയിട്ട് വളരെ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്കും ചിലപ്പം അവർക്ക് ആ ഫെർട്ടിലിറ്റി അത് വർക്ക് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ആ ഒരു ഡെയിലി കോണ്ടാക്ട് പോലും നടക്കണമെന്നില്ല. അപ്പോൾ സോ അതെല്ലാം ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊരു മില്യൺ തിങ്സ് ചേർന്നാണ് അടുത്ത 90 വർഷം ജീവിക്കുന്ന ഒരാൾ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡി, ബാക്കിയൊക്കെ കുറച്ച് നമ്മുടെ ആ ഒരു വാട്ട് യു ആർ ബോൺ വിത്ത്, പിന്നെ നമ്മുടെ പാർട്ട്ണർ. നമ്മൾ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് സ്ത്രീ ആയിരിക്കാം, പക്ഷേ ഹസ്ബൻഡിന് സ്പെം കൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ആവും.
1: എന്തായാലും ഇന്ന് ഒരുപാട് നൂതനമായ വൈദ്യശാസ്ത്ര സൗകര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അസിസ്റ്റഡ് ART റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഉണ്ട്, IVF പോലെ, അതല്ലെങ്കിൽ സർജിക്കലായിട്ട് കറക്ഷൻസ് ചിലത് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ വന്ധ്യത അത്ര വലിയൊരു പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ?
0: ഞാൻ പറഞ്ഞ അതാണ്, വന്ധ്യതയുടെ പ്രശ്നം കുറേയൊക്കെ മനസ്സിനകത്തേക്കും കൂടെ കാര്യമാണ്. അതായത് സ്ട്രെസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഈസ് സെക്കൻഡ് ഒൺലി ടു എ ഡെത്ത് ഇൻ ദ ഫാമിലി എന്നാണ്. അതായത് കുഞ്ഞില്ലാത്തതിൻ്റെ സ്ട്രെസ് കുടുംബത്തിലൊരു മരണം നടക്കുന്നതിന് തൊട്ട് താഴെ നിൽക്കുന്ന സാധനമാണ്. അപ്പം അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം പിടിച്ചു നിൽക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല. അപ്പം ഒത്തിരി പേര് ഒരു അറ്റംപ്റ്റ് അല്ലെ രണ്ട് അറ്റംപ്റ്റ് അതാവുമ്പോൾ ഗിവപ്പ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതേസമയം വർഷങ്ങളോളം ട്രീറ്റ് ചെയ്ത് കുട്ടിയെ കൊണ്ടുപോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ആ വ്യക്തിയുടെ മാത്രമല്ല, കപ്പിളിന്റെ പേഴ്സണാലിറ്റിയാണ്.
1: അപ്പോൾ നമ്മൾ വന്ധ്യതയുടെ ഒരു സാഹചര്യമുണ്ട്, ഒരു ആശങ്കയുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ സമീപിക്കുക, എന്താണ് നമ്മുടെ പൊസിഷൻ എന്ന് അറിയുക, അതിനനുസരിച്ചുള്ള ചികിത്സ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടുമിക്ക പേർക്കും വന്ധ്യത ഒരു പ്രശ്നമല്ലാതായി തീരും എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്.
0: യെസ്, ട്രൈ ചെയ്താൽ അത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് റിസൾട്ടിൽ തന്നെ വരുന്ന കാര്യമാണിത്. ചിലപ്പോൾ പല പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും, പക്ഷേ ലൈഫിലെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ട് അതിനായിട്ട് പല പ്രാവശ്യം മെനക്കെടുന്ന അതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
1: എന്തായാലും FM Health Line വന്ന് വന്ധ്യതയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളും ചികിത്സാ മാർഗങ്ങളും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: സ്ത്രീകളിലെ വന്ധ്യതയും പരിഹാര മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ ടിറ്റി ചാക്കോയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. ലക്ഷ്മി.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജക ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100.

1000. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം.

എഫ്എം വാർത്തകൾ. 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. പതിനൊന്ന് മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, പെരുമ്പാവൂർ കെ എ സിദ്ദിഖും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 മണിക്ക് കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. മൂന്ന് മണിക്ക് പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. വൈകിട്ട് 6:50 കിസാൻ വാണി. മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ആരക്കുഴയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങൾ. ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുന്നു വല്ലം മാവേലിപ്പടിയിലുള്ള അലക്സാണ്ടർ. 7:20 വിപണി, 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് വി കെ സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയി പെറ്റ പന്തിരുകുലം. 8:05 വിടരുന്ന മുട്ടുകൾ, മാലിപ്പുറം കർത്തേടം SHGUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക എസ് ചൊല്ലുന്ന കവിത, പുത്തൻകുരിശ് പ്രതിഭാകേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഉറുദു സംഘഗാനം, എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ അമിയ സുമി സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി 9:30 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 10:30 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, ഇന്ത്യയുടെ വാനമ്പാടി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഉത്തരം, സൂഫി പണ്ഡിതൻ അമീർ ഖുസ്രു. സൂഫി പണ്ഡിതൻ അമീർ ഖുസ്രുവാണ് ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. ചിന്താശകലം, നല്ല പെരുമാറ്റം കൊണ്ട് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല, അതേസമയം പല നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു. ഫ്രഞ്ച് തത്വചിന്തകൻ മിഷേൽ മൊണ്ടെയിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 20 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഗുഡ് മോർണിംഗ്. ആരംഭ ശൂരത്വം, ഈ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? ഇത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ്. പലരും തീരുമാനിക്കും ഒന്ന് രണ്ട് ദിവസം ഭയങ്കര പ്രവർത്തനമായിരിക്കും, പിന്നെ അതെല്ലാം എപ്പോ നിർത്തി എന്ന് ചോദിച്ചാ മതി, പിന്നെയോ അലസത കാണിക്കും. അത് പാടില്ലാത്ത ഒരു രീതിയാണ്. ഉറപ്പുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. ഈ കാലം മഹാന്മാരെ ജനിപ്പിക്കുന്ന ഒന്നല്ല എന്നോർക്കണം. മഹത്വം പിടിച്ചു പറ്റുവാൻ ശ്രമിക്കണം. ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ കഠിനമായി അധ്വാനിച്ചേ മതിയാവൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കാൻ ആഗ്രഹിക്കുക. ആഗ്രഹം എന്നത് പേരെഴുതി ഒട്ടിച്ച ഒരു കൂടിനുള്ളിലെ വിത്ത് പോലെയാണ്. അത് വിതച്ചാൽ എന്താവുമെന്ന് ഒരുവനറിയാം. എന്തെന്നറിയാതെ വെറുതെ വിതയ്ക്കുന്ന കുറേ വിത്തുകളുടെ ഉടമസ്ഥനായ ഒരു തോട്ടക്കാരൻ മാത്രമാണ് ആഗ്രഹം ഇല്ലാത്തവൻ. അതുകൊണ്ട് പരിമിതികൾ പരിഗണിക്കാതെ, മറ്റു ചിന്തകൾ മനസ്സിൽ കടന്നു കയറാതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം മാത്രം ലക്ഷ്യമാക്കി യത്നിക്കുക. അതല്ലേ ഞാൻ പേര് തന്നെ ആ രീതിയിലാക്കിയത്. സോ ആരംഭ ശൂരത്വമില്ലാതെ ത്രൂ ഔട്ട് ശൂരത്വമുള്ളവർക്ക് വിളിക്കാം. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ഹലോ വി പി എസ് ലേക് ഷുവർ. ഞാൻ ആഗ്രഹം ആശയെന്നോ ഹോപ്പെന്നോ ഒക്കെ വിളിക്കാം. കൂടെയുള്ളത് ആരംഭ ശൂരത്വത്തിന്റെ ഉടമയായ ഡാനി ജെയിംസ്. ഈ പ്രോഗ്രാമിന്റെ പ്രായോജകർ വി പി എസ് ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം. ഹലോ, ഗിരീഷ് കൃഷ്ണൻ ആണോ?
2: അതെ.
0: ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാശാലതയാണ്. ഗിരീഷ്, എവിടെയാണ് ഓഫീസ്?
2: എന്റെ ഓഫീസ് ഇവിടെ ട്രിവാൻഡ്രം ആണ്, വികാസ് ഭവനിലാണ്. ഞങ്ങളാണ് ഇവിടെ ഒരു പ്രോജക്ട് എടുത്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ ഒരു കമ്പനി.
0: ഓ, വെരി ഗുഡ്.
2: അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആണ്, അപ്പൊ അതാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അഗ്രികൾച്ചർ നമ്മളെ ഡിജിറ്റലി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, ഈ ഫാമേഴ്സിന്റെ ഡാറ്റയും മറ്റുമൊക്കെ മാറ്റി അവർ കുറച്ചുകൂടി സുതാര്യമായ രീതിയിലേക്ക് ഈ ഡിജിറ്റൽ ലോകത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ ദൗത്യം.
0: എനിക്ക് വയ്യ, അഗ്രികൾച്ചറിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റാനുള്ള പരിപാടി.
2: അതെ അതെ, കഴിഞ്ഞു വേണം, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ അതിന് ട്രെയിനിങ് കൊടുത്ത് ഇനി കുറച്ച് കുറച്ച് കുറച്ച് ഒരു പോരായ്മ ഉണ്ടാവുമല്ലോ, കുറച്ച് ഭാഗങ്ങൾ അഡീഷണൽ ആയിട്ട് റിക്വയർമെന്റ് ഉണ്ടാവുമല്ലോ.
0: അതെ.
2: അപ്പൊ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ഓക്കെ.
2: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു വെബുണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്, രണ്ടും കൂടി ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് അവർക്ക് ഇത് വരുന്നതോടുകൂടി,
0: കാരണം
2: ഇപ്പൊ എല്ലാവരും അവയറുമാണ്, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 പേര് ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കൃഷി ഓഫീസ് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അവര് ഓരോരുത്തരുടെ ഫീഡ്ബാക്ക്. അതൊക്കെ ഞങ്ങൾക്ക് അറിയുമ്പോൾ അവര് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റ് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷമുണ്ട്.
0: ലോകത്തിന്റെ ഈ പുരോഗമനത്തില് കൊറേ മനുഷ്യന്മാർക്ക് ജോലി ഇല്ലാണ്ടാവും, പ്രത്യേകിച്ച് ഇപ്പൊ AI ഒക്കെ വന്നതോടുകൂടി എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമല്ലേ? ഇങ്ങനെയേ ഡെവലപ്പ് ചെയ്യുമ്പം നമ്മളൊന്നും അല്ലാണ്ടാവോ?
2: അതെ അതെ, അതും ഒരു സങ്കടകരമായ ജോബ് തന്നെയാണ്. പക്ഷെ എന്നാലൊരു മാൻ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു കാര്യം അവിടെ നടക്കുന്നത്. ഇപ്പൊ AI ആണെങ്കിൽ നമ്മളൊന്ന് അവര് റെന്നിലേക്കാണെങ്കിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി അവിടെ ഉണ്ട്.
0: ഹ്യൂമൻ ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മാത്രം പോരെ, അതല്ലാതെ ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇനിയിപ്പൊ ആവശ്യം വരില്ല. കാരണം എല്ലാം പുള്ളിക്കാരൻ ഏറ്റെടുക്കും.
2: അതെ അതെ മേഡം, എല്ലാവരും ഇപ്പൊ ആ പുള്ളിക്കാരെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ സെക്ടറിലും അത് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഡിപെൻഡൻസി നമ്മൾ എങ്ങനെ പോയാലും, ഇപ്പൊ എന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, GIS ആണ്.
0: ഓക്കെ.
2: അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്താലും GIS വരുമ്പോ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി അവിടെ ഇല്ലാതെ അത് റൺ ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം പോരായ്മ ഉണ്ടെന്ന് അതിന് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു എന്തായാലും എന്റെ ഫീൽഡിൽ എത്ര കയറിയാലും ഞാൻ അവിടെ ഉണ്ടാവണം എന്നുള്ളത് ആ പൊസിഷന്റെ ആവശ്യമാണ്.
0: അല്ല, നമ്മളുണ്ടാകും, നമ്മളെ കൂടെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ പാവങ്ങള്.
2: ഇല്ല, അവരും ഇതിനൊപ്പം ഉണ്ടാവും മേഡം. ഇപ്പൊ ഡി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ മേഡം, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മാപ്പിംഗ് ആണ് ആക്ടിവിറ്റി ചെയ്യുന്നത്.
0: ഓക്കെ.
2: പക്ഷെ ഈ മാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സർവേ ചെയ്യുന്ന ആള് വേണം. അപ്പൊ ആ സർവേർക്ക് അവിടെ ജോലി ഉണ്ട്. ആ സർവേ ചെയ്ത ആള് അദ്ദേഹം പ്രോസസ് ചെയ്തുകൊണ്ട് തന്നാൽ മാത്രമേ എനിക്കിത് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാപ്പ് ചെയ്യുന്ന ഡാറ്റ എനിക്ക് വേണമെങ്കിൽ AI കൊടുത്തിട്ട് കുറച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ആ ക്ലീൻ ചെയ്താലും എനിക്ക് ഡാറ്റ വെരിഫൈ, ഫൈനൽ വെരിഫിക്കേഷൻ ചെയ്ത് ഞാനാണ് ഈ ഡാറ്റ ഓക്കെ ആണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്ത്.
0: കാരണം അതിൽ എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടോ എന്ന് അറിയാൻ സൂക്ഷ്മ പരിശോധന നടത്താൻ ഒരു ഹ്യൂമൻ തന്നെ വേണം അവിടെ.
2: അതെ അതെ, അത് വേണം മേഡം.
0: ഗിരീഷിയുടെ ഫാമിലി ആരൊക്കെയുള്ളത്?
2: മേഡം എനിക്ക് അച്ഛനമ്മ, ഭാര്യ, പിന്നെ രണ്ട് മക്കളുണ്ട്, പിന്നെ അനിയൻ അനിയത്തി.

0: ഉണ്ട്. അനിയൻ അനിയത്തിനെല്ലാം കല്യാണം കഴിഞ്ഞു. അവർക്കെല്ലാം അനിയത്തിക്ക് രണ്ട് കുട്ടികളുണ്ട്, അനിയന് ഒരു കുട്ടിയുണ്ട്, എനിക്ക് രണ്ട് കുട്ടികളാണ്. ഒരാളുടെ പേര് ഈതൻ കൃഷ്ണൻ, അവൻ ഈ വർഷം സ്കൂളിലേക്ക് ചെല്ലും. പിന്നെ ഒരാളുള്ളത് ഒരു വർഷം ആവുന്നു, ഇവ്യാൻ കൃഷ്ണ പറയും. ഭാര്യയുടെ പേര് അനീഷ.
1: അനീഷ വർക്ക് ചെയ്യുന്നുണ്ടോ?
0: അനീഷ പണ്ട് വർക്ക് ചെയ്തിട്ടായിരുന്നു, വേറെ എറണാകുളത്തായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളായപ്പോ ആരെങ്കിലും ഒരാളെ റെസ്പോൺസിബിലിറ്റി തിരിക്കണം എന്നുള്ളത് വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികൾ നമ്മൾ നോക്കിയാൽ മാത്രം നാളെ നമുക്ക് അവരെ പഴിചരിക്കാൻ കഴിയുള്ളൂ, അവരുടെ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ആള് പറഞ്ഞു ബെറ്റർ ഞാൻ പോകുന്നതാണ് നല്ലത്, കാരണം എനിക്കാവുമ്പോ എല്ലാ കാര്യങ്ങളും പറ്റും, കുഞ്ഞുങ്ങളെ നോക്കാനും അത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുമല്ല കുറച്ച് പേയ്മെന്റ് എനിക്ക് കുറച്ച് കൂടുതലുള്ള കാരണം നമ്മൾ മറ്റു കാര്യങ്ങൾ കൂടെ ഒരു കൂട്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പോ ഞങ്ങൾ ഡിസിഷൻ എടുത്തു. ഭാര്യ ഒരു കുഞ്ഞുങ്ങൾ വളർന്നൊരു പക്വത അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് അവരെ ഒരു നാലാം ക്ലാസ് വർക്കെത്തുന്ന വരെ ആ ഓക്കെ ആവണം. ഇപ്പൊ രണ്ടാമത്തെ കുഞ്ഞു കൂടെ ഒരു വയസ്സിലായുള്ളൂ. അപ്പൊ അവരെ അച്ഛനമ്മ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും എത്രയും നോക്കിയാലും അവർ അമ്മ നോക്കുന്ന പോലെ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനിച്ചു കുറച്ചു കാലം വരെ ഞാൻ റെസ്റ്റ് എടുക്കാന്ന് ഭാര്യ പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്തു. അപ്പോ ആള് അപ്പൊ ഹൗസ് വൈഫ് ഇരിക്കുന്നു കുറച്ച് കാലം. അതുപോലെ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആളിനെ ഒരു ടീച്ചിങ്ങിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആളത് മോണ്ടിസോറി ടീച്ചിങ് പാസ്സായി. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു വഴിയും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ട്രിവാൻഡ്രത്തിൽ എങ്ങനെയാണ്, നമ്മള് വീക്കിലി വരുമോ അല്ല മാസത്തിൽ വരുമോ?
0: ഇല്ല, വീക്കിലി ഞാൻ പോകും, കാരണം കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് മിസ് ചെയ്യുന്നുണ്ട്, കുറെ മിസ് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, സാരില്ല, എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസാന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ശരിയാവും. ഇപ്പൊ ഏത് പാട്ടാ ഞങ്ങള് വെച്ചേരേണ്ടത്?
0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ മഴയത്ത് മുമ്പേലെ
1: എന്തൊരു
0: ആ ഒരു പാട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ചേരാം.
0: ഓക്കെ, താങ്ക് യു.
1: ജോലിയൊക്കെ നന്നായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബൈ ബൈ.
0: ഓക്കെ, താങ്ക് യു. ബൈ ബൈ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആശജി, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് ബാലേട്ട.
2: ആദ്യത്തെ കത്ത് വായിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം ഹലോ VPS ലേക്ഷോർ. കേക്കുകൾ ഉണ്ടാക്കി ക്ഷീണിച്ചു വരുമ്പോൾ എന്നെ പാട്ട് കേൾപ്പിക്കാനും, ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാനും, മനസ്സിൽ നിരാശയും നഷ്ടബോധവും വരുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ് ജീവൻ നൽകാനും എനിക്കൊരു ആശചേച്ചിയെയും ബാലട്ടനെയും വേണം. എന്താ മുടങ്ങാതെ വരില്ലേ റേഡിയോയിൽ?
3: ഞാൻ വിചാരിച്ചിട്ടുണ്ട്.
2: പ്രിയപ്പെട്ട ആശചേച്ചി ബാലേട്ട, എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പെണ്ണായി ജനിച്ചതിൽ എനിക്ക് ഏറ്റവും മനസ്താപം തോന്നിയത്. അതുവരെ പൂമ്പാറ്റയെ പോലെ പറന്നു നടന്ന എന്റെ ജീവിതം 18-ാമത്തെ വയസ്സിൽ ചിറകരിഞ്ഞതുപോലെ എനിക്ക് തോന്നി.
3: കഴിഞ്ഞ ദിവസം പൂമ്പാറ്റ, ഇന്നും
2: പൂമ്പാറ്റ. ഒറ്റ മോൻ, നല്ല സാമ്പത്തിക ശേഷി, സുന്ദരൻ, ഇതായിരുന്നു എന്നെ കെട്ടിച്ചയക്കാൻ വരന് വീട്ടുകാർ കണ്ട ഗുണങ്ങൾ. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്നതുപോലെ ഈ ഗുണങ്ങൾക്ക് മീതെ ഭാവി വരന്റെ മദ്യപാന ശീലവും മയക്കുമരുന്നിന്റെ ഉപയോഗവും അവിശുദ്ധ കൂട്ടുകെട്ടുകളും ആരും പരിഗണിച്ചില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്തമായി കഴിയുമ്പോൾ മാറുമെന്നായിരുന്നു എന്റെ വീട്ടുകാരുടെ മനോഭാവം. വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. മാത്രമല്ല, എന്റെ വീട്ടുകാരുടെ മനം മയക്കിയ വലിയ വീടും പറമ്പുമെല്ലാം പണയത്തിലുമായിരുന്നു. മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായിക്ക് വന്നു കയറുമ്പോൾ ചെരിപ്പൂരി കാലുമടക്കി ചുമ്മാ തൊടിക്കാനും, തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ ചുമ്മാ സ്നേഹിക്കാനും, എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എനിക്കൊരു പെണ്ണിനെ വേണം. അയാൾക്ക് അതായിരുന്നു ഞാൻ. വിവാഹം കഴിഞ്ഞ 6 മാസത്തിനകം വീടും പറമ്പും ജപ്തിയായി, വാടക വീട്ടിലേക്ക് മാറി. അതും വന്നു കയറിയ പെണ്ണിന്റെ ദോഷമായി പരിഗണിക്കപ്പെട്ടു. വാടക വീട്ടിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഭർത്താവെന്ന് പറയുന്ന ആൾ രാവിലെ വീട്ടിൽ നിന്നും പോകും, കൂട്ടുകാർക്കൊപ്പം കറങ്ങും, കുടിച്ച് ബോധമില്ലാതെ പാതിരാത്രിയിൽ കയറി വരും. വീട്ടിലെ ഒരു കാര്യവും അയാൾ അന്വേഷിച്ചില്ല. അയാളുടെ മാതാപിതാക്കളെയും നോക്കേണ്ട ബാധ്യത എനിക്കായി. ഇതിനിടയിൽ ഞാൻ ഗർഭിണിയുമായി. എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ മതിയാവൂ. 1-2 കടകളിൽ ജോലിക്ക് പോയെങ്കിലും ശമ്പള ദിവസം കൃത്യമായി വന്ന് അയാൾ മുതലാളിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചു കൊണ്ടുപോയി കൂട്ടുകാർക്കൊപ്പം ദൂർത്തടിക്കും. കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട് പറയാൻ കേട്ടോ. സത്യത്തിൽ അത് പറയാനല്ല ഞാൻ ഈ കത്തെഴുതുന്നത്. ജീവിതം ഒരു യന്ത്രം പോലെ ഓടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. നിരാശയും ആശങ്കയും അനിശ്ചിതത്വവും മാത്രം. ഇതിൽ നിന്നൊരു മാറ്റം എനിക്ക് അനിവാര്യമായിരുന്നു. ഉയർത്തെഴുന്നേൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്കും എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും ആ കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ജീവിക്കണം. ചെറുപ്പം മുതലേ പാചകത്തിൽ താല്പര്യമുണ്ടായിരുന്ന ഞാൻ പരീക്ഷണാർത്ഥം കേക്ക് നിർമ്മിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് ദിവസം നഷ്ടമായിരുന്നു, എങ്കിലും പിന്മാറിയില്ല. കേക്ക് നിർമ്മിച്ച് അയൽപക്കത്തും കൂട്ടുകാർക്കിടയിലും ആദ്യം ചുമ്മാ കൊടുത്തു. അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അവരുടെ തന്നെ സഹായത്തോടെ വിൽക്കാൻ തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് നല്ല ഓർഡർ വന്നു തുടങ്ങി. ഭർത്താവിന്റെ അമ്മയും എന്നെ സഹായിച്ചു. ഓർഡർ കിട്ടി തുടങ്ങിയപ്പോൾ ലൈസൻസ് എടുത്ത് ഹോം മെയ്ഡ് കേക്കുകൾ എന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും പരസ്യം കൊടുത്തു. അങ്ങനെയും ഓർഡറുകൾ കിട്ടി തുടങ്ങി. അടുത്തുള്ള ബേക്കറികളിലും ഓർഡർ പിടിച്ചു. ഇതിന്റെ മുതലാളി ഞാൻ തന്നെ ആയതിനാൽ എന്റെ ഭർത്താവിന് മാസാമാസം കണക്ക് പറഞ്ഞ് കാശു മേടിക്കേണ്ട സാഹചര്യമില്ലായിരുന്നു. എന്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചു കൊടുക്കാൻ അല്പം ഗുണ്ടായുസം കാണിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് അയാളെ ഒതുക്കി. പതുക്കെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. എന്റെ പ്രസവം അടുത്തപ്പോൾ ഒരു കുട്ടിയെ സഹായത്തിന് നിർത്തി. അങ്ങനെ നല്ലൊരു കഷ്ടപ്പാടിന് ശേഷം 2 വർഷത്തിനുള്ളിൽ ചെറുതാണെങ്കിലും ഞാനൊരു വീട് മേടിച്ചു. ഞാനും കുഞ്ഞും ഭർത്താവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് താമസം മാറ്റി. വീടിനോട് ചേർന്ന് തന്നെ കേക്ക് നിർമ്മാണ യൂണിറ്റും തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ സ്വന്തമായ ഒരു വണ്ടി മേടിച്ചു. ഡ്രൈവിംഗ് പഠിച്ച് ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. കേക്കിന് പുറമെ പല ബിസിനസ്സും ഞാൻ ചെയ്തു. ഒരു ചില്ലിക്കാശ് പോലും കളയാതെ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ജപ്തി ചെയ്ത വീടും സ്ഥലവും വീണ്ടെടുത്തു. അതിപ്പോൾ എന്റെയും കുഞ്ഞിന്റെയും പേരിലാണ്. ഭർത്താവിന് നിയമപരമായി

0: ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഞാൻ അയാളെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അദ്ദേഹം വീട്ടിൽ വരുന്നതിനോ താമസിക്കുന്നതിനോ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കാണുന്നതിനോ ഒരു വിലക്കും ഞാൻ കൽപ്പിച്ചിട്ടില്ല. ഭർത്താവാണെന്ന അധികാരം എന്റെ മേൽ വേണ്ടെന്ന് മാത്രം തീർത്തും പറഞ്ഞു. അയാൾ അങ്ങനെ ജീവിച്ചോട്ടെ, അയാൾക്ക് കൂട്ടുകാരൊത്ത് കുടിച്ചു കൂത്താടി നടക്കണമെങ്കിൽ സ്വന്തം പണിയെടുത്ത് കാശുണ്ടാക്കട്ടെ, എന്റെ കയ്യിൽ നിന്നും ചില്ലി പൈസ ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അയാളുടെ മാതാപിതാക്കളും എന്റെ ഒപ്പം നിന്നു. അയാളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ മനസ്സിന് വേദനയും ദേഷ്യവുമൊക്കെ വരുന്നത്. ഞാനിപ്പോൾ പ്രതീക്ഷ വച്ചിരിക്കുന്നത് എന്നിൽ തന്നെയാണ്. അതുകൊണ്ട് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എനിക്കെന്റെ ഭർത്താവിനോടൊരു ദേഷ്യമേ ഇപ്പോ ഇല്ല എന്നുള്ളതാണ് സത്യം. അയാൾ വളർന്നത് അങ്ങനെയാണല്ലോ. പക്ഷെ പൂമ്പാറ്റയെപ്പോലെ പാറി നടന്ന എന്നെ പണവും സൗന്ദര്യവും കണ്ട് അയാളെ നന്നാക്കാനുള്ള ഉപകരണമായി വലിച്ചെറിഞ്ഞ സങ്കടം പറയുമ്പോൾ പെണ്ണുങ്ങളായാൽ കുറച്ചൊക്കെ സഹിച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞ എന്റെ വീട്ടുകാരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അവരോടുള്ള പ്രതികാരം കൂടിയാണ് എന്റെ ഇപ്പോഴത്തെ ജീവിതം. എനിക്കൊരു മകളാണുള്ളത്. അവളെ ഞാൻ നല്ല ബോൾഡായിട്ടാണ് വളർത്തുന്നത്. അവളെ അവളായി തന്നെ വളർത്തും. അവളെ സംരക്ഷിക്കാൻ ഒരാണിന്റെ ആവശ്യവും എനിക്കില്ല. അവളെ സംരക്ഷിക്കാൻ അവൾക്കറിയാം. എന്തെങ്കിലും അവൾക്കൊരു ആൺതുണയല്ല, ആൺകൂട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കും. എന്നെപ്പോലെ എന്റെ മകളും എരിതിയിലേക്ക് പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. പ്രോഗ്രാം ഞാൻ എന്നും കേൾക്കും. എനിക്ക് ശക്തിയും പോസിറ്റീവ് എനർജിയും തരുന്നത് ആശേച്ചിയും ബാലേട്ടനുമാണ്. മോഹൻലാൽ പറഞ്ഞ ആ വാചകം ഞാനൊന്ന് തിരുത്തുകയാണ്. കേക്കുകൾ ഉണ്ടാക്കി ക്ഷീണിച്ചു വരുമ്പോൾ എന്നെ പാട്ട് കേൾപ്പിക്കാനും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ തമാശ പറഞ്ഞു ചിരിപ്പിക്കാനും മനസ്സിൽ നിരാശയും നഷ്ടബോധവും വരുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ് ജീവൻ നൽകാനും എനിക്കൊരാശേച്ചിയും ബാലേട്ടനെയും വേണം. എന്താ മുടങ്ങാതെ വരില്ലേ റേഡിയോയിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് സജന ഭാസ്കർ ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: സജന ഭാസ്കർ, ഒരുപാട് ഒരുപാട് സന്തോഷമായി കേട്ടോ. സ്വന്തമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പിന്നെ നമ്മൾ വീട്ടുകാരെയൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം ആർക്കും അബദ്ധം പറ്റാം. കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വഭാവ ശുദ്ധിയുള്ള ഒരാള് വേണോ, സാമ്പത്തികമുള്ള ആള് വേണോ എന്ന് ചോദിച്ചാൽ സ്വഭാവ ശുദ്ധി മതി, സാമ്പത്തികം നമുക്ക് പിന്നീട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ കാണാനുള്ള ഭംഗി വേണോ, മനസ്സിന്റെ ഭംഗിയാണോ വേണ്ടതെന്ന് വെച്ചാൽ കാണാൻ ഭംഗി ഉണ്ടെങ്കിലും പിന്നെ അത് പോവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിന്റെ ഭംഗി അതാണ് ആദ്യം വേണ്ടത്. യഥാർത്ഥ സ്നേഹം വേണോ, സുഖിപ്പിക്കൽ വേണോ എന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹം മതി, സുഖിപ്പിക്കൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചിന്തിച്ച് ഇനിയുള്ള പെൺകുട്ടികൾ മുന്നോട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ഒരാളെയും കൂടി ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും.
0: തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് എന്താണ് പറയുന്നത് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അവിടെ എല്ലാം പറയുന്നതും യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുരുഷനേക്കാൾ കൂടുതൽ നല്ല മാനേജ്മെന്റ് സ്കില്ലുള്ളത് സ്ത്രീകൾക്കാണ്. പുരുഷനേക്കാൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഡെഡിക്കേഷനോട് കൂടിയിട്ട് ജോലികൾ ചെയ്യാൻ കഴിയുന്നത് സ്ത്രീകൾക്കാണ്. ഇനി സ്വന്തം ഒരു പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് വയ്ക്കുക, ആരംഭിച്ച പ്രസ്ഥാനത്തെയും വളരെ മനോഹരമായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൊണ്ടു നടക്കാൻ കഴിയുന്നതും സ്ത്രീകൾക്കാണ്. എന്തുകൊണ്ടോ അവർ ഈ സമൂഹത്തിൽ അതിനൊന്നും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ മാത്രം ജീവിക്കുന്നവരാക്കി അവരെ ഒരു കാലം മുഴുവൻ മാറ്റി. ആ മാറ്റത്തിൽ നിന്ന് പതുക്കെ നമ്മുടെ പെൺകുട്ടികളെല്ലാം രക്ഷപ്പെട്ടു വരികയാണ്. ഇപ്പൊ നോക്കൂ, മുമ്പൊക്കെ കല്യാണപ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആയി, ഇതാ കല്യാണമായി, കല്യാണമായി, കല്യാണപ്രായമായി എന്ന് പറയുന്ന പോലെ. എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ കാലങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ചിത്രം വരച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല, എന്റെ മകൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നാണ് ഓരോ രക്ഷിതാവിന്റെയും ആഗ്രഹം. അതുകൊണ്ട് എന്താ, ഇപ്പൊ കല്യാണപ്രായം 26, 27, 28, 30 ഒക്കെ ഇങ്ങനെ ആയി മാറുകയാണ്. അതുവരെ സ്വതന്ത്രമായി ഒരു പൂമ്പാറ്റ എന്നല്ല, 1000 പൂമ്പാറ്റമാരായി സ്വന്തം കുടുംബത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ അവർക്ക് കഴിയുന്നു. അതിനിടയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ജോലി നേടാൻ അവർക്ക് സാധിക്കുന്നു. വിദ്യാഭ്യാസം അവർ ആഗ്രഹിച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനെല്ലാം ശേഷമാണ് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ പോകുന്നത് എങ്ങനെയാണ്, തല ഉയർത്തിയാണ്. നീ എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് സ്വന്തമായി ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള ത്രാണിയും ശേഷിയുമുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെയുള്ള ആക്രോശങ്ങൾ, ഇവർക്കെതിരെയുള്ള പടലപ്പിണക്കങ്ങൾ, ഇവർക്കെതിരെയുള്ള എന്താ പറയുന്നത് വീട്ടിൽ നിന്നുള്ള പീഡനം, അതിന്റെയൊക്കെ അളവ് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. മക്കളെ, നിങ്ങളോടൊപ്പാണ് ആശേച്ചിയും ബാലേട്ടനും.
1: അതെ, നിങ്ങൾക്ക് ശേഷിയും ശേമുഷിയും ഉണ്ടാകട്ടെ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഒരു കുഞ്ഞി കഥ.
3: യെസ്,
2: ഇന്നലെ രാത്രി കണ്ട റീലിൽ പറഞ്ഞ പോലെ ടോക്സിക് പാരന്റിംഗ് നിർത്തി വഴക്ക് പറയാത്ത, ഒച്ച വെക്കാത്ത നല്ല അമ്മയാവാനുള്ള തീരുമാനത്തോടെയാണ് ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് അമ്മുവിനെ വിളിച്ചപ്പോഴും അപ്പുവിനെ വിളിച്ചപ്പോഴും സ്നേഹം 2 സ്പൂൺ അധികം ചാലിച്ച് തന്നെ വിളിച്ചു. അമ്മിണിക്കുട്ടിയെ, എഴുന്നേൽക്ക് മോളയെ എന്ന്. അപ്പുസേ, മോനെ എഴുന്നേൽക്കടാ എന്ന് അപ്പുവിനെയും സൗമ്യ സ്വരത്തിൽ സ്നേഹത്തോടെ ഏകദേശം 4 പ്രാവശ്യം വിളിച്ചു. പതിയെ ഒച്ച മാറിയപ്പോൾ റീലിന്റെ കാര്യം പിന്നെയും ഓർത്തു. ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അമ്മു, എഴുന്നേക്ക്, 6:20 കുളിക്കാൻ കയറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. 2 സ്പൂൺ സ്നേഹം കലക്കി ഒച്ച സൗമ്യമാക്കി അപ്പുവിനെ വിളിച്ചു. എന്തോ അപകടം മണത്ത പോലെ അവനും ഓടിക്കുളിക്കാൻ കയറി. കുളിച്ചു വന്ന അമ്മുവിനെ സ്നേഹം ചാലിച്ച് മുടി കെട്ടിക്കൊടുത്തു. അപ്പു കുളിച്ചു വന്നപ്പോൾ പ്രസ് ചെയ്തു വെച്ച യൂണിഫോം എടുത്തു കൊടുത്തു. വൃത്തിയായി തുടയ്ക്കാത്ത പുറത്തുനിന്ന് വെള്ളം ഇറ്റുന്നത് കണ്ട് സ്നേഹം പിന്നെയും ചാലിച്ച് സൗമ്യ സ്വരത്തിൽ, എന്താ മോനെ വൃത്തിയായി തുടച്ചില്ലെങ്കിൽ സ്കിൻ ഡിസീസ് വരില്ലേ എന്ന് സ്നേഹത്തോട് ചോദിച്ചു. എന്നിട്ട് പുറം തുടച്ചു കൊടുത്തു. ശേഷം ഞാൻ പ്ലേറ്റ് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി വന്നപ്പോ 2 മക്കളും കൂടി എന്തോ തിരയുന്നു. കട്ടിലിനടിയിൽ, ഡോറിന്റെ മറവിൽ, ബാൽക്കണിയിൽ വീണ്ടും സ്നേഹം ചാലിച്ചു ചോദിച്ചു, എന്താ മക്കളെ നോക്കുന്നേ? അതിനിടയ്ക്ക് അമ്മു കിഡ്നാപ്പ് എന്ന വാക്കും പറയുന്നത് കേട്ടു. എന്താ നിങ്ങൾ അന്വേഷിക്കുന്നേ? ആരെയാ കിഡ്നാപ്പ് ചെയ്തേ എന്ന എന്റെ 2-3 ആവർത്തി ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെയാവുകയും ക്ലോക്കിൽ സമയം അതിക്രമിക്കുകയും ചെയ്യുന്നത് കണ്ട് ഞാൻ ഇന്നലത്തെ റീയിലും തീരുമാനവും സൗമ്യസ്വരവും ചാലിച്ച സ്നേഹവും ഒക്കെ മറന്നു. മാടമ്പള്ളിയിലെ ചിത്തരോഗിയായി മാറിയിട്ട് എന്തടാ നീയൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ തപ്പിക്കളിക്കുന്നേ, സ്കൂളിലൊന്നും പോകണ്ടേ രണ്ടിനും എന്ന ഡയലോഗ് തുടങ്ങുകയും ചെയ്തപ്പോൾ 2 കൂടി പറയുക, സമാധാനമായി, ഇത് നമ്മുടെ അമ്മ തന്നെ, ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല, ആള് മാറിയിട്ടുമില്ല എന്ന്. എന്റെ ദൈവമേ, ഒന്ന് നന്നാവാനും ഇവറ്റകൾ സമ്മതിക്കില്ലല്ലോ. ബാക്കിയെല്ലാം അടുത്ത കത്തിൽ. വിനിത സജിത്താണ് ഈ കത്തയച്ചിരിക്കുന്നത്.
3: റീലിനൊക്കെ വലിയ സ്വാധീനം ഉണ്ട് നമ്മുടെ നാട്ടിൽ.
2: പിന്നെ ശ്രമിച്ചു നോക്കുകയാണ് എങ്ങനെ
3: ഓരോ ദിവസവും മാറാനൊക്കെ നോക്കിയാണ്. പക്ഷേ എന്താണ്, നമ്മുടെ അമ്മ അങ്ങനെയല്ല, നമ്മുടെ അമ്മ അങ്ങനെയല്ല എന്ന് പറയുമല്ലേ.
2: കിഡ്നാപ്പ് കിഡ്നാപ്പ് ആരോ കിഡ്നാപ്പ് ചെയ്തു.
3: ശരിക്കും അങ്ങനെയാണല്ലോ. ഇത്രയും ദിവസം വേറൊരു രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന അമ്മ പെട്ടെന്നൊരു ദിവസം ആകെ മാറിക്കഴിഞ്ഞാൽ ഒന്നിക്കൽ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നും. ഇനി നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ്.

0: എങ്കിലും ആ ഒരു പേടിപ്പിക്കുന്ന ശൈലി തന്നെ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ട്. അങ്ങനെ ഒരു വിളി കേട്ടാൽ മാത്രമേ എഴുന്നേക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു തോന്നലുള്ളവരും ധാരാളം ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഓരോ വീടുകളും എന്ന് പറയുന്നത്. അല്ലാതെ അമ്മ എല്ലാ സമയത്തും തേനേ പാലേ എന്നൊക്കെ ഇങ്ങനെ ഒഴുക്കി വിട്ടതുകൊണ്ട് മാത്രം നമ്മളിലും വലിയ മാറ്റം ഉണ്ടാവാൻ പാടില്ല, അമ്മയിലും വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ നവമാധ്യമ സങ്കേതങ്ങളിലെ റീലുകളൊക്കെ ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ പ്രവൃത്തികൾ ഓരോ ദിവസവും വളരെ എന്താണ് പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മളൊന്നിനെയും തള്ളി പറയേണ്ട. ഒരുപാട് ദോഷങ്ങൾ ഈ റീലിന്റെ കാലത്തുണ്ടെങ്കിലും ഒരുപാട് നന്മകളും റീലുകൾക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: ഓക്കെ, എല്ലാറ്റിലും നല്ലതും ചീത്തയും ഉണ്ട്. പക്ഷെ വിനിതയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റൊരാളാവാനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളായിട്ടങ്ങ് ഇരുന്നാൽ മതി, നമ്മുടെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കിക്കൊള്ളും.

0: ആ ശേച്ചി, അങ്ങനെ ഓരോ ദിവസവും നമ്മളെ എന്താണ് മാറ്റിക്കൊണ്ടിരിക്കാൻ, നമ്മളെ സംസ്കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പുതിയ കാലത്ത് പുതിയ സംഗീതങ്ങളിലൂടെ കേട്ടും വായിച്ചും കണ്ടും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അതിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയും എന്നൊന്നും നമുക്കറിയില്ല. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് അവിടെ ഒരു ഇന്ററാക്ഷൻ ആണ്, അത് നമ്മുടെ മനസ്സിലേക്ക് സ്ഥായിയായിട്ട് വന്നു നിൽക്കും. പക്ഷെ നമ്മളൊരു റീല് നോക്കിക്കഴിഞ്ഞാൽ ആ റീല് കാണുന്ന ഒരു സമയത്തിനുള്ളിൽ തന്നെ അത് മറന്നുപോകും എന്നാണ്. പക്ഷെ നമ്മുടെ എന്താണ് പെരുവിരലുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെറിയ ഒരു തഴമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: നമുക്കില്ല, ഒന്നും അധികം ആവണ്ട, ആവശ്യത്തിന് മതി. ബാലേട്ടൻ തന്നെ പറഞ്ഞു, നമ്മൾ ഒരു പുസ്തകം വായിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും, റീല് കണ്ടാൽ അത് ഉണ്ടാവില്ല എന്ന്. ഇത് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം. കത്തയക്കാനും മെയിൽ അയക്കാനും ഫോണിൽ മെസ്സേജ് അയക്കാനും ഒന്നും മറക്കണ്ട. വിലാസം ഹലോ വി പി എസ് ലേക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര, പി ഒ.
0: മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. നമ്പർ 8157000888. ഗുഡ് ബൈ.
1: ഗുഡ് ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:15.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

ബിജു തിരുമല മോഹൻ സിതാര കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം. പ്രദീപ് സോമസുന്ദരവും സംഘവും ആലപിച്ചത്. ചിത്രം അർജുനൻ പിള്ളയും അഞ്ചുമക്കളും.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം ചിത്ര പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ SP വെങ്കിടേഷിന്റെ സംഗീതം. ചിത്രം മാസ്മരം.

ആക്ഷൻ ഹീറോ ബിജു. ഈ ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജെറി അമൽദേവ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-4-6-3-9-7 അല്ലെങ്കിൽ 0484-2-4-6-3-8-7 അല്ലെങ്കിൽ 9-4

8 4 5 5 8 8 8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സമയം 9:26:23 FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം പട്ടണപ്രവേശം. യൂസഫലി കേച്ചേരി രചിച്ച്, ശ്യാം സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം.

വിനീത് ശ്രീനിവാസൻ, ശ്വേതാമോഹൻ എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം കഥ പറയുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് M. ജയചന്ദ്രൻ.

അറബിയും ഒട്ടകവും പി മാധവൻ നായരും. ഈ ചിത്രത്തിൽ സുദീപ് കുമാറും റിമി ടോമിയും പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം എം ജി ശ്രീകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം കിലുകിൽ പമ്പരം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കിടേഷ്.

ചിത്രം മാണിക്യക്കല്ല്. ഗായകർ ആർ രവിശങ്കർ, ശ്രേയ ഘോഷാൽ. അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 6.

0: 2021.
1: ഇമെയിൽ വിലാസം AIRFM@gmail.com.
0: വാട്സാപ്പ് നമ്പർ 9447562212.
2: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്. ചിത്രം തിരുത്തൽവാദി.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇന്ത്യ അമൃത് കാലത്തിലൂടെ കടന്നുപോകുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നും 28 അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ഭിന്നശേഷി പെൻഷൻ 3,000 ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെ എഫ് ബി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ധനവില വർധനവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴ്ത്തുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ 3 ഡാമിലെ ജലനിരപ്പ് 36.9 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി ഇഎംഇഎ കോളേജിന്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 അവർ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:40. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകൂ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൌരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം

0: ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
1: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മളെ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്. അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്. അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോറ്റുന്നവരും. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും. ഒന്നും ചെയ്യാനില്ലാത്തവരോ അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യത. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
0: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
1: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക്

0: പോകുന്ന ഒരു അടിമ മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലന്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൾക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി, മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതെന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ചു കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുർ ആയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട് അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷെ സൗഹൃദം ഉള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായി

പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തില്ല, എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നില്ല, കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പം ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ ഇപ്പം എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പം അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കും.

0: ശ്രമിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ള ഒരു സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു, ഇതിലെല്ലാം നമ്മൾ ആ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അടിമത്തത്തിലേക്ക്, മയക്കം വരുന്ന അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലൊന്നും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിലും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടും കൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറേണ്ടത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 15:20. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വീണ്ടും ലിസ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

വിനായക് ശശികുമാർ രചിച്ച് രാഹുൽ രാജ് സംഗീതം നൽകി. യാസിൻ നിസാർ, സംഗീത ശ്രീകാന്ത് എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം കുട്ടനാടൻ മാർപ്പാപ്പ.

ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സൌജന്യ റെസിഡൻഷ്യൽ പി എസ് സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വിഭാഗക്കാരാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെള്ളപ്പേപ്പറിലെഴുതിയ അപേക്ഷയും സഹിതം ഈ മാസം 29-ന് രാവിലെ 10:30 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-2505-3833, 0491-2505-3833. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. ഒരു ഒഴിവിലേക്കാണ് നിയമനം. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അടുത്ത മാസം 4-ന് രാവിലെ 11 മണി മുതൽ 1 മണി വരെ നടത്തുന്ന ഇന്റർവ്യൂവിൽ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാകണം. യോഗ്യത: സൈക്യാട്രിയിൽ MBBS, MD, DPM, DNB. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486223300.

0: ആവർത്തിക്കാം, 0486223030.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1-ാം ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ www.services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 5. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജില്ലാ ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477224

0: സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 5. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജില്ലാ ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477224145 0477224455. ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരുമായിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവയുമായി അടുത്ത മാസം 3 രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-2-22-23-99 0486-2-22-23-99.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ അസാപ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 രാവിലെ 9 മുതൽ തൊഴിൽ മേള നടത്തും. യോഗ്യത 10-ാം ക്ലാസ്, +2, IT, ITI, ഡിപ്ലോമ, ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-99-97-31 94-95-99-97-31. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. +2 ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547005061. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547005061. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 രൂപ നിരക്കിലും പവന് 1,16,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ഞാൻ പോട്ടെ. തിരിഞ്ഞു നടന്ന് അവനെ നോക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇനി ഒരിക്കലും അവനെ കാണാനാകില്ലെന്ന്. പിറ്റേന്ന് അച്ഛൻ്റെ കൂടെ സ്ഥലം മാറി ദൂരദിക്കിലേക്ക് പോകുന്നതിനിടയിൽ തങ്ങൾ എന്നും കളിക്കാറുള്ള സ്കൂൾ മുറ്റത്തേക്ക് പാളി നോക്കി ഞാൻ സങ്കടപ്പെട്ടു. പുതിയ സ്ഥലവും പുതിയ അന്തരീക്ഷവും സ്വപ്നം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന സഹോദരിമാർക്കിടയിൽ ഞാൻ ദുഃഖിതനായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ ചങ്ങാതിമാരായത് എന്നറിയില്ല. സമൂഹത്തിൽ രണ്ടു തട്ടിലുള്ള ഞങ്ങളുടെ സൗഹൃദം പലർക്കും ഇഷ്ടമായിരുന്നില്ല. പലരും പരാതി പറയുമായിരുന്നു. കടലോര ഗ്രാമത്തിന്റെ ഇല്ലായ്മകൾ പകർന്നു നൽകിയ ചങ്കുറപ്പ് അവനിൽ പ്രകടമായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ നിസ്സംഗത അവനിൽ കണ്ടതായി ഇന്നെനിക്ക് പറയാൻ കഴിയും. കാലമേറെ കഴിഞ്ഞും ഈ ജീവിത സായാഹ്നത്തിലും തന്റെ ബാല്യകാല സുഹൃത്തിനെ ഓർക്കുന്നു. ഞാൻ പോകട്ടെ എന്ന് വിടചൊല്ലി പിരിഞ്ഞ രംഗം ഇന്നും എന്റെ മനസ്സിലുണ്ട്. നിറം മങ്ങിയ വെള്ളക്കുപ്പായവും പിന്നുകുത്തി താങ്ങി നിർത്തിയ പിന്നിയ ബ്രൗൺ നിക്കറും. അന്നവൻ കടന്നുപോയത് എന്റെ സൗഹൃദം കൂട്ടിക്കൊണ്ടായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. പിന്നീട് എത്ര ചങ്ങാതിമാർ. ഒന്നിനും അവന്റെ ഓർമ്മകളെ തന്നിൽ നിന്ന് മറക്കാനായില്ല.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: അന്ന് ഞങ്ങൾ കുറേ നേരം കളിച്ചു. നേരമിരുട്ടിയപ്പോൾ അവൻ പറഞ്ഞു, അമ്മ അന്വേഷിക്കും,

പുതിയ സ്ഥലവും പുതിയ അന്തരീക്ഷവും പുതിയ കാഴ്ചകളും തന്നെയും ആഹ്ലാദിപ്പിച്ചു. ക്രമേണ ഞാൻ ആ കാഴ്ചകളുടെ ഭാഗമായി. ഏതാനും പുതിയ സൗഹൃദങ്ങൾ, കളിച്ചും രസിച്ചും പഠിച്ചും ജീവിതം മുന്നോട്ട്. പാട്ടുകാരനായ എൻ്റെ സുഹൃത്തിനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ദരിദ്രനല്ലാത്തതിനാൽ അവനോട് കൂട്ടുകൂടുന്നതിന് സമൂഹത്തിന് പ്രശ്നമുണ്ടായിരുന്നില്ല. ആർത്തുല്ലസിച്ച് നടന്ന ആ വേനൽ അവധിക്കാലം ഇന്നും എനിക്ക് ഓർക്കാൻ കഴിയും. മാമ്പൂവിൻ്റെ ഗന്ധവും മാമ്പഴത്തിൻ്റെ മാധുര്യവുമുള്ള ആ കാലം.

താൻ കളിച്ചു തിമിർത്തു നടന്ന ഇടവഴികളും കുന്നും വയൽപ്പരിപ്പുകളും പിന്നിലേക്ക് ഓടിച്ച് ബസ് മുന്നോട്ട് കുതിക്കവേ ഞാൻ അറിഞ്ഞു വീണ്ടും എൻ്റെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന്. ഇത്തവണ ഞാൻ ഏറെ സങ്കടപ്പെട്ടില്ല. പുതിയ സ്ഥലവും പുതിയ ചങ്ങാതിമാരും തനിക്കുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പുതിയ കാഴ്ചകളുടെ ഭാഗമായി.

നഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾ എന്നെ ഏറെയൊന്നും സങ്കടപ്പെടുത്തിയില്ല. പുതിയ ചങ്ങാത്തങ്ങൾ ഏറെ സന്തോഷപ്പെടുത്തിയതുമില്ല. ഇന്നത്തെ ചങ്ങാതികൾ നാളത്തെ നഷ്ടസൗഹൃദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നിൻ്റെ ലോകത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു.

ജീവിതം വീണ്ടും മുന്നോട്ട്. പുതിയ ചങ്ങാതിമാർ, രൂപവും ഭാവവും മാറുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ബന്ധനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ആഘോഷമായ ജീവിതം മുന്നോട്ട്. അവസാനം ഈ പന്തിയിൽ ഞാൻ ഒറ്റയ്ക്കായി. ഇതിനിടെ താൻ കടന്നുപോയ മുഖങ്ങളെ ഏറെയൊന്നും എനിക്ക് തിരിച്ചറിയാനാകുന്നില്ല.

0: നഷ്ടപ്പെട്ട സൗഹൃദങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ടോ? അറിയില്ല. ഒരുതരം നിസ്സംഗതയാണ് മനസ്സിൽ. മനസ്സിലിപ്പോഴും തെളിയുന്ന നിറമുള്ള ചിത്രങ്ങളിൽ ഏറെ മിഴിവാർന്നത് നിറം മങ്ങിയ വെള്ളക്കുപ്പായവും പിന്നിയ ബ്രൗൺ നിക്കറുമിട്ട് നടന്നു നീങ്ങിയ ബാല്യകാല സുഹൃത്തിന്റെ ഓർമ്മകൾ മാത്രം.
1: ചമലപ്പുൽ ചാടി, പുള്ളിപ്പുൽ ചാടി.

സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും എപ്പോഴും. ഈ തിരിച്ചറിവോടെ ചില്ലുജാലകം ഇവിടെ തീരുന്നു. വീണ്ടും അടുത്തയാഴ്ച. അതുവരെ വിട.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം സെൽവരാജ് മറ്റത്തിൽ. സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം. എറണാകുളം ആശീർഭവനിൽ പ്രൊഫസർ ആന്റണി ഐസക് അനുസ്മരണം വൈകിട്ട് 5:30.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: എറണാകുളം ബീമിന്റെയും കരയോഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവ് തൃശൂർ അവതരിപ്പിക്കുന്ന നാടകം തനത് ലാവണം വൈകിട്ട് 6:30 TDM ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:00.
4: ആകാശവാണി FM വാർത്തകൾ.
0: ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. സംസ്ഥാന ഗവൺമെന്റിന് കോർപ്പറേഷനിൽ 0.86% ഓഹരി പങ്കാളിത്തമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലുർ റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരും. കൊട്ടിയൂർ ദേവസ്വം മന്ദഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവും ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ 1,16,520 രൂപയായി. 14,565 രൂപയാണ് ഗ്രാമിന്. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്.
4: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:00 കഴിഞ്ഞ് 2:13.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പെരുമ്പാവൂർ KA സിദ്ദിഖും

0: സംഘവും അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. കീബോർഡ് നാസർ ഇടപ്പള്ളി, തബല പ്രവീൺകുമാർ ചേരനല്ലൂർ, റിതം കമ്പോസർ എ എൻ ഷെല്ലി.
1: മാപ്പിളപ്പാട്ടിന്റെ ചരിത്രം 7 നൂറ്റാണ്ടുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഈ കലാരൂപം കേരളത്തിലെ മലബാർ മേഖലയിലെ മുസ്ലിങ്ങൾക്കിടയിലാണ് രൂപപ്പെട്ടത്. പ്രധാനമായും അറബി ഭാഷയും മലയാളവും കലർന്ന അറബി മലയാളം എന്ന സങ്കര ഭാഷയിലാണ് ഇതിലെ രചനകൾ നടന്നിട്ടുള്ളത്. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രത്തിലെ പ്രധാന ഘട്ടങ്ങൾ AD 1607 ഇറങ്ങിയ മുഹിയദ്ദീൻ മാല എന്ന ഗ്രന്ഥമാണ്. ലഭ്യമായതിൽ വച്ച് ഏറ്റവും പഴയ മാപ്പിളപ്പാട്ട് കൃതിയാണിത്. കോഴിക്കോട് കാളിയായിരുന്ന കാസി മുഹമ്മദ് ആണ് ഇത് രചിച്ചത്. മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ അപദാനങ്ങളാണ് ഇതിലെ പ്രമേയം. അതിനുശേഷം AD 1738 നൂൽമാല മുഹിയദ്ദീൻ മാലയ്ക്ക് ശേഷം ശ്രദ്ധേയമായ ഒരു കൃതിയാണ്. കുഞ്ഞായിൻ മുസ്ലിയാർ നബി കീർത്തനങ്ങളായിട്ടാണ് ഇത് രചിച്ചത്. മാപ്പിളപ്പാട്ടിൻ്റെ താളക്രമത്തെ ഇശൽ എന്ന പേരിൽ അറിയപ്പെടുന്നു.

0: പെരുമ്പാവൂർ കെ സിദ്ദിഖും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 26 387 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി എഫ് എം ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 45 58

0: 8 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ ഒരു മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

0: ഒരിടത്തൊരിടത്ത്
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
0: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന്

0: അതിരുകളും.
1: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
0: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
1: എല്ലാ ദിവസവും രാത്രി 7:55
0: പറയിപ്പറ്റ പന്തിരുകുലം.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: സമയം 11 മണി കഴിഞ്ഞ 30 മിനിറ്റും 5 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.

0: जोरावर की ये बात सुनकर कर्नल टेलर का दिल भी सिहर उठा। बाद में उनकी गुजारिश न मानकर जोरावर को काला पानी की सजा सुनाई गई।
1: काला पानी की सजा?
0: हाँ, काला पानी की सजा। भारत की भूमि से सैकड़ों किलोमीटर दूर अंडमान निकोबार का एक द्वीप है, जहां अंग्रेजों ने स्वतंत्रता सेनानियों को यातनाएं देने के लिए एक जेल बनाई थी।
1: जोरावर को भी अंग्रेज सैनिक नाव से काला पानी की जेल ले जाने लगे।
0: और समुद्र में बीच रास्ते जोरावर ने एक अंग्रेज पहरेदार से रिवॉल्वर छीन ली।
2: काले पानी की सजा से मौत को बेहतर समझता हूं मैं। भारत माँ का बहादुर बेटा हूं। इस सजा को मेरी रियासत का सामान्य सा व्यक्ति भी नहीं पसंद करेगा। फिर मैं तो राजा हूं।
1: एक छोटी सी रियासत के छोटी उम्र के राजा ने देश के लिए बड़ा काम कर दिखाया और मातृभूमि की रक्षा के लिए मौत को गले लगाकर अपना नाम इतिहास के पन्नों में दर्ज किया।
3: तो श्रोताओं, अभी आप सुन रहे थे कार्यक्रम बाल क्रांतिकारी जोरावर सिंह, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अपने मित्र अजीत
4: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
3: नमस्कार।
5: ശ്രോതാക്കൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. സമയം 12 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്ര നിമിഷങ്ങളാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നത് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് യോഗത്തിന് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. PMGയിലെ വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. June 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. കൊല്ലം ജില്ലയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. KMML ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ പൈസക്കരിയിൽ ടോറസ് ലോറിയും ബൈക്കും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പൈസക്കരി ദേവമാതാ കോളേജ് BCA 1st year വിദ്യാർത്ഥി ആൽബിൻ പി വിൽസൺ ആണ് മരിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ചൈനയുടെ ലു ഗുവാങ് സുവിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ PV സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും.
6: ആകാശവാണി FM വാർത്തകൾ.
5: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. മൂന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ആരക്കുഴയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങൾ. ബഡ്ഡിംഗ്, ലയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുന്നു വല്ലം മാവേലിപ്പടിയിലുള്ള അലക്സാണ്ടർ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് VK സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത് പറയിപ്പെറ്റ പന്തിരുകുലം, P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, മാലിപ്പുറം കർത്തേടം SSGUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് GUP ഫോർ ഗേൾസിലെ ചിലങ്ക S ചൊല്ലുന്ന കവിത. പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഉറുദു സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് GUP ഫോർ ഗേൾസിലെ അമിയ, സുമി, സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 10:30 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: പഴം പച്ചക്കറി വില വിവരം തയ്യാറാക്കിയത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50 രൂപ, ചില്ലറ വില 58 രൂപ. മറുനാടൻ മൊത്തവില 50 രൂപ, ചില്ലറ വില 56 രൂപ. പയർ നാടൻ 50 രൂപ, 55 രൂപ.

മറുനാടൻ 40 രൂപ 45 രൂപ, ചേനനാടൻ 32 രൂപ 40 രൂപ, മറുനാടൻ 30 രൂപ 35 രൂപ, മരച്ചീനി നാടൻ 28 രൂപ 30 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ് 38 രൂപ 42 രൂപ, കുമ്പളങ്ങ 18 രൂപ 22 രൂപ, ഞാലിപ്പൂവൻ 42 രൂപ 50 രൂപ, പാളയംതോടൻ 27 രൂപ 33 രൂപ, പൂവൻ 50 രൂപ 55 രൂപ, റോബസ്റ്റ 30 രൂപ 38 രൂപ, ബീട്രൂട്ട് 48 രൂപ 55 രൂപ, വെണ്ടയ്ക്ക 35 രൂപ 40 രൂപ, പാവയ്ക്ക 40 രൂപ 47 രൂപ, ചുരയ്ക്ക 32 രൂപ 37 രൂപ, വഴുതന 36 രൂപ 42 രൂപ, ക്യാബേജ് 36 രൂപ 42 രൂപ, ക്യാരറ്റ് 65 രൂപ 70 രൂപ, കത്തിരി ഉരുണ്ടത് 36 രൂപ 42 രൂപ, കോളിഫ്ലവർ 40 രൂപ 47 രൂപ, കൊത്തമര 35 രൂപ 40 രൂപ, കൂർക്ക 42 രൂപ 50 രൂപ, ചേമ്പ് വലുത് 62 രൂപ 70 രൂപ, ചേമ്പ് ചെറുത് 42 രൂപ 50 രൂപ, വെള്ളരി 16 രൂപ 20 രൂപ, മുരിങ്ങക്കായ 40 രൂപ 45 രൂപ, ബീൻസ് 106 രൂപ 112 രൂപ, ഇഞ്ചി 150 രൂപ 155 രൂപ, പച്ചമുളക് 48 രൂപ 55 രൂപ, കറിനാരങ്ങ 65 രൂപ 70 രൂപ, ചെറുനാരങ്ങ 1 ന് 4 രൂപ 5 രൂപ, കോവയ്ക്ക 35 രൂപ 42 രൂപ, മാങ്ങ പച്ച 35 രൂപ 40 രൂപ, സവാള 18 രൂപ 24 രൂപ, ചെറിയ ഉള്ളി 62 രൂപ 70 രൂപ, ഉരുളക്കിഴങ്ങ് 25 രൂപ 30 രൂപ, മത്തൻ 22 രൂപ 25 രൂപ, പീച്ചിങ്ങ 55 രൂപ 60 രൂപ, പടവലം 30 രൂപ 37 രൂപ, തക്കാളി 54 രൂപ 60 രൂപ, അമരപ്പയർ 55 രൂപ 60 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. തയ്യാറാക്കിയത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ഇതാകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം ആദ്യം. SB അശോകന്റെ വരികൾ, പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിന്റെ സംഗീതം.

പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതത്തിൽ മറ്റൊരു ഗാനം. രചന കെ എൽ ശ്രീകൃഷ്ണദാസ്. ശബ്ദം രാധികാ തിലക്.

പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. രവീന്ദ്രൻ ചിന്നലൂടിൻ്റെ വരികൾ, പാടിയത് പി ജയചന്ദ്രൻ.

0: ഇന്ന് ലളിത ഗാനങ്ങളിൽ നിങ്ങൾ കേട്ടത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതത്തിൽ പിറന്ന ചില ഗാനങ്ങൾ. ലളിതഗാനം ഇനി 6:20 മധുരം ഗീതത്തിൽ. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 384 387 അല്ലെങ്കിൽ 9444 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 13 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. കപ്പൽ നിർമ്മാണ മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് സെമിനാർ. ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഏകദിന ബോധവൽക്കരണ സെമിനാർ പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠനത്തിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് 30 മാർച്ചിന് നടത്തുന്നു. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പനമ്പിള്ളി നഗറിലെ CGOA ഹാളിലായിരിക്കും സെമിനാർ നടക്കുക. 9 മണി മുതൽ 3 മണി വരെ ഈ മേഖലയിലെ പ്രമുഖർ ക്ലാസുകൾ എടുക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബന്ധപ്പെടുക. വാട്സപ്പ് നമ്പർ പറയാം, 93 88 48 36 86 93 88 48 36 86. അവസാന തീയതി ഈ മാസം 28.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതീ യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്സും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-നും 30-നും മധ്യേ. പ്രതിമാസം 1000 രൂപ സ്ട്രൈപ്പൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജിൽ ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 9847 5 9 7 5 8 7 9 8 4 7 5 9 7 5 8 7. പലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം 29 രാവിലെ 11:30 മാറ്റിയിരിക്കുന്നു. പലശന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലേക്കാണ് മാറ്റിയത്. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS.IHRD.AC.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 വൈകുന്നേരം 5 മണി വരെ. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 വൈകിട്ട്.

വൈകിട്ട് 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0484234713 2 0484234713 2. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം

ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 6282442046. 6282442046. മറ്റൊരു നമ്പറുണ്ട്: 0484242452. 0484242452. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 35 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്രസുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMGയിലെ വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്തുകൊണ്ടാണ് ഇതിറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോടു നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാ ഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച്

0: ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് സി എൻ ജി വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ സി എൻ ജിക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോട് ഒരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി ഈ സപ്ലൈകോയും അത്തരം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
0: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 2-ാം ക്വാളിഫയറും നടക്കും. 31 May അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ 1 മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി കെ മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
0: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവ മാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ്, 91 നഷ്ടത്തിൽ 76,407, നിഫ്റ്റി 2 നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കും.

0: നിർമ്മിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565, പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി SJ ശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനംമന്ത്രി ഷിബു ബിബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം: ക്ലസ്റ്റർ എ, ബി, സി. നമുക്ക് ഓരോ വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ തന്നെ പാരവെക്കുന്നു എന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോറ്റിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്.

0: ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണ് ഇവർ. കൂടെ ജോലി ചെയ്യുന്നവർക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും ആങ്ഷ്യസ് അവോയ്ഡന്റ് ഉള്ള സ്വഭാവ രീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു, തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണ്ണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ 3 തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡന്റ്, ഡിപ്പെൻഡന്റ്, അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ ചികിത്സയും വിവിധ തരം സൈക്കോതെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേക തരം സൈക്കോതെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
1: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ

0: പോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
1: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 43 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ

0: എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് US സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും US സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള 12 ബില്യൺ ഡോളറിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ്

0: മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്കെത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ഹത്യ.

ശബ്ദ സാന്നിധ്യം സിദ്ദിഖ്, സൈറ, ഡോക്ടർ സി ജെ ജോൺ, സൗമ്യ, ജോൺ ടി വേക്കൻ, പി വൈ ജോസ്, പ്രവീൺകുമാർ വി പി, ഡി മധു. കവിതകൾ വി എം ഗിരിജ. സർഗാത്മക സഹകരണം എൻ കെ സെബാസ്റ്റ്യൻ, ഡോക്ടർ സി ജെ ജോൺ. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: ഹത്യ.
1: അമ്മേ, അമ്മ വാതിലടച്ച് കിടന്നോളൂ. ട്രെയിൻ വിട്ടാലുടൻ ഞാൻ നേരെ ഇങ്ങ് എത്തിക്കൊള്ളാം. ഈ ഗേറ്റ് അടക്കാനൊന്നും നിൽക്കണ്ട, മുറ്റത്ത് നല്ല വഴുക്കലുണ്ട്. നീ ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. ശാലിനി, നിന്നോടാ ചോദിക്കുന്നത്.
2: അതിന് ജേട്ടൻ ടിക്കറ്റ് എനിക്ക് തന്നായിരുന്നോ?
1: പിന്നില്ലാതെ വൈകിട്ട് വന്നതും തനിക്ക് പിന്നെ ഞാൻ തന്നതെന്താ?
2: ആവോ, എന്നാ പിന്നെ ഹാൻഡ് ബാഗിൽ ഉണ്ടാവും. തിരക്കിനിടയിലൊക്കെ മറന്നു.
1: മറക്കാതെ എങ്ങനെ? ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക. എന്തായിരുന്നു അമ്മായി അമ്മയും മരുമോളും തമ്മിൽ? ഏതാണ്ട് സീരിയൽ പോലെ കരച്ചിലും മൂക്കീറ്റിലും. അതും എത്ര നേരം! എന്താ അമ്മായി അമ്മക്ക് ഇത്രയും മരുമോളോട് പറയാൻ?
2: അതെ, സ്നേഹമുള്ളവർ തമ്മിൽ അങ്ങനെ ഒക്കെയാ. ആ അമ്മയുടെ വയറ്റിൽ പിറന്നതാണോ ഈ മുരട മുത്തു? ദാ ഇപ്പൊ തന്നെ നോക്കിയേ, ഭാര്യ ട്രാൻസ്ഫർ ആയി ഭൂമിയുടെ അങ്ങേയറ്റത്തേക്ക് പോവാ. എന്നാ ആ മുഖത്ത് എന്തെങ്കിലും ഒരു കുലുക്കം ഉണ്ടോന്ന് നോക്കിയേ. നത്തി പറഞ്ഞിട്ടെന്തിനാ, തൊഴിലതല്ലേ?
1: അതെ,

0: പോലീസുകാരെന്ന വർഗത്തിന് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലുള്ളതൊന്നും വെളിയിൽ കാണില്ല, കാണിക്കാൻ പാടില്ല. അതുപോട്ടെ, അമ്മ എന്താ പറഞ്ഞേ?
1: നല്ല സങ്കടം ചേട്ടാ. അമ്മ പറയുന്നത് ഇത്ര ദൂരെ പോയി ജോയിൻ ചെയ്യേണ്ടെന്ന് തന്നെ, അതും ഈ സിറ്റുവേഷനിൽ.
0: ഞാനും അത് തന്നെ പറയുന്നത്. തനിക്ക് ലീവ് എടുത്തൂടെ?
1: ജയേട്ടന് അറിഞ്ഞുകൂടെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ? ലീവായ ലീവൊക്കെ ചികിത്സാന്നും പറഞ്ഞ് എടുത്ത് തീർന്നതല്ലേ. ഹാ, പിന്നെ ഒരു വഴിയുണ്ട്. സർക്കിളേമൻ നാളെ മുതൽ കൈക്കൂലിക്കാരൻ പോലീസ് ആവാൻ അങ്ങ് തീരുമാനിക്കേ. അങ്ങനാണേലേ ഞാൻ ഈ യാത്ര വേണ്ടാന്ന് വെക്കാം. ആദർശം കൊണ്ട് ബാങ്കിലെ ലോൺ അടയില്ലല്ലോ.
0: അത് ശരി. അപ്പൊ എന്റെ ആദർശവും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് തന്റെ പ്രശ്നം അല്ലേ?
1: കഷ്ടം. ഇതിലും ഭേദം വല്ല കോൺക്രീറ്റ് സ്ലാബിനോടും തമാശ പറയുന്നതാ. തമാശ മനസ്സിലാവില്ലെങ്കിലും തെറ്റിദ്ധരിക്കില്ലല്ലോ.
0: എന്നാലും ഇത്രയും വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായ ഈ സമയത്ത്, അതും പ്രഗ്നൻസിയുടെ ഈ ഏർലി സ്റ്റേജിൽ, പോരാത്തന് ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക്. ഇത് അവൻ ആ റാസ്കൽ ഒപ്പിച്ച പണിയാ, എനിക്കറിയാം.
1: ആര്?
0: ആ കോട്ടയംകാരൻ കോൺട്രാക്ടർ ഫിലിപ്പോസ്. എവിടേക്കെങ്കിലും എന്നെ തട്ടുമെന്നാണ് ഞാൻ കരുതിയത്. ഹോം മിനിസ്റ്റർ അങ്ങനെ തല്ലിപ്പൊളികൾക്കൊന്നും വഴങ്ങുന്ന ആളല്ലെന്നറിയാലോ. പക്ഷേ അവന്റെ സ്വന്തം ആളാ നിന്റെ മിനിസ്റ്റർ. ഇത് അവൻ തന്നെയാ. അന്ന് ഞാൻ അവനെ ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോ അവൻ കട്ടായം പറഞ്ഞതാ ഉപദ്രവിക്കും.
1: ഇത് കേട്ടാ തോന്നും ഭൂമി മലയാളത്തിൽ കോൺട്രാക്ടർ ഫിലിപ്പോസ് മാത്രമാണ് സി ഐ ജയപ്രസാദിനുള്ള ഏക ശത്രു.
0: ഞാൻ ഇവന്മാരൊന്നും ദ്രോഹിക്കാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലല്ലോ. കാശും കള്ളും പെണ്ണും നിന്ന് ജയപ്രസാദിനെ അങ്ങ് വിലക്കെടുക്കാമെന്ന് കരുതി വന്ന ഇവന്മാരൊക്കെ ഞാൻ സ്വീകരിച്ചിരുത്തണോ അതോ ഇറക്കി വിടണോ?
1: അയ്യോ വേണ്ട. ആദർശം വിട്ട് ഒന്നും ചെയ്യാത്ത ജയപ്രസാദിനെ തന്നെയാ ഈ ശാലിനിക്ക് ഇഷ്ടം. ഞാനൊരു തമാശ പറഞ്ഞു നോക്കിയതല്ലേ, എന്റെ സമയദോഷത്തിന് അത് ഏച്ചിയില്ലാന്ന്
0: മാത്രം. എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത്? രഘുസാറും അസീസും സക്കറിയാസും ഒക്കെ പറയുന്നത് നിന്നോട് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ തന്നെയാ.
1: അവരൊക്കെ ലക്ഷങ്ങളും കോടികളും സ്ത്രീധനം വാങ്ങി കെട്ടിയവരാ. ഭാര്യമാര് വീട്ടിലിരുന്നാലും അവർക്ക് വേണ്ടത് മാസാമാസം ബാങ്കിൽ നിന്ന് പലിശയായി കിട്ടും. അതറിയോ ജയേട്ടന്,
0: നിനക്കെന്നാ നിന്റെ അച്ഛനോട് പറഞ്ഞ് ഈ പാവം സി ഐക്ക് കുറച്ച് കനത്ത സ്ത്രീധനം ഒപ്പിച്ചു തന്നൂടായിരുന്നോ?
1: അതെങ്ങനാ എടുത്താ പൊന്താത്ത ആദർശം, അതിന്റെ കൂടെ അതിനേക്കാൾ കനമുള്ള ദുരഭിമാനം. സ്ത്രീധനം കൊടുക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനും മടിക്കാത്ത മനുഷ്യനാ പറയുന്നത് സ്ത്രീധനം ഒപ്പിച്ചു കൊടുക്കാൻ.
0: അമ്മയുടെ കാര്യം അതിലും കഷ്ടം. നീ പോയാ പിന്നെ എന്നെ ഇവിടെ നീ ഇരുത്തി പൊറപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? ഇന്ന് തന്നെ നിന്നെ ഒറ്റയ്ക്ക് അയക്കുന്നു എന്നും പറഞ്ഞ് നല്ല ചൂടിലാ. അമ്മയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ നാളെ എസ്കോർട്ട് പോകേണ്ടത് സെൻട്രൽ മിനിസ്റ്റർക്കാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയണ്ടല്ലോ. ഹലോ, ഞാൻ വരാത്തതിൽ തനിക്ക് മനപ്രയാസം ഉണ്ടോ?
1: വരാത്തതിൽ പ്രയാസമൊന്നുമില്ല. എന്നാലും എന്നെക്കാളും പ്രാധാന്യം ഒരു കിഴവ മന്ത്രിക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്.
0: ഡ്യൂട്ടി ഫസ്റ്റ്, അതറിയോ നിനക്ക്?
1: അത് തന്നെ എനിക്കും പറയാനുള്ളത്, ഡ്യൂട്ടി ഫസ്റ്റ്. മറ്റുള്ളവർക്കും അത് അങ്ങനെ തന്നെയാണെന്ന് ഓർത്താ മതി.
0: സ്റ്റേഷനെത്തി, പിന്നെ ടിക്കറ്റ് ഉണ്ടല്ലോ കയ്യില്.
1: അതൊക്കെ ബാഗിൽ ഉണ്ടാവും ചേട്ടാ.
0: തനന്ന് ഇവിടെ ഇറങ്ങി നിൽക്ക്, ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരാം.
1: ശരി.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1669 തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടനെ പുറപ്പെടും.
3: യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയേ. ഗാഡി നമ്പർ 8669 തിരുവനന്തപുരം സെ മംഗളൂർ തക് ജാനെ വാലി മലബാർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 സെ തോഡി ഹി ദേർ മേ റവാനാ ഹോഗി.
1: റൈറ്റ് ടൈം എന്ന് എഴുതി കാണിക്കുന്നു. ഇനി ദൈവത്തിനറിയാം.
0: ഇനിയിപ്പോ കുറച്ച് അധികം വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത്രയും നേരം ഈ ഇരുമ്പ് ജനാലയം പിടിച്ച് തൂങ്ങി തന്നോട് അങ്ങനെ സംസാരിക്കാമല്ലോ.
1: ഈശ്വര, എന്താ ഞാൻ ഈ കേട്ടെ? ഇപ്പൊ ഇത്ര ഇങ്ങനെ പറഞ്ഞത് സി ഐ ജയപ്രസാദ് തന്നെ ആണോ? അല്ല, പോലീസ് ഏമാൻ എന്ന് ജോലിയും തിരക്കൊന്നും ഇല്ലേ?
0: എന്താണെന്നറിയില്ല, ഏമാന്റെ ഭാര്യ സ്ഥലം മാറി പോകുന്നത് പ്രമാണിച്ച് കള്ളന്മാരും ഗുണ്ടകളും ഒക്കെ അവധി എടുത്തതുപോലുണ്ട്.
1: ഓ, അതാ ഏമാൻ എന്ന് ഇത്രയും റൊമാൻറ്റിക് മൂഡ്.
0: ടെൻഷൻ ഉണ്ടോ തനിക്ക്?
1: എന്തിന്?
0: അല്ല, തനിച്ച് പോകേണ്ടി വരുന്നതിൽ.
1: ഏയ്, പിന്നെ തനിച്ചല്ലല്ലോ ഞാൻ.
0: അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആള് വരും, ഞാൻ എസ് പി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
1: അയ്യോ, അതാ എന്റെ ടെൻഷൻ.
0: ഞാൻ പേടിക്കണ്ട, അവർ യൂണിഫോമിലൊന്നും ആയിരിക്കില്ല. പിന്നെ അവന്മാരെ അധികം ഒന്നും നേരം സഹിക്കേണ്ടി വരികയില്ല. ഈ പറഞ്ഞ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റല് സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരത്തല്ല താനും.
1: ആ, അതൊക്കെ പോട്ടെ. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം ചെയ്യട്ടെ.
0: എന്താ അത്?
1: പഴയ സ്വഭാവം എന്റെ അടുത്ത് എടുക്കരുത്.
0: എന്താ സ്വഭാവം?
1: ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം, തിരക്കിലാണ്, പിന്നെ വിളിക്കാം എന്നിങ്ങനെയുള്ള ഓരോ എക്സ്ക്യൂസസും എന്നോട് പാടില്ല. ഞാനങ്ങ് ദൂരെയാണെന്ന് ഓർമ്മ വേണം.
0: അങ്ങനെ ഒരു ഉറപ്പൊന്നും തരാൻ പറ്റില്ല. തനിക്കറിയാവുന്നതല്ലേ എന്റെ ഡ്യൂട്ടിയുടെ സ്വഭാവം. എല്ലാ ദിവസവും രാത്രി എന്തായാലും വിളിക്കും, അത്ര തന്നെ.
1: മോരടൻ, രാത്രി ഫോൺ എടുക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ?
0: നീ പഴയ പോലെ വിശേഷങ്ങൾ വെച്ച് കത്തെഴുത്.
1: ഓ പിന്നെ,
0: അതല്ലെങ്കിൽ ഡയറിയിൽ നിന്റെ വിശേഷങ്ങൾ കുറിച്ച് വെക്കും.
4: എഴുതി.

0: തുടങ്ങുമ്പോ നിന്റെ പഴയ കവിതയെഴുത്തു കൂടി തിരിച്ചു പിടിക്കാനായെങ്കിലോ?
1: ആ ജേട്ടാ, വണ്ടി പുറപ്പെടാനായി, മാറി നിന്നോളൂ.
0: ശരി ശരി, ടിക്കറ്റും ഐ ഡി പ്രൂഫും ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ?
1: ആ എല്ലാം ഉണ്ട്. മന്ത്രി ചെക്കപ്പിന്റെ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, അന്നത്തേക്ക് ലീവ് പറഞ്ഞു വെക്കണേ. കൊഴപ്പരുത്, വണ്ടി വിടാ. ജേട്ട പൊയ്ക്കോളൂ, അമ്മയോട് പറയണം, നാളെ എത്തിയിട്ട് വിളിക്കാന്ന് പറയണേ.
0: ആ ശരി ശരി, ഓക്കെ, ഗുഡ് ജേണി, ഗുഡ് നൈറ്റ്.
2: ഒരു ഉപകാരം ചെയ്യാമോ പെങ്ങളെ?
1: എന്താ എന്താ വേണ്ടേ?
2: ദേ ഈ താഴത്തെ ബർത്ത് പെങ്ങടയല്ലേ?
1: അതെ.
2: ഈ ബർത്ത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാമോ പെങ്ങളെ? ദാ അവിടെ കിടക്കുന്നത് എൻ്റെ മോളാ, അവൾക്ക് അത്ര സുഖമില്ല.
1: അതിനെന്താ, കിടക്കാനാവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ മാറിത്തരാം.
2: എൻ്റെ പേര് ചാക്കോ, പെങ്ങളെ കണ്ടിട്ട് നല്ല മുഖപരിചയം. എവിടെയാ സ്ഥലം?
1: ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാ.
2: അതെയോ, ഇപ്പോൾ എവിടേക്കാ യാത്ര?
1: കാസർഗോഡ് വരെ.
2: ഞങ്ങളും അങ്ങോട്ടാട്ടോ.
1: അത് ശരി. ഇത് എത്ര മണിയാവും അവിടെ എത്താൻ?
2: രാവിലെ ഒരു 8:30. ലേറ്റ് അല്ലെങ്കിലാണ് കേട്ടോ, കണ്ണൂർ സ്റ്റേഷൻ വരെ കുതി കുതിപ്പാ. പിന്നെ അങ്ങോട്ട് ലോക്കൽ വണ്ടിയേക്കാളും കഷ്ടമാണ്. ഇട്ടങ്ങോട് ഉരുട്ടും, എല്ലാ സ്റ്റേഷനിലും നിർത്തുകയും ചെയ്യും.
1: കാസർഗോഡൊക്കെ എങ്ങനെ, നല്ല പരിചയമുണ്ടോ?
2: അത് കൊള്ളാം, നമ്മുടെ നാടല്ലേ. അല്ല പെങ്ങൾക്ക് എന്താ അറിയണ്ടേ?
1: അവിടെ കളക്ടറേറ്റ് എവിടാന്നറിയോ?
2: പിന്നില്ലേ, ഞാൻ ആഴ്ചയിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും കയറി ഇറങ്ങുന്ന സ്ഥലമല്ലേ കളക്ടറൊക്കെ കാണാൻ. ടൗണിൽ നിന്ന് കുറച്ച് മാറി വിദ്യാനഗറിലാണ് കളക്ടറേറ്റ്. അല്ല തിരുവനന്തപുരത്തുകാരത്തേക്ക് ഈ കാസർഗോഡ് കളക്ടറേറ്റിൽ എന്താ കാര്യം?
1: ഞാനിപ്പോ ട്രാൻസ്ഫറായി, കളക്ടറേറ്റിലാ പോസ്റ്റിംഗ്.
2: അപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ലേ? തെക്കുന്ന കാസർഗോട്ടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാ.
1: അതെന്താ അങ്ങനെ?
2: സൗകര്യമൊക്കെ നന്നേ കുറവാണ്, പിന്നോക്ക ജില്ല എന്നല്ലേ വിളിക്കാറ്. പറഞ്ഞാൽ കേൾക്കാത്ത, അനുസരണയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പറഞ്ഞുവിടാൻ ചില ജില്ലകളൊക്കെ എങ്ങനെ പിന്നോക്ക ജില്ലയായിട്ട് നിലനിർത്തണമല്ലോ. അല്ല ഞാൻ പറഞ്ഞതല്ലേ ശരി?
1: ചാക്കോച്ചേട്ടന്റെ ഭാഷ പക്ഷേ തനി വടക്കം ഭാഷ അല്ലല്ലോ.
2: അപ്പൊ പെങ്ങളത് ശ്രദ്ധിച്ചു അല്ലേ? ഞങ്ങള് കോതവങ്കലത്ത് നിന്ന് ഉള്ളവരാ, കുടിയേറിയതാ. അപ്പാപ്പന്റെ കാലം മുതൽ ഞങ്ങൾ കാസർഗോട്ടാ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: അതൊന്നും പറയാതിരിക്കുന്നതാ പെങ്ങളെ നല്ലത്. ദുരിതങ്ങളുടെയും മരണങ്ങളുടെയും കഥകളായെല്ലാം പറയുമ്പോൾ വിഷമം വരും. വീട്ടിൽ കെട്ടിയോളും രണ്ട് പിള്ളേരും കെട്ട് നടക്കാത്ത ഒരു പെങ്ങളുമുണ്ട്. ശരിക്കും 3 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. മൂത്തവൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പോയി. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പം മരുന്ന് തെളിക്കുന്ന ഹെലികോപ്റ്റർ പറക്കുന്നത് കാണാൻ പുറത്തേക്ക് ഓടിപ്പോയതാ. കൊച്ചുകുട്ടിയല്ലേ, ആവേശം മൂത്ത് മാനം നോക്കി ഓടി ഓടി ഓടി മറയില്ലാത്ത പൊട്ടക്കണത്തിലേക്ക് തലയിടിച്ചങ്ങ് വീണു. അവൻ അങ്ങനെ അങ്ങ് പോയി. അതിപ്പിന്നെ പെണ്ണുമ്പിള്ളയ്ക്ക് മനസ്സിൻ്റെ സമനില തെറ്റി. 2-ാമത്തെ മോനുള്ളത് ഇപ്പോൾ കോളേജിൽ പോകണ്ട്, പിന്നെയുള്ളത് ഇതേ ഇവളാണ്. പെങ്ങളൊരുത്തി വീട്ടിലുള്ളതുകൊണ്ട് കാര്യങ്ങളെങ്ങനെ പോകുന്നു. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോകുമ്പോൾ അവർ പറയും ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പരീക്ഷണമാണ്. ആയിരിക്കും, ഇയോബിനെ പോലെ കർത്താവ് ഈ ചാക്കോയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജന്മദോഷം സഹിക്കുക തന്നെ, അല്ലാതെ എന്താ?
1: ട്രിവാൻഡ്രത്ത് എന്തിനാ വന്നേ? ആരെങ്കിലും കാണാനോ മറ്റോ?
2: കാണാൻ വന്നാന്നും പറയാം, കാണിക്കാൻ വന്നാന്നും പറയാം.
1: അതെന്താ അങ്ങനെ?
2: വന്നു കയറുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നല്ല കൃഷി ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ കൃഷി ഇല്ലാണ്ടായി. അങ്ങനെ തന്നെ പറയാം, ഞാനിവിടെ കർഷകർക്കിടയിൽ ചില്ലറ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. 10 ക്ലാസ് പഠിച്ചിട്ടുണ്ടേ. കൃഷിമന്ത്രിയുടെ ഓഫീസിലൊരു നിവേദനം കൊടുക്കാനുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മന്ത്രിയെ നേരിട്ട് കണ്ടു. പിന്നെ പിന്നെ പിന്നെ ഇവളെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്തു.
1: ആശുപത്രിയിലോ? ഇതെന്താ ഇത്രയും ദൂരത്ത്?
2: വരേണ്ടി വന്നു. നാടിനടുത്ത് മംഗലാപുരത്ത് ആദ്യമൊക്കെ കാണിച്ചിരുന്നത്. കുറേ അധികം ടെസ്റ്റുകൾ നടത്തി. കുറേ കാലത്തിന് ശേഷമാണ് രോഗം എന്താണെന്ന് പിടികിട്ടിയത്. ക്യാൻസർ.
1: ഓ, ഐ'm സോറി.
2: ഇപ്പോൾ ഇവിടെ RCCയിലാണ് ചികിത്സ. മാസത്തിലൊരിക്കൽ വരണം, കർത്താവിൻ്റെ പദ്ധതിയല്ലേ. വരാണ്ടിരിക്കാൻ പറ്റുമോ?

0: ഹലോ ഹലോ ഹലോ ജയേട്ടാ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ, ഉവ്വ്, ഞാൻ ജോയിൻ ചെയ്തു. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചല്ലോ. എന്തായി, മിനിസ്റ്റർ സ്ഥലം വിട്ടോ? ഇവിടെ ഒരു കുഴപ്പമില്ല. ഒരു ജാൻസിയാണ് റൂംമേറ്റ്, പാലക്കാട്ടുകാരി. ആളിതാ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇവിടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവിടെ അമ്മ എങ്ങനെ? ഒന്ന് അമ്മയ്ക്ക് കൊടുത്തേ. അത് കൊള്ളാം. പൊന്നുമോൻ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല അല്ലേ? എന്നാ വേഗം വീട്ടിൽ പോവാൻ നോക്ക്. പഴയ പോലെ ഒന്നും അല്ലേ? അമ്മ ഒറ്റയ്ക്കാ, അറിയാലോ. ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഞാൻ രാവിലെ ഇവിടെ എത്തിയത് മുതൽ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. എന്റെ കോളാണെന്ന് കണ്ടാ പിന്നെ ഫോൺ എടുക്കില്ലെന്നേ. അതാ സ്വഭാവം. പോരാത്തേന് ഇന്നൊരു VIP എസ്കോർട്ടും.
1: അല്ല, പോലീസുകാരന്റെ സ്വഭാവം തന്നെയാണോ വീട്ടിലും?
0: ഏയ്, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയോ വഴിതെറ്റി പോലീസിലെത്തിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലെക്ചറോ മലയാളം പ്രൊഫസറോ ആവേണ്ട ഒരാള് പോലീസ് ഫോഴ്സിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഹീസ് റിയലി എ മിസ്ഫിറ്റ് ഓവർ ദേർ.
1: പക്ഷെ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണില്ലേ സ്വഭാവത്തിലും മറ്റും?
0: ഏയ്, അങ്ങനെ ഇല്ലെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിമിനൽസിനെ പുള്ളിക്കാരൻ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും. ഏതെങ്കിലും ഒരു കഥനകഥ പറഞ്ഞാൽ ഊരിപ്പോവാന്നറിയാം അവർക്ക്. ഇടിയും തൊഴിയും വയലൻസും ഒന്നും ഇല്ലാത്തതിനാൽ കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും വലിയ പേടിയില്ല എന്നുള്ളതാ സത്യം.
1: പക്ഷേ ശാലിനി, ഇപ്പോൾ ഈ കാലത്ത് കള്ളന്മാരും പിടിച്ചുപറിക്കാരും മാത്രം പേടിച്ചാൽ പോരല്ലോ പോലീസിനെ. ഇവിടെ ഈയിടെ ഞാൻ നേരിട്ട് കണ്ടതാ കുറെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തല അടിച്ച് പൊട്ടിക്കുന്നത്. യാതൊരു കരുണയും ഇല്ലാതെ കൂലിപ്പട്ടാളക്കാരെ പോലെ.
0: എവിടെ?
1: ഇവിടെ തന്നെ കീടനാശിനി കമ്പനിക്ക് എതിരായിട്ടുള്ള കളക്ട്രേറ്റ് മാർച്ചില് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ പ്രസംഗിക്കാൻ. വിത്തൌട്ട് എനി പ്രൊവോക്കേഷൻ, യാതൊരു പ്രകോപനവും ഇല്ലാതെ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയ പോലെ. ചെറുപ്പക്കാർ എത്ര എണ്ണാന്നറിയോ അടിയും ചവിട്ടുമേറ്റ് അന്ന് ഹോസ്പിറ്റലിലായത്, അതും ദിവസങ്ങളോളം.
0: ഞാൻ TVയില് കണ്ടിട്ടുണ്ടായിരുന്നു. കഷ്ടം ഇവിടുത്തെ കാര്യങ്ങളില്ലേ.
1: TVയിലും പത്രത്തിലും കാണുന്നതിലും അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. പോയി നേരിട്ട് കാണണം. ചങ്ക് പറഞ്ഞു പോകുന്ന ആ കാഴ്ചകളും അവസ്ഥകളും. പിന്നെ ശാലിനി, പറയാൻ മറന്നു, നാളെ വൈകിട്ട് ഞാൻ എഴുതിയ ഒരു പ്ലേ കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് ചെയ്യുന്നുണ്ട്. സോർട്ട് ഓഫ് പ്രൊപ്പഗാൻഡ ഡ്രാമ. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് കാണാൻ. ശാലിനിയുമായിട്ട് ഫ്രീ അല്ലേ? വരണം.
0: നോക്കട്ടെ.
2: സഹൃദയരെ, ലോക ചരിത്രത്തിന്റെ ചോരപുരുണ്ട ഏടുകളിൽ നിന്ന് നാം വായിച്ചറിഞ്ഞ കറുത്ത അധ്യായങ്ങൾ മറ്റൊരു രീതിയിൽ ഇവിടെയും ആവർത്തിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവനാശിനി എന്ന നാടകം അടുത്ത രംഗത്തോടെ അരങ്ങിൽ പൂർണ്ണമാകുന്നു.

മൈ ഫെലോ ഓഫീസേഴ്സ്, ഓൾഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കമാൻഡന്റ് എന്ന നിലയിൽ മഹത്തായ ജർമ്മൻ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തിനായി നിലകൊള്ളുന്ന ഫ്യൂറർ ഹിറ്റ്ലറിന്റെ വിനീത ദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില സുപ്രധാന തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളുമായി നാം തുടർന്ന യുദ്ധം വിവിധ യുദ്ധ മുന്നണികളിലായി കൊടുമ്പിരിക്കൊള്ളുകയാണ്. നമ്മുടെ സമ്പൂർണ്ണ വിജയം അതിവിദൂരമല്ല തന്നെ. 39-ൽ നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത ഈ ഓഷ്വിറ്റ്സ് പട്ടണത്തിൽ നാം സ്ഥാപിച്ച ഈ ക്യാമ്പ് ഇന്ന് വലിയൊരു പ്രശ്നം നേരിടുകയാണ്. ഈ ക്യാമ്പിലേക്ക് ദിനം പ്രതി എന്നോണം ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജൂത തടവുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് പ്രശ്നം. ഒന്നിനും കൊള്ളാത്ത ജൂത പരീക്ഷകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഫ്യൂറർ ഹിറ്റ്ലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് ജൂതന്മാരെ ദിനം പ്രതി ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊല്ലുന്നുണ്ടെന്നറിയാം. എന്നാൽ പെരുകി വരുന്ന ജൂത തടവുകാരെ ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്തൊടുക്കി നമ്മുടെ ഭടന്മാർ

0: യുദ്ധമുന്നണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഫ്യൂററുടെ ഉത്തരവ്. ഈ ഉത്തരവ് അക്ഷരം പ്രതി നാം പാലിക്കേണ്ടതുണ്ട്. പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി കമാൻഡർ മിസ്റ്റർ ഫ്രിറ്റ്സ്,
1: യെസ് സർ,
0: ഇക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ?
1: സർ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ വളരെ പോസിറ്റീവായ റിസൾട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ബ്ലോക്ക് ടൂവിലെ തടവറയ്ക്കുള്ളിൽ ഞാൻ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സാറിനത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം.
0: ഓക്കേ
1: പ്ലീസ്. ഇതില് സർ, ഇവിടെ ഈ ഒബ്സർവേറ്ററി ക്യാബിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഈ ഗ്യാസ് മാസ്ക് ധരിക്കാം.
0: നോ, വേണ്ട.
1: സർ, ഇതാ ഈ കുപ്പിയിലുള്ളത് സൈക്ലോൺ ബി എന്ന കെമിക്കൽ കോമ്പോസിഷനാണ്. വായുസമ്പർക്കത്തിൽ ഇത് മാരക വിഷമുള്ള വാതകമായി മാറും.
0: ഓ, ഐ സീ.
1: സാറിന് ഈ ഗ്ലാസ് ഡോറിലൂടെ ആ ജൂത തടവുകാരെ കാണാമല്ലോ.
0: അവരെ ഇങ്ങനെ നഗ്നരാക്കി നിർത്തേണ്ടതിന്റെ കാര്യം എന്താണ്?
1: അതോ സാർ, ഞാനവരെ പറഞ്ഞു പറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. ശരീരത്തിലെ ചെല്ലുകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം മരുന്ന് ഇന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവന്മാരെ ഇങ്ങനെ അനുസരണശീലരാക്കി നിർത്തിയിരിക്കുന്നത്. സാറ് ശ്രദ്ധിച്ചു കാണും, ഒരുത്തന്റെയും കണ്ണിൽ മരണഭയമില്ല, മറിച്ച് ചെല്ലുകളിൽ നിന്നുള്ള വിമോചന പ്രതീക്ഷയാണതിൽ. അതെ, ഞാൻ ഇവരെ മോചിപ്പിക്കാൻ പോകുന്നു. ചെല്ലുകടിയിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ. സാർ, ഞാനത് പ്രയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തോട്ടെ?
0: ഓക്കേ, carry on.
1: Okay, guards, let's start.

0: എന്ത് മാജിക്കാണെന്ന് മിസ്റ്റർ ഫ്രിസ്റ്റ്, ലഹരിക്ക് അടിമപ്പെട്ട ഉന്മാദികളെ പോലെ കുഴഞ്ഞു വീഴുകയാണല്ലോ എല്ലാവരും. മരണവെപ്രാളം പോലും പ്രകടിപ്പിക്കാതെ ഇത്രയും അനായാസമായി മരണത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഇത് അതിശയകരമായ ഒരു കാര്യം തന്നെ. ഇറ്റ്സ് ഗ്രേറ്റ്, ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്.
1: ഇവനുണ്ടല്ലോ സാർ ഈ സൈക്ലോൺ ബി, ആളൊരു ഭീകരനാണ്. ശ്വാസകോശങ്ങളിൽ എത്തും മുമ്പേ എല്ലാം തീർത്തിരിക്കും. മരണവെപ്രാളം കാണിക്കാനുള്ള സാവകാശം പോലും കൊടുക്കില്ല.
0: കൊള്ളാം. പക്ഷേ ഫിസ്റ്റ്
1: സാർ,
0: ലക്ഷക്കണക്കിന് വരുന്ന ജൂത പരീക്ഷകളാണ് മരണവും കാത്ത് ഈ ക്യാമ്പിൽ ഇനിയും ബാക്കി കിടക്കുന്നത്. എവിടെ നിന്ന് സംഘടിപ്പിക്കും ഇത്രയും സൈക്ലോൺ ബി?
1: ഈ ഭൂമുഖത്തെ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ പോകുന്നത്രയും സൈക്ലോൺ ബി ശേഖരം ഇവിടെ ഈ ക്യാമ്പിൽ തന്നെയുണ്ട് സാർ.
0: അതെങ്ങനെ? ഈ ക്യാമ്പിന്റെ കമാൻഡന്റായി ഞാൻ പോലും അറിയാതെ?
1: അത് പക്ഷേ സൈക്ലോൺ ബി എന്ന പേരിലല്ല,
0: പിന്നെ
1: കീടനാശിനിയായി കുന്നുകൂട്ടിയിരിക്കുന്ന രാസവസ്തുവിൽ നിന്നാണ് ഈ പറഞ്ഞ സൈക്ലോൺ ബി ഞാൻ വേർതിരിച്ചെടുത്തത്.
0: കാര്യങ്ങൾ ഇത്രത്തോളം ലളിതമാണെന്നോ? എനിക്കിപ്പോൾ തോന്നുന്നത് മനുഷ്യരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്നതിലും എളുപ്പമായി മറ്റൊന്നും ഭൂമിയിലില്ല എന്നാണ്. കീടങ്ങളെ പോലെ ചത്തു വീഴുന്ന ജൂതപ്പറ്റങ്ങൾ വെറും കീടനാശിനി പ്രയോഗം കൊണ്ട് ഒരു വംശത്തെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനാവുക, എന്തൊരു മഹത്തായ ആശയമാണിത്. ഇവനുണ്ടല്ലോ ഫ്രിറ്റ്സ്, ഈ സൈക്ലോൺ ബി
2: സാർ,
0: ഇവൻ വെറും കീടനാശിനി അല്ല, ജീവനാശിനിയാണ്. ജീവനാശിനി, ജീവനാശിനി, ജീവനാശിനി.

ജയേട്ടനെ ഞാനിന്ന് വിളിച്ചത് 4 തവണ. 4 തവണയും കിട്ടാതെ വന്നപ്പോ ഞാൻ വീട്ടിൽ വിളിച്ചു. പൊന്നാരമോൻ ഇനിയും എത്തിയിട്ടില്ലെന്നാ അമ്മയുടെ മറുപടി. നേരിട്ട് പറയാൻ പാകത്തിൽ ഇന്ന് 2 സംഭവങ്ങളുണ്ടായി. പക്ഷേ ആളെ കിട്ടണ്ടേ, അതുകൊണ്ട് ഡയറിയിൽ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നു. ഒന്നാം സംഭവം ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ്. വയറിനടിഭാഗത്തായി വേദന പോലെ എന്തോ. ശ്രദ്ധിച്ചപ്പോ വേദനയല്ല, ചെറുമാതിരി തട്ടും ബഹളവും. ഈ ഓർക്കസ്ട്രയ്ക്ക് മുമ്പ് സംഗീതോപകരണങ്ങളുടെ തട്ടുമുട്ടൊക്കെ ഇല്ലേ, അതുപോലെ. ജയേട്ടൻ്റെ ചക്കിമോളുടെ ചവിട്ടും കുത്തുവാ. 4-5 മിനിറ്റ് പ്രതിഷേധിച്ച് തളർന്നപ്പോൾ

0: അവളെ വീണ്ടും ചുരുണ്ടുകൂടി ഉറങ്ങിയെന്ന് തോന്നുന്നു.
1: രണ്ടാം സംഭവം വൈകിട്ടായിരുന്നു. എൻ്റെ റൂംമേറ്റ് ജാൻസി ഇല്ലേ, അവൾ എഴുതിയ നാടകം കോളേജിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളെല്ലാവരും പോയിരുന്നു. വല്ലാത്തൊരു നാടകമായിരുന്നു അത്. നാടകം കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. ജാൻസിക്കിനിയും പ്രസംഗങ്ങളും പരിപാടിയും ഒക്കെ ബാക്കിയുണ്ട്. കക്ഷി ഇനി എത്തിയിട്ടില്ല. പിന്നെ എന്തുണ്ട് അവിടെ? ഇവിടെ ഓഫീസിൽ കാര്യങ്ങൾ നന്നായി പോകുന്നു. നിഷ്കളങ്കരാണ് ഇവിടുത്തുകാർ, തുറന്ന പ്രകൃതക്കാർ. ഇടപഴകാനൊക്കെ നല്ല രസമാണ്. ഓഫീസിലും അതെ. ഒന്നും ചെയ്യാനില്ലാതെ വിരസങ്ങളായ വൈകുന്നേരങ്ങളും അവധി ദിവസങ്ങളുമാണ് സഹിക്കാനാവാത്തത്. വായന തന്നെ ശരണം. പിന്നെ ജേട്ടൻ പറഞ്ഞ പോലെ ഞാനെൻ്റെ കവിത എഴുത്ത് തിരിച്ചു പിടിച്ചു. ഈ ഡയറിയുടെ മറതലയ്ക്കിൽ നിന്ന് ഞാൻ എൻ്റെ കവിതകൾ വെച്ച് പിടിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
2: ഹായ് ശാലിനി.
1: ആ
2: എന്താ ഇങ്ങനെ ഇരുന്ന് കാര്യമായിട്ട് എഴുതുന്നേ?
1: ഹേയ്, വെറുതെ ഡയറിയിലെ ഓരോന്ന്.
2: സമയത്ത് തിരിച്ചെത്തിയല്ലോ അല്ലേ എല്ലാവരും? നാടകം കഴിഞ്ഞിട്ടും കുറേ പണിയുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകരുടെ ഒരു ഗ്യാതറിങ്ങും മറ്റും. പിന്നെ അടുത്ത ആഴ്ച ഒരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. ശാലിനി നാടകത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
1: കൊള്ളാം, നാടകം കഴിഞ്ഞതും ഞാൻ വന്ന് നാടകത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതും മറന്നോ?
2: ഇതാ ഞാനൊരു കാര്യം ആദ്യേ പറഞ്ഞേക്കാം. ഒഴുക്കൻ മട്ടിലുള്ള അഭിപ്രായ പ്രകടനം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേണ്ടത് അനലിറ്റിക്കലായ ഡീറ്റെയിൽ ആയ ഒന്നാണ്.
1: അയ്യോ, എനിക്കതിനുള്ള ത്രാണിയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാ നാടകത്തിനകത്തെ ചരിത്രവും പൊളിറ്റിക്സും ഒന്നും എനിക്ക് വേണ്ടത്ര പിടിയിട്ടില്ല കേട്ടോ. പക്ഷേ അവതരണം ശക്തമായിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റും.
2: ഈ നാടകം ഇവിടെ കളിച്ചത് ശരിക്കും ബോധപൂർവമാണ്. ഇരകളുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് നിശ്ചയമായും ഇതിനുണ്ട് താനും. പിന്നെ ചരിത്രത്തെ കൂട്ടുപിടിച്ചത് അത് മനുഷ്യ മനസാക്ഷിയെ ഞടുക്കിയ ചില വംശഹത്യകളെ കുറിച്ചൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് സമാനമായ കൂട്ടക്കുരുതിയാണ് ഇവിടെയും എന്ന് ധ്വനിപ്പിക്കാനാണ്.
1: മനസ്സിലായില്ല.
2: നാടകം ശ്രദ്ധിച്ചില്ലേ? ചെള്ളു കളയാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ വിഷവാതകം പമ്പ് ചെയ്തത്. ഓക്കെ, ദാരിദ്ര്യം അതുപോലെ പിന്നോക്കാവസ്ഥ ഇതൊക്കെ മാറ്റാൻ എന്ന വ്യാജേനയാണ് ഇവിടെ വിഷം തളിക്കുന്നത്. രണ്ടിടത്തും വംശഹത്യക്കായിട്ട് ഉപയോഗിച്ചത് കീടനാശിനിയാണ് എന്നതാണ് നാടകത്തിന്റെ ഹൈലൈറ്റ്.
1: ജാൻസിയെ പോലെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ടറിയാത്തത് കൊണ്ടാവാം ചിലയിടത്തൊക്കെ എനിക്കത്ര പിഴയിട്ടില്ല കേട്ടോ. ഈ ടിവിയിലും പേപ്പറിലും കാണുന്ന അറിവേ എനിക്കുള്ളൂ.
2: ശാലിനി, ഒരു കാര്യം ചെയ്യാം. എനിക്കോണു അടുത്ത സാറ്റർഡേ എൻ്റെ കൂടെ ഒന്ന് വരൂ. ഈ കീടനാശിനി കൊണ്ട് അഫക്റ്റഡ് ആയ ഒരു ഗ്രാമത്തിലേക്ക് പോവാം നമുക്ക്. സ്വർഗത്തിലേക്ക്.
1: സ്വർഗത്തിലേക്കോ?
2: സ്വർഗത്തിലേക്ക് എന്ന് കണ്ട് ഞെട്ടണ്ട, അതാണ് ആ ഗ്രാമത്തിന്റെ പേര്. സാറ്റർഡേ അവിടെ ഒരു ക്യാമ്പുണ്ട്.
1: സാറ്റർഡേ അല്ലേ, കുഴപ്പമില്ല. എനിക്കാണ് ഇവിടെ ഇരുന്ന് മുഷിഞ്ഞ് മടുത്തു. യാത്രകൾ കുറയ്ക്കണമെന്ന് ഡോക്ടറുടെ ഉത്തരവുണ്ട്. എന്നാലും ഞാൻ വരാം.
2: യാത്ര ബുദ്ധിമുട്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. നമുക്കായി മാത്രം ഒരു കാറ് വരും. അമ്മയെയും പിന്നെ ദാ ഇതിനകത്തിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞുമാവയും ഭദ്രമായി തിരിച്ചെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശാലിനി, ഞാനൊരു കുളി പാസാക്കട്ടെ കേട്ടോ, നേരെ ഒത്തിരി വൈകി. ഓക്കേ
1: ഓക്കേ.
0: കാലടിയിൽ പൂമരങ്ങളും കണ്ണീരിൽ പവിഴമുത്തുകളും മൊഴികളിൽ മാണിക്യങ്ങളും വിരിയിക്കുന്ന മായാരാജകുമാരി ഞാൻ, മായാരാജകുമാരി ഞാൻ, മായാരാജകുമാരി. എൻ്റെ വഴികളെ നിങ്ങൾ ചില്ലതോറും ഇളവയിൽ തൊട്ടിലിട്ട് തന്നു. ഇളം തളിരുകൾ കിടക്ക വിരിച്ചു, കറുകകൾ കുഞ്ഞുടുപ്പുകൾ തുന്നി, കിളിത്തൂവലുകൾ കുഞ്ഞു വിശറി വീശി, കിളിത്തൂവലുകൾ കുഞ്ഞു. എല്ലാം മുളയ്ക്കുന്ന കാലം, എല്ലാറ്റിലും പാലൂറും കാലം, കായകൾ മധുര കനികളാവും കാലം, കനിക്കുള്ളിൽ വിത്തുകൾ ഓർമ്മ പോലുറയും കാലം, ഓർമ്മ പോലുറയും കാലം, ഓർമ്മ പോലുറയും കാലം. എൻ്റെ, നമ്മുടെ, നമ്മുടെ മാത്രം വസന്തകാലം, വസന്തകാലം.
3: ഹലോ. യെസ്, അതെ, സി ഐ ജയപ്രസാദ്.

0: ആരാ? ജാൻസിയോ? ഏത് ജാൻസി? ഓ ഓ, ശാലിനിയുടെ റൂംമേറ്റ്. ശാലിനി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അവളെ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓ മൈ ഗുഡ്നസ്! ഏത് ഹോസ്പിറ്റലിൽ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഇന്ന് രാത്രി തന്നെ വരാം, മലബാർ എക്സ്പ്രസ്സിൽ. ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ എമർജൻസി ക്വാർട്ടർ റിലീസ് ചെയ്തോളാം. പിന്നെ ഞാൻ എത്തും വരെ ജാൻസി ഒന്ന് കെയർ ചെയ്യണേ. ഓക്കെ ഓക്കെ ജാൻസി.
1: Your attention please, train numbers 16629 Malabar Express from Trivandrum to Mangalore will leave shortly from platform number 1.

0: ഞാൻ എത്തും വരെ ജാൻസി ഒന്ന് കയറിയണേ. ഓക്കെ ഓക്കെ ജാൻസി.
1: Your attention please. Train numbers 16629 Malabar Express from Trivandrum to Mangalore will leave shortly from platform number 1.

0: ഹലോ, ജയപ്രസാദ് അല്ലേ? പോലീസിലെ?
1: അതെ.
0: എന്നെ ഓർക്കുന്നുണ്ടോ?
1: ഇല്ല, മനസ്സിലായില്ല.
0: ഞാൻ ജോസഫ്, കെ ജെ ജോസഫ്. ഇപ്പം പിടികിട്ടിയോ?
1: സോറി, ഇല്ല കേട്ടോ, എനിക്ക് പിടികിട്ടിയില്ല.
0: ഞാനും കുറച്ചു കാലം പോലീസിലുണ്ടായിരുന്നു. പോലീസ് അക്കാദമിയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, 93 ബാച്ചില്.
1: അത് ശരി. ഇപ്പൊ എവിടെയാണ്? ലോ ആൻഡ് ഓർഡർ തന്നെയാണോ?
0: ഏയ്, ഇല്ല, ഞാൻ പോലീസ് വിട്ടു, റിസൈൻ ചെയ്തു.
1: വൈ?
0: ജയൻ അറിയാലോ, മടുത്തിട്ടാ. മോളിൽ നിന്നും കീഴേ നോക്കിയുള്ള ഹരാസ്മെന്റ്, തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിന്റെ ഹ്യൂമിലിയേഷൻസ്, ഒരു വക ആത്മാഭിമാനമുള്ളവർക്ക് യോജിച്ചു പോകാൻ വലിയ പാടാ. വിട്ടു. പിന്നെ ആകെ ഒരു മനസമാധാനം ഉള്ളത്, ഒരു യൂസ്ലെസ് രാഷ്ട്രീയക്കാരനെ സ്വകാര്യത്തിൽ വിളിച്ച് രണ്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ രാജിവെച്ചൊഴിഞ്ഞത്.
1: അത് ശരി. ഇപ്പൊ എന്താ പരിപാടി?
0: കൃഷി, പിന്നെ ഒരു ഇച്ചിരി തോട്ടം. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൃഷിക്കാരാന്നേ.
1: കൃഷി കൊണ്ടൊക്കെ എങ്ങനെ ഇപ്പം? ബുദ്ധിമുട്ടാവില്ലേ? കാണുന്നില്ലേ ടിവിയിലും പേപ്പറിലും കൃഷി ചതിച്ചു എന്നും കർഷകർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ?
0: അപ്പം വക കിട്ടിയ മുതലുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അപ്പനുണ്ടാക്കിയതിൻ്റെ 10 ഇരട്ടി കൃഷിഭൂമി ഇപ്പം എനിക്കുണ്ട്. പിന്നൊരു കാര്യം പറയാം, മനുഷ്യന്മാർ തമ്മി തമ്മി ചതിക്കുന്ന പോലൊന്നും ഈ കൃഷി ചതിക്കത്തില്ലെന്നേ.
1: അത് ശരി.
0: പിന്നെ വേറെ നോടിയുണ്ട്, ഈ കൃഷി ആഫീസർമാർ പറയുന്നത് കേട്ട് കൃഷി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കൃഷിയിൽ എനിക്ക് എന്റേതായ ചില രീതികളൊക്കെ ഉണ്ട്, ചില നാട്ടുരീതികൾ.
1: ഇതിപ്പോ എങ്ങോട്ടാ യാത്ര?
0: ഒന്ന് മംഗലാപുരം വരെ. ഈ ഷിമോഗയിൽ കുറച്ച് കാപ്പിത്തോട്ടം ഒത്തു വന്നിട്ടുണ്ട്, പോയി ഒന്ന് മുട്ടി നോക്കണം. ജയനങ്ങോട്ടാ?
1: ഞാനൊന്ന് കാസർഗോഡ് വരെ. മിസ്സിസ് അവിടെയാ വർക്ക് ചെയ്യുന്നത്, സുഖമില്ലാന്ന് അറിഞ്ഞു പോവാണ്.
0: ഓ ശരി എന്നാ. ഞാൻ അപ്പുറത്തെ ബെർത്തില്ല.
1: ഓ,
0: നന്നായി ഉറങ്ങണോന്നൊക്കെ കരുതി ആ മലബാറിന് ബുക്ക് ചെയ്ത്, പക്ഷെ ഉറക്കമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല.
1: അതെന്താ?
0: ജയ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഈ കോച്ച് ഏതാണ്ട് മൊത്തമായി വടക്കുന്നുള്ള കൊച്ചുങ്ങളും തള്ളമാരുമാ. അറിയത്തില്ലേ, ക്യാൻസർ കേസുകള്, ഈ RCCയിലെ ട്രീറ്റ്മെന്റും കഴിഞ്ഞുള്ള തിരിച്ചു വരവാ. ഇനിയിപ്പൊ പുലരും വരെ കരച്ചിലും നിലവിളിയും ലൈറ്റ് ഇടലും ഒക്കെ തന്നെ ആയിരിക്കും. ആലോചിച്ച വലിയ കഷ്ടം തന്നെയാ കാര്യം. എന്ന് വെച്ച് കാശ് കൊടുത്ത് വണ്ടിയിൽ കയറുന്നവർക്ക് കിടന്നുറങ്ങണ്ടായോ?

ഇരുളും വെളിച്ചവും കൊണ്ട് പതിവ് പോലെ ആരോ ഈ പാതയുമുണ്ടാക്കി. ദൂരങ്ങൾക്ക് അകലങ്ങൾക്ക് അടുപ്പത്തിൻ്റെ സ്വപ്നം നൽകി, അടുപ്പത്തിൻ്റെ സ്വപ്നം നൽകി. എന്നാൽ ആളിരമ്പങ്ങളും കൊടിമരങ്ങളും അധികാരമന്ദിരങ്ങളും ഒരിടത്ത് അവിടുന്ന് കിതച്ചോടുന്നു. കറുപ്പും തിണർപ്പുമായി നെറ്റിയിൽ പാപക്കനലുള്ള ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി, ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി. ആളനക്കമില്ലാത്ത വേദന മാത്രം ഉണർന്നിരിക്കുന്ന, മരണം ചിറകും കൊക്കും ഒതുക്കി കാത്തിരിക്കുന്ന ഗ്രാമത്തിലേക്ക് ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി, ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി. ദൈവത്തിൻ്റെ കണക്കുകൾ പിഴയ്ക്കുന്ന യാത്ര, ഒരിടത്തും നിർത്താതെ ഇരുണ്ട ഏകാന്തമായ ഡ്രാക്കുളക്കോട്ടയിലേക്ക് ഓടുന്ന പഴയ കുതിരവണ്ടിയുടെ യാത്ര, പഴയ കുതിരവണ്ടിയുടെ യാത്ര.

0: ഓ, ശാലിനി ഉണ്ടാവും, കുറച്ച് നാൾ ലീവ് എടുക്കാം. ഇല്ലാന്ന് പറഞ്ഞില്ലേ, അമ്മ അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടല്ലേ. അമ്മ ഫോണൊന്ന് താഴെ വെച്ചേ, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. അമ്മയാ, അമ്മയ്ക്ക് ശാലിനി ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നതിൽ പിന്നെ ഒരേ ആദിയാണ്. അതിനിടയാ ഇങ്ങനെ. ജാൻസി എവിടെ പറഞ്ഞു നിർത്തിയത്? എന്താ ശരിക്കും ഉണ്ടായത്?
1: അത് ഞാൻ പറഞ്ഞില്ലേ സർ, സാറ്റർഡേ സ്വർഗം ഗ്രാമത്തിൽ എത്തുന്നത് വരെ അവൾ ശരിക്കും ഉല്ലാസവതിയായിരുന്നു. പാട്ടും കവിതയും സംസാരവും ഒക്കെ ആയിട്ട് രണ്ടോ മൂന്നോ വീടുകളിൽ കയറി വിക്ടിംസ് ആയ കുട്ടികളെ കണ്ടതും അവൾ ആകെ അപ്സെറ്റായി പോയി. ആക്ച്വലി സർ, പിന്നീട് അവള് കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, അവിടെ ചെറുതായി ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും തിരിച്ചെത്തുമ്പോ ഇവളിങ്ങനെ വൊമിറ്റ് ചെയ്ത് ടയേർഡായിട്ട് കാറിനകത്ത് മൂടിപ്പോച്ചിരിക്കുക. വരണ വഴിയിൽ ഹോസ്പിറ്റലിൽ പോവാൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അവള് കൂട്ടാക്കിയില്ല. റെസ്റ്റ് എടുത്താലൊക്കെ മാറുന്ന അവള് പറഞ്ഞ്, പക്ഷെ ആ രാത്രി അവൾ ഉറങ്ങിയിട്ടേയില്ല. ഞാൻ ഉണർന്ന് നോക്കുമ്പോഴൊക്കെ ഇവള് ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡിസ്റ്റർബ് ചെയ്തുമില്ല, പക്ഷെ രാവിലെ ആവുമ്പോഴേക്കും പനിയായി, വൊമിറ്റിംഗ് ആയി. ക്യാരിയിങ് അല്ലേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മേറ്ററിന് ഒത്തിരി അങ്ങ് പേടിയായിപ്പോയി. അങ്ങനെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്തതും സാറിനെ വിളിച്ച് പറഞ്ഞതും ഒക്കെ. പക്ഷേ ടു ബി ഫ്രാങ്ക്, ശാലിനി ഇത്രയും സെന്റിമെന്റൽ ആണ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. വേണ്ടായിരുന്നു.
0: അതെ, വേണ്ടായിരുന്നു. ആള് വളരെ സെൻസിറ്റീവായ കക്ഷിയാണ്.
1: കരളുറപ്പുള്ളവർ പോലും തകർന്നു പോവും സർ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട്, അവൻ ഡോക്ടർ ആശ ജെയിംസ്. ശരിക്കും വളരെ ബോൾഡായിരുന്നു കക്ഷി. പക്ഷേ തൻ്റെ കയ്യിലൂടെ ഭൂമിയിലേക്ക് പുതുതായി കടന്നു വരുന്ന മനുഷ്യക്കുഞ്ഞുങ്ങളുടെ രൂപവും അവസ്ഥയും കണ്ടു കണ്ടിട്ടുണ്ടല്ലോ സർ, തകർന്നു പോയ മാംസപിണ്ഡങ്ങൾ പോലുള്ള മനുഷ്യക്കുഞ്ഞുങ്ങളാ. ചലനമറ്റ, കരയാൻ പോലും ആകാത്ത ദുരന്ത ജന്മങ്ങൾ. അവൾ കുറേ പിടിച്ചു നിന്നു, പക്ഷേ പിന്നീട് റിസൈൻ ചെയ്ത് മറ്റെവിടെയോ പോയി. അതുപോട്ടെ, സാറിനെ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ജാൻസി. ഭാഗ്യത്തിന് രാത്രി വണ്ടിക്ക് റിസർവേഷൻ ശരിയായിട്ടുണ്ട്.
1: ഇങ്ങനെ ഒരു അവസ്ഥയിൽ യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ശരിക്കും സർ, ശാലിനിയെ ഇവിടെ ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.
0: അത് വേണ്ട ജാൻസി. ജാൻസി കേട്ടതല്ലേ, അവിടെ അമ്മയുടെ ആദി പോയേ പറ്റൂ.
1: ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ?
0: അയ്യോ, ഒന്നും വേണ്ട ജാൻസി. ഇപ്പോൾ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്താൽ മതി. ഫൈറ്റ് ചെയ്യണം, ഫലം ഉണ്ടാവും.
1: അതെ സർ, ഫൈറ്റ് ചെയ്യാതെ പറ്റില്ല. ഒന്നും അറിഞ്ഞുകൂടാത്ത പാവങ്ങളാണ് സർ. ഇവരുടെ നിഷ്കളങ്കതയ്ക്കും അജ്ഞതയ്ക്കും മീതെ കൂടിയാണ് വിഷം നിറച്ച ഹെലികോപ്റ്ററുകൾ മുരണ്ട് പറന്നത്. ഇവരെ നമ്മളിൽ ചിലരെങ്കിലും സപ്പോർട്ട് ചെയ്തേ പറ്റൂ.
0: ശരിയാണ് ജാൻസി പറഞ്ഞത്.
1: സർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാലിനി ഉറക്കം വിട്ട് കാണുമോ എന്തോ? ഞാൻ അവളെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
0: ശരി
1: സർ. ഏത് ട്രെയിനാ റിസർവ് ചെയ്തേ?
0: മലബാർ എക്സ്പ്രസ്സിനാ.

ഹലോ ഹലോ, ആ അമ്മേ, ഞാനിവിടെ എത്തി. ഇപ്പോൾ ഹോസ്പിറ്റലിലാ. ഏയ്, പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു വല്ലായ്മ ഉണ്ടെന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഇവിടെ ശാലിനിയുടെ റൂംമേറ്റൊക്കെ ഉണ്ട്. ഒന്നുമില്ലയെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇന്ന് രാത്രി തന്നെ പുറപ്പെടും മലബാർ എക്സ്പ്രസ്സിന്.

സന്ധ്യയ്ക്ക് അവസാനത്തെ അന്ത്യത്തിരുനാളവും കിടത്തിക്കാറ്റ് കറുത്ത ഒരു പുഴ പോലെ ഇരുട്ടിനെ എൻ്റെ മുന്നിലെത്തിക്കും പോലെ നിന്നെ തേടി ഏതോ വൻകോട്ടയുടെ ഉറഞ്ഞ നിശബ്ദതയിലും മഞ്ഞുകട്ട കൊണ്ട് പണിത ഏകാന്തതയുടെ തടവുമുറികളിലും ദുസ്വപ്നങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തും പോലെ പേടി പേടി രക്തമുറയിക്കുന്ന അജ്ഞാത ഭീതി.

0: ഇപ്പോ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ?
1: ഇല്ല.
0: എ സി കൂടുതലാണോ? ബ്ലാങ്കറ്റ് എവിടെ ഉണ്ട്?
1: ഇല്ല, പ്രശ്നമില്ല.
0: ട്രെയിൻ വിട്ടതും അമ്മ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആകെ ടെൻഷനില്ല. നിന്നെയും കൊണ്ടുപോരുന്നു എന്നറിഞ്ഞപ്പോ കുറച്ച് സമാധാനമായിട്ടുണ്ട്.
1: അല്ല ചേട്ടാ, ഈ മനുഷ്യരെന്താ ഇങ്ങനെ?
0: എന്താ എന്താ നീ പറഞ്ഞത്?
1: സുന്ദരമായതിനൊക്കെയും അങ്ങനെ അല്ലാതാക്കി തീർക്കാൻ ഈ മനുഷ്യർക്ക് എന്താ ഇത്ര ഉത്സാഹം?
0: നീ എന്താ ഈ പറഞ്ഞു വരുന്നത്?
1: ഞാനന്ന് പോയി കണ്ട ഗ്രാമം ഉണ്ടല്ലോ ചേട്ടാ, സ്വർഗം എന്നാ അതിന്റെ പേര്.

0: പേര് പോലെ തന്നെയായിരുന്നു അത്ര ആ ഗ്രാമം.
1: നീ ഇപ്പോഴും അവിടെ തന്നെയാണോ?
0: ആ കുട്ടികളുണ്ടല്ലോ ജേട്ടാ, അവരെന്റെ കൂടെ തന്നെ പോകുന്നത് പോലെ കൺമുമ്പിൽ ഇപ്പോഴും അവരാ. വീർത്ത് തടിച്ച തല, പുറത്തേക്ക് തൂങ്ങിയാടുന്ന നാവ്, പീല കെട്ടിയ കണ്ണുകളിൽ ചിരിയും നിലവിളിയും ചേർന്നൊരു പ്രത്യേക ഭാവമുണ്ട്. ആരും തകർന്നു പോവും.
1: അവിടെ പോകുന്നതിന് മുമ്പ് നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു? സമ്മതിക്കില്ലായിരുന്നു ഞാൻ.
0: ഞാൻ പോയില്ലെങ്കിലും അവരൊക്കെ അതേ അവസ്ഥയിൽ അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ?
1: ഞാൻ അതല്ല പറഞ്ഞത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. എന്നിട്ടാണ് കാണരുതാത്ത കാഴ്ചകളിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി നീ പോയത്. അടുത്ത തവണ ചെക്കപ്പിന് മുമ്പ് പറയുന്നുണ്ട് ഞാൻ ഡോക്ടറോട് എല്ലാം.
0: എനിക്കും കാണണം ഡോക്ടറെ, എനിക്കും പറയണം ഡോക്ടറോട്.
1: അതെ, ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത്. വേഗം കിടന്നുറങ്ങാൻ നോക്ക്.
0: പൂക്കളെയും പൂമ്പാറ്റകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കാണുമ്പോ എന്തേ ഇത്ര സന്തോഷം തോന്നാൻ? ജേട്ടനെ ആലോചിച്ചിട്ടുണ്ടോ? നിഷ്കളങ്കതയുടെ സൗന്ദര്യമല്ലേ അത്? ആ സൗന്ദര്യത്തിന് മീതെയാണ് വിഷമഴ പെയ്തിറങ്ങിയത്. പണം എങ്ങനെയാ ജയേട്ട സർവ്വതിനും മീതെ ഇത്ര ആധിപത്യം നേടിയെടുത്തത്?
1: ഞാൻ എന്താ പറയാ, ഞാനിവിടെ സ്റ്റേഷനിലിരുന്ന് കാണുന്നതല്ലേ ഓരോ ദിവസവും. കള്ളു കുടിക്കാൻ 500 രൂപയ്ക്കായി ഗർഭപാത്രം ചവിട്ടി ഉടച്ച് സ്വന്തം അമ്മയെ കൊന്നവന് ജാമ്യത്തിലിറക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്ന ചെകുത്താന്മാരുടെ നാടാണിത്.
0: ചെകുത്താന്മാരുടെ ഈ സ്വന്തം നാട്ടിലേക്കാണോ ജേട്ടന്റെ ചക്കിമോൾ വന്ന് പിറക്കേണ്ടത്? നേരും നെറിയും കെട്ട ഈ കാലത്തിലൂടെയാണോ നമ്മുടെ ചക്കിമോൾ വളർന്ന് വലുതാവേണ്ടത്?
1: അങ്ങനെ നോക്കിയാൽ എങ്ങനെയാ, നമുക്ക് നമ്മുടേതായ ഒരു കുഞ്ഞു ലോകമില്ലേ? അവിടെ നാം നമ്മുടേതായ കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തണ്ടേ? അതിനായി നാം ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിച്ചു കൂട്ടിയില്ലേ? ഒരുപക്ഷെ എന്നെക്കാളും നീ ഇങ്ങനെ കാര്യങ്ങളെ സെൻസിറ്റീവ് ആക്കി ഇത്രയും എക്സാജുറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
0: ഇവിടെ എവിടെയാ എക്സഗ്രേഷൻ? ജേട്ടൻ പോയി ഒന്ന് കാണണം ആ കുഞ്ഞുങ്ങളെ. ജേട്ടൻ പത്രത്തിൽ ഫോട്ടോകൾ കണ്ടു കാണും, ടി വിയിൽ വിഷ്വൽസ് കണ്ടു കാണും. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടത് യഥാർത്ഥ അവസ്ഥകളാ. നമ്മളെപ്പോലെ ശ്വസിക്കുകയും ഹൃദയമിടിക്കുകയും ചെയ്യുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ, അവരുടെ കണ്ണുകളിലെ നിശബ്ദമായ കരച്ചില്, കണ്ണീര് വറ്റിയതിനാൽ അത് പ്രതിഫലിക്കുന്നുണ്ടാവില്ല. ഹൃദയം പുലർത്തുന്ന വേദനകൾ ചലനമറ്റ അവരുടെ ശരീരം വെളിപ്പെടുത്തുന്നുണ്ടാവില്ല. ഇതൊന്നും അതിശയോക്തി അല്ല ജേട്ടാ. നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തൊക്കെയാ ജേട്ടാ ചെയ്തു കൂട്ടുന്നത്?
1: പറഞ്ഞതിനൊക്കെ ശരിവെക്കുന്ന ഒരാളോട് തർക്കിക്കേണ്ട കാര്യം എന്താ? ഐ നോ യുവർ ഫീലിംഗ്സ് ആൻഡ് ഐ ആം വില്ലിംഗ് ടു ഷെയർ ഇറ്റ്.
0: അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു തീരുമാനം അതുകൂടി ജേട്ടൻ ശരിവെക്കണം, അതുകൂടി എൻ്റെ ജേട്ടൻ പങ്കുവെക്കണം. ജേട്ടൻ്റെ സമ്മതം കൂടി വേണം എനിക്കതിന്.
1: എന്താ നിന്റെ തീരുമാനം?
0: നമുക്ക് നമ്മുടെ ചക്കിമോള് വേണ്ടാന്ന് വെച്ചാലോ?
1: ശാലിനി,
0: വേണ്ടാന്നല്ല, ഇപ്പോ വേണ്ടാന്ന്.
1: നിനക്ക് ഭ്രാന്താണ്.
0: സ്നേഹവും സംഗീതവും സൗന്ദര്യവും കൊണ്ട് ഭൂമിയിലേക്ക് വരുമെന്ന് ജയേട്ടൻ പ്രതീക്ഷിക്കുന്ന ചക്കിമോൾ, ഒരുപക്ഷെ ഞാൻ അവിടെ കണ്ട കുഞ്ഞുങ്ങളെ പോലെ മിണ്ടാനാവാതെ അനങ്ങാനാവാതെ വെറും മാംസപിണ്ടമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലോ? എനിക്ക് വയ്യ ജയേട്ടാ.
1: ശാലിനി, നീ എന്തായി പറയുന്നത്? ഇത്രയും കാലത്ത് നമ്മുടെ കാത്തിരിപ്പ്, ചികിത്സ, പിന്നെ അമ്മ. നോ, ഞാൻ സമ്മതിക്കില്ല. ഇത് ഭ്രാന്താണ്, തനി ഭ്രാന്ത്, നട്ടഭ്രാന്ത്.
0: അതെ, എനിക്ക് ഭ്രാന്താ. ഒരു ഭ്രാന്തിയുടെ മകളുടെ അച്ഛനാവണോ ജയേട്ടന്? ചലനോ അനക്കോ ഇല്ലാത്ത പിഞ്ചു കുഞ്ഞിന്റെ അച്ഛനാവണോ ജയേട്ടന്?
1: ശാലിനി,

0: ഗുഡ് മോർണിംഗ് സർ.
1: ഗുഡ് മോർണിംഗ്. എന്താ സബു, സ്റ്റേഷന്റെ പുറത്ത് ഒരാൾക്കൂട്ടവും ബഹളവും?
0: പോലീസ് സ്റ്റേഷൻ മാറ്റെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ മുദ്രാവാക്യം വിളിക്കാനുണ്ടായിരുന്നു. വിഷ്വൽ മീഡിയാസ് ഒക്കെ വന്നു പോയതോടെ എല്ലാവരും പിരിഞ്ഞുപോയി.
1: എന്താ പ്രശ്നം?
0: സാർ, അതാ തിരുവല്ലം പെൺകുട്ടിയുടെ മർഡർ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്.
1: എന്താടോ ഈ വേണ്ട രീതി? ഞാൻ പിന്നെ കുറച്ച് ദിവസം ലീവിലായിരുന്നല്ലോ. എന്തായി ആ കേസ്?
0: സാർ, അത് ആദ്യം കരുതിയതുപോലെ മോട്ടീവ് കളവല്ല.
1: പിന്നെ
0: അതൊരു റേപ്പ് കേസ് കൂടിയാണ്, ബലാത്സംഗം, പിന്നെ കൊല.
1: വാട്ട്, ഇത്ര ചെറിയ കുട്ടിയോ?
0: അതെ സാർ, മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലെ വൈകിയാണ് കിട്ടിയത്.
1: എന്നിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് എത്രയും വരെയായി? ഇന്നിവിടെ മാർച്ചൊക്കെ നടന്ന സ്ഥിതിക്ക് എസ് പി ഓഫീസിൽ നിന്ന് വിളിയുണ്ടാവും.
0: ഇളയച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു തോട്ടിലാണ് ബോഡി കണ്ടത്. കുട്ടിയുടെ മാല നഷ്ടപ്പെട്ടെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടത് കിട്ടി.
1: ഓ,
0: അന്ന് വൈകിട്ട് ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി, ആളൊരു കഞ്ചാവ് പാർട്ടിയാണ്, ഈ കുട്ടിയോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടവരുണ്ട്.
1: എന്നാ പിന്നെ അതങ്ങ് ഫൈനലൈസ് ചെയ്ത് ക്ലോസ് ചെയ്തൂടെ?
0: അതല്ല സാർ, എത്രയായിട്ടും അവനത് ഏറ്റെടുക്കുന്നതേയില്ല. അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കേണ്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റു ചിലരെ ക്ലോസായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, നാലൻ ചെണ്ണത്തിന് പൊക്കി അകത്തിട്ടിട്ടുമുണ്ട്, ചിലയിടത്തൊക്കെ ചില ലൂപ്പ് ഹോൾസ്. സത്യം പറഞ്ഞാൽ ഞാൻ സാറ് വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സാറ് കൂടി ഒന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമായിരുന്നു.
1: നോക്കട്ടെ, ആദ്യം മേശപ്പുറത്ത് ഈ ഫയലുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ടാകാൻ ചോദ്യം ചെയ്യുന്നു.
0: ഓക്കെ സാർ.

0: ഇതെന്താ ചേട്ടൻ ഇത്രയും വൈകിയേ? പറഞ്ഞുവിടായിരുന്നോ?
1: അമ്മ ഉറങ്ങിയോ?
0: കുറേ കാത്തിരുന്നു, പിന്നെ കിടന്നു. പാവം. ആ അല്ല, ചേട്ടൻ്റെ കൈക്ക് ഇതെന്താ പറ്റിയേ?
1: ഏയ് ഒന്നുമില്ല.
0: ഒന്നുമില്ലാതെ പിന്നെ എന്താ ഈ ബാൻഡേജ്?
1: ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ?
0: ക്ലബിൽ പോയിരുന്നു അല്ലേ?
1: ആ
0: അതറിയാനുണ്ട്. ഉപേക്ഷിച്ച പഴയ ശീലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയാണല്ലേ.
1: നീ ഇങ്ങനെ ഉച്ചയിടല്ലേ, അമ്മ ഉണർത്തണ്ട.
0: അസീസും സക്രിയാസും നിർബന്ധിച്ചിട്ടുണ്ടാവും അല്ലേ?
1: ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല.
0: പിന്നെ
1: ഒറ്റയ്ക്ക തനിയെ
0: തനിച്ച്
1: തനിച്ച്
0: എന്താ ജേട്ടാ, എന്താ പറ്റിയത്?
1: ഉള്ളിലൊരു നല്ല ക്രിമിനൽ ഉണ്ടെങ്കിലേ മികച്ചൊരു പോലീസുകാരനാവാൻ പറ്റുമെന്ന് ഇന്നെനിക്ക് ബോധ്യമായി.
0: എന്താ പറഞ്ഞെ?
1: നാളെ ഒരുപക്ഷെ വായിക്കാം പത്രത്തിൽ ലോക്കപ്പ് മർദ്ദനം എന്നുള്ള തലക്കെട്ടിൽ. ഒരുപക്ഷെ എൻ്റെ സർവീസിൽ ആദ്യമായിട്ട് എനിക്കാകെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. തകർന്നിട്ടുണ്ടാവും ആ റാസ്കലിൻ്റെ താടിയിൽ. അതിൻ്റെ എൻ്റെ കയ്യിലെ ഈ കെട്ട്.
0: ഇതെന്താ ഇങ്ങനെ ഇടിച്ചും തൊഴിച്ചും കേസ് തെളിയിക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ ചേട്ടന്.
1: അവൻ കുറ്റം സമ്മതിച്ചതിന് ശേഷമാണ് അതുണ്ടായത്. അത്രയ്ക്ക് കൊടിയ കുറ്റമാണ് ആ കഴിവരുടെ.
0: ജേട്ടാ, ജേട്ടനൊന്ന് തെളിച്ച് പറ.
1: നശിച്ചൊരു ദിവസമായിരുന്നു ഇന്നത്തെ. കാലത്ത് മുതലേ ആ തിരുവല്ലം കേസിന്റെ പിറകെയായിരുന്നു.
0: കഷ്ടമുണ്ട് ആ മോളുടെ കാര്യം. ചാനലുകൾ അതിങ്ങനെ ആഘോഷിച്ച് തിമിർക്കാണ്.
1: ശവന്തിനികൾ.
0: എന്നിട്ട് എന്തായി? അത് ആ തെങ്ങേറ്റക്കാരൻ തന്നെയല്ലേ? അയാളത് സമ്മതിച്ചോ? കുറ്റം ഏറ്റുവോ?
1: കാശും സ്വാധീനവും ഇല്ല എന്നുള്ളതുകൊണ്ട് ചെയ്യാത്ത കുറ്റം അയാൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ?
0: അയാളല്ലാതെങ്കിൽ പിന്നാരാ?
1: അയാളല്ലാതെന്ന് ഒറ്റ നോട്ടത്തിൽ, ഒറ്റ ചോദ്യത്തിൽ എനിക്ക് ബോധ്യമായിരുന്നു. യഥാർത്ഥ പ്രതി എല്ലാ കേസിലും എന്നതുപോലെ പരസ്പര വിരുദ്ധങ്ങളായ സ്വന്തം മൊഴികളിൽ കുരുങ്ങി നിവൃത്തിയില്ലാതെ ഒടുവിൽ കുറ്റം സമ്മതിച്ചു.
0: ആരാ അത്? ആരാ ദ്രോഹം ചെയ്തേ?
1: ചത്ത പെങ്കുച്ചിന്റെ സ്വന്തം ഇളയച്ഛൻ.
0: ദൈവമേ,
1: ഇളയച്ചൻ എന്താ തന്നോട് ചെയ്തു കൂട്ടിയതെന്ന് പോലും നിശ്ചയം ഉണ്ടായിരിക്കില്ല. പൊടിമോൾക്ക് ഇളയച്ചൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞോടിയ ആ കുഞ്ഞിനെ അവൻ കഴുത്ത് ഞെരിച്ച് കൊന്ന് മാലിന്യം ഒഴുകുന്ന തോട്ടില് മിസ്സായി പിടിച്ചു മാറ്റിയില്ലെങ്കിൽ കൊന്നുപോയനെ ഞാൻ. ആ തന്തയില്ലാത്തവനെ.
0: റിലാക്സ് ചേട്ടാ, റിലാക്സ്.

0: എന്താ ഞാൻ പറയാ, എന്തൊരു കാലമായത്. അത് വിട് ചേട്ടാ, കൈ എങ്ങനെ, വേദന ഉണ്ടോ?
1: ചെറുതായിട്ട്.
0: ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കട്ടെ, കുളിക്കാൻ ചൂടുവെള്ളം വേണം.
1: വേണ്ട, ഒന്നും വേണ്ട. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം എനിക്ക്.

0: ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് കിടന്നിട്ട് എന്താ ഉറക്കം വരുന്നില്ലേ?
1: ആകെ ഒരുമാതിരി തല പെരുക്കുന്നത് പോലെ.
0: സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകളയാ ചേട്ടാ.
1: വിട്ടുകളയെന്ന് പറഞ്ഞാൽ അത് പോകണ്ടേ?
0: നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കിടക്കാം. പിന്നെ കേസിനും തിരക്കിനും ഇടെ എൻ്റെയും ചക്കിമോളുടെയും കാര്യം ചേട്ടൻ മറന്നൂല്ലേ? നാളെ മന്ത്ലി ചെക്കപ്പിൻ്റെ ദിവസമാണ്.
1: എത്ര മണിക്ക് അപ്പോയിൻമെൻ്റ്?
0: 11 മണിക്ക്. ജയറിന് പ്രശ്നമാവോ?
1: വരാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ
0: എന്താ ഒരു പക്ഷേ?
1: അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു.
0: എന്ത്?
1: അല്ല, എനിക്ക് തോന്നുന്നു നീ അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്.
0: ഓ, ഒന്ന് തെളിച്ചു പറ ചേട്ടാ.
1: നമുക്ക് നമ്മുടെ ചക്കിയെ വേണ്ടാന്ന് വെച്ചാലോ?
0: ചേട്ടാ,
1: വേണ്ടാന്നല്ല, ഇപ്പോ വേണ്ട എന്ന്.
0: ചേട്ടൻ എന്താ പറഞ്ഞേ?
1: നീ അന്ന് പറഞ്ഞില്ലേ?
0: ഞാനതന്ന് അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ.
1: നീ അന്ന് അനുഭവിച്ച അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിങ്ങനെ.
0: എന്തുകൊണ്ടാ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം.
1: അതെടോ, കൊള്ളാണ്ടായിരിക്കുന്നു ഈ ഭൂമി, കൊള്ളാണ്ടായിരിക്കുന്നു ഈ കാലം. കൈകാലുകളിട്ടടിച്ച് കുഞ്ഞുങ്ങൾക്ക് ആർക്കും നിഷ്കളങ്കമായി കടന്നു വരാനാവാത്ത വിധം ദുഷിച്ചു പോയിരിക്കുന്നു ഈ ലോകം. നമുക്കങ്ങനെ അങ്ങ് തീരുമാനിച്ചാലോ?
0: നോക്ക് ചേട്ടാ, ഇവിടുന്ന് തൊട്ടു നോക്കിയേ. ദാ, ഇവിടുന്ന് പെട്ടെന്നൊരനക്കം. ചക്കിയുടെ ചവിട്ടും തൊഴിയാ. അഭിമന്യു പണ്ട് കേട്ടതുപോലെ അച്ഛൻ പറഞ്ഞത് ഗർഭപാത്രത്തിനകത്ത് ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ടാവും അവള്. അച്ഛനും അമ്മയും രാത്രിയിൽ ഇങ്ങനെ ഉറക്കം വെടിഞ്ഞ് തന്നെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാ സംസാരിക്കുന്നതെന്ന് അവക്ക് മനസ്സിലായി കാണോ ചേട്ടൻ?
1: അമ്മ പറഞ്ഞാ കേൾക്കില്ല അവള്. നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്.
0: ഞാൻ എന്തൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചേട്ടാ?
1: ഈ രാത്രി, കടന്നു പോകുന്ന ഈ രാത്രി നമ്മൾ മൂന്ന് പേരുടെയും ജീവിതത്തിൽ നിർണായകമായ ഒരു രാത്രിയാണെന്ന് പറയണം. ഒരുപക്ഷെ ഇത് മോളുടെ അവസാന രാത്രിയായിരിക്കും എന്ന് പറയണം. പുലരുമ്പോഴേക്കും അച്ഛനും അമ്മയും മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുമെന്ന് പറയണം. ആ തീരുമാനം എന്തായാലും ആരും ആരിലും അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമാവില്ല, കൂട്ടായ ഒന്നായിരിക്കും എന്ന് പറയണം. അവസാനമായി നീ ഇതും കൂടി അവളോട് പറയണം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്കിമോളെന്നും അച്ഛൻ കാത്തു കാത്തിരിക്കുകയാണ് അച്ഛൻ്റെ ചക്കിമോളെന്നും പറയണം.
2: ഹത്യ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.

കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: ജയപ്രസാദ് സിദ്ദിഖ്, ശാലിനി സൈറ, ചാക്കോച്ചേട്ടൻ ഡോക്ടർ സി ജെ ജോൺ, ജാൻസി സൗമ്യ, ഫ്രിറ്റ്സ് ജോൺ ടി വേക്കൻ, റുഡോൾഫ് ഹോസ് പി വൈ ജോസ്, ജോസഫ് പ്രവീൺകുമാർ വി പി.

എസ്ഐ സാബു, ഡി മധു. കവിതകൾ വി എം ഗിരിജ. സർഗാത്മക സഹകരണം എൻ കെ സെബാസ്റ്റ്യൻ, ഡോക്ടർ സി ജെ ജോൺ. സഹകരണം പി ബാലൻ, ജോഷി ജോസഫ്, ജിഒ പി കുര്യൻ, ഷാജി യോഹന്നാൻ, പി ആർ മാർട്ടിൻ, കൃഷ്ണകുമാർ, ടി മോഹൻ, ഷെർലി ജേക്കബ്. സാങ്കേതിക സഹായം ജോസഫ് പ്രിൻസ്, ബൈജു മാത്യു, ഷാജി വർഗീസ്. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 4 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂർ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മണിക്ക് മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 9446723714. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2 വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, PHSC, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2 വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9562452019.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. കൊച്ചി നുവാൽസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ register@nuvals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമെ സഹിതം അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 3 അടുത്ത മാസം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റായ nuvals.ac.in സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 9746-9089 9649-8089.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ്, വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.CUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് 5 മാസം മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.CUSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ

0: കലാപരിശീലനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547529464. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പുകൾ, ബയോഡാറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484236802 എന്ന നമ്പറിൽ വിളിക്കുക. 0484236802. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N. ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. HSC, VHSE, TSSE പരീക്ഷാഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാക്കും. രാജ്യത്ത് CNG വിലയിൽ വർധന. കിലോയ്ക്ക് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. നിലവിൽ കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ നമിറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ. ഓൺലൈൻ യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപക പ്രതിഷേധം. മലപ്പുറത്തെ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:00 ധർമ്മശാലയിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 2:43. ഇപ്പോൾ കേൾക്കാം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
0: പ്രിയപ്പെട്ടവരെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ പറയാം: 94 46 455 888. ഒരിക്കൽ കൂടി പറയാം: 94 46 455 888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്: 0484 242 6397, അല്ലെങ്കിൽ 0484 242 6387. ഒരിക്കൽ കൂടി പറയാം: 0484 242 6397, അല്ലെങ്കിൽ ഇതിൻ്റെ ഒടുവിലത്തെ രണ്ടക്കം മാറ്റി 8 7 ആക്കി 0484 242 6.

0: ഹലോ, നമസ്കാരം. വെള്ളിത്തിരയാണ്. ഹലോ,
1: ഹലോ. അറിയാ സാറല്ലേ,
0: പേര് പറയാമോ?
1: എൻ്റെ പേര് ജയേന്ദ്രൻ, നോർത്ത് പറവൂരിൽ നിന്ന്.
0: ജയചന്ദ്രൻ, നോർത്ത് പറവൂരിൽ നിന്ന്.
1: നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്?
0: ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. സന്തോഷം.
1: അതെ അതെ അതെ.
0: എന്ത് ചെയ്യുന്നു?
1: പേരിക്ക് എന്തോ, ഞാനോ ടൈലിംഗ് ഷോപ്പ് എടുത്തേ.
0: ആണോ? ചേർത്തല തന്നെ.
1: നോർത്ത് പറവൂരാ?
0: നോർത്ത് പറവൂരാണോ? നോർത്ത് പറവൂരാണ്, ക്ഷമിക്കും. ആ, നോർത്ത് പറവൂര് ടൈലിംഗ് ഷോപ്പ് നടത്തുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതിന്റെ തിരക്കുണ്ടോ?
1: തിരക്കിലാണ്.
0: തിരക്കുണ്ട്. ആ,
1: അപ്പോഴാണ് പാട്ട്.
0: അതെ അതെ അതെ അതെ. നമുക്ക് ഇപ്പൊ ഇപ്പൊ മഴയുടെ ഒക്കെ ഒരു അകമ്പടിയോട് കൂടി മഴ പാട്ട് കേൾക്കാൻ ഒരു സുഖമാണല്ലോ അല്ലെ. അവിടെ വെയിലാണോ? ഓ, ഇവിടെ ഇപ്പൊ ഒരു മഴ മഴ തോർന്ന് ഇപ്പൊ ഇന്ന് തോർന്ന് ഇന്ന് മാനം തെളിഞ്ഞേ ഉള്ളു. ഇപ്പൊ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് കാർമേഘത്തെ
1: വിട്ടേക്കാം.
0: ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടതാ?
1: നമുക്ക് കരിമ്പനേല കൊമ്പിൽ കിൽക്കം കിട്ടി പാട്ടുണ്ട്.
0: ആ, കൊമ്പിൽ കിൽക്കം കിട്ടി, ആ പാട്ടാണ് വേണ്ടത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, നമ്മുടെ കടയിലെ സഹപ്രവർത്തകരുണ്ട്. അതില് ഇപ്പൊ 1000 ഒരു രാജേഷ് പുള്ളിയാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് പറയുന്നത്. പുള്ളിക്ക് വേണ്ടി, പുള്ളിക്ക് വേണ്ടി പുള്ളി പറഞ്ഞാ. പിന്നെ കടയില് ചെറായിലെ ബേബി, പിന്നെ ചെറായി ശിവനുണ്ട്. അങ്ങനെ മൂന്നാല് പേര് ഞങ്ങള്.
0: ആ, നിങ്ങൾ കുറച്ച് പേരുണ്ട്. ഒറ്റക്കല്ല?
1: ഒറ്റക്കല്ല, ഒറ്റക്കല്ല.
0: മൂന്നാല് പേരുണ്ട്. അപ്പൊ എല്ലാരും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടായിട്ട് നിങ്ങളൊരു കട ഇട്ടതാണോ? കൂട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ച്?
1: അതെ അതെ അതെ അതെ.
0: തൊഴിലൊക്കെ പഠിച്ചതൊക്കെ ഒരുമിച്ചാണ്?
1: ഇല്ലില്ല, ഞാൻ
0: ആണ്. അപ്പൊ ഇതിൽ എന്താ ഓരോരുത്തരും ഓരോ ഓരോ ഇതാണോ? മറ്റേ ആശുപത്രിയിലൊക്കെ പോകുന്ന പോലെ ഈ കുട്ടികളുടെ തയ്ക്കുന്ന ഒരാൾ?
1: ഇല്ല, ഞങ്ങൾ ജെന്റ്സ്മാർക്ക് മാത്രമേ ഉള്ളൂ.
0: ജെന്റ്സ്മാർക്ക് മാത്രമേ ഉള്ളൂ. ആ, എല്ലാവരും എല്ലാത്തിലും സ്പെഷ്യലിസ്റ്റുകളാണ്.
1: ജെന്റ്സ്മാർക്ക് വേറെ ഒന്നുമില്ല.
0: ശരി, അപ്പൊ എന്തായാലും നമുക്ക് രാജേഷിനും ബേബിക്കും ശിവനും എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം. ഒത്തിരി നന്ദി കേട്ടോ വിളിച്ചതിന്.
1: ഓക്കെ,
0: ഉടനെ മഴ പെയ്യട്ടെ.
1: ഓക്കെ.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ റിയാസ്.
0: ഹലോ, ആരാണിത്?
1: ഇത് തൃക്കാക്കര കരിമക്കാട് നിന്ന് നെബുവാണ്.
0: തൃക്കാക്കരയിൽ നിന്ന് നെബു?
1: ആ, കരിമക്കാട് വള്ളിയിലടുത്ത് നിന്ന്.
0: കരിമക്കാട് നിന്നാണ്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? കരിമക്കാട്ടില്
1: നല്ല വിശേഷം.
0: അവിടെ നല്ല മഴയില്ലേ?
1: ഇവിടെ ഇപ്പൊ മഴയില്ല, ഇപ്പൊ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്.
0: ഞാൻ വിളിക്കുന്ന എല്ലായിടത്തും വെയിൽ തെളിയാണല്ലോ.
1: അതെന്നെ, കാലാവസ്ഥ വന്നും മഴ വന്നു പോകും, പിന്നെ പെട്ടെന്നുള്ളൊരു വെയിൽ വരും.
0: അങ്ങ് വെയിൽ വരും അല്ലേ? അപ്പൊ നമുക്ക് തുണിയാണെങ്കിൽ അലക്കിയിട്ട് അഴയില് ഉണങ്ങാൻ ഇടണോ വേണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻ. ഇടാൻ തുടങ്ങുമ്പോഴേ കറക്റ്റ് മഴ പെയ്യും.
1: കറക്റ്റ് മഴ പെയ്യും.
0: ഒന്ന് നടു നിവർക്കുമ്പോ ഇപ്പൊ മഴ തുറന്ന് വെയിൽ വരും.
1: അതെന്നെ, ഇത്രയും നാളും നമ്മൾ ചൂടത്തായിരുന്നല്ല.
0: അപ്പൊ നമുക്കൊരു ആശ്വാസമാണ് ഇപ്പോഴത്തെ മഴ അല്ലേ?
1: ഒരു ആശ്വാസം. മഴ വന്നേ മഴ വന്നേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ.
0: അതുകൊണ്ട്

0: മഴയെ ഇനി കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഊണൊക്കെ കഴിഞ്ഞോ?
1: ആ ഊണൊക്കെ കഴിഞ്ഞു. ഞാൻ ബ്ലൈൻഡാണ് യാത്ര.
0: ഓ, അപ്പൊ എങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ്?
1: എല്ലാം
0: എങ്ങനെ ക്രമീകരിച്ചേക്കുന്നത്? മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൃത്യമായിട്ട്?
1: അതെല്ലാം സ്പൂണുകൾ ഉണ്ട്, അത് അതനുസരിച്ച് എടുക്കും.
0: ആ, ഏതാണ് ഏത് പൊടിയാണ്? കുപ്പിക്കൊക്കെ എന്തെങ്കിലും സൈനോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? എങ്ങനെ ഇത് അറിയണേ?
1: അതൊക്കെ
0: അറിയാൻ പറ്റും. ഞാൻ അവിടെ വന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മാറ്റിയിട്ടാലോ, എന്നാലും കണ്ടുപിടിക്കും.
1: എന്നാലും ഞാൻ കണ്ടുപിടിക്കും.
0: അതാണ് കോൺഫിഡൻസ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കാഴ്ച ഉണ്ടായിട്ട് തന്നെ പലതും ചിലപ്പോ ഇത് എന്താ, മസാലയാണോ സാമ്പാർ പൊടിയാണോ എന്നൊക്കെ സംശയം.
1: നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം.
0: ആ, വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഡിഷ് ഏതാ? ഏറ്റവും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആളുകളെ എപ്പോഴും പ്രകീർത്തിക്കുന്ന അഭിനന്ദിക്കുന്ന ഏതാ വിഭവം?
1: വിഭവം ഞാൻ ഇപ്പൊ ഭക്ഷണ സാധനങ്ങളിൽ എല്ലാം ഉണ്ടാക്കും. പുട്ടി, ഇടിയപ്പം, പാട്ടിരി, അതൊക്കെ എന്റെ അളവനുസരിച്ച് ഞങ്ങൾ എടുത്ത് അത് എല്ലാം ഉണ്ടാക്കും. മീൻ വറുക്കും.
0: ഏറ്റവും ഏറ്റവും ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ നബു ചേച്ചി ഉണ്ടാക്കുമ്പോ ഏറ്റവും നല്ലതാണെന്ന് ആളുകൾ പറയുന്നത്? ഏതാ?
1: കറിയിലാണ്.
0: എല്ലാ എല്ലാരും എല്ലാം നല്ലത് പറയുന്നോണ്ട് ഒരു കൃത്യമായിട്ട് ഒരു കറിയൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ?
1: അങ്ങനെ പറയാൻ പറ്റൂല. മീൻകറി ആണെങ്കിലും സാമ്പാറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോഴേക്കാ എല്ലാരും പറയും നല്ല സൂപ്പർ ആയിരുന്നു കേട്ടാന്ന് പറയും.
0: അതാണ് അതാണ് കോൺഫിഡൻസിന്റെ. അപ്പൊ ആ ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ താങ്കൾ വർത്തമാനം പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അത് ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിക്കുമ്പോഴൊന്നും കണ്ണിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല.
0: ഓ, ക്രമേണ
1: പഠിച്ചോണ്ടിരുന്നതാണ്.
0: ഓ, ശരി ശരി ശരി. പിന്നെ പഠനം പൂർത്തിയാക്കിയോ?
1: പഠനം പൂർത്തിയാക്കിയില്ല. അപ്പോഴേക്ക് കാഴ്ച കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങോട്ട് മങ്ങി. പിന്നെ അങ്കമാലി മദ്രാസിലൊക്കെ പോയി ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഒന്നും
0: ഫലവത്തായില്ല. ഇപ്പൊ ബ്ലൈൻഡ് സ്കൂളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നോ? ബ്ലൈൻഡ് സ്കൂളിലൊക്കെ പോകാൻ ശ്രമിച്ചിരുന്നോ? പിന്നെ
1: ഇല്ല, അങ്ങനെയൊന്നും പോയില്ല. വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്ന്.
0: നമുക്ക് ഇനിയിപ്പോ ഇപ്പൊ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാലോ. ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ വന്നപ്പോ അതിന്റേതായ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഫോണും
1: മുമ്പൊക്കെ ഞാൻ ഈ ചവിട്ടികൾ ഉണ്ടാക്കുമായിരുന്നു.
0: തന്നെ പഠിച്ചെടുത്തതാണോ?
1: നമ്മള് അത് തന്നെ ഇങ്ങനെ വെട്ടി കഷ്ണങ്ങളെ നമ്മള് ഡ്രസ്സിന്റെ വെട്ടി കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മള് പിന്നിടണ മാതിരി പിന്നിട്ടു. ആ റൗണ്ടിൽ ഇങ്ങനെ പിന്നിട്ടിട്ട് താഴത്ത് ഇരുന്നും കൊണ്ട് പരത്തി പരത്തി അങ്ങനെ കൊടുത്ത് ചവിട്ടികൾ ഉണ്ടാക്കുമായിരുന്നു.
0: ശരി.
1: ഞാൻ കടകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
0: അത് അങ്ങനെയാ? അപ്പൊ വിൽപ്പന എങ്ങനെ കടകളിൽ നേരിട്ട് എന്ന്?
1: അത് പല പല കാലത്ത് ഞാൻ കളറുകള് ഓരോരുത്തരോട് ചോദിച്ചിട്ട് അതനുസരിച്ച് കേറ്റി കേറ്റി വെച്ചു കൊടുക്കുന്നു.
0: കളറ് ബാക്കിയുള്ളവരോട് ചോദിക്കും ഏത് ഏത് നിറമാണ്.
1: ഡിസൈനും അപ്പൊ നല്ല നല്ല കളറുകള്
0: ഡിസൈനൊക്കെ വരും. അപ്പൊ നമ്മുടെ അകക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഒരു ഡിസൈൻ വിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാമായിരുന്നു അല്ലേ?
1: നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ തൈനൂലില്ലേ, നമ്മള് പൊട്ടാത്ത തൈനൂല്,
0: അത്
1: വെച്ചിട്ട് തുന്നി തുന്നി പോയിന്റ് സൂചി വെച്ചിട്ട് തുന്നി തുന്നി തുന്നി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കും.
0: ശരി ശരി. അപ്പൊ ആരെ സഹായികളൊക്കെ ആരാ വീട്ടിലാരൊക്കെ ഉണ്ട്? വേറെ
1: വീട്ടില് ആങ്ങളമാരുണ്ട്, അവരുടെ വൈഫുണ്ട്, ഉമ്മയും വാപ്പ ഉണ്ടായിരുന്നു, അവരിപ്പൊ മരിച്ചു.
0: അപ്പൊ എല്ലാരും ഇപ്പൊ കൂടെ അവരൊക്കെ ഉണ്ട്, സഹോദരങ്ങളുണ്ട് അവരുടെ. പാട്ട് കേൾക്കാറുണ്ടോ?
1: റേഡിയോ എന്റെ പ്രധാന ഒരു കൂട്ടുകാരി. റേഡിയോ ഇല്ലാത്ത പരിപാടി എനിക്കില്ല. രാവിലെ എനിക്ക് നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേഡിയോ വെക്കും, പ്രാദേശിക വാർത്ത തുടങ്ങി എല്ലാനും വെക്കും.
0: എല്ലാം കേൾക്കാറുണ്ടല്ലേ? വെള്ളിത്തിരയിലേക്ക് വിളിക്കാറുണ്ടോ?
1: ഞാൻ കേൾക്കാറുണ്ട്. ആ വെള്ളിത്തിരയിൽ ഇരിക്കുമ്പോ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇടക്കൊക്കെ കിട്ടണ പോലെയൊക്കെ വിളിക്കാറുണ്ട്.
0: സന്തോഷം. അപ്പൊ പാട്ടൊക്കെ ആളുകളെ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? അപ്പൊ
1: അതെ.
0: ഇന്ന് ഏത് പാട്ടാ നമുക്ക് വേണ്ടത്?
1: ഇന്ന് കാത്തിരുന്ന നിക്കാഹിലി എം രാജ സുശീലൻ പറഞ്ഞത്.
0: പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല, വീട്ടിൽ വെറുതെ ഇന്നൊക്കെ ഇന്ന് മൂളും. ഇപ്പൊ സൗണ്ട് ചുമയും ഇതൊക്കെ ആയതുകൊണ്ട് സൗണ്ടിന് വ്യത്യാസമുണ്ട്.
0: ആണോ? എന്നാലും നമുക്ക് ചെറുതായിട്ട് നോക്കിയാലോ, ഒന്ന് പരിശ്രമിച്ച
1: പാട്ട് മതി.
0: പാട്ട് മതി.
1: ആരും ഇല്ലാത്ത നേരത്ത് വിരുന്നിനെന്തിനു വന്നോ, കാണാം നമുക്ക് കാണാം നാടത്തൂന
0: ചുമയൊക്കെ
1: ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പനിയൊക്കെ മാറി, ചുമ അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല.

0: ചുമ, ഇപ്പൊ എല്ലാവർക്കും ഒരു ചെറിയൊരു ചുമയുണ്ട്
1: പൊതുവെ. പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ റെഡി ചെയ്തിട്ടുണ്ട്.
0: ശരി ശരി, അപ്പൊ ഞങ്ങളുടെയും സ്നേഹം അങ്ങോട്ട്. അപ്പൊ ഞങ്ങൾക്കും കുറച്ച് പാട്ടിന്റെ സന്തോഷം കിട്ടട്ടെ. അപ്പോ ആകാശവാണി കൊച്ചിയുടെയും സ്നേഹം ഉണ്ട് കേട്ടോ താങ്കൾക്ക്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം, ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. ഒത്തിരി നന്ദി വിളിച്ചതിന്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, ആ നമസ്കാരം, ആരാണിത്?
2: ഞാൻ പാലക്കുഴി ബി പി മണി.
1: പാലക്കുഴിയിൽ
2: നിന്ന് പറഞ്ഞില്ലേ?
1: ആ പി പി മണി അല്ലേ? ആ പി പി മണി പാലക്കുഴിയിൽ നിന്ന്. ശരി ശരി, റേഡിയോയിൽ ശ്രദ്ധിക്കണ്ടേ, ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.
2: റേഡിയോ
1: ഇല്ല. ഓക്കെ ശരി, എന്തൊക്കെയുണ്ട് വിശേഷം പാലക്കുഴിയിൽ?
2: ഇവിടെ മഴയും മഴയൊന്നും ഇല്ലാന്നൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സുഖമില്ലാണ്ടിരിക്കുന്നു.

0: ഇന്ന് മഴയൊന്നും ഇല്ല.
1: പനി പിടിച്ചോ?
0: പനിയല്ല, ഞാൻ ശ്വാസം മുട്ടിന് വലുതായിട്ട്
1: ശ്വാസം മുട്ടുക.
0: മൂന്ന് വർഷമായിട്ട്
1: ചികിത്സയിലാണോ?
0: ചികിത്സയിലാണ്.
1: ഇപ്പൊ മഴ പെയ്യുമ്പോ ഈ പ്രശ്നമുണ്ടോ?
0: മഴ പെയ്യുമ്പോഴും അങ്ങനെ പ്രശ്നമൊന്നും അത്രയില്ല. ശ്വാസം മുട്ടിന് വരുക, ഓക്സിജൻ ഉണ്ട്, മറ്റേ എല്ലാ സാധനവും ആൾ പിടിക്കുന്നുണ്ട്.
1: പെട്ടെന്ന് സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് അതിനെ ചേർക്കും. അങ്ങനെയാണ്.
0: ആഴ്ചക്ക് ചേർക്കം വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൂട്ടിട്ട് പോകും.
1: ഓ, അവിടെ ചികിത്സയിലുണ്ടല്ലേ. ശരി ശരി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വേറെ
0: വീട്ടിലാരും ഇല്ല,
1: ഒറ്റയ്ക്കാണോ?
0: ഞാൻ പറഞ്ഞത് 2004 മുതൽ ഒറ്റയ്ക്കേ ഉള്ളൂ.
1: ഓ, ഒറ്റയ്ക്കാണ്. അപ്പൊ കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ മാനേജ് ചെയ്യാൻ പഠിച്ചു സ്വന്തമായിട്ട്? ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ. ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടതാ?
0: നീ എത്ര തന്നെയിലെ ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെ നമുക്ക് എല്ലാവർക്കും
1: വേണ്ടി.
0: ശശിചാരണം, പ്രിയസാരണം എല്ലാവർക്കും, നമുക്ക് എല്ലാ അവിടുത്തെ നിലയത്തിലെ എല്ലാവർക്കും, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും
1: വേണ്ടിട്ട്.
0: നാലാം തീയതി കേൾക്കാൻ കഴിഞ്ഞില്ല,
1: നാലാം തീയതി കറണ്ട് പോയി. ഓ ശരി ശരി. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചത്.
0: ആ
1: ശരി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 9446455888. നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: നമസ്കാരം.
0: ആരാണിത്? കുഞ്ഞപ്പൻ. എവിടെന്നാ വിളിക്കുന്നത്?
1: ചേർത്തല. നമ്മൾ രണ്ടും സംസാരിച്ചിട്ടുണ്ട്. മാർച്ച് 14-ാം തീയതി.
0: ഓ, മാർച്ച് 14-ാം തീയതിയാണ്. ഇതിനു മുമ്പ് വിളിച്ചത്. ഡേറ്റൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നുണ്ട്.
1: അതൊക്കെ വെച്ചിട്ട് എന്താണെന്നറിയാം, ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞ ആദ്യമായിട്ട് അങ്ങനെ വിളിച്ചപ്പോ ഒരു ദുഃഖപ്പാട്ട് ഞാൻ ചോദിച്ചല്ലേ, കാണാ കൺമണിയില്.
0: ഓ, ശരി ശരി. അപ്പൊ അത് ഓർത്ത് വെക്കേണ്ട ഒരു ദിവസം കൂടി ആയതുകൊണ്ട്.
1: അത് അടുത്തുള്ള 2-3 ആഴ്ച കഴിഞ്ഞുള്ള
0: ഞാൻ തന്നെയാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്?
1: ഇപ്പൊ വീട്ടിൽ 2-ാമത്തെ മകളുണ്ട്. രണ്ട് കൊച്ചു പിള്ളേരും ഉണ്ട്.
0: ശരി, പേരക്കിടാക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോകുന്നുണ്ടാവും.
1: സമയം പോകുന്നുണ്ട്, ദുഃഖം അറിയുന്നില്ല.
0: ശരി, എന്തൊക്കെയാ ചെയ്യണ? കൃഷിയൊക്കെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, കൃഷിയൊന്നും ഇല്ല. തെങ്ങ് കുറച്ചുണ്ട്, അത്രേ ഉള്ളൂ.
0: വീട്ടിലെ തൊടിയൊക്കെ നോക്കി
1: അല്ലാതെ മറ്റും പണിക്ക് നമുക്ക് പോക്ക് കണക്കില്ല. വിളയുണ്ടായി പോവില്ല.
0: ശരി ശരി. റേഡിയോ ഒക്കെ കേൾക്കും, പിന്നെ എന്തൊക്കെയാ?
1: ഹോബിയായിട്ടൊന്നും തന്നെ ഇല്ല. റേഡിയോ സ്ഥിരം അങ്ങനെ ഇരുന്നോളൂ,
0: അങ്ങനെ കേൾക്കുന്നുണ്ട്.

0: ഞാൻ തന്നെയാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്?
1: ഇപ്പൊ വീട്ടിൽ രണ്ടാമത്തെ മകളുണ്ട്, രണ്ട് കൊച്ചു പിള്ളേരും ഉണ്ട്.
0: ശരി, പേരക്കിടാക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോകുന്നുണ്ട് അല്ലേ?
1: സമയം പോകുന്നുണ്ട്, ദുഃഖം അറിയുന്നില്ല.
0: ദുഃഖം അറിയുന്നില്ല. ശരി, എന്തൊക്കെയാ ചെയ്യണ? കൃഷിയൊക്കെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, കൃഷിയൊന്നും ഇല്ല, തെങ്ങ് കുറച്ചുണ്ട്.
0: ആ, വീട്ടിലെ തൊടിയൊക്കെ നോക്കി
1: അല്ലാതെ മറ്റും പണിക്ക് നമുക്ക് പോക്ക് കണക്കില്ല, വിളവിന്റെ ആയി പോയില്ല.
0: ശരി ശരി. റേഡിയോ ഒക്കെ കേൾക്കും, പിന്നെന്തൊക്കെ ചെയ്യാറ്?
1: ഹോബിയായിട്ടൊന്നും തന്നെ ഇല്ല, റേഡിയോ സ്ഥിരം അങ്ങനെ ഇരുന്നോളൂ.
0: അങ്ങനെ കേൾക്കുന്നുണ്ട്. ആ, പാട്ടുകളൊക്കെ ആസ്വദിച്ചാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്.
1: അങ്ങനെ ഇപ്പൊ നാടൻ കേട്ടേച്ചും അങ്ങനെ ഇരുന്നേച്ചും അങ്ങനെ കുത്തി നോക്കിയത്.
0: അപ്പൊ എന്തായാലും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. ഇന്ന് ഏതാ പാട്ട്, ഏതാ വേണ്ടത്?
1: എനിക്ക് വേണ്ടത് ഈ അസയാതി ബന്ധനത്തിൽ മഞ്ഞക്കിളി എന്നും പറഞ്ഞു രണ്ട് കൊച്ചു പിള്ളേര് പറഞ്ഞൊരു
0: പാട്ടുണ്ട്. ലതാ രാജു എന്ന ആളാണ് പാടിയിരിക്കുന്നത്.
1: അച്ഛനും അമ്മയും അവര് വഴക്കിട്ട് പിരിഞ്ഞു പോയി കഴിയുമ്പോ പിള്ളേര് രണ്ടും അനാഥയായി.
0: ഓ,
1: അപ്പൊ ആ പിള്ളേരാണ് ദുഃഖത്തോട് കൂടിക്കൊണ്ട്
0: പാടുന്നത്. അപ്പൊ ഇങ്ങനെ അവർ രണ്ടുപേരും ഒഴിഞ്ഞുപോയ കൂട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കിളി പാടുന്ന പോലെ അല്ലേ?
1: അതേ മത്തല്ല തന്നെയാണ് ആ പിള്ളേര് പാടുന്നത്.
0: ശരി ശരി. അപ്പൊ പാട്ടുകൾ, പാട്ട് നല്ല ഓർമ്മയുണ്ടല്ലോ. അത് എന്താ, തിയേറ്ററിൽ പോയി കണ്ടിരുന്നു പടം?
1: അതൊക്കെ കണ്ടിരുന്നു, അത് ബ്ലൈൻഡ് ആകുന്നതിന് മുമ്പൊക്കെ കണ്ട പടം.
0: ശരി ശരി. അതിന്റെ വിഷ്വലൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ.
1: ആ, അതൊക്കെ സീൻ അങ്ങനെ ഓർത്തിരിക്കും. പിന്നെ ഇടക്ക് നേരത്തെ ഈ ടി വിയിൽ ഒക്കെ വരുമ്പോ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഒന്നുകൂടി ഒരു ഓർമ്മയും കിട്ടും.
0: കാണായിരുന്നു. ഏതാ തിയേറ്ററിലൊക്കെ അന്ന് പടം എല്ലാം പോയി കാണുന്ന ആളായിരുന്നോ?
1: അതൊക്കെ
0: പോവായിരുന്നു. ഏതാണ് അന്ന് ഇറങ്ങിയ സിനിമകൾ ഇഷ്ടപ്പെട്ട ഒരു പടം?
1: ഇഷ്ടപ്പെട്ട ഒരുപാട് പടം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പടം. ഈ വടക്കൻ ചരിത്ര കഥയൊക്കെ
0: അതായിരുന്നു ഇഷ്ടം. ആ വടക്കൻ കഥകൾ, വടക്കൻ കളരി, അതൊക്കെ വരുന്ന ആക്ഷൻ സിനിമകളായിരുന്നു കൂടുതൽ ഇഷ്ടം.
1: ആ, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ ഈ അടിയടിയും ഇതല്ല. പിന്നെ കോമഡിയുടെ സിനിമ കൊണ്ടെങ്കിലും ഈ ചരിത്രമായിട്ടുള്ള സിനിമ ഞാൻ ഒരുപാട് തന്നെ കണ്ടിട്ടുണ്ട്. ഈ സത്യൻ നസീർ.
0: ആ, സത്യൻ നസീർ ആരാ കൂടുതൽ ഇഷ്ടമായിരുന്നു?
1: നടന്മാരിൽ എന്ന് പറയുന്നത് പറയാ, അന്നത്തെ സത്യനും നസീറും കെട്ടക്കെട്ട
0: നിൽക്കുകയാണല്ലോ. രണ്ടുപേരിൽ ആരാ അങ്ങനെ ഒരാളെ എടുത്തു പറയാൻ പറ്റില്ല, രണ്ടുപേരും ഇഷ്ടം
1: പറ്റില്ല. അവരുടെ അഭിനയത്തിൽ തന്നെ എന്ന് പറയുന്നത് അവര് രണ്ടും കെട്ടക്കെട്ട തന്നെ
0: നിൽക്കിയിരുന്നത്.
1: മത്സരത്തിലായിരുന്നു ആ തലമുറ തീർന്നിട്ട് ഇപ്പൊ ഉള്ളത് മതും ശീലയും മാത്രം. ബാക്കിയെല്ലാരും തന്നെ മണ്ണിന്റെ
0: താഴെയായി. പക്ഷെ അവരുടെ സിനിമകൾ എപ്പോഴും ഇങ്ങനെ നിൽക്കൂലോ? ഇപ്പൊ സിനിമയില് അഭിനയിക്കുന്നവരുടെ ഒക്കെ ഒരു ഭാഗ്യം അതല്ലേ? എല്ലാവരും എല്ലാ കാലത്തും അവരെ കുറിച്ച് പറയും, അവരുടെ അഭിനയം എങ്ങനെയായിരുന്നു, കഥകളൊക്കെ പറയും.
1: അതുപോലെ ഈ കഴിഞ്ഞ വേലാടിച്ച തിരുവനന്തപുരത്ത് നിന്നും മുത്തന്നം പറഞ്ഞ ഒരു സിനിമ കിട്ടണം, അതെല്ലാം നടന്മാരുടെ തരും. സത്യൻ നസീർ,
0: ആ അതിലും അവിടെ ആകാശവാണിയില് കേട്ടിരുന്നു.
1: ആകാശവാണി നടത്തിയ
0: നാടകത്തിലായിരിക്കും അല്ലേ?
1: അതും
0: കേട്ടിരുന്നു. അപ്പൊ എല്ലാ നിലയങ്ങളും ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്.
1: പിന്നെ അത് എനിക്ക് ഒരു 50%
0: അടുത്തായിട്ടുണ്ടാകും. അതിലും കൂടുതലായി കാണും, അതിലും കൂടുതലായി
1: കാണും. എന്റെ ഒരു ഒരു ഉദ്ദേശം, ഒരു കണക്ക് കൂട്ടലാണ് ഞാൻ അതിനുള്ളിൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ. ആകാശവാണിയുടെ ഒരു ഒരു കയ്യിലുള്ള ഒരു ശബ്ദ ശേഖരത്തിന്റെ പ്രത്യേകത അതാണ്. അതായത് എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ മൺമറഞ്ഞു പോയെങ്കിലും നമ്മുടെ മഹാരഥന്മാരുടെ ഒക്കെ സ്വരവും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ശേഖരത്തിലുണ്ട്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആളുകളെ കേൾപ്പിക്കുകയും പുതുതലമുറ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മഹാന്മാരുണ്ടായിരുന്നു അറിയിക്കുകയും ചെയ്യേണ്ടതും കൂടി ഞങ്ങളുടെ കടമയാണല്ലോ.
1: അതാണ്, അത് ഇപ്പോഴത്തെ തലമുറ അത് ആലോചിക്കുമെങ്കിലും അതൊരു നല്ലതായിട്ട് അവർക്ക് തന്നെ അത് ചിന്തിച്ചെടുക്കാം.
0: അപ്പൊ നമുക്ക് മഞ്ഞക്കിളി എന്നുള്ള പാട്ടിലേക്ക് പോകാം. അപ്പൊ താങ്കളുടെ ഓർമ്മകളൊക്കെ പങ്കുവച്ചതിന് നന്ദി. എന്താ റെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: റെഡിക്കേഷൻ ചേർത്തല മാടക്കൽ എന്നൊരു പ്രസാദ് ഉണ്ട്. പിന്നെ പിന്നെ എന്റെ പേരക്കിടാക മക്കൾക്കും കണ്ടിട്ടുണ്ട്.
0: അവരുടെ പേരക്കിടാകളുടെ പേരൊക്കെ പറയൂ, കുട്ടികളുടെ പേരൊക്കെ എന്താ?
1: കുട്ടികളുടെ പേര് എസ്തേറ്, ഇസഹാക്ക്.
0: ഇസഹാക്കും
1: ഇസഹാക്കും എസ്തേറും.
0: എസ്തറും. ഓക്കെ, ഇസഹാക്കും എസ്തറും ആണ്. പൈസഹാക്ക് അവര് സ്കൂള് അടുത്ത ആഴ്ച തുടങ്ങല്ലേ? ഒന്നാം തീയതി.
1: അതെ, ആ ഒന്നാം തീയതി ഒക്കെ പോകും. ഇപ്പൊ 4 വയസ്സുകാരന് 7 വയസ്സുകാരന് ഇപ്പൊ UKGയിലാവും.
0: UKGയിലാവും. സ്കൂളും മറ്റേ കൊടയൊക്കെ വാങ്ങിക്കാൻ പോയോ? ബാഗും കൊടയൊക്കെ വാങ്ങിച്ചോ?
1: ഇല്ല, ഒന്നും മേടിച്ചിട്ടില്ല.
0: ആ, ഉടനെ ഉടനെ പോകണ്ടവരും. ഇപ്പൊ ദിവസം 26 ആയല്ലോ ഇന്ന്. ഇനി 4 ദിവസം കുട്ടികളെ ഇനിയിപ്പോ അതിന്റെ പുറകെ ആയിരിക്കും. അപ്പൊ എന്തായാലും

0: ആരാണിത്?
1: ഞാൻ പ്രവീൺ, കോട്ടപ്പുറം തട്ടാമ്പടി.
0: പ്രവീൺ തട്ടാമ്പടിയിൽ നിന്നും എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇത് ചെറിയ ഫർണിച്ചർ നടത്തിയാണ്.
0: ഫർണിച്ചർ നടത്തിയാണ്. തട്ടാമ്പടി
1: ഞാൻ കടയായിട്ടല്ല, ഈ പണിക്കാർ വന്ന് ഉണ്ടാക്കി കൊടുക്കൂലേ.
0: ഓ ശരി ശരി,
1: പണിക്കാരെ വലിയ വിപുലമുള്ള.
0: അപ്പൊ എന്തൊക്കെയാണ് അവിടെ എല്ലാ തരത്തിലുള്ള ഫർണിച്ചേഴ്സ്?
1: അത്യാവശ്യം നമ്മുടെ വീടുകൾക്ക് ആവശ്യമുള്ളതല്ല, വീട് പുതിയ വീടൊക്കെ അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ.
0: വീട്ടില് അവിടെ ആൾക്കാരുണ്ടോ? വർക്ക്ഷോപ്പില് വേറെ ആൾക്കാരുണ്ടല്ലേ?
1: ഒരു പണിക്കാരനുണ്ട്,
0: ഒരാളുള്ളൂ. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ്
1: വലിയ പണിയൊന്നും അല്ല, എന്നാലും ചെറിയ ഇതിലേക്ക് തിരക്കേടില്ല.
0: നന്നായി പോട്ടെ. എന്താണ് നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ പറഞ്ഞേക്കണ പാട്ട് നമ്മുടെ എല്ലാ ഈശ്വരിയും എല്ലാ രഞ്ജിലും മെഹബൂബ് മടി ഒരു പാട്ടുണ്ട്, സുബൈദല പാട്ട്.
0: ഏതാണ്?
1: ഈ ചിരിയും ചിരിയല്ല, ഈ കളിയും കളിയല്ല.

0: കളിയും കളിയല്ല, കാനെ തൊന്നു കഴിഞ്ഞോട്ടെ കൈ പിടിക്കാൻ വന്നോട്ടെ. ആ പാട്ട്,
1: ആ പാട്ടാണ് വേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ ഉണ്ട് സാറേ. നിങ്ങളെ സ്ഥിരം എഴുത്തുകാർ ആലങ്ങാട് ജബ്ബാർ, ഫ്രാൻസി യോഹന്നാൻ കുനുമാവ്, പിന്നെ സെലിം സെലിം നീരിക്കോട്, റസാക്ക് നീരിക്കോട്, ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഇവർക്ക് എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. ഒത്തിരി നന്ദി.
0: താങ്ക് യു, താങ്ക് യു.

മാനിന്റെ നോട്ടം അൽവിൽ മുഹബത്തിൻ മയിലാട്ടം മയ്യണി കണ്ണിൽ മാനിന്റെ നോട്ടം അൽവിൽ മുഹബത്തിൻ മയിലാട്ടം കോജ രാജാവിൻ തോട്ടത്തിലുണ്ടായ

0: മണവാട്ടി പെണ്ണിന്റെ വർണ്ണന കേൾക്കുമ്പോൾ മരന്റെ കവിളത്ത് മൈലാഞ്ചി.
1: പുള്ളിമാൻ കുട്ടിയെ പാടി പുകഴ്ത്തുമ്പോൾ അല്ല.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ,
0: ആരാണിത്?
1: ഞാൻ രമ കോതമംഗലം.
0: കോതമംഗലത്ത് നിന്ന് രമ.
1: ആ,
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം. ഇവിടെ ഇപ്പോ മഴക്കാറിങ്ങനെ മൂടിക്കെട്ടി നിൽക്കണു.
0: ആ,
1: ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യണു, തുണിക്കടയാണ്,
0: തുണിക്കടയാണ്.
1: റെഡിമെയ്ഡ്
0: ഓ,
1: ജെന്റ്സ്.
0: ശരി. ആ
1: ആ,
0: ഹാ ഹാ. അപ്പോൾ
1: ഞാൻ സാറിന്റെ അടുത്തേക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ?
0: സംശയമുണ്ടല്ലേ.
1: കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം
0: ആ, കുറേ നാളായതുകൊണ്ട് ഞാൻ തന്നെ ആയിരുന്നു എന്നൊരു സംശയം
1: ആ
0: അല്ലേ. ആ, കോതമംഗലം കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ?
1: നല്ല
0: വനമൊക്കെ
1: സ്ഥലം,
0: ഉണ്ടല്ലോ അടുത്ത്.
1: നല്ല സ്ഥലം. വനം ആ, ഇതിപ്പോ കറക്റ്റ് കോതമംഗലം ടൗൺ ആ.
0: ടൗണിലാണ്. ആ, എന്നാലും ആ ബസ്സിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ആ
1: ആ
0: പാലം
1: കാണാം,
0: അതെല്ലാം
1: പാലം.
0: കഴിഞ്ഞപ്പോൾ ആ
1: ആ, നല്ല
0: പെരിയാറല്ലേ
1: സ്ഥലം.
0: ആ ഒഴുകുന്നത്?
1: അതെ അതെ അതെ അതെ
0: ആ, അപ്പോൾ
1: ശരിയാ,
0: അങ്ങനെ എല്ലാം കൊണ്ടും
1: നല്ല പ്രകൃതി ഭംഗി.
0: പ്രകൃതി ഭംഗിയൊക്കെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണല്ലോ.
1: അതെ, പിന്നെ ഭൂതത്താങ്കെട്ട്.
0: ഭൂതത്താങ്കെട്ടുണ്ട്. അപ്പോൾ നല്ല
1: ആ
0: വായുവും മണ്ണും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടെ ജീവിക്കാം. അപ്പോൾ അവിടെ
1: ആ
0: തന്നെ ഉള്ള ജനിച്ചു വളർന്നൊക്കെ അവിടെയാണോ?
1: അല്ല അല്ല, എന്നെ എന്റെ സ്വന്തം വീട് ഇരിങ്ങാലക്കുട.
0: ഇരിങ്ങാലക്കുടയാണ്. തൃശ്ശൂരുകാരിയാണ്.
1: ആ, തൃശ്ശൂരുകാരിയാ.
0: പോകാറുണ്ടോ ഇരിങ്ങാലക്കുട ഇടയ്ക്ക്?
1: ആ, പോവാറുണ്ട്.
0: ആ ഹാ ഹാ.
1: എപ്പോഴും ഇല്ല, ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോ.
0: ഉണ്ട്. ആ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ?
1: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ടു മക്കളെയും വിവാഹം കഴിച്ചു വിട്ടു,
0: ആ,
1: നേരത്തെ കഴിച്ചു വിട്ടു.
0: ശരി ശരി. അവര് അവരെവിടെയാ? അടുത്ത്
1: അവര്
0: തന്നെയാണോ?
1: ഒരാള് മോളെ കഴിച്ചു വിട്ടേക്കണത് ഇരിങ്ങാലക്കുട കഴിഞ്ഞ് പെരിഞ്ഞാനത്തേക്കാണ് കഴിച്ചു വിട്ടേക്കണേ,
0: ആ, എന്നാ എന്റെ സ്ഥലത്തിനടുത്തേക്ക് പോകട്ടെ.
1: എന്റെ സ്ഥലത്തേക്ക്.
0: ശരി.
1: മോൻ ഇവിടെ അടുത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ ചെറുവട്ടൂർ എന്ന് പറഞ്ഞ മരുമോള് ദുബായിലാണ്.
0: ഓ, ശരി ശരി.
1: അവിടെ ജോലി ചെയ്യണു. മോൻ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്.
0: ചെറുവട്ടൂർ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്ക് ആ പരിസരത്ത്?
1: ആ, മൂവാറ്റുപുഴയ്ക്ക് പോണ വഴി, നമ്മുടെ കോതമംഗലത്തിനും മൂവാറ്റുപുഴയ്ക്കും
0: ഇടയ്ക്കായിട്ട്.
1: ഇടയ്ക്ക് ഒരു സ്ഥലം.
0: ശരി ശരി. അപ്പൊ
1: ഇവിടെ
0: എല്ലാരും
1: പിന്നെ

0: കോതമംഗലം ഒരു ചെറിയ പള്ളിന്റെ മാർത്തോമ്മ.
1: പിന്നെ വളരെ പ്രശസ്ത പള്ളിയാണല്ലോ.
0: ആ അത് തന്നെ, പള്ളി പെരുന്നാൾ ഒക്ടോബർ 2nd തുടങ്ങും, കുറെ ദിവസം ഒരു ഉത്സവം പോലെ.
1: ശരി ശരി. അപ്പൊ അവിടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു ആഘോഷമാണ്.
0: ഏറ്റവും വലിയ ആഘോഷം എന്ന് വെച്ചാൽ ജാതി മത ഭേദം ഇല്ലാതെ എല്ലാവരും വരുന്ന ഒരു പള്ളിയാണത്.
1: അല്ല, ഇത് ഒത്തിരി ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണല്ലോ, ഒത്തിരി ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണല്ലോ. അന്നൊക്കെ നമുക്ക് ഇന്നത്തെ പോലെ എപ്പോഴെപ്പോഴും ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതുപോലെ ഒരു പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ
0: നവംബർ ഒക്ടോബർ കന്നിമാസം, കന്നിരുവെന്ന് അവിടെ പറയണ കന്നിരുവെന്ന് പറയുമ്പോഴത്തേനെ ചിങ്ങമാസം കഴിയുമ്പോ തന്നെ അടുത്ത ആഘോഷം ഈ പെരുന്നാളാണ്.
1: പെരുന്നാളാണ് അപ്പൊ പെരുന്നാൾ വരുന്നതും കാതോർത്തിരിക്കുകയാണ് എല്ലാവരും.
0: അതായത് ഒത്തിരി പള്ളികളിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് നടന്ന്
1: പ്രദക്ഷിണമായിട്ട്
0: വരും,
1: അവിടെ വന്നിട്ടാണ് തീരുന്നത്.
0: അപ്പൊ അങ്ങനെ ഒരു വലിയ ആഘോഷം തന്നെയാണ്.
1: ഇന്ന് നമുക്ക് ഏതാ പാട്ട് കണ്ടത്?
0: ഇന്ന് നദി എന്ന സിനിമയിലെ 1000 പാദസരങ്ങൾ കിലിങ്ങി എന്നുള്ള പാട്ടില്ലേ,
1: ആ പാട്ടാണ് വേണ്ടത്. നമ്മൾ പെരിയാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ?
0: എനിക്ക് പറഞ്ഞ പഴയ സിനിമകള് എന്ന് പറയുമ്പോ നല്ല സിനിമ ഓർത്തിരിക്കും നമ്മളെപ്പോഴും.
1: ഈ സിനിമ പണ്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ ഈ പടം?
0: ഇല്ല, ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, പക്ഷെ ടിവിയിലിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ അന്ന്.
1: അതെ അതെ, ഈ പടം പക്ഷെ കളറിലാണല്ലോ.
0: കളറിലാണ്
1: ഈ പടത്തിന്റെ ഇത് ഛായാഗ്രഹം വിൻസെന്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ക്യാമറ ആംഗിളൊക്കെ ഇന്നത്തെ കാലത്തെ സിനിമയൊക്കെ പോലെയാണ് ഈ പടം അതിന്റെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
0: അതെ അതെ അതെ, പക്ഷെ നല്ലൊരു പാട്ടല്ലേ,
1: നല്ലൊരു പാട്ടാണ്,
0: അർത്ഥമുള്ള ഒരു പാട്ട്.
1: വളരെ അർത്ഥം മാത്രല്ല, ഇത് എടുത്തിരിക്കുന്നതും ഇത് കാര്യം പെരിയാറിന്റെ ആലോപ്പുഴയുടെ തീരത്ത് ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് ഇൻഡോർ ഷൂട്ട് ചെയ്തൊരു സെറ്റിട്ടിട്ട് ആണ് എടുത്തിരിക്കുന്നത്. മനസ്സിലാവില്ല പെട്ടെന്ന്, നമ്മള് ശരിക്കും അവിടെ പുഴക്കരയാണ് എന്ന് തന്നെ നമുക്ക് തോന്നുന്നു.
0: അങ്ങനെ പാടുന്നതും കൊച്ച് എന്റെ എല്ലാം കൂടെ നമുക്കിങ്ങനെ,
1: അതെ, നമുക്കൊരു സങ്കടമാകും ആ പാട്ടിന്റെ വരികളൊക്കെ പോലെ തന്നെ. പാട്ട് പാടാറുണ്ടോ?
0: ചെറുതായിട്ടൊക്കെ
1: പരീക്ഷിച്ചാലോ?
0: അയ്യോ, ഇത് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും രണ്ടു വരി പാടി നോക്കാൻ മാത്രമേ ഉള്ളൂ. 1000 പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ പാട്ട് ശരിയായി, വേറെ പാട്ട് പാടി പാടായിരുന്നു.
1: കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കേറി കേറി പോവല്ലേ, കുഴപ്പമില്ല, നമുക്ക് ഇവിടം വരെ ഒഴുകിയാ മതി. ഇനി പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അടുത്തവണ ഹരിമുരളീരു പാടാം, ആൾക്കാരെ ഞെട്ടിക്കുക.
0: അല്ല, വേറെ പാട്ടുകളൊക്കെ ചോദിച്ചു, പക്ഷെ ഇത് ഇത്തിരി ഇങ്ങനെ എന്നാ പറയണ നീട്ടി നീട്ടി പാടുന്ന.
1: അതെ അതെ, ഇനി ഇങ്ങനെ ആരും കാണാതെ ഇനി ഓളം ദൂരൊക്കെ ഒഴുകി
0: അറിയാം.
1: അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഓളത്തിലൊന്നും മുങ്ങി പോകണ്ട. അപ്പൊ നമുക്ക് ഇനി അടുത്ത തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പാട്ട് തന്നെ പാടിയിരിക്കും. അപ്പൊ ഇതുവരെ പാടിയ ലൈനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാൻ ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ ഹസ്ബൻഡ് ജയകുമാറ്, മക്കള് മോള് കൃഷ്ണേന്ദു, മകൻ ജിതിൻ, മരുമകൻ രാജേഷ്, മോള് അർച്ചന.
1: അർച്ചന,
0: രണ്ട് കുഞ്ഞുമക്കളും ഉണ്ട് കേട്ടോ, പറയാൻ മറ്റു രണ്ട് കുഞ്ഞുമക്കളുണ്ട്, മക്കളുണ്ട്, ഒരു 3 വയസ്സും 4 വയസ്സുമായി.
1: അമ്മൂമ്മയൊന്നും പറയില്ല കേട്ടോ,
0: അമ്മൂമ്മയും അച്ഛമ്മയും.
1: ശരി, അപ്പൊ അവർക്ക് രണ്ട് വാവകളുണ്ട്. അവരെവിടെ ഇടയ്ക്ക് വരുവോ, അവധിക്കൊക്കെ വരുവോ?
0: ഇപ്പൊ സ്കൂളിലായില്ല. നിളങ്ക, പിന്നെ മോളുടെ കുട്ടിയുടെ പേര് നിളങ്ക, മോന്റെ കുട്ടിയുടെ പേര് ധ്വനി.
1: നിളങ്കയും ധ്വനിയും, നിളങ്ക നിളങ്ക എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം?
0: അത് അർത്ഥം ഒരു ശിവന്റെ ഒരു
1: പര്യായപദമാണ്,
0: പര്യായപദമാണ്, അതിനോട് അനുബന്ധിച്ചുള്ളതാണ്.
1: ഓ ശരി ശരി, നിളങ്കയും ധ്വനിയും കവിത പോലത്തെ പേരുകളൊക്കെയാണ്.
0: 4 വയസ്സും 3 വയസ്സും.
1: 4 വയസ്സും 3 വയസ്സും. അപ്പൊ അടുത്തടുത്താണ് അവർക്ക് കളിക്കാൻ രണ്ടുപേരുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ
0: ഇവിടെയാണ്,
1: അപ്പൊ ഇടയ്ക്ക് കാണാൻ പറ്റുള്ളൂ. ശരി,
0: അപ്പൊ
1: എല്ലാവർക്കും വേണ്ടി, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്ക് പാട്ടിലേക്ക് ഒത്തിരി നന്ദി.
0: താങ്ക് യു.

0: പുള്ളി എനിക്കിത് വായിക്കേണ്ടി വരുമല്ലോ, എനിക്ക് ചെയ്യേണ്ടി വരുമല്ലോ, എനിക്കത് പറ്റുന്നില്ലല്ലോ, ചിലപ്പോൾ ആ ഒരു പോയിന്റ് നമ്മളവിടെ മിസ്സാവുന്നുണ്ടാവാം. അതും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണമുള്ളൂ. കാരണം മിക്ക കുട്ടികൾക്കും മടിയുണ്ട്, കാരണം അവർക്ക് റൂൾസ് ഫോളോ ചെയ്യണം, അടങ്ങിയിരിക്കണം, ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഫോളോ ചെയ്യണം. അതൊക്കെ വീട്ടിലാവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. സ്കൂളിൽ വരുമ്പോൾ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവർക്കൊരു മടി ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് അവർ മടി കാണിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം.
1: ഈ പഠന വൈകല്യങ്ങൾ നമുക്ക് എങ്ങനെ കാലക്കുട്ടി നേരത്തെ അറിയാനും അതിനൊരു പരിഹാരം തേടാൻ കഴിയും?
0: നേരത്തെ അറിയാൻ പറ്റും. കാരണം എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ മുതലേ ഈ
1: നമുക്കൊരു
0: ബുദ്ധിമുട്ട്.
1: കോളേജിൽ പോയിട്ട് വന്നാലോ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ എന്റെ മകന് വേണ്ടിട്ടാണ്
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ചിഞ്ചു സോമനാഥ് മറുപടി പറയും.
2: അതെ, ഞാൻ ഭയങ്കര ദേഷ്യം, ആൾക്കാര് എപ്പോഴും വരുത്ത അച്ഛനമ്മമാരോടൊക്കെ ഭയങ്കര പേര് പറയാൻ ആഗ്രഹിച്ചില്ല. അച്ഛന ഞങ്ങള് അച്ഛനമ്മയോട് മോനുള്ളോ, അച്ഛനമ്മയും വർത്തനം പറയുമ്പോ ഭയങ്കര ദേഷ്യം. എന്ത് ചോദിച്ചാലും ഒരു സമാധാനത്തിൽ വർത്തനം പറയും. പിന്നെ ഉറക്കില്ല, രാത്രി ഫോണ്ടി രാത്രിയൊക്കെ പുറത്തേക്ക് ഇറക്കി പോവുക. ഞാൻ ഇവിടെ ഇത് പറഞ്ഞാൽ നാളെ അവിടെ ഇല്ല. അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ. അത് എന്താണെന്നുള്ളത് അറിയില്ല.
0: എത്ര നാളായിട്ടുണ്ട് ദേഷ്യം?
2: ദേഷ്യം കുറച്ച് നാളായിട്ടുണ്ട്. ആൾക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ മൊബൈൽ കിട്ടിയടങ്ങിയപ്പോ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങള്. അങ്ങനെ അപ്പളെ ഇല്ല, ഒന്ന് രണ്ട് കൊല്ലായിട്ട്
0: വയസ്സാണ് ആൾക്ക്?
2: 22 വയസ്സ്.
0: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: എന്ത് ചെയ്യുന്നത്? നീ ഒരു കടയിൽ പഠിക്കാൻ ആൾക്ക് താല്പര്യം, പ്ലസ് ടു തോറ്റപ്പോ പിന്നത്തോ പ്രൈവറ്റ് ആയിട്ട് ഇതാവായപ്പോഴും ആൾക്ക് തലയിരുന്നില്ല. അത് അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അതിന്റെ ഒരു കടയിൽ പോയി, കടയിൽ പോയപ്പോ അത് മുഴുവനാക്കി, പിന്നെ കമ്പ്യൂട്ടറിൽ ചേർത്തി, അത് മുഴുവനാക്കില്ല. ഒന്നിനും ഇങ്ങനെ നടക്കുക, കൂട്ടർ കൂടി ഇങ്ങനെ നടക്കുക. അവരെപ്പളാ വിളിക്കുന്ന അവരൊക്കെ ഇറക്കി പോവാ.
0: ആൾക്ക് ദേഷ്യം വീട്ടില് മാത്രമുള്ളോ വെളിയിലോ പുറത്തും ആൾക്കാരോടുണ്ടോ?
2: നമുക്കറിയില്ലല്ലോ. വീട്ടിൽ വന്നെ നമുക്ക് ഒന്നും നല്ലോണം പൊട്ടണോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ.
0: എന്താണ് ലാസ്റ്റ് എന്താ പറഞ്ഞ, ക്ലിയർ ആയില്ല.
2: ജെല്ല് ഓക്കെ.
0: ആള് മദ്യപിക്ക, പുകവലിക്ക, അങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കളൊക്കെ
2: ഉപയോഗിക്കുന്നുണ്ട്?
0: ആ, വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് അറിയാവോ?
2: ഞങ്ങൾക്ക് ഇങ്ങനെ അച്ഛനമ്മ ജോലിക്ക് പോയതിനു വൈകുന്നേരം വീട്ടിലെടുത്ത്. ആള് എന്താ ചെയ്യണെന്ന് നമുക്ക് പറയാമല്ലേ. പാവപ്പെട്ട വീട്ടിലെ ജോലി.
0: അപ്പൊ അത് ആളെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. കാരണം ഈ കാര്യങ്ങളൊക്കെ ആളോട് ചോദിച്ചറിഞ്ഞിട്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് ആളുടെ സ്വഭാവത്തിൽ കൗൺസിലിങ്ങിലല്ല കൊണ്ടുപോകണ്ട. ആദ്യം സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. സൈക്കോളജിസ്റ്റിന്റെ അടുത്തല്ല, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത്
2: കൊണ്ടുപോകും. എന്തിനേലും വിളിച്ചാല് നമ്മളിപ്പോ അമ്പലത്തിൽ പോവാൻ ആരെയാ തുള്ളി കെട്ടാനൊക്കെ വാടാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നൊരു വരെയോ ഒന്നിനെ കുളിക്കാൻ വലുതാക്കാൻ പോലെ എന്തോ ഒരു പ്രത്യേക.
0: അന്ന് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടിട്ട് ആ ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ പറയൂ. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു തരും പിന്നെ എന്താ ചെയ്യാൻ പറ്റാന്ന്.
2: ഇപ്പൊ വല്ല ഇതിന്റെ വില മറ്റേ പുക വലിക്കുന്നേരൊക്കെ വല്ലതും പങ്കുണ്ടോന്ന് അറിയില്ല.
0: ഇതിനെല്ലാത്തിനും നമുക്ക് ആളെ കൊണ്ടുപോവാന്നുള്ളത് മാത്രമാണ് ഒരു പ്രോം വഴിയുള്ളത്. അത് നിങ്ങള് നല്ല സഭായ സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചു നോക്ക് സൈക്യാട്രിസ്റ്റിനെ കാണാൻ വരുമോ ഇല്ലയോ എന്ന്.
2: എന്തെങ്കിലും തോന്നണില്ല. കൊറേയൊക്കെ പരിശ്രമിച്ചു, കൊറേ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊറേ പരിശ്രമിച്ചു കൂടെ ഈ ഒരാളുള്ള.
0: അല്ലെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബലമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് എന്താ പ്രശ്നം എന്ന് അറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഡിസ്ചാർജ് ചെയ്യാന്നുള്ളത്. ഹലോ.
2: ഇന്നലെ ഇപ്പൊ വലിയ

0: പിൻവലിക്കാനായിട്ട് ഒരു മാർഗമൊന്നുമില്ല.
1: ഇതിന് അങ്ങനെ നമ്മളുടെ അച്ഛനും അമ്മയും വിചാരിച്ച് അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റില്ല, ആളുടെ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെന്റ് വ്യത്യാസം വരുള്ളൂ.
0: എനിക്കെന്നുവെച്ചാല് 22 വയസ്സുണ്ടായിട്ടുള്ളോ, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ അങ്ങനങ്ങോട്ട് തോന്നിപ്പോലെ നടന്നോട്ടെ എന്നങ്ങോട്ട് മനസ്സങ്ങോട്ട് ഉറക്കുന്നില്ല.
1: ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ അവര് സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
0: ഇല്ല. അല്ലെ ഇവനെ കൊണ്ട് ഞാൻ എങ്ങനെയാ അച്ഛനും കൂടിയിട്ട് ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയപ്പോ അവിടെ പറഞ്ഞു കൗൺസിലിംഗ്. അപ്പൊ അച്ഛനെ ഒറ്റയ്ക്കാട്ടേക്ക് വിളിച്ചാലാ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ലാസ്റ്റ് ഇരിക്കായി വാഴ്ത്തിരുത് എന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അത് കേട്ടത് വിഷമല്ല ചിരിയോ, അതൊക്കെ ഇവൻ ചെയ്തതൊന്നും പറയില്ല. ചെയ്യുന്നതിനെ നമ്മൾക്ക് മക്കള് പറ്റിയോ നമ്മൾ എതിർക്കുമല്ല.
1: അപ്പൊ
0: അതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവണത്, അല്ലെങ്കിൽ ഇതാവണ് മറ്റാണ് മറക്കണ. അപ്പൊ അവര് ഇങ്ങോട്ട് പറഞ്ഞു അന്ന് അമ്മേനെ കൂട്ടായിട്ട്
1: അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആദ്യം നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണും, എന്നിട്ട് ആൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്യൂ.
0: ചെറിയ കുട്ടല്ലേ ഈ പുകവലി ഇതിങ്ങനെ ആയി, ഒരു 19 വയസ്സായ ആളല്ലേ 10-35 വയസ്സൊക്കെ ആയ ആളാണെങ്കിൽ ഇത്രയും പ്രായമായില്ലേ എന്ന് വിചാരിച്ചു ഒന്ന് കണ്ണടക്കാൻ നെച്ചു പോകെ പറഞ്ഞനുസരിക്കണം. കുട്ടികളിങ്ങനെ ഭയങ്കര ആയി, എത്ര കുടുംബങ്ങളുടെ ഇപ്പൊ പിള്ളേർ ഇങ്ങനെ ഇതിന്റെ അടിമകളായിട്ട് നടക്കുന്നുണ്ടെന്ന്. അത് അങ്ങനെ നെച്ചു പോണ് കാണാനായിട്ട് പറ്റുന്നില്ല.
1: പക്ഷെ ഇത് ഇത് എന്ത് ലഹരി വസ്തുവാണെങ്കിലും അവരെയും കൂടി ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വിചാരിച്ച് അതിന് മാറ്റം വരാൻ ഭയങ്കര സാധ്യത കുറവാണ്. പക്ഷെ ആളുടെ ദേഷ്യത്തിനൊക്കെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നിങ്ങളൊന്ന് പോയി കാണൂ, സൈക്യാട്രിസ്റ്റിനെ കണ്ട് വിശദമായിട്ട് സംസാരിക്കൂ, അതിനുശേഷം ആ പുള്ളി പറയണ പോലെ ചെയ്യൂ.
2: ഹലോ, ഫോൺ കട്ടായതൊന്നും വീട്ടുകാരുടെ മാത്രം ഒരു ശ്രദ്ധ പോരെ, പുള്ളിയുടെ സഹകരണവും വേണം, ഈ രോഗിയുടെ സഹകരണം വേണം, അതോടൊപ്പം ഒരു വിദഗ്ധന്റെ ഉപദേശം കൂടി ആവശ്യമാണ്
1: അല്ലേ.
2: നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ, ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ നേരത്തെ അറിയാൻ പറ്റും?
1: ഇപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ അവർ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചില കുട്ടികൾക്ക് സ്പീച്ച് കുറച്ച് ഡിലേ ആയിരിക്കാം. എല്ലാവർക്കും സ്പീച്ച് ഡിലേ, എല്ലാവർക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവണമെന്നല്ല, പക്ഷെ അവർക്ക് ചാൻസസ് കൂടുതലാണ് ലാംഗ്വേജിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവാനായിട്ടുള്ള. പിന്നെ LKG മുതലേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ലെറ്റേഴ്സ് തിരിഞ്ഞു പോവുക, മിറർ ഇമേജിങ് പോലെ എഴുതുക, അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും അതിന് കറക്ഷൻ വരാതിരിക്കുക. ഒരു പ്രാവശ്യം അങ്ങനെ എഴുതി എന്റെ മോൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണല്ലോ, എന്റെ മോന് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നല്ല, അത് കറക്റ്റ് ചെയ്തിട്ടും ആ കുട്ടിക്ക് അത് കറക്റ്റ് ആവുന്നില്ല എന്നൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതുള്ളൂ. അതൊരു കുറച്ചും കൂടി ഏജ് കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു 7-8 years ആകുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ചെറുപ്പത്തിലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും.
2: ഇപ്പൊ ചിലർക്ക് എഴുതാനായിരിക്കും, ചിലർക്ക് വായിക്കാനായിരിക്കും, അതിലും ചിലർക്ക് കണക്ക് കൂട്ടാനായിരിക്കും പ്രയാസം എന്ന് പറഞ്ഞു. അതുകൂടാതെ ഇപ്പം നോൺ വെർബൽ ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് പറയാറുണ്ടല്ലോ, അപ്പോൾ അതെന്താണ്? അവർക്ക് സയൻസ് മനസ്സിലാവുന്നില്ല, അതല്ലെങ്കിൽ ആശയവിനിമയം സാധിക്കുന്നില്ല, അതാണോ?
1: സയൻസ് അങ്ങനെയല്ല, ആശയവിനിമയം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്.
2: അതുപോലെ ഈ കേൾക്കാൻ പ്രയാസം ഉണ്ടാകും, അതല്ലെങ്കിൽ വിഷ്വൽ പ്രോസസ്സിങ് ഇപ്പൊ ഈ പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൾട്ടിമീഡിയ ഒക്കെ വെച്ചിട്ടാണല്ലോ. അപ്പൊ അവർക്ക് ചിലത് കേട്ടാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവില്ല, അവർക്ക് അത് കോറിലേറ്റ്
1: ചെയ്യാൻ റീഡിംഗ് പ്രശ്നം ഉണ്ടാവും അവർക്ക്. അതായത് നമ്മുടെ ബ്രെയിനിൽ അത് പ്രോസസ്സ്, ഇപ്പൊ ലെറ്റർ കണ്ടു, അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇന്ന ലെറ്റർ ആണ് മനസ്സിലാക്കുന്ന ആ ഒരു ഏരിയയില് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് പ്രശ്നമായിരിക്കും,
2: വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ശരിക്ക് ഏകദേശം ഇപ്പൊ പറഞ്ഞ പോലെ 5-7 വയസ്സിന്റെ ഉള്ളാണോ കൂടുതൽ മനസ്സിലാകുന്നത്?
1: അങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പോൾ 10th എത്തുമ്പോഴും ലേണിംഗ് ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അഡൽട്ടായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പാരന്റ്സ് അതിന് നമ്മൾ പ്രോപ്പർലി ഒരു കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് പഠിപ്പിക്കുവാണ് എങ്കിൽ മാത്രമാണ് അതൊന്നും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാൽ നമുക്ക് അവരുടെ ലേണിംഗ് പാറ്റേൺ ഒരുപാട് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അവരെ
2: ഇവർക്ക് ശരിക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഇവരുടെ ഈ കുട്ടികൾ സാധാരണ പ്രായത്തിനനുസരിച്ച് നേടേണ്ട ചില

0: മികവുകൾ, അതല്ലെങ്കിൽ നാഴികക്കല്ലുകൾ, അവരുടെ മൈൽസ്റ്റോൺസ് ഇൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നടക്കാതെ പോകുന്നുണ്ടോ? എങ്ങനെയാണ്?
1: ഇവർക്ക് ചിലപ്പോൾ ലേൺ ലാംഗ്വേജിൻ്റെ ആ ഒരു മൈൽ സ്റ്റോൺ ഡിലേ കാണിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ രണ്ട് വേർഡ്സ് ഒരുമിച്ച് പറയേണ്ട ഏജ് കറക്റ്റായിട്ട് 2 വയസ്സിലാണ് പറയുക, 2 വേർഡ്സ് ഒരുമിച്ച് പറയേണ്ടത്. അത് ചിലപ്പോൾ കുറച്ച് ഡിലേ ആയി 4 വയസ്സിലൊക്കെ ആയിരിക്കാം സംസാരിക്കുന്നത് പ്രോബ്ലം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ക്ലിയർ കട്ട് ക്രൈറ്റീരിയ അല്ല, അങ്ങനെ ചാൻസസ് ഉണ്ട്.
0: ഇവരുടെ ഓർമ്മശക്തിയിലും അങ്ങനെ കാര്യമായി
1: ഇന്റലക്ച്വൽ, അത് ഐക്യു നോക്കുവാണെങ്കിൽ ഇവർ ഐക്യു നോർമൽ അല്ലെങ്കിൽ എബോവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും. നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഒരിക്കലും ഐക്യു കുറഞ്ഞ ആൾക്കാർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല.
0: ഐക്യു
1: നോർമലി അല്ലെങ്കിൽ എബോവ് ആവറേജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. കാരണം ആദ്യം ഐക്യു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
0: ശരിക്കും ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂ അല്ലേ?
1: ആണ്.
0: അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത്, ഈ സിംപ്റ്റംസ് നോക്കിയിട്ടാണോ ആദ്യം മനസ്സിലാക്കുക, അതല്ലെങ്കിൽ കറക്റ്റ് ഡയഗ്നോസിസ് എങ്ങനെയാണ് പോകുന്നത്?
1: നമ്മൾ ടെസ്റ്റുകളുണ്ട്, ഈ സൈക്കോളജിസ്റ്റാണ് അത് ടെസ്റ്റ് ചെയ്യുക ലേണിംഗ് ഡിസബിലിറ്റിയിലെ. അത് വെച്ചിട്ട് അവർക്ക് കറക്റ്റായിട്ട് ഏത് മേഖലയിലാണ് ആ കുട്ടിക്ക് പ്രശ്നം എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ ട്രെയിൻ ചെയ്ത ആ ഒരു ഏരിയ നമ്മൾ സ്പെസിഫിക്കലി സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയോ അങ്ങനെ ആരെങ്കിലും വെച്ചിട്ട് ആ ഒരു ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുക. ആൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുക, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള രീതിയിൽ അവരുടെ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി കുറച്ച് കൊണ്ട് ആ പഠിക്കാനുള്ള പ്രശ്നം കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കും, വരുത്താൻ പറ്റും. അതായത് ചെറുപ്പത്തിലേ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത്രയും എളുപ്പത്തിൽ കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ 10th ആയ കുട്ടിയുടെ അടുത്ത് ഇനി മലയാളം ആ മുതൽ വഴി പഠിക്കാൻ പറയണേക്കാളും നമ്മളതൊരു 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്കാണ് ചെയ്യുമെങ്കിൽ അത്രയും വ്യത്യാസം ഉണ്ടാവുമല്ലോ അവർ അക്കാഡമിക്കിലെ കാര്യങ്ങളിൽ.
0: ഇത് ശരിക്കും നമുക്ക് എത്രയും നേരത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞല്ലോ. കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുട്ടിക്കും ഓരോ ഇൻഡിവിജ്വലിനും അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരും അല്ലേ?
1: വേണ്ടി വരും. ട്രീറ്റ്മെന്റ് വെച്ചാൽ മെഡിസിൻ അല്ല, കൂടുതലും ഈ തെറാപ്പികളാണ് കൂടുതലും ചെയ്യുക.
0: അത് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകണോ അതോ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി?
1: സൈക്കോളജിസ്റ്റിനെ കണ്ടാലും മതി, കാരണം അവരാണ് ആദ്യം അസസ് ചെയ്യുക, അതിനുശേഷം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും ഇത് ചെയ്യുന്നത്, ഈ ട്രെയിനിങ് കൊടുക്കുന്നത്.
0: ഇവർക്ക് സാധാരണ സ്കൂളുകളിലൊക്കെ പോകാൻ പറ്റുമോ?
1: നോർമൽ സ്കൂൾസിലെല്ലാം പോവാം.
0: നോർമൽ സ്കൂളിൽ തന്നെ അവർക്ക് സ്പെഷ്യൽ കെയർ അങ്ങനെ
1: അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഏരിയയില് കുട്ടിക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കണം. ചിലപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ്, ചിലർക്ക് ലാംഗ്വേജ് അങ്ങനെ ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് സ്കിപ്പ് ചെയ്തിട്ടുള്ള, അതായത് പിന്നെ പ്ലസ് ടു കഴിയുമ്പോൾ ഇപ്പോൾ മാത്സിലാണ് പ്രശ്നമെങ്കിൽ ആ കുട്ടി എഞ്ചിനീയറിംഗ് ഭാഗത്തോട്ട് പോവാതെ മാത്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ള കോഴ്സസ് എടുക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് അക്കാഡമിക്കലി അവിടെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ പറ്റും. പക്ഷേ ഈ ഓൾറെഡി മാത്സിന് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടീനെ ഒരു എഞ്ചിനീയറിംഗിന് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയയും കൂടി കിട്ടും ഏത് രീതിയിലോട്ട് കുട്ടിയുടെ പഠനത്തിനെ കൊണ്ടുപോകാം എന്നുള്ളത്.
0: സാധാരണ ഈ പഠനത്തിൽ പുറകോട്ട് വരാറുണ്ട് പലപ്പോഴും ADHD ഒക്കെ ഉള്ളവർ, ഇതേപോലെ ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസം വരും ലേണിംഗ്
1: ADHD എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് കുഞ്ഞുനാളിൽ ഭയങ്കര പിരിവിരിപ്പായിരിക്കും, ഓടിച്ചാടി നടക്കുക, അതിൻ്റെ മേലെ കയറുക, ഇവിടെ കയറുക, അങ്ങനത്തെ ഭയങ്കര പിരിപ്പിരുത്ത ഒരു സ്വഭാവമായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. പിന്നെ ആ കുട്ടി ചെറുപ്പത്തിൽ, അതായത് കുറച്ചൊക്കെ പഠിക്കാനുള്ളപ്പോൾ പുള്ളി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ LKG UKG യിലൊക്കെ സബ്ജക്ട്സ് ഒന്നും പുള്ളി കുഴപ്പമുണ്ടല്ലോ. അവരെപ്പോഴും പറയുന്ന ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു 4-ാം ക്ലാസ് ആയപ്പോഴേ മുതലേ ബാക്കിലാവാൻ തുടങ്ങി, അത്ര നാൾ വരെ നല്ല പോലെ പഠിക്കുമായിരുന്നു. കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ADHD ഇത് നമുക്ക് തോട്ടിൽ വരേണ്ടത്. കാരണം 4-ാം ക്ലാസ് ആകുമ്പോഴേക്ക് അറ്റൻഷൻ കൂടുതൽ വേണ്ട ഒരു സമയമാണ്, അതായത് കുറേ എഴുതാനുണ്ടാവും, കുറേ വായിക്കാനുണ്ടാവും. അപ്പോൾ അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ആയവർക്ക് മാത്രമേ ആ അത് പണ്ടത്തെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 4, അതായത് അക്കാഡമിക് ബേർഡൻ കൂടുന്നതനുസരിച്ച് പുള്ളിക്ക് ആ ഒരു മാർക്സ് കിട്ടുന്നത് കുറയുന്നു, ആ പുള്ളിക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം കുറയുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവർ അക്കാഡമിക് ലെവൽ ലോ ആവുന്നത്. മറ്റ് ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ അവർക്ക് ഓൾറെഡി മാത്സ് അറിയില്ലെങ്കിൽ LKG മുതലേ മാത്സ് അറിയില്ല. അതിലൊരു അങ്ങനെ ഒരു ചേഞ്ചസ്, അത് പണ്ടറിയായിരുന്നു പിന്നെ അറിയില്ല, അങ്ങനെയില്ല. ADHD മെയിൻലി ആദ്യമൊന്നും പ്രശ്നം ഉണ്ടാവണമെന്നില്ല, പിന്നെ ആയിരിക്കും, അതായത് അറ്റൻഷൻ കൂടുതൽ വേണ്ട സമയത്താണ് പ്രശ്നം വരുന്നത്.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, പരസ്പരമാണ്. ഇല്ല, കോൾ കിട്ടിയില്ല, കോൾ കട്ടായി പോയി. ഹലോ, കോൾ കണക്ട് ആവുന്നില്ല, അത് ഹോൾഡായി പോയിരിക്കുകയാണ് തോന്നുന്നു. കോൾ ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കുക. ഹലോ, ഇല്ല, കോൾ കണക്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ADHD ഇതും തമ്മിലെ വ്യത്യാസമായിരുന്നു. ശരിക്കും എന്ത് വ്യത്യാസമാണ് ഈ ഇന്റർവെൻഷൻ കൊണ്ട്? ഈ
1: ADHD ആക്ച്വലി മെഡിസിൻ ഉണ്ട് നമുക്ക്,
0: അതും ശരിക്കും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ തന്നെയാണ്.
1: അപ്പൊ ADHD ക്ക് നമുക്ക് മെഡിസിൻ വെച്ചിട്ട് കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പി

0: തെറാപ്പി എന്ന് പറയുന്ന അതും കൊടുത്തു കഴിഞ്ഞാലും അതും ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള ട്രെയിനിങ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അത് വെച്ചിട്ട് ADHD നമുക്ക് കുറയ്ക്കാൻ പറ്റും. ADHD അതായത് അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരെ അത് അക്കാഡമിക്കലി ഓക്കെ ആവും.
1: അവരുടെ IQ വലിയ മാറ്റം ഉണ്ടാവില്ല.
0: ഇല്ല, IQ ഓക്കെ ആയിരിക്കും, IQ നോർമൽ ആയിരിക്കും അവരുടെ.
1: ശരിക്കും അപ്പോൾ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നത് നല്ല IQ ഉണ്ടാവുക, അതേസമയം വേണ്ട വിധത്തിൽ അവർക്ക് പഠിക്കാൻ കഴിയാതെ വരിക, അതാണ്
0: ഡിസബിലിറ്റി എന്ന് പറയും, അതാണ് പഠന വൈകല്യം എന്ന്
1: പറയുന്നത്. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ പരസ്പരത്തിലേക്ക് സ്വാഗതം. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.

പരസ്പരം പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഈ തത്സമയ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്

0: ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9444548888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്, 0484 എന്ന കോഡ് ചേർത്ത് 2426387 അതല്ലെങ്കിൽ 2426397 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥനാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് പഠന വൈകല്യങ്ങളെ കുറിച്ചാണ്. ഈ പഠന വൈകല്യങ്ങളിൽ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട് വരും. ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം.
1: അതെ, ഒരു ചോദിക്കാനാണ്, ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച്.
0: ഡോക്ടറോട് ചോദിച്ചോളൂ.
1: ബൈപോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർക്കേ ആ ടീമസ് എങ്ങനെയാണ്?
2: ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർക്കാണ്?
1: അതെ.
2: അതോ ബൈപോളാർ ആണോ?
1: ബൈപോളാർ അല്ല,
2: ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള. ആർ ടി എം എസ് ഒരു സഡനായിട്ടൊരു ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത്. അത് പക്ഷെ കൂടുതലും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലും എടുക്കാറ്. ഓക്കെ,
1: അത് 38 സെക്ഷനാണ്, അങ്ങനെ എടുത്തിരുന്നു. എടുത്തതിന് ശേഷം ആ ഒരു 1 മന്ത് ഒരു ചെറിയൊരു മാറ്റമൊക്കെ തോന്നി, പിന്നെ വീണ്ടും പഴയപടിയായിട്ടാണ്. ഇപ്പൊ
2: അതൊരു ടെമ്പററി ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുക. കാരണം മെഡിസിൻസ് ആണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റിന് കൊടുക്കേണ്ടത്. മെഡിസിൻ അത് കഴിക്കുന്നുണ്ടോ? എന്നിട്ട് എങ്ങനെയുണ്ട്? എപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റിനെ തന്നെയാണോ ഇത്ര നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? മാറി. ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുള്ളത് ആൾക്ക്?
1: ഇതുപോലെ തന്നെ ചെറിയൊരു വിഷമം വരാ, പിന്നെ അതിനോ തന്നെ
2: എത്ര വയസ്സുണ്ട്?
1: ആത്മഹത്യ ചെയ്തപ്പോ അവിടെ പറഞ്ഞത് ഇതൊന്നും തോന്നില്ല, ദേഷ്യപ്പെടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്.
2: എത്ര വയസ്സുണ്ട്? 25 വയസ്സ്. ദേഷ്യപ്പെടിൽ ഡിപ്രഷൻ എന്നാണോ ഡയഗ്നോസ് ചെയ്തേക്കുന്നേ? ബിപിഡി ഡിപ്രഷൻ എന്നാണ്. ഓക്കെ, എന്നിട്ട് മെഡിസിൻസ് എന്തൊക്കെയാ കഴിക്കുന്നേ ഇപ്പോ?
1: അതിപ്പോ മാറ്റി കാരിസ്പെക് ഉണ്ട്.
2: കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇപ്പൊ ആൾക്ക് ദേഷ്യമാണോ? എന്താണ്?
1: പിന്നെ

0: കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇപ്പൊ ആൾക്ക് ദേഷ്യമാണോ? എന്താണ്?
1: പിന്നെ ഒരു ന്യൂറോടെക്, അത് വൈറ്റമിന്റെ ആണല്ലോ.
0: ഓക്കെ. അല്ല, ഈ മെഡിസിൻ കഴിച്ചിട്ട് ഇപ്പൊ നിലവിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത്?
1: ആള്
0: വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങില്ലേ?
1: അതാണ് ഇപ്പൊ മെയിൻ. എപ്പോഴും ക്ഷീണമാണ് ആൾക്ക്, ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള ഒറ്റ ഇത് മാത്രമുള്ളൂ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണേ, അപ്പൊ ഉറക്കം വരുമ്പോ ആൾക്ക് ഭയങ്കര വിഷമാവാണ്. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഡോക്ടറെ അടുത്ത് പറയുമ്പോ ഉറങ്ങാണെങ്കിൽ ഉറക്കണ്ടേ എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് കേട്ടപ്പോ ആൾക്ക് ഇഷ്ടമായില്ല. എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്, പഠിക്കണ്ടേ? പിന്നെ ഈ പഠിക്കുന്ന സമയത്ത് നോക്കി ഞങ്ങള് വേറൊരു ഇത് അഡ്വൈസ് എടുത്തിരുന്നു, അത് പഠിക്കാൻ മാത്രമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതെടുക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും, കോൺസെൻട്രേഷൻ കിട്ടും. ആ ഇപ്പൊ അത് അഡ്വൈസിന് പകരം വേറൊരു ഗുളിക പ്രയോഗിച്ച് തന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്ട് കിട്ടുള്ളൂ.
0: ഇതിപ്പോ എനിക്ക് വ്യക്തമായിട്ടൊരു പിക്ചർ ഇല്ല നിങ്ങൾ പറയുന്നതനുസരിച്ച്. ഇത് ആളെ കണ്ട് കുറച്ചും കൂടി ഹിസ്റ്ററി എടുത്താലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഒരു ഡോക്ടറിന്റെ ഞാൻ തമ്മനത്തുണ്ട്, തമ്മനത്ത് ക്ലിനിക് ഉണ്ട്. എന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാന്ന്.
1: നല്ല ഇതിൽ പോയിരുന്നതാണ്. പിന്നെ ആർ ടി എസ് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ ചാടി നോക്കിയതാണ്. എല്ലാവരും ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു അതോടുകൂടി എല്ലാം കഴിയും പൂർണ്ണമായിട്ട്.
0: ഇത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് കൂടുതലായിട്ടും. അപ്പൊ അതിനൊരു ടെമ്പററി ചേഞ്ചസ് ആണ് ഈ ആർ ടി എം എസും ഇ സി ടി എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ മെഡിസിൻ തന്നെ വേണം. മെഡിസിൻ കൊണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. എന്നിട്ടും ഒരു ചേഞ്ചും ഇല്ല എന്നാണോ പറയുന്നത്? അതോ കാരണം നിങ്ങളുടെ ഒരു അതിന് സമയമെടുക്കും. കാരണം ഇതൊരു പേഴ്സണാലിറ്റി പ്രശ്നം കൂടി അതിന്റെ കൂടെ ഉള്ളപ്പോ ഡിപ്രഷൻ സിംപ്റ്റം മാറിയാലും ആ പേഴ്സണാലിറ്റി ഇഷ്യൂ ഉണ്ടാവും. അത് തെറാപ്പി കൊണ്ട് ആൾ ഒരുവിധം ഗെയിൻ ചെയ്യും. അതായത് എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യാന്ന് ഒരു ഗെയിൻ എന്തെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും ബാക്കി മെഡിസിൻസ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാലായിരിക്കും മെഡിസിൻസ് എങ്ങനെയാണ് നമുക്ക് ടേപ്പർ ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. അത് ഏതർ മെഡിസിൻ ഇപ്പൊ പറഞ്ഞ മൂന്ന് മെഡിസിൻസ് അങ്ങനെ ക്ഷീണം ഉണ്ടാക്കുന്നല്ല, പക്ഷെ ഇനി വേറെ ഏതെങ്കിലും മെഡിസിൻ
1: പറഞ്ഞത്?
0: ഇനി വേറെ തൈറോയിഡോ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
1: എല്ലാ ടെസ്റ്റും നടത്തി, ടിസിഒഡ് മാത്രമാണ് ഉള്ളത്.
0: ആള് രാത്രി എപ്പോഴാ ഉറങ്ങുക?
1: രാത്രി നേരത്തെ ഉറങ്ങും, 10 മണിയാകുമ്പോ ഉറങ്ങും.
0: എന്നിട്ട് രാവിലെ എപ്പോ എണീക്കും?
1: എണീക്കാൻ പറ്റില്ല എന്ന് പറയാം, 8 മണി 9 മണിക്കാവും. കോളേജ് ഉള്ളപ്പോ നേരത്തെ എണീച്ചു പോവും, എന്നാലും കോളേജ് പോയാലും ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള ഒരു ഒറ്റ ഇതാണുണ്ട്.
0: അത് വേറെ എന്തെങ്കിലും ഇത്രയും ഉറക്കം ഈ മെഡിസിൻ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ഈ മൂന്ന് മെഡിസിനേ ഉള്ളൂ എങ്കിൽ?
1: ആ ഇല്ല, ഗുളികയില് ഉറക്കത്തിന്റെ ഇല്ല എന്നാണ് ഡോക്ടർ തീർത്തും പറഞ്ഞു.
0: ആ
1: അസുഖത്തിന്
0: അങ്ങനെ ക്ഷീണം, അതായത് ഡിപ്രഷൻ ആണ് എങ്കിൽ അവർക്ക് എപ്പോഴും കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കെടുക്കണം. ഈ അസുഖത്തിന്റേതായ ക്ഷീണം ഉണ്ടാവും, അത് ഡിപ്രഷൻ ആണെങ്കിൽ കൂടുതലായിട്ടും കാണാറുണ്ട്. ഇത് നമുക്ക് ഫോൺ വഴി ഒരുപാട് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ആളുടെ കാര്യങ്ങൾ കുറേ കൂടി അറിയേണ്ടതുണ്ട്. അപ്പോ അതിനുശേഷം ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ.
2: നന്ദി. ഇപ്പൊ ഇവര് പെട്ടെന്ന് 6 വർഷമായി മരുന്ന് കഴിക്കുന്നു, മരുന്ന് നിർത്താൻ കഴിയുന്നില്ല, ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പൊ വിളിച്ച ശ്രോതാവ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഈ ഇത്തരം ചില മാനസികാരോഗ്യങ്ങൾക്കുള്ള ചികിത്സ, മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ 6 വർഷം കൊണ്ടൊക്കെ നിർത്താൻ കഴിയുമോ? ചിലപ്പോൾ നമുക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടി വരില്ലേ?
0: നമ്മള് നിർത്തി നോക്കാറുണ്ട്. അങ്ങനെ ഈവൻ ദോ നമ്മള് എല്ലാ

0: മെഡിസിൻസ് ആണെങ്കിലും ഒന്ന് ഫസ്റ്റ് എപ്പിസോഡൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസ് നിർത്താൻ പറ്റാറുണ്ട്. പറ്റിയാലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തേക്കൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ്
1: കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ഡോക്ടർ ചിഞ്ചു സോമനാഥ് മറുപടി പറയും. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ക്ലിയർ ആയി കേൾക്കാൻ കഴിയില്ല.
2: ഞാന് ഡോക്ടറുടെ ചികിത്സയിലാണ്. പക്ഷേ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് രണ്ട് കൈയിന് പുകച്ചില്, അത് ടെൻഷൻ കൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാ?
0: ആ, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുകച്ചില് എവിടെയാണ് പുകച്ചില് തോന്നാറ്?
2: രണ്ട് കൈയിന്റെ മുട്ടിനും മുകളിലായിട്ട്.
0: പുകച്ചില് സൈക്യാട്രി ആദ്യം അത് ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നമ്മൾ അറിയണം. അതിന്റെ അത് അതും കൂടി നോ. ആ, ഷുഗർ എങ്ങനെ കൺട്രോളിലാണോ? ആ, അപ്പൊ ഈ പുകച്ചില് എന്ന് പറയുമ്പോ ആദ്യം അത് ഞരമ്പിന്റെ പ്രശ്നങ്ങളാണോ എന്ന് നമ്മൾ അറിയണം. അത് കഴിഞ്ഞിട്ടും അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് സൈക്യാട്രി പരമായിട്ടുള്ളതായിരിക്കാം.
2: ഞാൻ കഴിക്കണ ഗുളികയുടെ പേര് പറയാ.
0: ആ, പറഞ്ഞോളൂ.
2: ആക്ടിവാൻ കഴിച്ച എന്നാണ് ഉറങ്ങണത്. ഉറപ്പൊട്ടില്ലായിരുന്നു. അത് കഴിക്കണോണ്ട് കുഴപ്പമുണ്ടോ?
0: അത് കൊറേ നാള് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡോസിൽ നമ്മൾ ഉറങ്ങില്ല, നമുക്ക് അതിന്റെ ഡോസ് കൂടുതൽ വേണ്ടി വരും.
2: ആ, അതങ്ങനെ നടക്കുള്ളൂ, എത്താണ്ട് ഉറങ്ങൂല.
0: നമുക്ക് എത്ര വയസ്സുണ്ട്? എഴുപത് വയസ്സല്ലേ? അതാണ് ആ മരുന്നിന്റെ ഒരു പ്രശ്നം. കുറച്ചാൾ കഴിയുമ്പോ നമുക്ക് ഈ 2 mg ഉറങ്ങാതെയാവും.
2: പിന്നെ പറയണേണ്ട് പേരെ പിന്നെ അമിത്തോൺ എന്ന് പറഞ്ഞൊരു പിന്നെ എഴുപത്തഞ്ച്.
0: അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് കമ്പനി പേരുകളായിരിക്കും, അത് ഓരോ സ്ഥലത്തെ ഡോക്ടർമാര് ഓരോ കമ്പനികളായിരിക്കും എഴുതുന്നത്.
2: അല്ല, ഇത് ഇങ്ങനെ
0: 75 ആണോ അത്?
2: ആ,
0: ഓക്കെ, ശരി. ആ, മനസ്സിലായി മനസ്സിലായി. അത് എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തത് പറഞ്ഞോളൂ. ഇതിലൊന്നും ടെൻഷന്റെ മരുന്നില്ലല്ലോ? ഇതില് ടെൻഷന്റെ മരുന്നില്ലല്ലോ?
2: അമിട്ടോൺ ടെൻഷന്റെ അല്ലേ?
0: ആ, അമിട്ടോൺ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും അത് മതി. അതായത് എത്ര കഴിക്കുന്നേ? വേറെ മരുന്നുകളും കൂടി ചിലപ്പോ ഇതിന്റെ കൂടെ വേണ്ട. എന്നിട്ട് എങ്ങനെയാ, ടെൻഷൻ കുറവുണ്ടോ അത് കഴിച്ചിട്ട്? ആ, അപ്പൊ ഇതിനിപ്പോ നിങ്ങള് ആദ്യം അത് ഞരമ്പിന്റെ പ്രശ്നമാണോന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ മരുന്നുകളുണ്ട്, ഈ വേറെ സൈക്യാട്രിയില് ഇങ്ങനത്തെ ഇങ്ങനത്തെ
2: മാറി മാറി സൈക്യാട്രി
0: തന്നിരുന്നു.
2: അത് തന്നെ പിന്നെ വേറെ
0: ഇതില് കുഴപ്പമില്ലെങ്കിൽ ഇതന്നെ അങ്ങ് തുടരൂ കേട്ടോ. ഇതില് വലിയ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ തുടരൂ. ഇത് അധികം ഡോസുകളൊന്നും ഇല്ല, ചെറിയ ഡോസുകളേ ഉള്ളൂ. പക്ഷെ ഇതിലും വേറെ ഇത് കഴിച്ചിട്ടും നമുക്ക് ആൻസൈറ്റി മാറുന്നില്ല, പൗച്ചിൽ മാറുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മരുന്നുകളും കൂടി ആഡ് ചെയ്യേണ്ടി വരും.
2: മനസ്സിലായി. അപ്പോഴാണ് ഈ മായത്തെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഉപയോഗിച്ചാൽ

0: ആ അപ്പൊ നമുക്ക് എവിടെ നിന്ന് ഉറക്ക ഗുളിക കിട്ടിയായിരുന്നു ഇത്രക്കധികം? ആ ഓക്കെ. അപ്പൊ ഈ ഈ മരുന്ന് കഴിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ ഇത് ചെറിയ ഡോസുകളേ ഉള്ളൂ, ഇത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ മരുന്നുകൾ മാറ്റേണ്ടി വരും കേട്ടോ. ഇതിലും മരുന്ന് മറ്റേ പ്രീ മറ്റേ 75 mg കുറച്ച് പുകച്ചിൽ കുറയ്ക്കുന്ന മരുന്നാണത്, പക്ഷെ അത് കഴിച്ചിട്ടും വ്യത്യാസമില്ലെങ്കിൽ അതിന്റെ ഡോസ് മാറ്റി കഴിക്കേണ്ടി വരും. പക്ഷെ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാക്കാം.
1: എത്ര കൊടും ചൂടാണെങ്കിലും തുള്ളി വേർക്കൂല, അതിന് കൈ രണ്ടും
0: പുകച്ചില്ല അല്ലേ. അപ്പൊ നമുക്ക് വേറെ മരുന്നുകൾ ഉണ്ട് ഇങ്ങനത്തെ പുകച്ചിലിന്, വേറെ ന്യൂറോളജി പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ ഉണ്ട്, അത് അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പുകച്ചിൽ കുറഞ്ഞു കിട്ടും കേട്ടോ. അത് നമുക്ക് ഫോൺ വഴി ആ മരുന്നുകൾ പറഞ്ഞുതരാൻ പറ്റില്ല, നമ്മൾ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് തന്നെ വേണം, അത് അവര് നോക്കിയിട്ട് തന്നെ വേണം അത് തരാനായിട്ട് കേട്ടോ.
2: ഓക്കെ.
0: ഇതധികം തുടരണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആറ്റിവാൻ മാത്രം നമുക്ക് ചിലപ്പോൾ ഡോസ് കൂടുതൽ ഇനി ഭാവിയിൽ വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ. ആ അത് കുഴപ്പമില്ല, അപ്പം അത് കഴിച്ചോളൂ.
2: ഓക്കെ, വിളിച്ചത് നന്ദി. സാധാരണ ഈ മനോരോഗവും ഉറക്കവും തമ്മിൽ വല്ലാതെ ബന്ധമുണ്ട് അല്ലേ? ഇപ്പം നമ്മളുടെ കുറച്ചു മുമ്പ് വിളിച്ച ശ്രോതാവ് പറഞ്ഞ മോളുടെ കാര്യം, വല്ലാത്ത ഉറക്കം വരുന്നു, എപ്പോഴും ഉറക്കമാണെന്നാണ്. പലപ്പോഴും ഈ മാനസിക രോഗങ്ങളുള്ളവർ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പറയാറ്. ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക് ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയുന്നില്ല?
0: അത് മിക്കപ്പോഴും ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടാവും മിക്ക അസുഖങ്ങൾക്കും. സ്റ്റാർട്ടിങ് സിംപ്റ്റം എന്ന് പറയുന്ന ഉറക്കമാണ്. നമ്മളെപ്പോഴും ആദ്യം ചോദിക്കുക ഉറക്കം എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞത് ഡിപ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്കൊന്നും ഉറങ്ങുമല്ല അവർ പ്രോപ്പർലി, അവർ കിടക്കുമായിരിക്കും. അതായത് അവർക്ക് അവർക്കൊന്നും ചെയ്യാൻ വയ്യ, എപ്പോഴും കിടക്കണം, അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം അതിനെ ബാക്കിയുള്ളവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരെപ്പോഴും കിടക്കുവാണല്ലോ, അപ്പോൾ ഉറക്കം എന്ന രീതിയിലായിരിക്കും അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്.
2: ക്വാളിറ്റി സ്ലീപ്പ്
0: കിട്ടുന്നുണ്ടാവില്ല.
2: ഓക്കെ, നമ്മളിപ്പോ ഇന്നത്തെ വിഷയം ശരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ആയിരുന്നു. അപ്പൊ ഈ പഠന വൈകല്യങ്ങളിൽ ശരിക്കും നമ്മൾ ഇവരുടെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി അല്ലേ?
0: ആ, സൈക്കോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഐക്യും ടെസ്റ്റ് ചെയ്യേണ്ടി വരും
2: ഏതാന്ന് മനസ്സിലാക്കണം. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. കേൾക്കാമോ? പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടിയാണ്. ഹലോ, കോൾ കണക്ട് ആവുന്നില്ല തോന്നുന്നു. ഹലോ, കോൾ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ADHD അതിൻ്റെ കൂടെ നമ്മൾ പറയുകയുണ്ടായി. ADHDയും ഈ പഠന വൈകല്യവും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന ADHD ഉണ്ടെങ്കിൽ വല്ലാത്തൊരു പിരിവിരിപ്പ് കുട്ടിക്ക് ഉണ്ടാവും, പക്ഷെ അവരും പഠനത്തിൽ പുറകോട്ട് പോകാൻ സാധ്യതയില്ല.
0: അത് കുറച്ചും കൂടി ഹയർ ഗ്രേഡ്സിലാവുമ്പോഴായിരിക്കും കുറച്ചും കൂടി പഠനത്തിൽ പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇപ്പോൾ ചെറിയ ക്ലാസ്സസിൽ അവർക്ക് ആ ഒരു ചെറിയ അറ്റൻഷൻ സ്പാൻ മതിയാവുമായിരിക്കും പഠിക്കാനായിട്ട്. കുറച്ചുകൂടി അറ്റൻഷൻ സ്പാൻ കൂടുതൽ വേണ്ട ക്ലാസ്സുകളിലായിരിക്കും അവർ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നോട്ട്സ് ഒട്ടും ഫില്ലാവില്ല, സാധനങ്ങളെല്ലാം മറന്നു വയ്ക്കുക സ്കൂളിൽ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടും.
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ശരിക്കും ഒരു ജനറ്റിക് ഡിസോർഡർ ആയിട്ട് കൂടി നമുക്ക് പറയാൻ പറ്റുമോ? പാരമ്പര്യം
0: ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും എന്ത് സൈക്യാട്രി ഹിസ്റ്ററി എടുക്കുമ്പോഴും നമ്മൾ ജനറ്റിക്കലി ആരെങ്കിലും ഉണ്ടോ
2: എന്ന് ചോദിക്കാം. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് സംസാരിക്കണേ പ്ലീസ്. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമോ, എന്നിട്ട് സംസാരിക്കും. ആ, ചോദിക്കൂ ഡോക്ടർ.
3: നമസ്കാരം, ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോഴും പുള്ളിക്കാരൻ എന്ന് വെച്ചാ ഈ ദേഷ്യം കൺട്രോളിൽ നിൽക്കുന്നേ ഇല്ല. ദേഷ്യം എന്ന് വെച്ചാ ഈ ഭയങ്കര ദേഷ്യം, ആ നിമിഷം എന്താ ചെയ്യുന്ന പ്രവർത്തിക്കുന്നതെന്നും ഒന്നും അറിയില്ല. കയ്യിലിരിക്കുന്ന എന്താണ് അത് എടുത്തങ്ങ് തകർത്ത് കളയും. അമ്മാതിരി ദേഷ്യ. പിന്നെ ഓവർ ടെൻഷൻ, ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു നിസ്സാര കാര്യത്തിനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, ഭയങ്കര ടെൻഷനാ. അപ്പൊ അത് ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്ത് നടത്താൻ നോക്കി, പക്ഷെ എന്റെ കൈക്ക് നിൽക്കുന്നില്ല. അപ്പൊ അതിന് എങ്ങനെ അത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടെന്നും, കാരണം പുള്ളിക്കാരനെ വിളിച്ചാൽ വരില്ല, അതിന്റെ പേരും പറഞ്ഞ് പിന്നെ പ്രശ്നമാവും. അപ്പം അത് ഏത് സൈക്കാട്രിയിലാണ്?

0: സൈക്കാട്രിസ്റ്റിനാണോ കാണിക്കേണ്ടത്, എങ്ങനെയാണെന്ന് അറിയാൻ
1: സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടേ? നിങ്ങൾ പുള്ളിനെ കൊണ്ടുപോയി തന്നെ പോകണം, എന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിനെ കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ അമിത ദേഷ്യം ടെൻഷനും കുറയും.
0: ആ ടെൻഷൻ എന്ന് വെച്ചാൽ ഈ ചെറിയ ഈ നമ്മളെ നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് അങ്ങ് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പതുക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പുറത്തിട്ടില്ല, അവർ കേൾക്കും, അവർ ശ്രദ്ധിക്കും, പതുക്കെ പറയാം എന്നുള്ള ആ ഒരു ഒരു ഓവർ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ്. കാരണം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാൽ അത് പറ്റത്തില്ല, അങ്ങനത്തെ ആ ഒരു ഇതാണ്.
1: അപ്പൊ സൈക്യാട്രിസ്റ്റിനെ തന്നെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്.
0: അപ്പോഴ് മാഡത്തിന്റെ ഇത് സ്ഥലവും ഇതൊക്കെ ഞാൻ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നു തുടക്കം മുതലേ.
1: എന്റെ ക്ലിനിക് ഉള്ളത് തമ്മനത്താണ്. എന്റെ സ്പെല്ലിംഗ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ ഞാൻ ഉള്ളതെന്ന്. എന്റെ പേര് ചിഞ്ചു സോമനാഥൻ, CHINJU SOMANATHAN. ആ സ്പെല്ലിംഗ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്, അവിടെ എവിടെയാണ് കൺവീനിയൻ എന്ന് വെച്ചാൽ അവിടേക്ക് വന്നാൽ മതി. ഇല്ല, മെഡിസിൻ തന്നെ വേണ്ടി വരും.
0: മെഡിസിൻ തന്നെ വേണ്ടി വരും അല്ലേ? ഈ ടെൻഷനും ഈ ദേഷ്യം കൺട്രോളിൽ നിർത്താൻ പറ്റും?
1: നിർത്താൻ പറ്റും,
0: നിർത്താൻ പറ്റും. ശരി മാഡം, ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇവിടെ അദ്ദേഹം പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ ദേഷ്യത്തെ കുറിച്ചാണ്. ഇത് ശരിക്കും എന്ത് തരം മാനസിക രോഗമായിട്ട് നമ്മൾ ആൻസൈറ്റി ഡിസോർഡർ എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്?
1: അത് നമ്മൾ അങ്ങനെ ദേഷ്യം എന്ന് പറയുന്ന ഒരു സിംപ്റ്റം ആയിട്ടാണ് നമ്മൾ കൂടുതൽ കാണുക. ഇറിറ്റബിലിറ്റി, ഇമ്പൽസിവിറ്റി, ചിലപ്പോൾ അത് ഇമ്പൽസിവിറ്റി ആയിരിക്കും, എടുത്തു ചാടി പെരുമാറുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ചിലപ്പോൾ നമുക്കുള്ള ഇപ്പം ഡിപ്രഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഇറിറ്റബിലിറ്റി ഉണ്ടാവാം. അങ്ങനത്തെ പല കാര്യങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് നമ്മൾക്ക് മെഡിസിൻ കഴിച്ച് അത് കൺട്രോളിൽ വരും.
2: ശരിക്കും ഇത് വരുന്നത് ശരിക്കും ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണോ അതോ?
1: അങ്ങനെയല്ല.
2: അത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: ആ നമസ്കാരം. പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയാണ്, മാനസികാരോഗ്യ പരിപാടിയാണ്.
1: പറഞ്ഞോളൂ.
3: എന്റെ ഭർത്താവിന് വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നതേ. ഭർത്താവിന് ഏത് നേരം കെടുത്തിയാണ്, എപ്പോഴും ടെൻഷൻ ആൾക്ക്. ഏത് നേരം എന്ത് ഭക്ഷണം കഴിച്ചാലും പ്രശ്നങ്ങളാണ് ആൾക്ക്. ഏത് നേരം ഇങ്ങനെ കെടുക്കണം അധിക, അതൊക്കില്ല, ഭക്ഷണം കഴിക്കില്ല.
1: എത്ര വയസ്സുണ്ട് ആൾക്ക്?
3: വയസ്സ് 70 വയസ്സിന്റെ അടുത്തുണ്ട്.
1: അപ്പൊ എത്ര നാളായി ആൾ ഇങ്ങനെ സ്വഭാവത്തിലോട്ട് മാറിയിട്ട്?
3: ഒരു 3 കൊല്ലത്തോളായി ഇങ്ങനെ കെടുക്കണ. പക്ഷെ ഡോക്ടർമാരെ എടുത്തു കൊണ്ടേ മരുന്ന് എടുത്തു കൊടുത്താൽ ആള് കഴിക്കില്ല. ആള് മരുന്ന് അവിടെ വെക്കും, ഒരു ദിവസം രണ്ടു ദിവസം കഴിക്കും, പിന്നെ കഴിക്കില്ല. പിന്നെ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പറയും ചൂടാണ് അത് കാരണം എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആള്.
1: അത് ചിലപ്പോ ആ മരുന്ന് ആൾക്ക് ശരിയാവാത്തത് കൊണ്ടായിരിക്കും ആൾക്ക് ആ ബുദ്ധിമുട്ട് വരുന്നേ.
3: 3-4 ഡോക്ടർമാരെ മാറി മാറി കാണുന്നു, ഓരോ വയ്യായികള് പറഞ്ഞിട്ട്.
1: സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ടോ?
3: ഇല്ല, കണ്ടിട്ടില്ല.
1: അപ്പൊ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല. നമ്മൾ ആദ്യം കുറച്ച് നാൾ കഴിച്ചു നോക്കും, എന്നിട്ട് നമുക്ക് നിർത്താം. പതുക്കെ പതുക്കെ അത് ടേപ്പർ ചെയ്ത് നിർത്തി നോക്കും. നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തി നോക്കും. എന്നിട്ട് പിന്നെ ആൾക്ക് എത്ര നാൾ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു, പിന്നെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുള്ളൂ, വീണ്ടും തുടങ്ങേണ്ടി വരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾക്ക് ആളുടെ ടെൻഷൻ മാറി ആള് കുറച്ച് സമാധാനത്തിലിരിക്കും. അപ്പൊ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കൂ ആളെ ഒന്ന്.
2: ഓക്കെ, വിളിച്ചൊരു സന്തോഷം. സാധാരണ പലർക്കും ഉള്ളൊരു സംശയമാണ്, ആശങ്കയാണ് ഈ ശ്രോതാവ് പങ്കുവച്ചത്. സൈക്യാട്രിക് ഡ്രഗ്സ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ജീവനാന്തം കഴിക്കേണ്ടി വരുമോ, അതങ്ങനെ തുടർച്ചയായി കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ, ഇത്തരം സംശയങ്ങൾ ധാരാളം കാണും.
1: ചില ഞാൻ എല്ലാ മെഡിസിൻസും നിർത്താൻ പറ്റും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നിർത്തി നോക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതായത് ഇനീഷ്യലി നമ്മളിപ്പോൾ ഒരു മെഡിസിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മെഡിസിൻസ് ആഡ് ചെയ്യേണ്ടി വരും ആളുടെ കണ്ടീഷൻ അനുസരിച്ച്. നിർത്തുമ്പോൾ നമ്മൾ ഒരെണ്ണം അതിൽ നിന്ന് ഒരെണ്ണം നിർത്തും, എന്നിട്ട് അത് എങ്ങനെയാണെന്ന് പോകും. വളരെ സ്ലോ പ്രോസസ്സായിരിക്കും അത്. അതൊരു 5-9 വർഷമൊക്കെ എടുത്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് ടേപ്പർ ചെയ്തിട്ട്. അത് ടേപ്പർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തി നോക്കുക, പിന്നെ അടുത്ത മെഡിസിൻ എടുക്കും, അതിനെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തി നോക്കും. അപ്പോൾ ആ ഓരോ കുറയ്ക്കുന്ന സമയത്തും ആൾ ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വീണ്ടും സിംപ്റ്റംസ് തിരിച്ചു വരികയാണെങ്കിൽ ആ സമയത്ത് കുറയ്ക്കാൻ പറ്റില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അങ്ങനെ നിർത്തി നോക്കാറുണ്ട്. ചില പേർക്ക് കുറേ വർഷത്തേക്ക് വേറെ പ്രശ്നം

0: പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാറുണ്ട്, ചിലവർക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരാറുണ്ട്. തിരിച്ച്
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, പരസ്പരം തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഞാൻ
1: താങ്കളുടെ പ്രശ്നം എന്താണ് പറഞ്ഞോളൂ. ഡോക്ടർ ചിഞ്ചു സോമനാഥ് മറുപടി പറയും.
2: ഞാൻ
1: പറയൂ.
2: അപ്പൊ അത് നമ്മള് ചെറുതായിട്ട് ചിരിച്ചിരിക്കുക,
0: പറഞ്ഞോളൂ.
2: പിന്നെ ജപിക്കുക, ഭക്തന്മാരാണെങ്കിലേ.
1: ഓക്കെ.
2: പിന്നെ ഭഗവത്ഗീത അടിപൊളി സാധനമാണ്, എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരമുണ്ടെന്ന് പറഞ്ഞു. ഗാന്ധിയെ പണ്ടുണ്ട്, ഗുരുദേവൻ പണ്ടുണ്ട്, എം ടി പണ്ടുണ്ട്, ഇ ശ്രീധരൻ പണ്ടുണ്ട്. ഒന്ന് രണ്ട് അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ കുറെ സോൾവ്
0: ചെയ്യാം.
2: എന്റെ അനുഭവം.
1: ഓക്കെ, താങ്കളുടെ അനുഭവമാണ് അല്ലേ.
2: ഓക്കെ,
1: തീർച്ചയായും ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ.
2: ഇത് അടിസ്ഥാനം തോന്നുന്നു പഠിക്കുമെന്ന് പറഞ്ഞത്.
1: ഓക്കെ,
2: താങ്ക് യു.
1: ഓക്കെ, വിളിച്ചത് നന്ദി. ഇത്തരത്തിൽ ഡൈവേർഷൻസ് ആണോ ഇത്? ശരിക്കും അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഭഗവത്ഗീത വായിച്ച ചിലർക്ക് വേണമെങ്കിൽ ബൈബിളായിരിക്കാം അല്ലെങ്കിൽ ഖുറാനായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ശരിക്കും മാനസിക രോഗത്തിനൊരു ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ടോ?
0: ഞാൻ പഠിച്ചതനുസരിച്ച്
1: അങ്ങനെ പറയാൻ കഴിയില്ല.
0: ടെമ്പററി ആയിട്ടുള്ളൊരു നമുക്കൊരു സ്ട്രെസ് വരുന്നു, അതിനൊരു റിലാക്സേഷൻ. ഇപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്, ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന ഒരാളെന്ന് പറഞ്ഞ ആ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടല്ലോ.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് ഡോക്ടർ. ഹലോ ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
3: ഹലോ,
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ചിഞ്ചു സോമനാഥ് മറുപടി പറയും.
3: നമസ്കാരം ഡോക്ടർ,
0: പറയൂ.
3: അതെ, എനിക്ക് ഈയിടെയായിട്ടേ ഭയങ്കര ടെൻഷനാണ്. എന്നുവെച്ചാല് ഇങ്ങനെ എന്തെങ്കിലും സുഖമില്ലാതെ ഇങ്ങനെ ഇങ്ങനെ കിടപ്പാണ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ശ്വാസം കിട്ടാത്ത പോലെയും, ഇതൊക്കെ ആളെ കാണാൻ എനിക്ക് പോകാൻ പറ്റണില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്.
0: നമുക്ക് എത്ര വയസ്സുണ്ട്?
3: എനിക്ക് 52.
0: പറഞ്ഞോളൂ.
3: അപ്പൊ അത് ഞാൻ ഗുളിക കഴിച്ചിരുന്നു, മറ്റേ നെഫ്റ്റിക് പ്ലസ് അത് ഞാൻ കുറച്ചാള് കഴിച്ച്. അപ്പൊ എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, പിന്നെ അത് ഞാൻ നിർത്തി. അപ്പൊ വീണ്ടും ഇപ്പൊ അതേപോലെ വന്നു. അപ്പൊ ഇങ്ങനെ ഈ രാത്രിയൊക്കെ ആവുമ്പോ കാലില് ഇങ്ങനെ ഒരു തണുപ്പ് പോലെയൊക്കെ വരും, ഈ ടെൻഷനൊക്കെ ഇങ്ങനെ വരുമ്പോ. അപ്പൊ അത് അതിന്റെ ആണോ? ഇനി വീണ്ടും ഡോക്ടറെ ഞാൻ പോയി കാണുന്നു? എനിക്കൊന്നും ഒന്നുകൊണ്ട് എനിക്ക് ഒരിപ്പ ആക്സിഡന്റ് ആയി കാണാൻ പോകാൻ ഒരാളും ആസ്പത്രി കിടക്കാം, അതൊന്നും എനിക്ക് പോയി കാണാൻ പറ്റില്ല.
0: അതായത് നമുക്കും ഈ അവസ്ഥ വരൂ, ഞാനും കെടുപ്പാവും, അങ്ങനെ ഒരു പേടിയാണോ എപ്പോഴും തോന്നുന്നേ?
3: അല്ല, അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്തോ എനിക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ കയറുമ്പോ വല്ലാത്തൊരു ശ്വാസം കിട്ടാത്ത പോലെയാണ്.
0: ഓക്കെ, അതൊരു ടെൻഷൻ തന്നെയാണ്. ശ്വാസം കിട്ടാതെ വരിക, നെഞ്ചിടുപ്പ് കൂടുന്ന പോലെ തോന്നുന്നു.
3: ഇങ്ങനെ വലിച്ചിങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചിങ്ങനെ വിടുന്ന പോലെ ഇങ്ങനെ ഞാൻ വീണു പോകും, ഇങ്ങനെ തളർന്നു പോകും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് എനിക്ക്.
0: ഓക്കെ, അപ്പൊ വീണ്ടും
3: എനിക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ മോളിൽ നിന്ന് വീണിട്ട് ആളെ കാണാൻ എന്നെ വിളിച്ചു, പക്ഷെ എനിക്കത് പോകാനായിട്ട് പറ്റണില്ല.
0: പണ്ട് മുതലേ ഇങ്ങനെ ഉണ്ടോ അതോ ഇപ്പോഴാണോ അത് വന്നു തുടങ്ങിയത്?
3: ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായി എനിക്ക്. ഒരു കുറച്ചു ദിവസം എന്ന് വെച്ചാല് ഒരു 2 വർഷമായിട്ടുണ്ടാവും.
0: ഓക്കേ, അതിനു മുമ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല?
3: ഇല്ല, എനിക്ക് ഞാൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു, ഇങ്ങനെ എന്തിനോടും പ്രതികരിക്കണ ഇതാണ് ഞാൻ. എനിക്ക് ഉറക്കത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഉറക്കമൊക്കെ ഉണ്ട് നന്നായിട്ട്. പക്ഷെ ഇപ്പൊ എന്തുണ്ടെങ്കിലും ഞാൻ അത് ശ്രദ്ധിച്ച്, ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ മരണപ്പെട്ട തന്നെ അവിടെ ഇട്ടൊക്കെ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെ ഞാൻ കണ്ടൊക്കെ നിന്നിട്ടുള്ള ആളുകളാണ്, ഒരു ധൈര്യം ഇതെല്ലാം ഉള്ള ആളായിരുന്നു.
0: മറ്റേ മെഡിസിൻ എത്ര നാള് കഴിച്ചായിരുന്നു നെക്സിറ്റോ?
3: അത് ഒരു 6 മാസം വരെയും കഴിച്ചു.
0: അത് കഴിഞ്ഞിട്ട് പതുക്കെയാണോ നിർത്തിയത്? നമ്മൾ തന്നെ നിർത്തിയതാണ്, ഡോക്ടർ നിർത്തി തന്നതാണ്.
3: ഞാൻ തന്നെ നിർത്തിയതാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ തന്നെ മനസ്സുകൊണ്ട് ഞാൻ തന്നെ നിയന്ത്രിച്ച് ഞാൻ തന്നെ ഇതാക്കി, എല്ലാത്തിനും കൺട്രോൾ ആയിട്ട് തന്നെ ഞാൻ തന്നെ. പക്ഷെ അത് ഇപ്പൊ എനിക്ക് ഈയിടെയായിട്ട് ഇപ്പൊ വീണ്ടും അത് തന്നെ, അങ്ങനെ ആദ്യത്തെ പോലെ തന്നെ വീണ്ടും വന്നു.
0: അപ്പൊ വീണ്ടും നമ്മൾ മെഡിസിൻ തുടങ്ങേണ്ടി വരും. ഈ പ്രാവശ്യം ഡോക്ടറിന്റെ ഇതിനനുസരിച്ച് മാത്രം തുടങ്ങുക. ഡോക്ടർ പറയുന്ന പോലെ തന്നെ പതുക്കെ പതുക്കെ നിർത്തുക, തന്നെ നിർത്താൻ നോക്കരുത് കേട്ടോ.
3: ഡോക്ടർ വീണ്ടും ഞങ്ങൾ കാണുമല്ലേ?
0: വേണ്ടി വരും.
1: അതും കുട്ടികളുടെ പഠനത്തെ വേണമെങ്കിൽ മോശമായി ബാധിച്ചു എന്ന് പറയുകയുണ്ടായി. ഇത് നമുക്ക് നേരത്തെ എങ്ങനെ കണ്ടെത്താൻ കഴിയും? നമുക്കൊരു

0: ADHD എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്തി അതിന് വേണ്ട ഒരു പ്രതിവിധി ചാടാൻ
1: കഴിയും? അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പിരിവിരിപ്പാണ് ആദ്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു സ്ഥലത്ത് ഇരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും മേലെ കയറിയിരിക്കുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അടങ്ങിയിരിക്കില്ല എന്ന് പറയുമല്ലോ നമ്മൾ. അതാണ് ഫസ്റ്റ് ലക്ഷണമായിട്ട് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ADHD ആണോ അല്ലയോ എന്നുള്ളത്.
2: മറ്റ് ടെസ്റ്റൊന്നും വേണ്ട ആവശ്യമില്ല.
1: ഇനീഷ്യലി നമ്മൾ ആ അത്രയും ചെറുപ്പത്തിലെ നമുക്ക് അങ്ങനെ ടെസ്റ്റുകളുടെ ആവശ്യമൊന്നും ഇല്ല.
2: നമുക്ക് പോയിട്ട് വരാം ഡോക്ടർ. ഹലോ, പരസ്പരം തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം.
0: കോൾ കണക്ട്
2: ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ കൂട്ടി ഇങ്ങനെ ഈ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാം
1: പറ്റും.
2: കൃത്യമായിട്ട് അറിയാൻ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ ഇതൊക്കെ? ശരിക്കും
1: സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. അത് പക്ഷെ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കാണ് അത് ചെയ്യാൻ പറ്റുക.
2: ഇത് ഏത് പ്രായത്തിലും വേണമെങ്കിൽ വരാൻ അങ്ങനെ പറ്റുമോ? അതൊരു മാനസിക രോഗം
1: ADHD ആണോ? ADHD എപ്പോഴും കുഞ്ഞുനാളിലെ ആയിരിക്കണം വരണം. അതിൽ അതിൻ്റെ ഒരു 70% അത് അഡൽട്ട്ഹുഡിലും അഡൽട്സിലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. 30% പൂർണ്ണമായിട്ട് മാറും, കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആയി വരാം. പക്ഷെ 70% അഡൽട്ട് ലൈഫിൽ കൂടുതലായിരിക്കും. പക്ഷെ അപ്പം കൂടുതലും ഈ കോൺസെൻട്രേഷൻ പ്രശ്നമായിരിക്കും കൂടുതൽ വരാം. ഹൈപ്പർ ആക്ടിവിറ്റിനേക്കാളും അറ്റൻഷൻ പ്രശ്നമായിരിക്കും കൂടുതലായിട്ട് വരിക. മറ്റു കുട്ടികളിൽ കൂടുതലും ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. പിരുപിരിപ്പായിരിക്കും. മറ്റവർക്കാകുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഒരു ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഒരു മറ്റ് പല പല പ്ലാൻസ് ഉണ്ടാക്കുക, ആ പ്ലാൻസ് ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, പിന്നെ ഈ പ്രൊളോങ് ചെയ്യിപ്പിക്കുക, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ നീട്ടി നീട്ടി കൊണ്ടുപോകുക, അതൊക്കെ ഒരു അഡൽട്ട് ADHDയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ അവർക്ക് കൂടുതലും അവർ ഈ ലഹരിക്ക് അടമപ്പെടാനും ചാൻസസ് കൂടുതലാണ് ADHD, കാരണം ആ ഇമ്പൽസിവിറ്റി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ആ സ്റ്റിംലെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ADHD അഡൽസിൽ നമുക്ക് കാണാറുണ്ട്.
2: കാരണം അത് പൂർണ്ണമായി നമുക്ക് മാറി എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു അവസ്ഥയാണ്.
1: അതിനെ കൊണ്ട് നമുക്ക് എങ്ങനെ ഓക്കെ ആക്കി ജീവിക്കാം എന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. മെഡിസിൻസ് കൊണ്ടും നമുക്ക് ഒരു വിധം ഒക്കെ കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും. ചിലവർ മെഡിസിൻസ് എടുക്കാറുണ്ട്.
2: ഹലോ, ഹലോ, ആ നമസ്കാരം. ആ പെട്ടെന്ന് ചോദിച്ചോളൂ, നമ്മുടെ സമയം തീരാൻ പോവുകയാണ്. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി ഇന്ന് സംശയം ചോദിക്കൂ.
1: പറയൂ പറയൂ. എന്ത് മരുന്നാണ് കൊടുക്കുന്നത്?
3: അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറെ നാളത് കൊടുത്തു. ഇതിപ്പോ നിർത്തി കൊണ്ടിപ്പോ പിന്നെയും വീണ്ടും അതേപോലെ തന്നെ. അത് നിർത്താൻ പറ്റില്ലല്ലേ?
1: അത് എത്രയാ കൊടുത്തോണ്ടിരുന്നത്?
3: അത് ഒന്ന് വെച്ചാണ് കൊടുക്കുന്നത്. ആദ്യം പിന്നെ 5 ഡോക്ടറിന് 5 കൊടുക്കുന്നുണ്ട്. 5 കൊടുത്തപ്പോ പഴയ പോലെ തന്നെ. പിന്നെ 10 തന്നെ കൊടുക്കും.
1: 10 തന്നെയാണ് കഴിക്കുന്നത്? അത് മാത്രമേ കഴിക്കുന്നുള്ളൂ?
3: അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. നിർത്താം, നിർത്തുമ്പോ കൂടുതലായിട്ട്.
1: അപ്പൊ നമുക്ക് അപ്പൊ നിർത്താം. അതായത് 10-5 ആദ്യം കുറയ്ക്കാൻ പറ്റിയിട്ടാണ്, പിന്നെ 2.5 ആക്കിയിട്ടാണ് നമുക്ക് നിർത്താൻ പറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആദ്യം 10 അത് ആദ്യം നമ്മൾ 5 ആക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക, അല്ലെങ്കിൽ 7.5 ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ 10 നിന്ന് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ആളുടെ മരുന്നിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം.
2: ഓക്കെ, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ സ്വയം നിർത്താതെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് മാത്രം നിർത്തുക, അത് ഡോക്ടർ പറയുന്ന രീതിയിൽ നിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. അതില്ലെങ്കിൽ വീണ്ടും അസുഖം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്.
1: കാരണം അത് പ്രോപ്പർലി ട്രീറ്റഡ് അല്ല.
2: അതെ, തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ ആദ്യം മുതൽക്ക് തുടങ്ങേണ്ടി വരും അല്ല? തീർച്ചയായും. അപ്പോൾ ഈ പരിപാടി നമ്മുടെ ശ്രോതാക്കൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിശദമായി മറുപടി പറഞ്ഞത് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥനാണ്. മാഡത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US ക്വാഡ് സഖ്യരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97%. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വിജിലൻസിന്റെ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെയുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയവ ചർച്ചയാകും. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളുകളിലേക്ക് കുട്ടികളും അധ്യാപകരും തിരിച്ചു ചെല്ലുകയാണ്. ചൂടുകാലത്തിന് ഒരറുതി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നോ നാളെയോ ആയി കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മഴയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. കുട്ടികൾക്ക് മഴ എപ്പോഴും ഒരു വിനോദോപാധിയാണ്, അതിൽ കളിക്കാനാണ് അവർക്കിഷ്ടം അല്ലേ. ഇപ്പോൾ മഴയത്ത് നടന്ന് സ്കൂളിലേക്ക് നടന്നു പോകുമ്പം ആ വെള്ളത്തിൽ ചവിട്ടി തെറിപ്പിച്ച് മറ്റുള്ളവരുടെ കൂട്ടുകാരുടെയൊക്കെ ഉടുപ്പിലും പുസ്തകത്തിലുമൊക്കെ വെള്ളാക്കി, അത് കുട്ടികളുടെ ഇഷ്ടം. എന്നാൽ മറ്റു പലർക്കും വേറെ പല രീതിയിലാണ് മഴയെ നമ്മളെല്ലാവരും ആസ്വദിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു കാലം കൂടിയാണ്. ഇഴജന്തുക്കൾ വെള്ളത്തിലൂടെ വരാനും ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനും ചില ദിക്കിലെങ്കിലും ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള കാലം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക, സൂക്ഷിച്ച് ഇതിനെല്ലാം നമ്മൾ നോക്കിക്കാണുക. കുട്ടികളെ കളിയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നല്ല, പക്ഷെ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം അവരിൽ വെള്ളത്തിലിറങ്ങാനും മറ്റും എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മഴയോട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെയാണ്. നമുക്ക് പലർക്കും മഴയോട് പ്രണയമാണ് അല്ലേ. മഴയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മഴയെ അങ്ങ് പ്രണയിച്ചു തുടങ്ങാം. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ മഴക്കാലം കടന്നു പോകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഒരു പ്രണയ മഴയിലൂടെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ നാലുമണിപ്പൂക്കളുടെ തുടക്കം. ഇതാ ഗാനം.

നാല് മണിപ്പൂക്കളുടെ എല്ലാ കൂട്ടുകാർക്കും നാല് മണിപ്പൂക്കളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം, സുസ്വാഗതം. അങ്ങനെ നമ്മുടെ ഒരു വെക്കേഷൻ കാലം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ, ആഘോഷങ്ങൾ,

ഒരു കവിയുടെ വരികൾ കണ്ടില്ലേ, മഴയെ എന്തൊക്കെയായിട്ടാ പറഞ്ഞിരിക്കണല്ലേ. പവിഴമഴ, വർണ്ണമഴ, ഗന്ധർവ ഗാനമാണ് മഴ. ആ പ്രണയമഴയാണ്, പൂന്തേൻ മഴ, തെളിനീർ മഴ, കണ്ണീർ മഴ, പനിനീർ മഴ, ഇളനീർ മഴ, അങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ മഴകൾ. മഴയ്ക്ക് പല പല പല പല വർണ്ണനകളാണ് കവി ഈ പാട്ടിൽ, ഈ വരികൾ എഴുതിയിരിക്കുന്നത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വിദ്യാസാഗറിന്റെ സംഗീതമായിരുന്നു. സുജാതയാണ് ഈ പാട്ട് പാടിയത്. ചിത്രം അഴകിയ രാവണൻ നിലയായിരുന്നു ഈ ഗാനം. എല്ലാവർക്കും ഈ ഗാനം ഇഷ്ടമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഗാനം തന്നെ വച്ചത്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഇപ്പം എല്ലാവരോടും പറയാൻ ഇത്രയേ ഉള്ളൂ, മഴയെ ആസ്വദിക്കാം, മഴയെ പ്രണയിക്കാം, എല്ലാമാവും. പക്ഷേ സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി മഴയെ കൈകാര്യം ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ സന്ദേശത്തിലേക്ക് കടക്കാല്ലേ, സമയം കളയണ്ട. ഏയ് ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ആ താങ്ക് യു. ഈ പരിപാടിയിൽ ഒരു പാട്ട് വേണം, തീർച്ചയായിട്ടും തരാലോ. കൃഷ്ണ ഇന്ദു, കൃഷ്ണപ്രിയ, ശിവപ്രസീദ് ഫാമിലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലെ അടിപൊളി സോങ് വെച്ചു തരാമോ? തീർച്ചയായിട്ടും. അതും ഒരു നാട്ടുംപുറത്ത്, അതായത് ഇത് വഞ്ചിയൊക്കെ തുഴഞ്ഞു പോകുന്ന ഒരു കുട്ടനാടൻ ഭംഗിയ വിവരിക്കുന്ന ഒരു ഗാനമാണ് അതിലെ വെക്കാൻ പോകുന്നത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലെ ഇതാ ഗാനം. എല്ലാവർക്കും വേണ്ടി, ഈ പറഞ്ഞ പേരുകാർക്കും ഫാമിലിക്കും ഒക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത, ബിജുവിനും കൂടി വേണ്ടി. ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിജു മറ്റൂരാണ്. അപ്പൊ ബിജു മറ്റൂരിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി വരുന്നു ഈ ഗാനം.

ആ പാട്ടിലെ മഴയും ആലപ്പുഴയും അവിടുത്തെ സ്ഥലങ്ങളുടെ പേരും ഒക്കെ ആയിട്ട് എന്ത് രസാലേ അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് രസം ആ പാട്ട് കേൾക്കാൻ. അതിൻ്റെ ആ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ സീനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ആ സിനിമയിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ, വഞ്ചി തുഴയുന്നതും മറ്റേ വള്ളംകളിയും ഒക്കെയാണ് അതിനകത്ത് സീനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാനില്ല. അടുത്ത സന്ദേശം, ഹായ് നാലുമണിപ്പൂക്കൾ, ഹായ്, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വിനോദ്, എൻ്റെ കൊച്ചുമോൾ താരൂട്ടിക്ക് വേണ്ടി സൃഷ്ടി എന്ന മലയാളം സിനിമയിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, ചെറിയൊരു തിരുത്ത് ഞാൻ പറയട്ടെ, സൃഷ്ടി എന്ന സിനിമയിലല്ലാതെ കളിയാട്ടത്തിലെ പാട്ടാണ്. കളിയാട്ടത്തിലെ ആ പാട്ട് ഞാൻ വെച്ചു തരാം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്ന സോങ്, വരുന്നത് താരൂട്ടിക്ക് വേണ്ടിയാണ്, വിനോദ് സാറിൻ്റെ കൊച്ചുമോളാണ്. എന്തായാലും വരുന്നു, ഗാനം കേട്ടോളൂ. മോളോട് പ്രത്യേകം പറയാനുണ്ട്, അന്വേഷണം പറയണേ.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

ഹായ് നാലുമണിപ്പൂവേ, എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടി വാഴാട്ടു സിനിമയിലെ വാനിലെ ചെടിയെ, അതാണെന്ന് തോന്നുന്നു, വരി എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ്. ഇതിനു മുമ്പ് കുറേ തവണ ഞങ്ങൾ പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതുവരെ വെച്ച് തന്നിട്ടില്ല. അയ്യോ, കഷ്ടമായിപ്പോയല്ലോ. പേടിക്കേണ്ടതാവായിരുന്നു, ഇന്ന് പാട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വെച്ച് തരാമോ നാലുമണിപ്പൂവേ? ഇതാ വെച്ച് തരുന്നു. ഇത് ആരാ മെസ്സേജ് അയച്ചിരിക്കുന്നറിയോ? എന്റെ പേര് ദേവിക, അനിയത്തിയുടെ പേര് അംബിക, സ്ഥലം വരാപ്പുഴ. വരാപ്പുഴയെന്ന് അംബികയ്ക്കും ദേവികയ്ക്കും വേണ്ടിയാണ് ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാ വരുന്നു കേട്ടോ പാട്ട്, കേട്ടോളൂ.

അപ്പോ ദേവികയ്ക്കും അംബികയ്ക്കും പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അൽനയാണ് കേട്ടോ. ഹായ് നാലുമണിപ്പുവേ, ഗുഡ് ഈവനിങ്. ഞാൻ അൽന തേവരയിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. ഞങ്ങളുടെ സുനിത ചേച്ചിക്കും ബിജു ചേട്ടനും ഇന്ന് 23rd വെഡിങ് ആനിവേഴ്സറി ആണ്. ചേച്ചിക്കും ചേട്ടനും ഒരു വിഷസ് പറയണേ. തീർച്ചയായിട്ടും. അപ്പോ ബിജു ചേട്ടനും സുനിത ചേച്ചിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാ വിഷസും ഞങ്ങളുടെ നാലുമണിപ്പൂക്കളുടെ വകയും ഒപ്പം അൽനയുടെ വകയുണ്ട് കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഒരു വിഷസ് പറയണേന്ന് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും പറയണേന്ന് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ വിഷു പറയും. ഒടിയൻ മൂവിയിലെ താ തനക്ക് സോങ് ഇടുമോ പ്ലീസ്. താ തനക്ക് സോങ് ഇതാ വരുന്നു. ഒരിക്കൽ കൂടി സുനിത ചേച്ചിക്കും ബിജു ചേട്ടനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം അൽന തേവര. പാട്ട് കേട്ടോളൂ. ഇതാ

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

Yesterday, she entered a beautiful new chapter of life by marrying her beloved Srinath. അപ്പോൾ ഒരു കല്യാണ ആശംസയാണ് അല്ലേ? കൃഷ്ണേന്ദുവിനും ശ്രീനാഥിനും ആശംസകൾ നേരുന്നു. സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Unfortunately, due to another important function, I could not attend this auspicious wedding ceremony in person and could not even convey my wishes yesterday itself. My heartfelt apologies for the delay. On this joyful occasion, I sincerely pray that the Almighty blesses the newlyweds with a happy, peaceful, healthy and prosperous married life filled with love, understanding and endless happiness. I truly hope that today at least a beautiful and meaningful song can be dedicated in their loving memory through your wonderful platform. ഉറപ്പായിട്ടും അപ്പോ കൃഷ്ണേന്ദുവിനും ശ്രീനാഥിനും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി ഉണ്ണികൃഷ്ണൻ, വെള്ളിയാംകുളം. ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാം, സ്നേഹവും എല്ലാം നിറഞ്ഞ, ഹാപ്പിനെസ് ഒക്കെ നിറഞ്ഞ ഒരു പ്രോസ്പെറസ് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ടാണ് പി ഉണ്ണികൃഷ്ണൻ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആശംസ പോലുള്ള ഒരു ഗാനം തന്നെ ആവട്ടെ. ശരത് ശ്രീനാഥിനും കൃഷ്ണേന്ദുവിനും ആശംസകൾ നേർന്നുകൊണ്ടുവരുന്നു ഈ ഗാനം.

അപ്പോ അലന ആവശ്യപ്പെട്ട ഗാനമാണ് നേരത്തെ കേട്ടത്. സുനിത ചേച്ചിക്കും ബിജു ചേട്ടനും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും വിവാഹ വാർഷികാശംസകൾ നേർന്നുകൊണ്ടായിരുന്നു ആ ഗാനം ആവശ്യപ്പെട്ടത്. ഗാനം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശത്തിലേക്ക് പോയത് വലിയ മെസ്സേജാണ് കേട്ടോ. ഡിയർ നാലുമണിപ്പൂവേ, നമസ്തേ. നമസ്തേ, ആരാണാവോ? കൃഷ്ണേന്ദു ഈസ് എ ഡിയർ ഗേൾ ഹൂം ഐ കൺസിഡർ ലൈക്ക് മൈ ഓൺ ഡോട്ടർ ആൻഡ് ഓൾസോ ദ ബിലവഡ് ഫ്രണ്ട് ഓഫ് മൈ ഡോട്ടർ.

ഒരു ഗാനം കൂടി ജോസഫിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. രാധാകൃഷ്ണൻ ചുവാർവട്ടമാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോസഫിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ വരുന്നു, ജോസഫിലെ പാട്ട് കേട്ടോളൂ.

നാല് മണിപ്പൂക്കളുടെ സമയം ഇതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ. ശിലാഷി ജോയ്, രാധാകൃഷ്ണൻ, വീണാ തൃപ്പൂണിത്തര, മഞ്ജു സന്തോഷ് പട്ടാലി, രാഗിണി ചൊട്ടാനിക്കര, കെ കെ വേണുഗോപാലൻ മുളന്തുരുത്തി, ബെക്സി ചളിക്കവട്ടം, വത്സ തിരുവാങ്കുളം, സിനി എറണാകുളം, സിന്ധു നെല്ലായി, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് മെസ്സേജാണ് വരുന്നത്. സിനി നോർത്ത് പറവൂർ, അങ്ങനെ മെസ്സേജുകളുടെ ഒരു കൂമ്പാരുണ്ട്. പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നാല് മണിപ്പൂക്കൾ വിടവാങ്ങുകയാണ്. ഏവർക്കും ശുഭാശംസകൾ.

0: സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
1: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9562452019. 9562452019.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കൊച്ചി ന്യൂവാൽസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ registrar@nuvals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമെ സഹിതം അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 3. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റായ nuvals.ac.in സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 9746998089. 9746998089. സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 8547529464. 8547529464. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ് വിമൻ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10-ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.KUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.KUSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂർ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9446723714.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. സംസ്ഥാനത്തെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97 ആണ്. സേ പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം നാളെ. ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിലെ വിജയ

0: ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ KSU ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. വേനലവധിക്കാലം പരിഗണിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ഇടുക്കി ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്ക് May 31 വരെ സന്ദർശിക്കാൻ അനുമതി നൽകി ജോലികൾക്ക് തടസ്സം ഉണ്ടാകാത്ത തരത്തിൽ പൊതുജനങ്ങൾക്ക് കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 3:18. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാട്ടുപോത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, P ഭാസ്കരന്റെ വരികൾ, സംഗീതം ജെറി അമൽദേവ്.

ചൈന ടൗൺ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അഫ്സൽ, പ്രദീപ് പള്ളുരുത്തി, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം ജാസി ഗിഫ്റ്റ്. അടുത്ത ഗാനം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ ബി മുരളി.

0: പുഷ്പമേ ഇതളിടും പ്രേമമേ മറവിയും സുഖകരം നെറുകയിൽ കുങ്കുമം.
1: ബിച്ചു തിരുമല എഴുതി, ശ്യാം സംഗീതം നൽകി, ഉണ്ണിമേനോൻ പാടിയ ഗാനം. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

讲这个这个这个这个讲这个这个这个这个。ചിത്രം വീണ്ടും ചലിക്കുന്ന ചക്രം. പാടിയത് യേശുദാസ്. ഗാനരചന ചുനക്കര രാമൻകുട്ടി. സംഗീതം നൽകിയത് ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടുകിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നെല്ലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്.

0: പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ മോഡൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസകീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതിയിൽ കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽ മഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു, അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ പൊടി ഇത് തന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഞുരിയിടൽ എന്നുള്ള പറയുന്നത്. കാള ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകൻ കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഓണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ചു വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്. അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ. അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
2: ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
1: സീറോ ബഡ്ജറ്റിൽ അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചുവർ പശു ഉണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി 2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും

ചേർത്ത് ഒരു 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു വളമാണ് കനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. പിന്നീടൊരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം 1 ഏക്കറിന് 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് ഒരു 10 കിലോ ചാണകം, പച്ചച്ചാണകം, ഒരു 5 ലിറ്റർ മൂത്രം, പിന്നെ ഒരു 2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി ഒരു 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് വെച്ചേക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ അധ്വാനം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാവും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.

0: ഒരു 10 അരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ അത്യാവശ്യം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാവും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.
1: ഇപ്പം അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
0: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ് ഇവിടെ. മറ്റ് കൃഷിക്കായാലും 1-1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വിത്തുകളും ഉപയോഗിക്കാറുണ്ട്.
1: പ്രധാനമായും ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
0: 2 രീതികളുണ്ട്. പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2-ാമത് കൊടുകണ്ണി. തവളക്കണ്ണൻ എന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 1-3 അടി, കുഞ്ഞുഞ്ഞ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
1: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
0: അത് വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയം പോരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
1: അങ്ങനൊരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല, ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിൽ എത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കാമോ?
0: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് 3 കിലോ അരിയാണ് ലഭിക്കുന്നത്?
0: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
1: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
0: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടൂ.
1: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
0: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് എരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
1: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുള്ള ശ്രോതാക്കൾ കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിനെ അങ്ങേ ബന്ധപ്പെടാനുള്ള ഒരു അങ്ങയുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറയാമോ?
0: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം ബിവു, കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് 3 മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം. 2, കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസ്, ഇപ്പോൾ KSRTC തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ള അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
1: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി.
2: കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ?

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:40. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
1: പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്. പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ,

0: നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ. എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു. സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6,000 രൂപ നിരക്കിൽ യാത്രാസഹായം. 16-19 ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2,000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും. പുതിയ SCERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12-ാം ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40,00,000 രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 4:31. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ആരക്കുഴിയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങൾ. ബഡ്ഡിംഗ്, ലയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുന്നു വല്ലം മാവേലിപ്പടിയിലുള്ള അലക്സാണ്ടർ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് VK സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത്. പറയിപ്പെറ്റ പന്തിരുകുലം, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, മാലിപ്പുറം കറുത്തേടം SHG UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക S ചൊല്ലുന്ന കവിത. പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഉറുദു സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ അമിയ സുമി സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 10:30 സ്മൃതിരാഗം, പഴയ

0: ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഷൌക്കത്ത് എ വി. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം. ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം ഏകജാലക സംവിധാനം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക. സംരംഭകയായ റസീന എയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പൂക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. ചെറിയ മുറ്റത്തുനിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക്. തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. സമകാലികം ഏകജാലക സംവിധാനം.

0: സംവിധാനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജൂലി സി എബ്രഹാമുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ശാന്തസമുദ്രം. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നുള്ള ഗാനം. ലീലമ്മ മാത്യു പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, അടുത്തമാസം 15 മുൻപായി നഗരസഭ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11 ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS.IHRD.AC.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 വൈകുന്നേരം 5 മണി. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04842347132. നമ്പർ ആവർത്തിക്കാം, 04842347132.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിൽ ക്ലാസുകൾ. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 47 52 94 64. 85 47 52 94 64.
4: മൻ കി ബാത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
4: ഞായറാഴ്ച രാവിലെ 11
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
4: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.

0: കൂടാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡാറ്റയും അനുബന്ധ രേഖകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 96 67 എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് 29 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 44 46 62 82 44 46. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 29:37. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ

0: കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം, 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം. 6 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രൊജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ട് അറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള 10,00,000 ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫാ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: സാധാരണയായി ജൂൺ ഒന്നിനെത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3,800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:33. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സിന്ദൂരരേഖ. യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം. സംഗീതം ശരത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6°C. കുറഞ്ഞ താപനില 26.2°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 10 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.

മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധയിനം പച്ചക്കറികളും കൃഷിയിടത്തിലും വീട്ടുവളപ്പിലുമായി കൃഷി ചെയ്യുന്ന ആരക്കുഴയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ആദ്യം കിസാൻ വാണിയിൽ. ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ട ചൈനീസ് വംശജനായ ഒരു ഔഷധ സസ്യമാണ് മലയിഞ്ചി അഥവാ ഷെൽ ജിഞ്ചർ. 1.5 മീറ്റർ വരെ ഉയരം വെക്കുന്ന മലയിഞ്ചിയുടെ കിഴങ്ങാണ് ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അരോമാറ്റിക് ജിഞ്ചർ അല്ലെങ്കിൽ സാൻ ജിഞ്ചർ എന്നറിയപ്പെടുന്ന നമ്മുടെ കച്ചോലം

0: വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ്. മണ്ണിൽ പറ്റിപ്പിടിച്ചു വളരുന്ന സുഗന്ധമുള്ള വേരുകളുള്ള കച്ചോലം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ബിനോയ് ചേട്ടൻ കപ്പയൊക്കെ കൃഷി ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ്. സമ്മിശ്ര കർഷകനാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന കൃഷികളല്ല, എല്ലാം ഉണ്ട്. മഞ്ഞളും ഇഞ്ചിയും വാഴയും അങ്ങനെ.
1: വാഴയും പച്ചക്കറിയും കപ്പയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അത്യാവശ്യം പച്ചക്കറികള് കപ്പ, വാഴ, നടുനല, ചേമ്പചേന, ജാതി, തെങ്ങ്, കമുക്, കൊക്കോ, കുരുമുളക്, അങ്ങനെ എല്ലാ ഐറ്റവും ചെയ്യുന്നുണ്ട്. കൃഷി ഐറ്റം എല്ലാം ചെയ്യുന്നുണ്ട്.
0: വാഴ ഏതാണ് ചെയ്യുന്നത്?
1: വാഴ നേന്ത്രൻ ആറാം മാസം കൊലക്കുന്നത്.
0: ഇപ്പം നമുക്ക് കാണാം ആ വാഴത്തോട്ടത്തിന്റെ അടുത്ത്.

0: അത്യാവശ്യം പച്ചക്കറികൾ കപ്പ, വാഴ, നടുതല, ചേമ്പ്, ചേന, ജാതി, തെങ്ങ്, കമുക്, കൊക്കോ, കുരുമുളക് അങ്ങനെ എല്ലാ ഐറ്റവും ചെയ്യുന്നുണ്ട്. കൃഷി
1: അതെ.
0: ഐറ്റം എല്ലാം ചെയ്യുന്നുണ്ട്.
1: വാഴ ഏതാണ് ചെയ്യുന്നത്?
0: വാഴ നേന്ത്ര 6 മാസം കൊലയ്ക്കുന്നത്.
1: ഇപ്പം നമുക്ക് കാണാം, ആ വാഴത്തോട്ടത്തിന്റെ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ വാഴയുടെ കൃഷി രീതികളും ചേട്ടൻ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൃഷി ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നെ.
0: ആദ്യം ഒരു 1 അടി സ്ക്വയറിൽ കുഴിയെടുക്കും. അത് ജൈവവളം, ചാണകം അല്ലെങ്കിൽ ആട്ടുങ്കാട്ടം നമ്മുടേത് ഉള്ളതുകൊണ്ട് അത് എടുത്തിടും. അതിനുശേഷം വിത്ത് ഉണങ്ങി നടും. നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജൈവവളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. 1-3 മാസമായ വാഴയാണ് ഇപ്പം. നമുക്ക് മഴയത്ത് നമ്മൾ സോപ്പൊക്കെയാണ് കട്ട് ചെയ്തിടുന്നത് ചെള്ള് കയറാതിരിക്കാൻ. പിന്നെ കാട് 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെത്തിക്കൂട്ടും. അപ്പം 2 മാസമായി കഴിയുമ്പോൾ ചെത്തിക്കൂട്ടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ മഞ്ഞൾ നടും. അതെന്നാന്ന് വെച്ചാൽ കാട് കയറുമ്പോൾ പറിക്കാൻ എളുപ്പമുണ്ട്, നമുക്കൊരു ആദായം കൂടുതൽ കിട്ടും.
1: ഇവിടെ ഇപ്പോൾ ഏതിനും കപ്പയാണ് കൃഷി ചെയ്തിട്ടുള്ളത്?
0: ഞാനിപ്പോൾ കറുത്ത മിച്ചറും അമ്പക്കാട്ടിനാണ് കൂടുതൽ ചെയ്യണത്. വെളുത്ത മിച്ചറും ഉണ്ട്, അതായത് കാലടി മിച്ചർ എന്ന് പറഞ്ഞൊരു സൈസ് കപ്പയുണ്ട്. നല്ല വിളവാണ്, പക്ഷെ രുചി കുറവാണ്. അതുകൊണ്ട് ഞാൻ കറുത്ത മിച്ചറും അമ്പക്കാട്ടിനാണ് നടുന്നത്. 10-15 കിലോ വെച്ച് ആവറേജ് കിട്ടുന്നുണ്ട്. ഞാൻ പാട്ടത്തിനെടുത്ത് ചെയ്യണതാണ്. അത് 3-ൽ-1 പാട്ടം കൊടുക്കണം. കൃഷി മൊത്തം നമ്മൾ ചെയ്യണം, ചെലവ് മൊത്തം നമ്മൾ വഹിക്കണം.
1: കറുത്ത മിച്ചറിന്റെ ഒരു കൃഷി രീതികളൊക്കെ ഒന്ന് പറയാമോ?
0: സാധാരണ വലിയ ഉമ്മലാണ് എടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ജൈവവളം എന്ന് വെച്ചാൽ കോഴിവളം അടിയിലിടും ആദ്യം, എന്നിട്ട് ഉമ്മലെടുത്ത് പോകും. ആളെ വെച്ച് ഉമ്മലെടുക്കും. ആദ്യം ജെ സി ബിക്ക് ഇളക്കും. കൂന കൂട്ടണം. ആദ്യം കൂന കൂട്ടണതിന് മുൻപ് നമ്മൾ ആദ്യം അതിനകത്ത് വളയിടും. എന്നിട്ട് വലിയ കൂന എടുക്കും. അതാണെങ്കിൽ ഒരു 15 കിലോ ആവറേജ് ഉള്ള കിഴങ്ങ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു 2 മാസം 2 മാസം കൂടുമ്പോൾ നമ്മൾ ചെറിയ ജൈവവളം മാതിരി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഇടയെത്തി. ഇടയെത്തി വന്നു വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള കിളയെല്ലാം തൂമ്പയ്ക്ക് ചെത്തണം. എന്നാലേ നമുക്ക് വിളവ് കൂടുതൽ കിട്ടുള്ളൂ. കൈ കൊണ്ട് പറിച്ച നടക്കില്ല.
1: കപ്പ പറിക്കാറാകുമ്പോൾ നമുക്ക് അതെങ്ങനെയാ കണ്ടാലും?
0: കപ്പ തണ്ട് വരും, ഒരു 5 അടി പൊക്കത്തില് വിതള് പൊട്ടി വരും. വിതള് പൊട്ടും, പിന്നെ ഇല മൂക്കും. 1 വർഷം കഴിഞ്ഞാൽ കായും ആവും. 1 വർഷം വരെ ഞാൻ നിർത്തൂല, അതിനുമുമ്പ് ഞാൻ പറിച്ച് ഒഴിവാക്കും. ഒത്തിരി കപ്പ മൂത്ത് പോയാലും ഡിമാൻഡ് കുറവാണ്. കപ്പ മൂപ്പാവണതിന് മുമ്പ് രുചിയുള്ളൂ. നമുക്ക് ഇച്ചിരി തൂക്കം കുറയും, പക്ഷെ നമ്മുടെ കപ്പയ്ക്ക് നല്ല ഡിമാൻഡാണ്. എവിടെ കൊടുത്താലും മേടിക്കും.
1: ഈ കറുത്ത മിച്ചറും അമ്പക്കാടിനേക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ?
0: നല്ല ഡിമാൻഡുള്ള കപ്പയാണ്, കൂടുതൽ വിളവുണ്ട്, നല്ല രുചിയുണ്ട്. എവിടെയാണേലും എവിടെ കൊടുത്താലും ആ കപ്പയ്ക്ക് ഡിമാൻഡുണ്ട്. കടക്കാർ വന്നാണേലും അത് എടുത്തോളൂ. ഹോൾസെയിലുകാർക്കാണേലും അത് നല്ല ഡിമാൻഡാണ്.
1: അപ്പൊ ഇവിടെ ഇങ്ങനെ ചേനയുടെ വിത്താണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്?
0: ആ, ഇത് ചേന വിത്താണ്. ഇത് കൃഷിഭവൻ വഴി ഞാൻ 1 ഏക്കർ സ്ഥലത്ത് ചേന കൃഷി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ആദ്യം ഞാനത് തടയെടുത്ത് പയറ് നടും, എന്നിട്ട് ആണ് ചേന നടുകയുള്ളൂ. അപ്പൊ ചേന നടാറാകുമ്പോഴത്തേക്ക് എനിക്ക് 1.5 മാസം കണ്ട് പയറ് പറിച്ചു തുടങ്ങാം. ചേന നട്ട് മുളച്ചു വരുമ്പോഴത്തേക്കും പയറ് ഒഴിവാക്കി ചോട് ചെത്തിക്കൂട്ടി
1: അവിടെ ഇടുകയും ചെയ്യും.
0: അതൊരു വളമായിട്ട് അവിടെ ഇടുകയും ചെയ്യാം. ചേന നമ്മൾ ചെറിയ തടമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ എണ്ണം കൂടുതൽ കിട്ടും. ചെറിയ ചേനയ്ക്ക് ഡിമാൻഡ് ഉള്ളത്. വലിയ ചേന 15 കിലോ 20 കിലോ ഉള്ള ചേന ആരും മേടിക്കില്ല. 2 കിലോ 3 കിലോ 5 കിലോ താഴെയുള്ള ചേനയ്ക്കാണ് ഡിമാൻഡ്. ഇപ്പൊ നമുക്ക് കൂടുതൽ ചേന നടുകയും ചെയ്യാം വിത്തിന്. അവിടെ നമ്മൾ ജൈവവളം ചാണാനും എല്ലുപൊടിയും ഇത് മിക്സ് ചെയ്താണ് നടുന്നത്.
1: ഏതിനാണ് ഇപ്പൊ ചേന നടാനായിട്ട് വെച്ചിരിക്കുന്നത്?
0: ചേന ശ്രീരേഖ ഇനത്തില് തൃശ്ശൂർ മണ്ണൂത്തി ബേസിൽ ഞങ്ങൾ നട്ടതാണ്. അപ്പൊ ആ ചേന തന്നെ നല്ല രുചിയുണ്ട്, നല്ല ഡിമാൻഡുള്ള ചേനയാണ്. അപ്പൊ അതുകൊണ്ട് ആ ചേന തന്നെ വിത്തിനെടുത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം നടുവാണ്.
1: അപ്പം ഇതിന്റെ ഒരു വിളവെടുപ്പിന്റെ ഒരു സമയം എനിക്ക് എങ്ങനെയാണ്?
0: ആദ്യത്തെ 1 മാസം നമ്മൾ കിളപറിച്ച് കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ, 1-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി രാസവളം ഇട്ട് കൊടുക്കും. എന്നിട്ട് ചുവട് ചെത്തി കൂട്ടും. ഒരു 7 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ താള് മാഞ്ഞു തുടങ്ങും. അതിന്റെ തണ്ട് മാഞ്ഞു തുടങ്ങിയാൽ നമുക്ക് വിത്തിനെടുത്ത് വെക്കാം. പച്ചയ്ക്ക് പറിക്കണമെങ്കിൽ നമുക്കൊരു 6 മാസം കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറിച്ചു തുടങ്ങാം. നമ്മൾ വിത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.
1: ഇത് കൂടാതെ ചേട്ടന് ഒരു 3 ഏക്കറിലായിട്ട് മലയിഞ്ചിയും കൂടെ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശേഷം കൂടെ നമുക്ക് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ മലയിഞ്ചിയുടെ ഒരു കൃഷിയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്
0: ചാരക്കര പഞ്ചായത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഈ മലയിഞ്ചി. ഇടുക്കിയാണ് അതിന്റെ പ്രോപ്പർ സ്ഥലം. ഇടുക്കി വണ്ണപ്പുറം ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെയാണ് ഇത് ഡിമാൻഡ്. മാർക്കറ്റും ഉള്ളു. ഏത് മണ്ണില്ലാത്ത സ്ഥലത്തും പാറപ്പുറത്താണേലും നമുക്കിത് നടാം. കാട് പിടിക്കില്ല. ചെറിയ ചോലയുണ്ടെങ്കിലും കുഴപ്പമില്ല. മണ്ണില്ലാത്ത സ്ഥലത്ത് പാറ ഏരിയയിലാണ് കൂടുതൽ നടാം. പിന്നെ എന്നാ വെച്ചാൽ 3 വർഷം കഴിഞ്ഞിട്ട് മലയിഞ്ചി പറിക്കാൻ പാടുള്ളൂ. അപ്പോഴാ തൂക്കം കിട്ടുള്ളൂ. 3 വർഷം കഴിയുമ്പോൾ ഡിമാൻഡുണ്ട്. നമ്മൾ ഇടുക്കി പോയി തോട്ടം കണ്ട് അവിടുന്ന് വിത്ത് ഉണ്ടാക്കി ഇവിടെ കൊണ്ട് പുതിയ കൃഷി ചെയ്തതാണ്.
1: ശരി. അപ്പൊ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ഇത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണോ മലയിഞ്ചി എന്ന് പറയുന്നത്?
0: മലയിഞ്ചി കാലാവസ്ഥ കുഴപ്പമില്ല. ഏത് കാലാവസ്ഥയ്ക്കും പിടിക്കും. മണ്ണ് ഒത്തിരി വേണ്ട. തരിശായി കിടക്കുന്ന സ്ഥലത്ത് ഇത് പിടിച്ചാൽ ഏലത്തോട്ടം നിൽക്കും പോലെ മാതിരി നിൽക്കും.
1: അപ്പൊ ഇത് നല്ല ഹൈറ്റില് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏലച്ചെടിയൊക്കെ നിൽക്കുന്ന പോലെയാണ് ഈ മലയിഞ്ചി നിൽക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ വളവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എങ്ങനെ കൊടുക്കുന്നത്?
0: ആദ്യത്തെ 1 വർഷം മാത്രം നമ്മൾ വളം ചെയ്താൽ മതി. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ തോട്ടത്തിൽ പിന്നെ 2ാം വർഷം കയറാൻ പറ്റില്ലാത്ത കണക്ക് കാനി വന്നടയും. നമ്മളൊരു 6 അടി അകലത്തിലാണ് ഈ ഒരു തൈ 1/2 കിലോ നടും. 1/2 കിലോ നട്ട് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് 35 കിലോ 40 കിലോ ഒരു ചുവടെന്ന് നമുക്ക് പറിക്കാം. ആദ്യത്തെ 1 വർഷം നമ്മൾ കുറച്ച് കിള പറിച്ചു കൊടുക്കണം, ഒരു രാസവളം ഇട്ട് കൊടുക്കണം. വേറെ ഒന്നും ചെയ്യാനില്ല. തരിശായ സ്ഥലത്ത് ചെയ്യണ കൃഷി.
1: ശരി. അപ്പൊ ഈ മലയിഞ്ചിയുടെ ഒരു വിപണിയൊക്കെ എങ്ങനെയാണ്? അപ്പൊ നമുക്കത് നമ്മളത് ഉപയോഗിക്കുമ്പോഴും നമുക്ക് സാധാരണ ഇഞ്ചി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ?

0: പണ്ടുള്ള കാരണന്മാർ ഈ നമ്മുടെ തൊടിയിക്കടയൊക്കെ ഉള്ളത് ഈ പശുവിന് എന്തെങ്കിലുമൊക്കെ ഉണ്ട് മരുന്നിനാണ് ഇത് ഉപയോഗിക്കുന്നത്. 1 കിലോ നമ്മൾ വിത്ത് മേടിച്ച് നട്ടത് 50 രൂപയ്ക്കാണ്. അത് ഉണങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 രൂപ വരെ കിട്ടും. ഇപ്പം നമ്മൾ ഇത് പുറത്തേക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കുക, കച്ചവടക്കാർ നേരിട്ട് തോട്ടം വന്ന് അടങ്ങലെടുത്തുകൊണ്ട് പൊക്കോളും ഒരു വില പറഞ്ഞ്. വിദേശത്തേക്കാണ് മരുന്നുണ്ടാക്കാനാണ് ഇത് കയറി പോകുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല ഇവിടെ.
1: അതെ, അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതുപോലെ 3 ഏക്കറിലായിട്ട് ഇങ്ങനെ മലയിഞ്ചി ചേട്ടൻ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പയറിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്, വെണ്ട, വഴുതന, തക്കാളിയൊക്കെ ഉണ്ട്. അപ്പൊ ഏതൊക്കെ പച്ചക്കറികളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത്?
0: മെയിനായിട്ട് പിന്നെ കൊമ്പമുളക്, തക്കാളി, ചീര, അങ്ങനെ എല്ലാ ഐറ്റവും ഈ കൂട്ടത്തിൽ തന്നെ നടാം. കുക്കുംബർ ആണെങ്കിലും 1.5 മാസം കൊണ്ട് നമുക്ക് കാവറിക്കാം. ഈ വേനൽക്കാകുമ്പോഴത്തേക്കും ഏത് സമയത്തും കുക്കുംബർ നല്ലതാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് കുക്കുംബർ ഞാൻ കൂടുതൽ നട്ടിട്ടുണ്ട്. 2 സൈസുണ്ട്, കണിവെളരിയുണ്ട്, സാലഡ് കുക്കുംബറും ഉണ്ട്, പിന്നെ ചീരയുണ്ട്, വഴുതന, വെണ്ട, പിന്നെ ബൗണ്ടറി ആയിട്ട് ഞാൻ ഈ ചോളം നട്ടിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു രസമാണ്. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല കാവറിച്ചെടുക്കാം. പയറിപ്പോൾ കാവറിച്ച് തുടങ്ങി, അത് 45 ദിവസമായപ്പോഴത്തേക്കും പൂവായി. 50 ദിവസമായി അത് നട്ടിട്ട്. അതിനുശേഷമാണ് ബാക്കി പച്ചക്കറികൾ നട്ടത്. തക്കാളി ആണെങ്കിലും പൂവായി തുടങ്ങിയുള്ളൂ. വെണ്ട, വഴുതനങ്ങ കായായി തുടങ്ങി. എല്ലാം 3 മാസം ഇങ്ങോട്ട് നമുക്ക് പറിച്ച് കായ എടുക്കാം. ചോളത്തേൽ മാത്രമേ കായാവാത്തേ ഉള്ളൂ. അതൊരു 3-4 മാസം പിടിക്കും പറിച്ചെടുക്കാം.
1: ഇപ്പൊ ഇവിടെ കാണുന്ന പച്ചക്കറികളൊക്കെ ഏകദേശം എത്ര ചുവട് വെച്ചുള്ളതാണ്?
0: ഇതിപ്പോൾ ഒരു ആവറേജ് 50 ചുവട് വെച്ച് എല്ലാം ഉണ്ട്. അതെന്നു വെച്ചാൽ വീട്ടാവശ്യത്തിനല്ലാതെ ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ച് എടുത്തേക്കണത്. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ എനിക്ക് കാ പറിക്കാം. അപ്പോൾ തൊട്ടടുത്ത് മണ്ടപ്പള്ളി മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം കൊണ്ടു കൊടുക്കാം, നല്ല വില കിട്ടും. ഇത് നല്ലൊരു വരുമാനമാണ്. രാവിലെ വൈകിട്ട് 1 മണിക്കൂർ പണിതാ മതി.
1: വിപണിയെല്ലാം പണ്ടപ്പള്ളി
0: പണ്ടപ്പള്ളി ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. അതും കാർഷിക ഓപ്പൺ മാർക്കറ്റ് ആർക്കട ഗ്രാമപഞ്ചായത്തിന്റെ തന്നെയാണ്.
1: അപ്പൊ ഇവിടെ കുറെ റെഡ് ലേഡിയൊക്കെ വെച്ചിട്ടുണ്ട്.
0: ഇവിടെ വേനൊക്കെയാകുമ്പോൾ ഏത് സമയത്തും കപ്പളങ്ങാപ്പഴം കിട്ടും. മനസ്സിനൊരു സുഖം, നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും കായായി. വേനൊക്കാകുമ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പളം വലുതായി പോവും. അപ്പോൾ 1 വർഷത്തിൽ 10 കപ്പളം വെച്ചാൽ നമുക്കൊരു ന്യായം വില കിട്ടും. 50 രൂപ വെച്ച് എനിക്ക് 1 കിലോയ്ക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ കൊണ്ട് വെച്ചാൽ. ഒരു കപ്പളം എന്ന് പറഞ്ഞാൽ 3 കിലോ 4 കിലോ വെച്ചുണ്ട്. തൈക്ക് 35 രൂപ മുടക്കുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കപ്പളങ്ങ പഴം തിന്നുകയും ചെയ്യാം, ലാവിഷായിട്ട് വിൽക്കുകയും ചെയ്യാം.
1: ഇതിന്റെ കൂട്ടത്തിൽ ഇവിടെ കച്ചോലം വെച്ചിട്ടുണ്ടല്ലേ, ഈ കച്ചോലത്തിന്റെ ഒരു കൃഷിയും ഒക്കെ ഒന്ന് പറയാമോ?
0: കച്ചോലം പണ്ട് ചെറുപ്പത്തിലെ ചാച്ചൻ നട്ടു തുടങ്ങിയ ഒരു അനുഭവം വെച്ചാണ്. എല്ലാ വർഷവും 1 കിലോ കച്ചോലെങ്കിലും ഞാൻ നടും. കച്ചോലത്തിന് നല്ല വിലയുണ്ട്. ഇഞ്ചിയും മഞ്ഞളും കച്ചോലം ഒന്നിച്ച് കൃഷി ചെയ്ത് പോവാണ്. ശരിക്കും ഇഞ്ചിയും മഞ്ഞളും കച്ചോലം എല്ലാം ഒരേ മോഡൽ, ചോല ഇല്ലാത്തടത്താണ് ഉണ്ടാവുള്ളൂ. അതെ, സാധാരണ നമ്മളിപ്പോ ഈ എല്ലുപൊടി ഇടും, ചാണാനിടും, അത് മാത്രം നട്ടാൽ മതി. തന്നെ കിളപറിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ കൊടുത്താൽ നല്ല വില കിട്ടും. ഞാനിപ്പോ ഓരോ വർഷം ശൈലിച്ച് ശൈലിച്ച് കൂട്ടി കൂടി കൊടുക്കും, പച്ചയ്ക്ക് കൊടുക്കും. ഉണങ്ങി കൊടുത്താൽ നല്ല വിലയുണ്ട്, 3000 രൂപ വരെയുണ്ട്. അപ്പൊ അമ്മച്ചി ഉള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടും, അരിഞ്ഞുണങ്ങും. ഇപ്പൊ കാരണന്മാർക്ക് മാത്രമേ അറിയാവുള്ളൂ, ഈ കച്ചോലം ഉണങ്ങാൻ ആർക്കും അറിയില്ല. കച്ചോലം ഉണങ്ങി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് വെയിലത്തൊരു 10 ദിവസം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നല്ല ഉണക്കായി. അത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് 3000-3200 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. 5 കിലോ ഒക്കെ ഉണങ്ങിയാലാണ് 1 കിലോ കിട്ടുള്ളൂ, നമുക്ക് ഒരു വാളാനെ കിട്ടുള്ളൂ.
1: അതുപോലെ ധാരാളം കവുങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഇനം കവുങ്ങുകളാണ് ഇവിടെ ഉള്ളത്?
0: കൂടുതലും മോഹിനാഗറ വെച്ചേക്കണത്, അടുപ്പിച്ച് വെച്ചേക്കണേ. എന്നാ വെച്ചാൽ എനിക്ക് കൊടി കയറ്റാൻ വേണ്ടിയാ. അടുപ്പിച്ച് കൊടി കയറ്റി വിടുവാണെങ്കിൽ ഒരു കൊടിക്കാലുമായി മേലെ ഒരു ആദായം കിട്ടും. 5 വർഷമായ കവുങ്ങാണ് ഇത്.
1: കവുങ്ങിന്റെ ഒക്കെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ?
0: കവുങ്ങ് സാധാരണ മാതിരി നമ്മൾ തടയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് കുമ്മായി ഇട്ട്, ഫസ്റ്റ് നമ്മൾ കുമ്മായി ഇട്ടാ ചെയ്യാവുള്ളൂ, എന്ത് കൃഷിയും ചെയ്യാവുള്ളൂ. കുമ്മായി ഇട്ട് തടവ് ഒരുക്കി ഒരു ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് തൈ നടാം. തൈ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് വളം ശകലീച്ച് ഇട്ട് കൊടുക്കുക. ചെത്തിക്കൂട്ടണതിനനുസരിച്ച് ഓരോ വർഷം ചെത്തിക്കൂട്ടി വളം ഇടണം. ജൈവവളമാണെങ്കിൽ ഏറ്റവും നല്ലത്.
1: ചെറുപ്പം തൊട്ടേ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണോ? എങ്ങനെയാണ് കൃഷിയിലേക്കൊക്കെ വന്നത്?
0: എൻ്റെ ചെറുപ്പത്തിലെ ചാച്ചൻ കൃഷി ചെയ്യുമായിരുന്നു. ചാച്ചൻ്റെ കൂടെ നിന്ന് കണ്ടുപഠിച്ചു. പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് വേറൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയായിരുന്നു. ചാച്ചൻ മരിച്ചതിന് ശേഷം പിന്നെ നാട്ടിൽ വന്ന് കൃഷി തുടങ്ങി. 15 വർഷമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയേക്കുവാണ്.
1: സജീവമായിട്ട് കൃഷിയുമായിട്ട് ബന്ധം,
0: നല്ല ലാഭവും, നല്ല സ്വന്തം വീട്ടിൽ നിൽക്കാം, നല്ല ഫുഡ് കഴിക്കാം, മനസ്സിന് നല്ല സന്തോഷമുണ്ട്.
1: ഇവിടെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് കൂടെ സഹായിക്കാൻ ആരൊക്കെ ഉള്ളത്?
0: പെങ്ങള് റിട്ടയർഡ് ആണ്, താലൂക്ക് ഓഫീസിലുണ്ടായിരുന്ന, അവള് സഹായിക്കും. പേര് പൗളി. ഇപ്പം അവളാണ് ഇതിന്റെ, ഞാൻ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത്. ബാക്കിയുള്ള കാര്യത്തില് വൈഫ് സിനോബി എല്ലാ സാധനം ഞാൻ എത്തിച്ചു കൊടുക്കുള്ളൂ. കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കുന്നത്.
1: കുട്ടികളൊക്കെ
0: 3 പിള്ളേരുണ്ട്. മൂത്തവള് ആൻമരിയ ബിനോയ്, ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, ഇംഗ്ലീഷ് ബി എ ലിറ്ററേച്ചർ, ചെന്നൈയിലാണ്. രണ്ടാമത്തവള് അന്നൂറോസ് ബിനോയ്, 10ാം ക്ലാസ്സിലാണ്, വാഴക്കുളം കാർമൽ CMI സ്കൂളിൽ. ഏറ്റവും ഇളയവള് 8ാം ക്ലാസ്സിലാണ്, അൽക്ക അൽഫോൻസ ബിനോയ്, അവളും കാർമലിൽ തന്നെയാണ്.
1: ചേട്ടന് ഏതൊക്കെയെങ്കിലും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇതില്?
0: മികച്ച സമ്മിശ്ര കർഷകന് അരക്കട കൃഷിഭവന്റെ വഴി കിട്ടിയിട്ടുണ്ട്. പിന്നെ മികച്ച യുവ കർഷകന് 1 വർഷം കിട്ടിയിട്ടുണ്ട്.
1: 3 ഏക്കറിലായി കപ്പയും മലയിഞ്ചിയും അതുപോലെ വിവിധ ഇനം പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്ന ബിനോയ് ജോസഫിന്റെ കൃഷി വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും സമയം കേട്ടത്. തുടർന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കൊച്ചി FM ന്റെ പേരിൽ എല്ലാം നന്ദിയും അറിയിക്കുന്നു.
0: താങ്ക് യു.

കൂടുതൽ കൃഷി വിശേഷങ്ങൾ അറിയാനായി ബിനോയ് ജോസഫിനെ വിളിക്കാം. നമ്പർ ഇതാണ്: 9961556283. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9961556283. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ആരക്കുഴയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങളാണ്.

0: ചെടികൾ വളർത്തിയെടുക്കുന്നതിനും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രധാന സസ്യപ്രജനന മാർഗങ്ങളാണ് ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്. ഒരു ചെടിയുടെ തണ്ടിൽ നിന്നോ കൊമ്പിൽ നിന്നോ ചെറിയൊരു മുകുളം അടർത്തിയെടുത്ത് മറ്റൊരു ചെടിയുടെ തണ്ടിൽ വെട്ടി ഒട്ടിച്ചു ചേർക്കുന്ന രീതിയാണ് ബഡ്ഡിംഗ്. ഒരു ചെടിയുടെ കമ്പ് വേരോടുകൂടി മറ്റൊരു ചെടിയുടെ തണ്ടുമായി ചേർത്ത് ഒട്ടിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മാതൃസസ്യത്തിന്റെ ശാഖകളോ കമ്പുകളോ മുറിച്ചു മാറ്റാതെ അത് മണ്ണിലേക്ക് വളച്ച് മണ്ണ് മൂടി വേരുപിടിപ്പിക്കുന്ന രീതിയാണ് ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ. കൃഷിയിൽ ഈ രീതികളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു വല്ലം മാവേലിപ്പടി സ്വദേശി പി എ അലക്സാണ്ടർ.
1: ഈ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന് പറഞ്ഞാൽ അത് സസ്യങ്ങളിൽ മാത്രം ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ്. വിത്തിനെ കൂടാതെ പുതിയ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പ്രയോഗിക്കുന്ന വിവിധ മാർഗങ്ങളാണ് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ലീഫിംഗ്, അതായത് ഇല വേര് പിടിപ്പിക്കുന്നത്, പിന്നെ അതിന്റെ റൂട്ട് വേര് തന്നെ മുളപ്പിച്ചെടുക്കുന്ന സിസ്റ്റം, പിന്നെ കട്ടിങ്, അതിന്റെ കമ്പ് മുറിച്ചു വെക്കുന്ന രീതി, അങ്ങനെ വിവിധ മാർഗങ്ങളിൽ കൂടി നമുക്ക് പുതിയതായിട്ട് തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഈ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിലൂടെ പുതിയ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മൾക്ക് വിത്തിനെ കൂടാതെ ഒരേ സമയം ധാരാളം തൈകൾ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഒരു സസ്യത്തിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് അതിന്റെ കായ്ഫലം ലഭിക്കുന്ന സമയം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അതിൽ നിന്ന് കായ്ഫലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് അത് ചുരുങ്ങിയ സ്ഥലപരിമിതിയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും. നാലാമതായിട്ട് ആ മാതൃവൃക്ഷത്തിന്റെ, ഏത് വൃക്ഷത്തിൽ നിന്നാണോ നമ്മൾ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്, അതിന്റെ അതേ വർഗ്ഗഗുണം നിലനിർത്താനായിട്ട് നമുക്ക് ബഡ്, ഗ്രാഫ്റ്റ്, ലെയർ എന്നീ രീതിയിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ സാധിക്കും. അതിന് വിവിധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ബഡ്ഡിങ്ങിൽ തന്നെ പാച്ച് ബഡ്, ടീ ബഡ്, അങ്ങനെ വിവിധ മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ സ്റ്റോൺ ഗ്രാഫ്റ്റ്, അപ്രോച്ച് ഗ്രാഫ്റ്റ് അതേ രീതിയിൽ ചെയ്യുന്നുണ്ട്. ലെയറിംഗ് ആണെങ്കിൽ എയർ ലെയറിംഗ്, മൗണ്ട് ലെയറിംഗ്, ഗ്രൗണ്ട് ലെയറിംഗ്, അതിനും വിവിധ മെത്തേഡുകളുണ്ട്. പിന്നെ ചില സസ്യങ്ങൾ ഇല മുളയ്ക്കുന്നതുണ്ട്. ധാരാളം സസ്യങ്ങൾ നമ്മൾ ഇല മുളപ്പിച്ചെടുക്കുന്നുണ്ട്. ബിഗോണിയ, നമ്മുടെ തേര, നാരകം, അങ്ങനെയുള്ള സസ്യങ്ങളുടെ ലീഫും നമുക്ക് മുളപ്പിക്കാവുന്ന രീതിയുണ്ട്. ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു അതേ വർഗത്തിൽപ്പെട്ട, അതേ ഫാമിലിയിൽപ്പെട്ട തൈ, ഏകദേശം ഒരു വർഷ പ്രായമുള്ള ഒരു തൈ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ തൈയിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതേ പ്രായമുള്ള ഒരു കമ്പ് നമ്മൾ ഏത് വൃക്ഷത്തിന്റെ ആണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു കമ്പ് സെലക്ട് ചെയ്യുക. അതിനെ സയൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഏത് വൃക്ഷമാണോ വേണ്ടത് അതിന്റെ കമ്പിനെ സയൻ എന്ന് പറയുന്നു. ഏതിലേക്കാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. അപ്പൊ ഒരു റൂട്ട് സ്റ്റോക്കും ഒരു സയണും ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഓരോ സൈഡ് ചെത്തി, രണ്ടിന്റെ ഒരു 4-5 സെന്റിമീറ്റർ ആ ചേർന്ന് ഇരിക്കുന്ന സൈഡ് ചെത്തി അതിനെ ഒരു ചരട് കൊണ്ട് കൂട്ടിക്കെട്ടി വെച്ച് ഒരു മാസത്തിന് ശേഷം നമ്മൾ അതിന്റെ ഒരു 1/3 ഭാഗം റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ വശവും സയന്റെ അടിവശവും 1/3 ഭാഗം കട്ട് ചെയ്ത് വെക്കുന്നു. വീണ്ടും അടുത്ത മാസം 2/3 ഭാഗം കട്ട് ചെയ്യുന്നു. 3-ാം മാസം നമ്മളത് റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ വശം പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റുന്നു. അടിഭാഗം

ഭാഗം കട്ട് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ ആ ചെടി നമ്മുടെ റൂട്ട് സ്റ്റോക്കിലേക്ക് വന്നിരിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫലവൃക്ഷത്തിൻ്റെയോ കൂമ്പടങ്ങുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു 10-15 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തു കൊണ്ടുവന്ന് അതിനെ നമ്മൾ ഒരു റൂട്ട് സ്റ്റോക്ക് പിളർന്ന് അതിലേക്ക് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഒരു പോളിത്തീൻ നാടയിട്ടത് കെട്ടി സൂക്ഷിച്ചു വെക്കുകയാണ്. ഒരു 15-20 ദിവസത്തിന് ശേഷം അതിൽ പുതിയ മുകളം വരുന്നു. അപ്പോൾ നമ്മൾ അതിനെ ഹ്യൂമിഡിറ്റിക്ക് പകരമായിട്ട് നമ്മളൊരു പോളിത്തീൻ കവർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കും. അങ്ങനെയാണ് സ്റ്റോൺ ക്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ കട്ടിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഈ പ്രക്രിയ മൊത്തം നമ്മൾ അതിരാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സമയം ഒരു 10:30 ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെയിലിന് ചൂട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളിൽ കൂടി ബാഷ്പീകരണം മൂലം ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ ജലാംശം നഷ്ടപ്പെടുന്നതിന് മുമ്പ് രാവിലെ തന്നെ ചെയ്യാനാണ് ഏറ്റവും ഉചിതമായ സമയം. പിന്നെ നമ്മുടെ കാലാവസ്ഥ ഏറ്റവും അനുകൂലമായി കിട്ടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. നമ്മളുടെ തിരുവാതിര ഞാറ്റുവേല ഉള്ള സമയത്താണ് ഏറ്റവും അനുകൂലമായ സമയം. പിന്നെ നമുക്ക് കൃത്രിമമായിട്ട് ഹ്യൂമിഡിറ്റി കൊടുക്കാമെങ്കിൽ എല്ലാ സമയവും നമുക്ക് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് എല്ലാം ചെയ്യാം. പിന്നെ അതിന് നമ്മൾ ഒരു 3 മാസം ഇത് ഒഴിവാക്കേണ്ട സമയമുണ്ട്. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കഠിനമായ ചൂടുള്ളത് കൊണ്ട് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയർ എല്ലാം നമ്മൾ കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് പെർസെൻറ്റേജ് വളരെ കുറവായിട്ടേ കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ കട്ടിങ്സ് എടുക്കുമ്പോൾ, അതായത് ഒരു ചാമ്പ അല്ലെങ്കിൽ നാരകം അതിൻ്റെ കമ്പ് നമ്മൾ കട്ട് ചെയ്ത് മുളപ്പിക്കുകയാണെങ്കിൽ കഴിയുന്ന രാവിലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എടുത്താൽ ഉടൻ തന്നെ അതിൻ്റെ ലീഫെല്ലാം മുറിച്ച് മാറ്റുക, അല്ലെ ഇലകളെല്ലാം മുറിച്ച് മാറ്റിയ ശേഷം അതിനെ ഒരു 10-15 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം അല്പം ചെരിച്ച് മുറിച്ചാൽ വളരെ നന്നായിരിക്കും. അങ്ങനെ കട്ട് ചെയ്തെടുത്ത കമ്പുകൾക്ക് മുളയ്ക്കാനായിട്ട് സാധാരണ റൂട്ടിംഗ് ഹോർമോൺ നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ കയറും കിട്ടുന്നതാണ്. നമ്മൾ ചിരട്ട കത്തിച്ച കരി പൊടിച്ചെടുക്കുക, അതൊരു ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ആ കട്ട് ചെയ്ത മുറിപ്പാടിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അലോവെറയുടെ ജെല്ല്, കറ്റാർവാഴയുടെ ആ ജെല്ലിലൊന്ന് മുക്കി വെക്കാം. പിന്നെ നമ്മളുടെ അടുക്കളയിലെ ഉള്ളി മുറിച്ചിട്ട് ആ കട്ടിങ്സിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഹണി, ഇതൊക്കെ നമ്മളുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഹോർമോൺസ് ആണ്. ഇതിലേതെങ്കിലും മുക്കി വെച്ചാൽ നമുക്ക് മിക്കവാറും കട്ടിങ്സ് എല്ലാം വേര് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി നമ്മളൊരു പോളിത്തീൻ കവർ അതിനെ കവർ ചെയ്തിട്ടാൽ മതിയാവും. പിന്നെ ലീഫ് മുളപ്പിക്കുന്നതുണ്ട്, അതായത് നാരകം, നമ്മുടെ പേര, ഇതെല്ലാം ലീഫ് എടുത്ത് വെച്ചാലും മുളച്ച് കിട്ടും. മിക്കവാറും പ്ലാവ് മാവൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ലീഫ് മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറെ മെത്തേഡിൽ തൈകൾ എടുക്കാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. പിന്നെ ബഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ജാതി, പ്ലാവ് അങ്ങനെയുള്ള സസ്യങ്ങളാണ് ബഡ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മാവ്, സപ്പോട്ട, റംബൂട്ടാൻ ഇതെല്ലാം കൂടുതലായിട്ടും ഗ്രാഫ്റ്റ് ചെയ്യുന്നു. പിന്നെ ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേര, ചാമ്പ, ലൂവി, നാരകം അതെല്ലാം ലെയർ ചെയ്യാം. അങ്ങനെ ഓരോ സസ്യങ്ങൾക്കും തൈകളെടുക്കുന്ന വിവിധ മാർഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചെടിയാണെങ്കിൽ, റോസാണെങ്കിൽ ടീ ബഡ് എന്നാണ് പറയുന്നത്. അതിനെ ബഡ് ചെയ്യുന്നത് ടീ ആകൃതിയിലുള്ള ബഡ്ഡിങ് ആണ്, അത് ടീ ബഡ് എന്ന് പറയും. അതുപോലെ ചെമ്പരത്തി, അതും ടീ ബഡ് ചെയ്യാവുന്നതാണ്. ഓരോ സസ്യങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും എടുക്കേണ്ടത്. പിന്നെ ചില സസ്യങ്ങളുടെ കമ്പുകൾ നമ്മൾ മൂത്ത കമ്പുകളാണെങ്കിൽ അത് മുറിക്കുമ്പോൾ എല്ലാ കമ്പുകളും ഒരു 15 സെന്റിമീറ്ററോളം നീളം മതി. ഒത്തിരി നീളത്തിൽ മുറിച്ച് നടാതിരിക്കുന്നതാണ് നല്ലത്. 15 സെന്റിമീറ്റർ നീളത്തിൽ എടുത്താൽ മൂത്ത കമ്പുകളാണെങ്കിൽ അതിൻ്റെ അടിഭാഗം ചരിച്ചു മുറിക്കുക. മൂപ്പ് കുറഞ്ഞ കമ്പുകളാണെങ്കിൽ വട്ടം മുറിക്കുക, മൂത്ത കമ്പുകളാണെങ്കിൽ അടിഭാഗം ചരിച്ചു മുറിക്കുക. ആ മുറിഞ്ഞ ഭാഗത്ത് നമ്മൾ മുറിപ്പാടിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഹോർമോൺ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, അതേതെങ്കിലും വച്ചിട്ട് വേര് പിടിക്കാൻ ഏറ്റവും നല്ല മാധ്യമമായിട്ട് ഉപയോഗിക്കേണ്ടത് മണൽ. നമ്മുടെ പുഴയിലെ മണലാണ് ഏറ്റവും അധികം വേര് പിടിച്ച് കിട്ടുന്ന ഒരു മീഡിയമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു പാത്രം മണലുണ്ടെങ്കിൽ അതിൽ ഒത്തിരി വളത്തിൻ്റെ അംശം വേണമെന്നില്ല, അതൊന്ന് കഴുകി വാരിയെടുത്ത മണലാണ് ഏറ്റവും നല്ലത്. ആ മണലിൽ നമ്മൾ ലീഫ് വരെ നട്ടാൽ അതിന് വേര് വരും. ആദ്യം വരുന്നത് വേരായിരിക്കും, അതിനുശേഷം അതിൽ മുകുളം വരും. ലീഫ് നട്ടാൽ ആദ്യം അതിൽ വേര് വന്ന് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ

0: ഇതിൻ്റെ അലീഫിൻ്റെ ഞെട്ടിനോട് ചേർന്ന് മുകളം വരികയുള്ളൂ. അങ്ങനെ നമുക്ക് വിവിധ രീതികളിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുരുമുളക് തണ്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടറ്റത്തും ഓരോ നോഡ് വേണം. രണ്ടറ്റവും മുട്ട് മുട്ടായിട്ട് വളരുന്ന വള്ളിത്തണ്ടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നോഡും മണ്ണിനടിയിൽ ഒരു നോഡും, അങ്ങനെ രണ്ട് മുട്ട് മാത്രം മതി. 4-5 നോഡ് ആവശ്യമില്ല, ഒരിട മാത്രം എടുത്താൽ മതി. എന്ത് സസ്യം നമ്മൾ ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ കട്ടിങ്ങോ എന്ത് ചെയ്യാലും അതിന് ഹ്യൂമിഡിറ്റി വേണം. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഒരു ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള പോളിത്തീൻ കവർ ഇട്ട് കവർ ചെയ്താൽ മതി, അതിന് ഹ്യൂമിഡിറ്റി കിട്ടും.
1: നമ്മൾ ജാതി കൃഷി ചെയ്യുമ്പോൾ ആൺജാതി പെൺജാതിയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് 4-5 വർഷം എടുക്കുമല്ലോ, അപ്പോൾ അതിനുശേഷം നമുക്ക് ബഡ് ചെയ്യാൻ പറ്റുമോ?
0: നമ്മൾ ഒരു വിത്ത് പാകി ഒരു തൈ ഉണ്ടാക്കി നട്ടാൽ അത് ആൺജാതിയാണോ പെൺജാതിയാണോ എന്നറിയണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും വേണം.
1: അപ്പോ അതിനുശേഷം നമുക്ക് ബഡ് ചെയ്യാൻ പറ്റുമോ?
0: അപ്പൊ നമ്മൾ 5 വർഷം നമ്മൾ അത് കാത്തിരിക്കേണ്ടേ? 5 വർഷം കാത്തിരുന്നാലും ഒരു പക്ഷേ നമ്മൾക്ക് ആ ഉദ്ദേശിച്ചത്ര ഗുണം കിട്ടില്ല. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ ആ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണനിലവാരമുള്ള പുതിയൊരു തൈ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു ഏതെങ്കിലും ഒരു ജാതി വിത്ത് നട്ട് മുളപ്പിച്ച തൈയിൽ നമ്മൾ ബഡ് ചെയ്ത് ഗുണമേന്മയുള്ള ഒരു മാതൃവൃക്ഷത്തിൽ നിന്നും കമ്പെടുത്ത് ബഡ് ചെയ്ത് പിടിപ്പിച്ച തൈയാണ് നമ്മൾ നടേണ്ടത്. അപ്പൊ നമ്മൾക്കത് ധാരാളം വളം ചെയ്ത് ഈ 5 വർഷം എന്നുള്ളത് ഒരു 2.5 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 5 വർഷത്തിന് ശേഷം ബഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ തൊലി വളരെയധികം മൂത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ആ തൊലി ഇളപ്പെട്ട് കിട്ടണമെങ്കിൽ 1 ഹൈറ്റിൽ അതിനെ വട്ടം മുറിക്കുക. അപ്പോൾ അതിൽ ധാരാളം ചെനപ്പുകൾ വരും. അതിൽ ഒരു ചെനപ്പിൽ ചെയ്താൽ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ആ മൂത്ത ജാതിയിൽ നമ്മൾ ഒരു മുകുളം വെച്ച് പിടിപ്പിക്കുന്നതിനേലും 10 വളരെ എളുപ്പത്തിൽ പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ പടുമുള വരുത്തുക എന്ന് പറയാം, അത് വട്ടം മുറിച്ചതിന് ശേഷം ധാരാളം മുളകൾ വരും. അതെല്ലാം അടത്തി കളഞ്ഞ് ഒരു മുള മാത്രം നിർത്തുക. അപ്പോൾ നല്ല ശക്തിയിൽ കയറി വരും. അത് ഇളം മുളയായിരിക്കും, അതിൻ്റെ തൊലിയെല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും. അതിൽ നമ്മൾ ഒരു ബഡ് വെച്ചാൽ എത്രയും വേഗം പിടിച്ചു കിട്ടും. കഴിയുന്നതും നമ്മൾ പറമ്പിൽ നിൽക്കുന്ന ജാതിയിൽ ബഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥ നമ്മൾ നോക്കി ചെയ്യുക. അതായത് നമുക്ക് കൃത്രിമമായിട്ട് അതിൽ ഹ്യൂമിഡിറ്റി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പറമ്പിൽ സ്ഥാപിച്ചേക്കുന്നതായതുകൊണ്ട് നമുക്ക് ചേമ്പറിൽ വെക്കാനോ മറ്റേ കവറിട്ട് പിടിപ്പിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു May-June മാസത്തിൽ, അതായത് പുതുമഴ പെയ്തിട്ട് ഉടനെ സസ്യങ്ങളെല്ലാം ഒരു തളിർക്കുകയും അതിൻ്റെ ഇളപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പം അതിൽ ധാരാളം ജലം കയറി തൊലിയൊക്കെ ഒന്ന് ലൂസാവുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് ഏറ്റവും യോജിച്ചത്. ഞാറ്റുവേല തീർന്ന് തുലാവർഷം ആകുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് പുതിയ മുളയായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും യോജിച്ച സമയം. പറമ്പിൽ നിൽക്കുന്ന ജാതിയാണെങ്കിൽ തയ്യൽ ബഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സീസൺ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സാഹചര്യത്തിലേക്ക് മാറ്റി വെച്ചാൽ മതിയാവും.
1: ബഡ്ഡിങ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വല്ലം മാവേലിപ്പടി സ്വദേശി P.A. അലക്സാണ്ടർ. ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം പ്രിയ, സഹകരണം ജയ്, ജോയ്, സുനീത പ്രസാദ്.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-1800-1551.
4: ഇതാരുടെ നമ്പറായേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
5: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മുതൽ രാത്രി 10 വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
3: 10.5 മാറ്റു സത്യം.
7: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-1800-1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
8: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 20:37. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡിലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700 രൂപ, കോട്ടയം 28,000 രൂപ, എറണാകുളം 23,300 രൂപ, കൊച്ചി റെഡി 24,100, ആലുവ 25,500, വടക്കൻ പറവൂർ 25,700. കൊപ്ര കിൻഡിലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,100, വടക്കൻ പറവൂർ 14,400. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡിലിന് എറണാകുളം, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു കിൻഡിലിന് കട്ടപ്പന 34,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 26,000, വടക്കൻ പറവൂർ കിൻഡിലിന് 4,600, തൊടുപുഴ 1,000 25,000. കയർ കിൻഡിലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,100. കുരുമുളക് അൺഗാർബിൾഡ് കിൻഡിലിന് കൊച്ചി ഗാർബിൾഡ് 72,200, കൊച്ചി അൺഗാർബിൾഡ് 70,200, ആലുവ 68,500, തൊടുപുഴ 70,000, കട്ടപ്പന 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,400. ചുക്ക് കിൻഡിലിന് കൊച്ചി 29,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് കിൻഡിലിന് കോട്ടയം 20,700, മൂവാറ്റുപുഴ 20,000, തൊടുപുഴ 23,500. മഞ്ഞൾ കിൻഡിലിന് കൊച്ചി 16,000, തൊടുപുഴ 19,500. പുൽത്തൈലം കിൻഡിലിന് കൊച്ചി 150,000, ആലുവ 163,000. കശുവണ്ടിപ്പരിപ്പ് കിൻഡിലിന് കൊല്ലം 78,100. കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 670. പൈനാപ്പിൾ കിൻഡിലിന് എറണാകുളം 3,000. അടയ്ക്ക 1,000-ന് എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,500. നേന്ത്രക്കായ് പച്ച

കിൻഡിലിന് എറണാകുളം 5200, വടക്കൻ പറവൂർ 5800, തൊടുപുഴ 18000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:37. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.

0: കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു.
1: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി മുന്നോട്ടു.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: യോഗ ഹമാരെ ദേശ് കീ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹ്ലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കീ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർകേ ഉസ്കോ പുനഃ ഭാരത് മേ എക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1st ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ

0: ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29-ന് രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി BD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: കായികവേദി.
3: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, വി കെ സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
2: കഴിഞ്ഞ ഒരാഴ്ചത്തെ ആവേശം നിറഞ്ഞ കായിക വിശേഷങ്ങളിലേക്ക്. IPL ക്രിക്കറ്റിലെ അവസാനഘട്ടം പ്ലേ ഓഫ് ചിത്രങ്ങൾ, ലോകകപ്പ് ഫുട്ബോളിന് തൊട്ടുമുമ്പ് മെസ്സിയുടെ ആരാധകരെ ആശങ്കയിലാക്കിയ പരിക്കിന്റെ വാർത്തകൾ, അത്ലറ്റിക്സ് ട്രാക്കിൽ പുതിയ ദേശീയ റെക്കോർഡുമായി തിളങ്ങിയ ഇന്ത്യൻ താരം, വിയറ്റ്നാമിൽ കരുത്തുകാട്ടിയ ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ തുടങ്ങി വലിയൊരു വാർത്താശേഖരം തന്നെ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ആദ്യം തന്നെ ക്രിക്കറ്റ് മൈതാനത്തെ ആവേശ കാഴ്ചകളിലേക്ക് പോകാം.
4: ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലീഗ് ഘട്ടം മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങളുടെ വ്യക്തമായ ചിത്രം ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്ന നിർണായക മത്സരങ്ങളാണ് അവസാനത്തെ രണ്ട് പ്ലേ ഓഫ് സ്ഥാനങ്ങൾ നിശ്ചയിച്ചത്. ലീഗ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാന മത്സരങ്ങളിൽ വൻപൻ വിജയങ്ങളോടെയാണ് പ്രമുഖ ടീമുകൾ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തത്. കഴിഞ്ഞ ദിവസം വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 30 runs പരാജയപ്പെടുത്തി പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കി. ഈ തോൽവിയോടെ മുംബൈ ഇന്ത്യൻസിലെ ഈ സീസണിലെ യാത്ര നിരാശയോടെ അവസാനിച്ചു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇറങ്ങിയ മുംബൈക്ക് ഈ സീസണിൽ പ്രതീക്ഷിച്ച ഫോമിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. മുംബൈയുടെ ഈ തകർച്ചയെക്കുറിച്ച് മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിന് ഇതൊരു കഠിനമായ സീസൺ ആയിരുന്നു എന്നാണ് വിലയിരുത്തൽ.
2: മറ്റൊരു ആവേശകരമായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ഉയർത്തിയ വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു. എന്നാൽ പ്ലേ ഓഫ് സാധ്യതകളെ ഈ മത്സരഫലം സ്വാധീനിച്ചില്ല. കാരണം ലീഗ് ഘട്ടത്തിലെ 14 നിന്ന് 18 വീതം നേടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഉറപ്പാക്കിയിരുന്നു. മികച്ച നെറ്റ് റൺറേറ്റിന്റെ ബലത്തിൽ രജത് പട്ടിദാർ നയിക്കുന്ന RCB ആണ് ഒന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ RCB തങ്ങളുടെ കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ്. വിരാട് കോഹ്ലി നയിക്കുന്ന

0: മികച്ച ബാറ്റിംഗ് നിരയാണ് അവരുടെ കരുത്ത്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും ഉൾപ്പെടുന്ന പേസ് ആക്രമണവും മികച്ചതു തന്നെ. എന്നാൽ മറുവശത്ത് ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിലെ ഏറ്റവും അച്ചടക്കമുള്ള ബോളിംഗ് നിരയുമായാണ് വരുന്നത്. കാഗിസോ റബാഡയും മുഹമ്മദ് സിറാജും ജെയ്സൺ ഹോൾഡറും റാഷിദ് ഖാനും അടങ്ങുന്ന അവരുടെ ബൌളിംഗ് നിര ചെറിയ സ്കോറുകൾ പോലും പ്രതിരോധിക്കാനുള്ള ശേഷി തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മത്സരം കടുത്തൊരു പോരാട്ടമായിരിക്കുമെന്ന് ഉറപ്പാണ്. ജയിക്കുന്ന ടീമിന് നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കാം.
1: രണ്ടാമത് നടക്കാനുള്ളത് എലിമിനേറ്ററാണ്. മൂന്നാം സ്ഥാനക്കാരായ സൺറൈസേഴ്സ് ഹൈദരാബാദും നാലാം സ്ഥാനക്കാരായ രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. RCBയെ തങ്ങളുടെ അവസാന ലീഗ് മത്സരത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചെങ്കിലും നെറ്റ് റൺറേറ്റ് ഉയർത്താൻ സാധിക്കാതിരുന്നതാണ് SRHനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും ഹെൻറിക് ക്ലാസനും അടങ്ങുന്ന ബാറ്റിംഗ് നിരയാണ് SRHന്റെ കരുത്ത്. വൈഭവ് സൂര്യവംശിയും SSC ജയ്സ്വാളും ധ്രുവ് ജൂറലും ഒഴികെയുള്ള ബാറ്റർമാർ സ്ഥിരത പുലർത്താത്തതാണ് രാജസ്ഥാന്റെ പ്രധാന പ്രതിസന്ധി. എലിമിനേറ്റർ മത്സരത്തിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. ഇതിൽ ജയിക്കുന്നവർ ആദ്യ ക്വാളിഫയറിൽ തോൽക്കുന്നവരുമായി മത്സരിക്കണം. ഈ മത്സരം ജയിക്കുന്നവരായിരിക്കും ഫൈനലിലെത്തുന്ന രണ്ടാമത്തെ ടീം. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും അടക്കമുള്ള ടീമുകൾക്ക് രണ്ടാം പകുതിയിൽ അടിപതറി. ഹാർദിക് പാണ്ഡ്യയെ കൂടാതെ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിങ്ക്യ റഹാനെ, ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരുടെ പ്രകടനവും നിരാശാജനകമായിരുന്നു. നാലു പേരുടെയും ക്യാപ്റ്റൻസി മാത്രമല്ല ടീമിലെ സ്ഥാനം പോലും ചോദ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്.
0: മറ്റൊരു പ്രധാന വാർത്ത, ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഫിറ്റ്നസ് നിലവാരത്തെ പ്രശംസിച്ച് സംസാരിച്ചതാണ്. RCB ഇന്നവേഷൻ ലാബ് സംഘടിപ്പിച്ച ഇന്ത്യൻ സ്പോർട്സ് സമിറ്റിയിലാണ് കോഹ്ലി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യയിൽ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം ലഭിക്കുമ്പോൾ പലപ്പോഴും മറ്റ് കായിക ഇനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് കോഹ്ലി ഓർമ്മിപ്പിച്ചു. ഒരു ഇന്ത്യൻ ഹോക്കി താരത്തിന്റെ ഫിറ്റ്നസിന്റെ 15% പോലും ക്രിക്കറ്റ് കളിക്കാർക്കില്ല എന്നാണ് കോഹ്ലി വ്യക്തമാക്കിയത്. ഹോക്കി താരങ്ങളുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കോഹ്ലിയുടെ ഈ പ്രസ്താവനയെ ഹോക്കി ഇന്ത്യ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്തു.
1: ഇനി ഫുട്ബോൾ മൈതാനത്ത് നിന്നുള്ള ഒരു പ്രധാന വാർത്തയിലേക്ക്. ഫിഫ ലോകകപ്പ് 2026 ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ, പ്രത്യേകിച്ച് അർജന്റീന ആരാധകരെ വലിയ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് മേജർ സോക്കർ ലീഗിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുന്നതിനിടെ പരിക്കേറ്റിരുന്നു. മത്സരത്തിന്റെ 73rd മിനിറ്റിൽ മെസ്സി തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടുകയും തുടർന്ന് കളം വിട്ട് നേരെ ലോക്കർ റൂമിലേക്ക് പോവുകയുമായിരുന്നു. മെസ്സിയുടെ ഇടത് കാലിന്റെ പിൻഭാഗത്താണ് പരിക്കേറ്റതെന്ന് പ്രാഥമിക വിവരങ്ങൾ. ലോകകപ്പിനുള്ള അർജന്റീന ടീം അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ സംഭവം. എന്നാൽ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് ഇന്റർ മിയാമി അധികൃതർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നും മത്സരത്തിനിടെ കടുത്ത ക്ഷീണം കാരണമാണ് മെസ്സിയെ മാറ്റിയതെന്നും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ മുൻകരുതൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും നിലവിലുള്ള ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയുടെ ക്യാപ്റ്റൻ കൂടിയായ മെസ്സിക്ക് ഈ പരിക്ക് മൂലം ലോകകപ്പ് നഷ്ടമാകില്ലെന്ന് തന്നെയാണ് കായിക ലോകം പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകൾക്കെതിരെയാണ് അർജന്റീനയുടെ മത്സരങ്ങൾ.
0: അതേസമയം ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മറുടെ പരിക്ക് സാരമുള്ളതാണെന്നാണ് വിവരം. ആരാധകരുടെ പ്രിയപ്പെട്ട മറ്റൊരു താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആകട്ടെ സൗദി പ്രോ ലീഗിലെ കിരീട വരൾച്ച അവസാനിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ലോകകപ്പിനിറങ്ങുന്നത്. ദമാക് FCയെ 1-0 4 കീഴടക്കിയാണ് അൽ നെസർ കിരീടം സ്വന്തമാക്കിയത്. 3.5 സൗദിയിൽ കളിക്കുന്ന ക്രിസ്റ്റ്യാനോയ്ക്ക് അവിടെ ഇത് കന്നിക്കിരീടമാണ്. നിർണായക മത്സരത്തിൽ 2 ക്രിസ്റ്റ്യാനോ വിജയത്തിൽ സുപ്രധാന പങ്കും വഹിച്ചു.
1: ഇതിനിടെ ലോകകപ്പ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ സംപ്രേഷണാവകാശം TV ചാനലുകൾ ഒന്നും ഏറ്റെടുക്കാത്തത് രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശ സമ്മാനിച്ചിരുന്നു. US, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിലെ സമയക്രമങ്ങളാണ് ചാനലുകളെ പിന്തിരിപ്പിച്ചത്. മിക്ക മത്സരങ്ങളും അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്നതിനാൽ കാണികൾ കുറയുമെന്നും അത് പരസ്യ വരുമാനത്തെ ബാധിക്കുമെന്നുമായിരുന്നു ചാനലുകളുടെ ആശങ്ക. ഇതേ തുടർന്ന് ദൂരദർശൻ വഴി സംപ്രേഷണം നടത്താനുള്ള ശ്രമങ്ങളുണ്ടായെങ്കിലും അതും ഫലപ്രദമായില്ല. ഇപ്പോൾ CTV എന്റർടൈൻമെന്റ് സംപ്രേഷണാവകാശം ഏറ്റെടുക്കാൻ തയ്യാറായി എന്നാണ് ഫുട്ബോൾ പ്രേമികൾക്കുള്ള ശുഭവാർത്ത. ഇതിനുവേണ്ടി $30 മില്യൺ വരുന്ന കരാറും യാഥാർത്ഥ്യമാകുന്നു എന്നാണ് വിവരം.
0: യൂറോപ്യൻ ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മെയ് മാസം അവസാനം യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബ് പോരാട്ടങ്ങളുടെ ഫൈനലുകൾക്ക് വേദിയാകുകയാണ്. വരാനിരിക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതിനിടെ ലോക പ്രശസ്തനായ പരിശീലകൻ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറയാൻ തീരുമാനിച്ച വാർത്തയും പുറത്തുവന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരായ മത്സരം സിറ്റിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അവസാന ദൌത്യം. മാഞ്ചസ്റ്റർ സിറ്റിയെ

0: ക്ലബ് ഫുട്ബോളിൽ ഗംഭീര നേട്ടത്തിലേക്ക് നയിച്ച ശേഷമാണ് ഒരു പതിറ്റാണ്ട് നീണ്ട ബന്ധം അവസാനിപ്പിക്കുന്നത്. പ്രീമിയർ ലീഗിൽ ടീം 6 തവണ ജേതാക്കളായി. ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കുന്നതും ഗാർഡിയോളയുടെ പരിശീലനത്തിന് കീഴിലാണ്. ഇതുകൂടാതെ 5 വട്ടം ലീഗ് കപ്പും 3 തവണ FA കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി. 2016 മുതൽ ഇങ്ങോട്ട് ആകെ 20 കിരീടങ്ങളാണ് അദ്ദേഹം സിറ്റിയുടെ ഷെൽഫിലെത്തിച്ചത്.
1: അടുത്തതായി ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നിന്ന് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. റാഞ്ചിയിൽ നടന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സ്പ്രിന്റർ ഗുർവീന്ദർ സിംഗ് പുതിയ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. കായിക പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പുരുഷന്മാരുടെ 100 മീറ്റർ ഇനത്തിലാണ് ഗുർവീന്ദർ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വെറും 10.09 സെക്കൻഡുകൾ കൊണ്ടാണ് താരം ഫിനിഷിംഗ് ലൈൻ തൊട്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ സമയങ്ങളിലൊന്നാണിത്. കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് ഈ നേട്ടമെന്ന് സ്വർണം നേടിയ ശേഷം താരം പ്രതികരിച്ചു. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വലിയൊരു മെഡൽ പ്രതീക്ഷ നൽകുന്നതാണ് ഗുർവീന്ദറിന്റെ ഈ പ്രകടനം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ അത്ലറ്റിക്സ് കൈവരിക്കാവുന്ന മികച്ച മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ഈ റെക്കോർഡ് വേഗതയെ കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതേ ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണമണിഞ്ഞ എം ശ്രീശങ്കർ കേരളത്തിനും അഭിമാനമായി. 8.04 മീറ്റർ ദൂരം താണ്ടിയാണ് ശ്രീശങ്കറിന്റെ നേട്ടം. വനിതാ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജനും സ്വർണമണിഞ്ഞു. 6.58 മീറ്ററാണ് ആൻസി കണ്ടെത്തിയ ദൂരം.
0: ഇനി ഗുസ്തിവേദിയിലെ ഇന്ത്യൻ കരുത്തിന്റെ വിശേഷങ്ങളിലേക്ക്. വിയറ്റ്നാമിലെ ഡാ നാങ്ങിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ യുവതാരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും അടക്കം ആകെ 8 മെഡലുകളാണ് ഇന്ത്യൻ സംഘം രാജ്യത്തിനായി അടിച്ചെടുത്തത്. പുരുഷന്മാരുടെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ സൂരജ് സിംഗും സാഗർ സിംഗും ഫൈനലിലെത്തി മെഡലുകൾ ഉറപ്പിക്കുകയായിരുന്നു. യുവതലമുറയിലെ ഈ ഗുസ്തിക്കാരുടെ മികച്ച പ്രകടനം ഇന്ത്യൻ റെസ്ലിംഗിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് അടിവരയിടുന്നു.
1: ടെന്നീസ് കോർട്ടിൽ നിന്ന് ഒരു റണ്ണറപ്പ് വാർത്തയാണ് വരുന്നത്. ജനീവ ഓപ്പൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ യുകി ഭാംറി ന്യൂസിലാൻഡ് താരം മൈക്കൽ വീനസ് സഖ്യം കടുത്ത പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെട്ട് റണ്ണേഴ്സ് അപ്പായി. ഈ ATP 250 ടൂർണമെന്റിൽ ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞത് യുകി ഭാംറിയുടെ കരിയറിലെ മികച്ച നേട്ടങ്ങളിൽ ഒന്നാണ്.
0: ചെസ് ലോകത്ത് നിന്നൊരു വാർത്തയുണ്ട്. പ്രശസ്തമായ നോർവേ ചെസ് ടൂർണമെന്റിന് ഓസ്ലോയിൽ തുടക്കമായി. ലോകത്തിലെ മികച്ച ചെസ് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരുടെ പ്രകടനത്തിനായി നമുക്ക് കാത്തിരിക്കാം. വരുന്ന ദിവസങ്ങളിൽ കടുത്ത പോരാട്ടങ്ങൾക്കായിരിക്കും ഓസ്ലോ സാക്ഷ്യം വഹിക്കുക. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിനും ആവേശകരമായ തുടക്കമായിട്ടുണ്ട്. വരും വാരങ്ങളിൽ കളിമൺ കോർട്ടിലെ രാജാക്കന്മാർ ആരൊക്കെയെന്ന് നമുക്ക് കണ്ടറിയാം. ഇതോടെ ഇന്നത്തെ സ്പോർട്സ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. IPL പ്ലേ ഓഫുകളുടെ ഫലങ്ങളും ഫുട്ബോൾ ലോകകപ്പിന്റെ പുതിയ അപ്ഡേറ്റുകളും ഫ്രഞ്ച് ഓപ്പൺ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. VK സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം R. ഉണ്ണികൃഷ്ണൻ, സീന യഹിയ.
4: സമകാലികം.

സേവന വാർത്തകൾ. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ മാസം 29 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7ാം ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. വിവരങ്ങൾക്കായി സന്ദർശിക്കുക ഇമെയിൽ phc@gmail.com.

ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഏകദിന ബോധവൽക്കരണ സെമിനാർ, പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠനത്തിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് ഈ മാസം 30 നടത്തുന്നു. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പനമ്പിള്ളി നഗറിലെ CGOA ഹാളിലായിരിക്കും സെമിനാർ നടക്കുക. 9 മുതൽ 3 വരെ ഈ മേഖലയിലെ പ്രമുഖർ ക്ലാസുകൾ എടുക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ 93 88 48 36 86.

എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പുകൾ, ബയോഡാറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-23-60-82. നമ്പർ ആവർത്തിക്കാം, 0484-23-60-82.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. അപേക്ഷകർ 18-നും 45-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94-97-72-70-49. നമ്പർ ആവർത്തിക്കാം, 94-97-72-70-49.

0: പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ ഓ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 98 47 59 75 87. നമ്പർ ആവർത്തിക്കാം, 98 47 59 75 87.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

കൊച്ചി നുവാൾസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ register@nuwals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂം സഹിതം അപേക്ഷ അയയ്ക്കണം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 3. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് nuwals.ac.in. ഫോൺ നമ്പർ 97 46 99 80 89. നമ്പർ ആവർത്തിക്കാം: 97 46 99 80 89.

വിലാസത്തിലേക്ക് റെസ്യൂം സഹിതം അപേക്ഷ അയയ്ക്കണം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 3. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് newels.ac.in. ഫോൺ നമ്പർ 97 46 99 80 89. നമ്പർ ആവർത്തിക്കാം, 97 46 99 80 89.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി
1: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
2: നാരണത്ത് വലിയൊരു ഉരുളൻപാറ കണ്ടുപിടിച്ചു. പ്രയാസപ്പെട്ട് ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് കയറ്റി. ദേഹം വിയർത്തു കുളിച്ചു. കഠിനമായ വെയിലിൽ കാട്ടുമരങ്ങൾ ഒരാശ്വാസത്തിനെന്നവണ്ണം ചലിച്ചു. ഒട്ടുനേരത്തെ കഠിനാധ്വാനത്തിന് ശേഷം നാറാണത്ത് മലമുകളിലെത്തി. രണ്ട് കൈകൊണ്ടും ഉരുളൻ പാറയിൽ ആഞ്ഞു പിടിച്ചു. ഒരു ജേതാവിനെപ്പോലെ ഒരു നിമിഷം മാറുവിടർത്തി നിന്നു. ആ നിൽപ്പിൽ ഉരുളൻപാറ ഒന്നിളകി. രണ്ട് പാദങ്ങളും പാറയുടെ വിടവിൽ വെച്ച് നാറാണത്ത് ആകാശത്തേക്ക് നോക്കി. സൂര്യകിരണങ്ങൾ കണ്ണിൽ ആഞ്ഞു തറച്ചു. പതുക്കെ പതുക്കെ നാറാണത്ത് പാറയുടെ അടിയിൽ നിന്നും കാലുകൾ മാറ്റി. ഇരു കൈകൾ കൊണ്ടും പാറ താഴേക്ക് തള്ളിയിട്ടു. കടപട ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഉരുളൻ പാറ താഴേക്കുരുണ്ട് നിലം പതിക്കാൻ തുടങ്ങി. നാറാണത്ത് ഉൾക്കുളിരോടെ ആ കാഴ്ച കണ്ടുനിന്നു. ജീവിതത്തിലെ അനർഘ നിമിഷം. ആത്മാവിൻ്റെ അഗാധതയിൽ നവ്യാനുഭൂതി സൃഷ്ടിക്കുന്ന അനർഘ നിമിഷം. ഉരുളൻ പാറ മലയടിവാരത്തിൽ ചെന്ന് വീണു, വിശ്രമിച്ചു. നാറാണത്ത് മലയിൽ നിന്നും ഇറങ്ങി താഴെയെത്തി. അതാ നിൽക്കുന്നു വടുതല നായരും രചകനും പെരിന്തച്ചനും അവിടെ. ഈ ഭ്രാന്തിൻ്റെ അർത്ഥം എന്താ നാറാണത്തെ? വടുതല നായർ ചോദിച്ചു. അർത്ഥമുള്ളതെല്ലാം ഭ്രാന്താണ്, നാറാണത്ത് തിരിച്ചടിച്ചു. മനസ്സിലായില്ല, മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. അധ്വാനിച്ചാൽ മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ എന്നല്ലേ ഇക്കാണിച്ചതിൻ്റെ പൊരുൾ? പെരിന്തച്ചൻ ചോദിച്ചു. അങ്ങനെയും അർത്ഥമാക്കാം നാറാണത്ത്. ഒരു ജോലി ചെയ്ത് തീർക്കാൻ പ്രയാസമുണ്ട്, അതില്ലാതാക്കാൻ ഒരു നിമിഷം മതി. ഇതല്ലേ നാറാണത്ത് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയും അർത്ഥമാക്കാം. നാറാണത്ത് പൊട്ടിച്ചിരിച്ചു. ആ ചിരി മലമുകളിൽ നിന്നുള്ള ജലധാരകളിൽ തട്ടി. പ്രതികരിക്കാനെന്നോണം രണ്ടു നീർച്ചാലുകളും പതുക്കെ മൂളുന്നുണ്ടായിരുന്നു. പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമായ അകവൂർ ചാത്തനെ വളർത്തിയത് ദരിദ്രനായ ഒരമ്പലവാസിയാണ്. സ്വതവേ ചാത്തൻ കുഴിമടിയനായിരുന്നു. അവന് രണ്ടക്ഷരം പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ചാത്തൻ സത്യസന്ധനായിരുന്നു. അവന് വയസ്സ് 12 കഴിഞ്ഞു. ഒരു ദിവസം വളർത്തച്ഛൻ അവനെ വിളിച്ചു പറഞ്ഞു, വളരെ അരിഷ്ടിച്ചാണ് നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. കാര്യം നിനക്കറിയാലോ, കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ ഇത്രയും കാലം വളർത്തി. നിനക്ക് വയസ്സ് 12 കഴിഞ്ഞു. സ്വന്തം ശാപ്പാടിനുള്ള വക നീ ഇനി ഉണ്ടാക്കിയേ പറ്റൂ. നിന്നെ ഞാൻ അകവൂർ മനയിലേക്ക് കൊണ്ടുപോവുകയാണ്.

0: വലിയ നമ്പൂതിരിയെ ഞാനറിയും, നിന്നെ മനക്കൽ നിർത്താൻ ആവശ്യപ്പെടും. അദ്ദേഹം എന്റെ അപേക്ഷ കൈക്കൊള്ളാതിരിക്കില്ല.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി BD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. കൊല്ലം ഉമയനല്ലൂരിൽ ദേശീയപാതയുടെ ഭാഗമായി പണികഴിപ്പിച്ച അണ്ടർപാസിലെ ഗതാഗതക്കുരുക്കിന് പരിഹാര നടപടികൾ ഉറപ്പാക്കാൻ വിഷ്ണു മോഹൻ MLA ജില്ലാ കളക്ടർ ആനി ജൂല തോമസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വൃക്ഷങ്ങളെക്കുറിച്ച്, ഓരോ വിത്തിലും ഒരു വൻ വൃക്ഷം ഉറങ്ങുന്നുവെന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളെക്കുറിച്ചും അവയുടെ അതിശയകരമായ വളർച്ചയെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൽ അവയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും നാം അറിയാതെ ചിന്തിച്ചു പോകും. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടും ഇലകളും കമ്പുകളും തടിയുമെല്ലാം സ്വയം മണ്ണിൽ അർപ്പിച്ചും കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ചാക്രീകരണ പ്രക്രിയകൾ അനുസ്യൂതം നടത്തിയും ഭൂമിയിലെ ജീവനെയും പരിസ്ഥിതിയെയും നിലനിർത്തുന്ന അത്ഭുതമാണ് ഓരോ ചെടിയും മരവും. ആധുനിക ശാസ്ത്രം പലതരത്തിലും രീതികളിലും മരങ്ങളെയും സസ്യങ്ങളെയും വർഗീകരിച്ചിട്ടുണ്ടെങ്കിലും വള്ളികൾ, കുറ്റിച്ചെടികൾ, വൻമരങ്ങൾ എന്നിങ്ങനെ ഇവയുടെ പൊതുരൂപത്തിന്റെ അടിസ്ഥാനത്തിൽ പുരാതന ഗ്രീക്കുകാർ ക്രിസ്തുവിന് മുൻപ് 300s വികസിപ്പിച്ചെടുത്ത വർഗീകരണം ഇതിൻ്റെയെല്ലാം അടിസ്ഥാനമായി നിലനിൽക്കുന്നുവെന്ന് പറയാം. ഇന്ധനത്തിനും പണിയായുധങ്ങൾക്കും വള്ളങ്ങൾ, വണ്ടികൾ തുടങ്ങിയ ഗതാഗതത്തിനുള്ള ആദ്യകാല വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ആഹാരത്തിനുമായെല്ലാം വൃക്ഷങ്ങൾ വിവിധ രീതികളിലും രൂപങ്ങളിലും ഉപയോഗിച്ചിരുന്നതായി കാണാം. പുരമേയാൻ ഉപയോഗിച്ച തെങ്ങിൻ്റെയും പനയുടെയും ഓലകൾ, ഇലകൾ, പലതരം മരത്തൊലികൾ, ഇവയിൽ നിന്നൊക്കെ നിർമ്മിച്ച വസ്ത്രങ്ങൾ, ചുരയ്ക്ക, തേങ്ങ തുടങ്ങിയവയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത പാത്രങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിക്കുമ്പോൾ ആദ്യകാല മനുഷ്യജീവിതത്തിൽ മരത്തിൻ്റെയും ഇതര സസ്യങ്ങളുടെയും പ്രാധാന്യം നമുക്ക് ഓർമ്മ വരുന്നു. ആധുനിക മനുഷ്യൻ്റെ ഭവനങ്ങളും അവൻ വികസിപ്പിച്ചെടുത്ത വ്യവസായങ്ങളുമെല്ലാം വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ആശ്രയിച്ചിട്ടുള്ളത് തന്നെ. ന്യൂസ് പ്രിന്റ്, പ്ലൈവുഡ് തുടങ്ങിയവ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളെയും പച്ചക്കറികളെയും കൂടാതെയുള്ള ആപ്പിൾ, ചെറി, വാൽനട്ട്, ചെസ്റ്റ്നട്ട് തുടങ്ങിയ മിത ശീതോഷ്ണ മേഖലകളിലെ ഫലങ്ങളും കറുവപ്പട്ട, ഗ്രാമ്പു, ജാതി, കൊക്കോ തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുമെല്ലാം മരങ്ങളുടെ കരുണയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ചിലതുമാത്രം. ഇവയെക്കൂടാതെ വ്യത്യസ്തത പുലർത്തുന്നവയും ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനിവാര്യവുമായ വൃക്ഷങ്ങളുമുണ്ട്. വിവിധയിനം കണ്ടലുകൾ, യാത്രക്കാർക്ക് ആശ്വാസജലം നൽകുന്ന മഡഗാസ്കറിലെ സഞ്ചാരി വൃക്ഷം പോലും.

0: ഉള്ളവ തുടങ്ങിയവയെല്ലാം ഉദാഹരണങ്ങളാണ്. കൗതുകമുണർത്തുന്ന ധാരാളം മറ്റു മരങ്ങളുമുണ്ട്. ടാലിപ്പോ ടീന്തപ്പന അവയിലൊന്നാണ്. ഇന്ത്യൻ ശ്രീലങ്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. മുക്കാൽ നൂറ്റാണ്ടോളം ആയുസ്സുള്ള ഇവ അവയുടെ ജീവിത കാലയളവിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതത്രേ. മരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇനി മറ്റൊരിക്കലാവാം.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഏതാനും ഇനങ്ങൾ. ആദ്യം മാലിപ്പുറം കരുത്തേടം SHGUPSലെ കുട്ടികൾ അവതരിപ്പിച്ച ഒരു ഇംഗ്ലീഷ് സംഘഗാനം. പാടുന്നവർ സാറ എലൈൻ, ബിലഹരി CS, ഫാത്തിമ മെഹല TS, ഹെലേന ജോസഫ്, സെലിൻ ആൻഡ്രിയ ജിൻസൺ, ഇവാഞ്ചലസ് മരിയ, റിയോന PR, അഭിനവ്, അനീറ്റ റെജീന, സിയോന ഫിലമിൻ, ആൻഡ്രിയ A.

0: അടുത്തത് ഒരു മലയാള കവിതയാണ്, മലയാളത്തിൻ്റെ തല. ഈ കവിത അവതരിപ്പിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് UPS for Girls ചിലങ്ക S.
1: മഹാകവി വള്ളത്തോളിൻ്റെ മലയാളത്തിൻ്റെ തല എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ.

വന്നിയെ ജ്വലിപ്പിച്ചു. ശാരീരികാഖ്യാതാവേ ശാന്തമാ മുഹൂർത്തത്തിൽ

0: ഇനി ഒരു ഉറുദു സംഘഗാനമാണ്. പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ ഏവ്ലിൻ, അനാമിക, ദേവതീർത്ഥ, ആത്മിക എന്നിവർ ചേർന്ന് ആലപിക്കുന്നു.
1: മസ്ത്.

0: അവസാനമായി പുസ്തക പരിചയം. എറണാകുളം ഗവൺമെൻറ് യു പി എസ് ഫോർ ഗേൾസിലെ അമിയ സുമി സജിയാണ് അവതരിപ്പിക്കുന്നത്.
1: രണ്ട് പുസ്തകങ്ങളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് കുട്ടികളുടെ ക്ലാസിക് ഗ്രന്ഥമായ അച്ഛൻ്റെ കുട്ടിക്കാലം എന്ന പുസ്തകമാണ്. അനുഭവ കഥകളുടെ സമാഹാരമാണിത്. അലക്സാണ്ടർ റസ്കിൻ എന്ന റഷ്യൻ എഴുത്തുകാരൻ എഴുതിയതാണ് ഈ പുസ്തകം. ഒരച്ഛൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികൾ വിവരിക്കുന്ന പുസ്തകമാണിത്. ഈ പുസ്തകം എഴുതാനുള്ള കാരണം അച്ഛൻ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ മകൾ സാഷയ്ക്ക് ഒരിക്കൽ നല്ല ചെവിവേദന വന്നു. വേദന മറക്കാൻ വേണ്ടിയാണ് അച്ഛൻ തൻ്റെ കുട്ടിക്കാലം അവളോട് പറഞ്ഞത്. അവൾ ആ കഥകൾ കേട്ട് ചെവിവേദന മറന്നു. ചില കഥകൾ കേട്ടാൽ ചിരി വരും, ചില കഥകൾ കേട്ടാൽ സങ്കടം വരും. ചില കഥകളിൽ അച്ഛനൊരു മണ്ടനെ പോലെയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് കവിത എഴുതുന്ന പപ്പ. ഇഷ്ടപ്പെടാനുള്ള കാരണം അതിലെ കവിതകൾ കേട്ടാൽ ആരായാലും ഒന്ന് ചിരിക്കും എന്നതാണ്. പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ പപ്പ പറഞ്ഞു പൂച്ചയുടെ പാച്ചിൽ. പട്ടിയെ കണ്ടപ്പോൾ പപ്പ പറഞ്ഞു നോക്കിക്കണ്ടോ പാണ്ടൻ്റെ പുള്ളി. ഗ്രാൻഡ്പയോട് പപ്പ ചോദിച്ചു, പപ്പ പപ്പ പ്ലീസ് പ്ലീസ് എനിക്ക് തരുമോ ചീസ് ചീസ്. ഈ കവിതയാണ് എന്നെ കൂടുതലും ചിരിപ്പിച്ചത്. ഈ കഥകൾ ചിരിപ്പിക്കുക മാത്രമല്ല, നമ്മളെ ഓരോ പാഠവും പഠിപ്പിക്കുന്നുമുണ്ട്. കാറിനടിയിലേക്ക് പന്തെറിഞ്ഞ പപ്പ എന്ന കഥയിലൂടെ കളിപ്പാട്ടങ്ങൾ കുട്ടികൾ പങ്കുവെച്ച് കളിക്കേണ്ടതാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടറെ കടിച്ച പപ്പ എന്ന കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത് വേദനകൾ സഹിച്ചു മാത്രമേ ശാശ്വതമായ സൗഖ്യത്തിലേക്കെത്താൻ കഴിയൂ എന്നതാണ്. ഈ പുസ്തകം ഏതു കുട്ടിക്കും ഇഷ്ടമാകും. അടുത്ത പുസ്തകം എം ആർ രേണുകുമാർ എഴുതിയ അരസൈക്കിൾ. നാലു കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത്. ഈ പുസ്തകം വായിക്കുമ്പോൾ നിറയെ പച്ചപ്പ് നിറഞ്ഞ ഒരു തോടിൻ്റെ അടുത്തുകൂടി നടക്കുന്നത് പോലെ തോന്നും. അത്രയധികം പ്രകൃതിയും ജീവജാലങ്ങളും ഈ വരികളിലുണ്ട്. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അരസൈക്കിൾ എന്ന കഥയാണ്. ഈ പുസ്തകത്തിൽ ഒരു പെൺകുട്ടി സൈക്കിൾ ചവിട്ടുന്ന ചിത്രമുണ്ട്. ആ പെൺകുട്ടി ഈ കഥയിലേതാണ്. ഈ കഥയിൽ പാച്ചുവെന്ന പയ്യന് സൈക്കിൾ ചവിട്ടാൻ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അച്ഛനോട് ഇതെങ്ങനെ പറയണമെന്ന് പാച്ചുവിനറിയില്ല. പാച്ചുവിന് നേരത്തെ മരം കയറിയതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാച്ചു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛനൊരു അരസൈക്കിൾ കൊണ്ടുവന്ന് കൊടുത്തത്. അവൻ അതോടെ വിഷമം മാറി. പാച്ചുവിൻ്റെ യാത്രകൾ എന്ന കഥയിൽ കുട്ടികൾ തോടിന് മുകളിലൂടെ മരവള്ളികളിലൂടെ ഊഞ്ഞാലാടുന്നതും തണുത്ത തോട്ടിലോട്ട് ചാടുന്നതും വിവരിച്ചിട്ടുള്ളത് രസകരമാണ്. നഗരത്തിലെ ചൂടിലിരുന്ന് വായിക്കുമ്പോൾ കഥകൾക്ക് രസം കൂടുന്നതായി അനുഭവപ്പെടും. അടുത്ത രണ്ട് കഥകൾ രണ്ട് മീനുകളെക്കുറിച്ചാണ്. ഒരു കഥയിൽ മീനിനെ തോട്ടിലോട്ട് തിരിച്ചുവിടുന്നതാണ് പറയുന്നത്. രണ്ടാമത്തതിൽ ചേറുമീനിനെ പിടിക്കാൻ പോകുന്നതാണ് പറയുന്നത്. വലിയ ചെറുമീൻ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കുമെന്നാണ് കുട്ടി വിചാരിച്ചത്. പക്ഷേ കുട്ടിയുടെ കാലിൽ ചെറുമീൻ ഒരു ഉമ്മയാണ് കൊടുത്തത്. ഈ പുസ്തകവും കുട്ടികൾക്ക് ഇഷ്ടമാകാതിരിക്കില്ല.
0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകളിൽ നിങ്ങൾ കേട്ടത് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ചില

നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

കോട്ടയം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒ പി നടത്തുന്നതിന് സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കോരുത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായപരിധി 36 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത. രജിസ്ട്രേഷൻ തെളിയിക്കുന്ന രേഖകൾ, CV എന്നിവ നാളെ വൈകുന്നേരം 4 മുൻപ് ഓഫീസിൽ എത്തിക്കണം. ഭിന്നശേഷിക്കാരായ 15-35 ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൌജന്യമായി നടത്തിവരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 9447949706. നമ്പർ ആവർത്തിക്കാം, 9447949706.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31-ന് വൈകിട്ട് 5-ന് മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446723714. നമ്പർ ആവർത്തിക്കാം, 9446723714.

കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യു പി വിഭാഗത്തിന് TTC യോഗ്യതയും വേണം. യു പി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 63 00 69. നമ്പർ ആവർത്തിക്കാം: 85 47 63 00 69.

0: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9496015008. നമ്പർ ഒരിക്കൽ കൂടി 9496015008.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം കൃഷ്ണ. അൽക്ക യാഗ്നിക്കും സംഘവും പാടിയത്. ഗാനരചന ആനന്ദ് രാജ് ആനന്ദ്. സംഗീതം അനു മാലിക്.

പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. ടിസിയാണ് യോഗ്യത. പ്രായപരിധി 18-40 മധ്യേ. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0492329622. 0492329622.

പുതുപ്പരിയാരം CBK MGHS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, സീനിയർ ജൂനിയർ മലയാളം ജൂനിയർ, സംസ്കൃതം ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, കെമിസ്ട്രി സീനിയർ തുടങ്ങിയ തസ്തികകളിലേക്ക് ആഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10 മുതൽ നടക്കും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94961530 95. നമ്പർ ആവർത്തിക്കാം, 94961530 95.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൺ സ്റ്റഡി സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസസ് വിമൺ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10-ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.QSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5-ന് മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

പെൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 30. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-81-25-62-53. നമ്പർ ആവർത്തിക്കാം: 04-81-25-62-53.

ഇനി ഒരു ഗാനം കേൾക്കാം. ചിത്രം കണ്ണുക്കുൾ നിലവ്, പാടിയത് പി ഉണ്ണികൃഷ്ണൻ, അനുരാധ ശ്രീറാം. ഗാനരചന പളനി ഭാരതി, സംഗീതം ഇളയരാജ.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഈ പട്ടണത്തിൽ എവിടെയായിരിക്കും ചേക്കു ഉണ്ടാവുക? ഉച്ചനേരമായതുകൊണ്ട് ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി. മാതൃഭൂമി കെട്ടിടത്തിന് നേരെ ആദരവോടെ ഒന്ന് നോക്കി കണ്ണെടുത്തപ്പോൾ അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരാളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. വിശ്വസിക്കാനേ ആദ്യം കഴിഞ്ഞില്ല. അത് ചേക്കുവായിരുന്നു. ചേക്കു, രാമർ ഉച്ചത്തിൽ വിളിച്ചു. ചേക്കു റോഡ് മുറിച്ച് രാമറിന്റെ അടുത്തേക്ക് വന്നു. ഇഞ്ഞെന്താ ഇവിടെ? ചേക്കു അന്വേഷിച്ചു. ഞാൻ കണ്ണച്ചന്റെ തേങ്ങയും കൊണ്ട് വന്നതാ പാണ്ഡ്യാലയില്. രാമർ ചേക്കുവിനെ നോക്കി. ചേക്കു അപ്പാടെ മാറിയിരിക്കുന്നു. കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര മാറ്റം. ഇഞ്ഞ് കണ്ണച്ചന്റെ കാര്യസ്ഥന? ചേക്കു അന്വേഷിച്ചു. ഇഞ്ഞോ? ഞാനിപ്പോ മിഠായി തരൂലേ, ഒരു തുണിക്കടയിൽ സഹായിയായി നിൽക്ക. താമസം വളെ അബ്ദുറഹിമാൻ സാഹിബിന്റെ കൂടെയാ. ആരാ അബ്ദുറഹിമാൻ സാഹിബ്? രാമർ തിരക്കി. വലിയ കോൺഗ്രസ് നേതാവ്. ഓറുടെ ഒരു കത്ത് മാതൃഭൂമിയിൽ കൊടുക്കാൻ വന്നതാ ഞാൻ. അപ്പോ നിനക്ക് കോൺഗ്രസ് ഉണ്ടോ? രാമറിന് അത്ഭുതം തോന്നി. ചേക്കു വളരെ സന്തോഷത്തോടെ പറഞ്ഞു. രാമറിന് ചേക്കുവിനോട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു അപ്പോൾ. ബഹുമാനത്തോടുകൂടി തന്നെ രാമർ ചേക്കുവിന്റെ കൈകൾ പിടിച്ചമർത്തി. തിരികെ വരുമ്പോൾ ഈ ലോകത്തോടുള്ള തന്റെ സ്നേഹം വർദ്ധിച്ചിരിക്കുന്നതായി രാമറിന് തോന്നി. കാലത്തുള്ള യാത്ര പോലെ അത്ര ഉന്മേഷകരമായിട്ടായിരിക്കില്ല വൈകിട്ടുള്ളത്. വണ്ടിക്കാർ അലസരായിട്ടായിരിക്കും മൂക്കുകയർ പിടിച്ചിട്ടുണ്ടാവുക. ചാട്ടയുടെ പുളച്ചിലൊന്നും കേൾക്കാനുണ്ടാവില്ല. വണ്ടി തെളിക്കുന്നവർ തെറിപ്പാട്ടും മറന്നിട്ടുണ്ടാവും. കാളകളുടെ നടത്തത്തിലും മന്ദത കാണും. വണ്ടിത്തണ്ടിന്മേലിരിക്കുമ്പോൾ മടക്കയാത്രയിലെ പ്രത്യേകതകളെക്കുറിച്ചാണ് രാമർ ഓർത്തുകൊണ്ടിരുന്നത്. ഒപ്പം ചേക്കുവിന്റെ പുതിയ ചിത്രവും മനസ്സിലേക്ക് കടന്നു വന്നു. ചേക്കു ഇപ്പോൾ തന്റെ മുമ്പിലെ ഒരത്ഭുതമാണ്. തനിക്കു ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവരെ രാമർ എപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. കുഞ്ഞിക്കേളു ഒരത്ഭുതമാണ്. മൈനർ ബാലൻ ഒരത്ഭുതമാണ്. ഇപ്പോഴിത ചേക്കുവും ഒരത്ഭുതമായി മാറിയിരിക്കുന്നു. മൈനർ ബാലനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് പുഴവക്കത്തെ പറമ്പിൽ നാളെ അതിരാവിലെ അവൻ തേങ്ങ പറിക്കുവാൻ വരുമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നത്. മൈനർ ബാലൻ കൊയ്യക്കാരനാണ്. ബാലന് പെണ്ണന്വേഷണവുമായി ചെന്നപ്പോൾ കിട്ടിയ പേരാണ് മൈനർ. ഏതോ സായിപ്പിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ നാരായണിക്ക് ഏതാനും ചില ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ കഴിഞ്ഞിരുന്നു. തന്നെ വിവാഹം കഴിക്കുവാൻ പോകുന്നയാളുടെ പേര് ബാലൻ എന്നാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ അഭിപ്രായപ്പെട്ടു. ഓ, മൈനർ. ബാലൻ എന്ന വാക്ക് അവൾ ഇംഗ്ലീഷിലാക്കുകയായിരുന്നു. അതോടെ ബാലൻ മൈനർ ബാലനായി. അയാളെ ഇപ്പോൾ മൈനർ എന്ന് വിളിച്ചാലും പരാതിയില്ല, വിളി കേൾക്കും. തെങ്ങുകയറ്റത്തിലുള്ള അസാധാരണത്വമാണ് മൈനർ ബാലനെ തന്റെ മുമ്പിൽ ഒരത്ഭുത ജീവിയാക്കിയത്. എത്ര ഉയരത്തിലുള്ള തെങ്ങും നിഷ്പ്രയാസം കയറും, അതേ വേഗതയിൽ ഇറങ്ങുകയും ചെയ്യും. കയ്യിലെയും കാലിലെയും തളകൾ തെങ്ങിന്റെ മുകളിൽ വെച്ച് ചേർത്ത് പിടിക്കുന്നത് കാണാം. അതേ നിമിഷത്തിൽ അയാൾ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്നതും കാണാം. എത്ര തെങ്ങുകൾ കയറിയാലും ക്ഷീണം പ്രകടിപ്പിക്കാറില്ല, കിതയ്ക്കാറുമില്ല. കരിക്കുകൾ ഉമ്മൻ കൊത്താതിരിക്കാൻ ചിലപ്പോൾ കൊട്ട വെക്കേണ്ടി വരും. പച്ച ഓല ചീന്തിയെടുത്ത് മെടഞ്ഞിട്ടാണ് കൊട്ടയുണ്ടാക്കുക. കൊയ്യക്കാരന്റെ പിറകുവശത്തോട് ചേർത്ത് കെട്ടിവെച്ച കൊളുത്തിൽ തൂക്കിയിട്ട് വേണം കൊട്ടകൾ മുകളിലെത്തിക്കുവാൻ. രണ്ടിൽ കൂടുതൽ കൊട്ടകൾ കൊളുത്തിൽ തൂക്കിയിട്ടുണ്ടാവും. കൊട്ടകളുമായി തെങ്ങിൽ കയറുക എന്നത് വളരെ ആയാസമേറിയ ജോലിയാണ്. പെട്ടെന്ന് തളർന്നു പോവുകയും ചെയ്യും. എന്നാൽ മൈനർ ബാലനിൽ ഒരു തളർച്ച

0: ചെയ്യും കാണില്ല. തെങ്ങ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അയാൾ ചൂളമടിച്ചുകൊണ്ടിരിക്കും. തെങ്ങ് കയറി തീരും വരെ ചൂളമടിക്ക് ഒരേ ഈണമായിരിക്കും. അങ്ങനെ തെങ്ങിൽ കയറാനോ അത്രയും ഈണത്തോടെ ചൂളമടിക്കാനോ തനിക്ക് കഴിയില്ല എന്നതാണ് മൈനർ ബാലനെ അത്ഭുതത്തോടെ കാണാൻ രാമറെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം. വണ്ടിത്തണ്ടിൽ താളമടിച്ചുകൊണ്ട് രാമർ ഓർത്തു, നാളെയും താൻ ആ കാഴ്ച കാണും. വണ്ടിക്കാരന്റെ തളർച്ചയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ അയാൾ മറ്റൊന്നുകൂടി വിചാരിച്ചു. മൈനർ ബാലനാണ് കാളവണ്ടി തെളിക്കുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഭാവത്തിൽ തന്നെയായിരിക്കും, തളർച്ചയുണ്ടാവില്ല. ചിന്ത വീണ്ടും മൈനറിന്റെ തെങ്ങുകയറ്റത്തിലേക്ക് മടങ്ങിയെത്തി. മൈനർ തെങ്ങിന്റെ മണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ തെല്ലുനേരം അവിടെ ഇരുന്ന് ചുറ്റും നോക്കും. ഉയരം കൂടിയ തെങ്ങാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ടേക്ക് നോക്കിയാൽ കടൽ കാണാം. സൂക്ഷ്മമായി നോക്കി കടൽ തിരകളെപ്പോലും മൈനർ വേർതിരിച്ചെടുക്കും. കടലിൽ തോണികളൊന്നും കാണുന്നില്ലെങ്കിൽ ഇന്ന് മീൻ തൊട്ടുകൂട്ടാൻ പറ്റില്ലെന്നാ തോന്നുന്നേ എന്ന് വിളിച്ചു പറയും. വടക്ക് കിഴക്കേ ഭാഗത്തേക്കാണ് നോക്കുന്നതെങ്കിൽ മേഘക്കൂട്ടങ്ങൾക്കിടയിലേക്കായിരിക്കും മൈനറിന്റെ നോട്ടമെത്തുക. മേഘക്കാടുകളിലേക്കും അവ ചിതറിക്കിടക്കുന്ന വഴികളിലേക്കും അയാൾ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ഇന്ന് ഒരു മഴക്കോള് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മഴ ഇനി ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ടുണ്ടാവില്ല. പറച്ചിൽ മിക്കപ്പോഴും ശരിയായിരിക്കുകയും ചെയ്യും. മഴക്കോള് കണ്ടെന്ന് പറഞ്ഞ അന്ന് വൈകിട്ട് തകർപ്പൻ മഴയായിരുന്നു. മഴ പെയ്യേണ്ട കാലമായിരുന്നില്ല അത്. പെട്ടെന്നുണ്ടായ മഴയെ നാട്ടുകാർ മൈനറിന്റെ മഴ എന്ന് വിളിച്ചത് അന്ന് തൊട്ടായിരുന്നു. അന്ന് പെയ്ത മഴ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
5: പരമ്പരാഗതമായി പ്രയോഗത്തിലുള്ളതും ഉപദേശ സ്വഭാവമുള്ളതുമായ സംക്ഷിപ്ത പ്രസ്താവനയാണ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിന്റെ ജീവൻ എന്നത് അതിന്റെ സന്ദർഭമാണ്. ഗ്രാമീണ ജനതയുടെ സാമൂഹികവും സാംസ്കാരികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുവാൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അവ പ്രതിഫലിപ്പിക്കുന്നു. പരിസ്ഥിതിയെപ്പറ്റിയുള്ള അവബോധം ഏറെ നിഴലിക്കുന്ന ഇടം കൂടിയാണ് പഴഞ്ചൊല്ലുകൾ. കൃഷിയും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം പ്രാചീനകാലം മുതലേ കേരളത്തിൽ നിരീക്ഷണ വിധേയമായിരുന്നു. കാലാവസ്ഥാ പ്രവചനം നടത്തുന്ന ചൊല്ലുകളും സുലഭമാണ്. കാർത്തിക കഴിഞ്ഞാൽ മഴയില്ല, ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, അത്തം വെളുത്താൽ ഓണം കറുക്കും, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, വിഷു കഴിഞ്ഞാൽ വേനലില്ല, ചെമ്മാനം കണ്ടാൽ അമ്മാനത്ത് മഴയില്ല, കാലവർഷം കണ്ട് ഓടിയവനും തുലാവർഷം കണ്ട് കയറി നിൽക്കും, കർക്കിടകവാവിന് കാട്ടുപോത്തിൻ്റെയും തുടവിറയ്ക്കും, എന്നിങ്ങനെ നിരവധി പഴഞ്ചൊല്ലുകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കേരളീയനുണ്ട്. വിളകളെ സംബന്ധിച്ചുള്ള അറിവുകൾ പഴഞ്ചൊല്ലുകളിൽ പ്രകടമാണ്. വെള്ളരി നട്ടാൽ വിളയറിയാം, മുരുക്കിലും പടരും മുളകുകൊടി, ചേന ചുട്ടു നടണം, ചാമ കരിഞ്ഞു വിതയ്ക്കണം, കാച്ചിരുവള്ളി പ്ലാവിൽ പടർന്നാൽ ചക്കയെല്ലാം തീർന്നതു തന്നെ, ഉച്ചാറുച്ചയ്ക്ക് വെള്ളരി നട്ടാൽ വിഷു ഉച്ചയ്ക്ക് കായ പറിക്കാം, കുംഭമാസത്തിലെ കുംഭവട്ടത്തിൽ ചേന കൂടി ഇറക്കുക, എന്നിങ്ങനെ മണ്ണിനെ അടുത്തറിഞ്ഞ, വിളകളുടെ തുടിപ്പുകളെറിഞ്ഞ കർഷകന്റെ അനുഭവജ്ഞാന നിർമ്മിതികളായി ഇത്തരം പഴഞ്ചൊല്ലുകൾ പരിവർത്തനപ്പെടുന്നു. നാളുകളെ സംബന്ധിച്ച പഴഞ്ചൊല്ലുകളും ശ്രദ്ധേയമാണ്. രോഹിണിക്കിപ്പുറം അധികം വിത വേണ്ട, മകയീര്യം മതിച്ചു പെയ്യും, തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴ പെയ്യും, പുണർതത്തിൽ പുകഞ്ഞ മഴ, മകരത്തിൽ പയർ മതിച്ചു നിൽക്കും, എന്നിങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളിലൂടെ ഓരോ വിളയ്ക്കും അനുയോജ്യമായ ഞാറ്റുവേലകളെയും കർഷകർ പ്രായോഗികമായി തിരിച്ചറിഞ്ഞുവെന്നുള്ള വസ്തുത ഇതിൽ പ്രകടമാണ്. കുംഭമാസത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ മീൻകണ്ണിനോളം, മേടം 10 മുമ്പ് പൊടിവിത കഴിയണം, ധനുപ്പത്ത് കഴിഞ്ഞാൽ കൊത്താൻ തുടങ്ങാം, കുംഭപ്പറ കുടം പോലെ, എന്നിങ്ങനെ മാസസംബന്ധിയായ പഴഞ്ചൊല്ലുകളുമുണ്ട്. കാർഷിക സംസ്കാരത്തിൻ്റെ അകക്കാമ്പായ കാതലായ വിത്തുകളെപ്പറ്റിയും പഴഞ്ചൊല്ലുകളുണ്ട്. നട്ടു നെല്ലുണ്ടാക്കുക, വിത കൃഷിക്ക് വിത്താഴം ചെല്ലണമെന്നുണ്ട്, വിത പോലെ കൊയ്ത്ത്, വിത്തുള്ളിടത്തു വേര്, വിത്തൊന്നിട്ടാൽ മറ്റൊന്ന് വിളയുമോ, എന്നിങ്ങനെയുള്ള ഇത്തരം വിത്ത് ചൊല്ലൽ നാട്ടുവിജ്ഞാനങ്ങളാണ്. ഉദ്ബോധനത്തിൻ്റെ കാര്യപ്രസക്തമായ ചൊല്ലുകളും പഴഞ്ചൊല്ലുകളിൽ ദർശിക്കാം. കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം, വേരിനു വളം വയ്ക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ടെന്തു കാര്യം, കാലം നോക്കി കൃഷി, വരമ്പ് ചാരി നട്ടാൽ ചുവര് ചാരി ഉണ്ണം, മണ്ണുവിറ്റ് പൊന്നു വാങ്ങരുത്, ആഴത്തിൽ ഉഴുത് അകല നടണം, നട്ടാലേ നേട്ടമുള്ളൂ, വിളഞ്ഞാൽ പിന്നെ വെച്ചേക്കും.

0: എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രകൃതിയുമായി അടുത്തിടപഴകിയ, മണ്ണിൽ ജീവിച്ച ഒരു ജനത, അനവധി തലമുറകൾക്ക് കൈമാറിയ ജ്ഞാനപരിസരമാണ് ഇതിലൂടെ സമാർജിക്കുന്നത്. ഇന്ന് കാലം മാറി, കാലാവസ്ഥ മാറി, ഋതുഭേദങ്ങൾ മാറി, പ്രകൃതിയുടെ എല്ലാ അടരുകളിലും പരിവർത്തനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം ഇക്കാലത്ത് പഴഞ്ചൊല്ലുകളെ നാം സമീപിക്കേണ്ടത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സരോജിനി നായിഡുവായിരുന്നു. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഉത്തരം അമീർ ഖുസ്രു, സൂഫി പണ്ഡിതൻ.

0: മൻ കി ബാത്ത്.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷൗക്കത്ത് എ വി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ ആ ചെന്താമര പൊയ്ക എന്ന കവിത. എട്ടഞ്ചിന് നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ.

12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് കെ വി ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ. നാടകം ശാന്തസമുദ്രം. മൂന്ന് മണിക്ക് സഹയാത്രിക സംരംഭകയായ റസീന എയുമായി ആഭിമുഖം. 6:50 കാർഷിക ജീവനം. ഞാലിപ്പൂവൻ, പാളയം കോടൻ തുടങ്ങിയ വാഴയിനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പൂക്കാട്ടുപടിയിൽ നിന്നുള്ള ലിബിൻ ജോസ് പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. ചെറിയ മുറ്റത്ത് നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് തൃപ്പൂണിത്തറയിലെ വിമല സുരേന്ദ്രൻ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് സമാപിക്കുന്നു. എഫ് എം ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM evening.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 38 സെക്കൻഡ്. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

102.3 സമയം 9 മണി കഴിഞ്ഞ് 15:03. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം 7G Rainbow Colony. പാടിയത് കുനാൽ ഖഞ്ചൻവാല, മാതംഗി ജഗദീഷ്. ഗാനരചന ന. മുത്തുകുമാർ. സംഗീതം യുവൻ ശങ്കർ രാജാ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 30:28.
1: കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ഹത്യ.

ശബ്ദ സാന്നിധ്യം സിദ്ദിഖ്, സൈറ, ഡോക്ടർ സി ജെ ജോൺ, സൗമ്യ, ജോൺ ടി വേക്കൻ, പി വൈ ജോസ്, പ്രവീൺകുമാർ വി പി, ഡി മധു. കവിതകൾ വി എം ഗിരിജ. സർഗാത്മക സഹകരണം എൻ കെ സെബാസ്റ്റ്യൻ, ഡോക്ടർ സി ജെ ജോൺ. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: ഹത്യ.
1: അമ്മേ, അമ്മ വാതിലടച്ച് കിടന്നോളൂ. ട്രെയിൻ വിട്ടാലുടൻ ഞാൻ നേരെ ഇങ്ങ് എത്തിക്കൊള്ളാം. ഈ ഗേറ്റ് അടക്കാനൊന്നും നിൽക്കണ്ട, മുറ്റത്ത് നല്ല വഴുക്കലുണ്ട്. നീ ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. ശാലിനി, നിന്നോടാ ചോദിക്കുന്നത്.
2: അതിന് ജേട്ടൻ ടിക്കറ്റ് എനിക്ക് തന്നായിരുന്നോ?
1: പിന്നില്ലാതെ വൈകിട്ട് വന്നതും തനിക്ക് പിന്നെ ഞാൻ തന്നതെന്താ?
2: ആവോ, എന്നാ പിന്നെ ഹാൻഡ് ബാഗിൽ ഉണ്ടാവും. തിരക്കിനിടയിലൊക്കെ മറന്നു.
1: മറക്കാതെ എങ്ങനെ? ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക. എന്തായിരുന്നു അമ്മായി അമ്മയും മരുമോളും തമ്മിൽ? ഏതാണ്ട് സീരിയൽ പോലെ കരച്ചിലും മൂക്കീറ്റലും. അതും എത്ര നേരം. എന്താ അമ്മായി അമ്മക്ക് ഇത്രയും മരുമോളോട് പറയാൻ?
2: അതെ, സ്നേഹമുള്ളവര് തമ്മിൽ അങ്ങനെ ഒക്കെയാ. ആ അമ്മയുടെ വയറ്റിൽ പിറന്നതാണോ ഈ മുരടെ മുത്തു? ദാ ഇപ്പൊ തന്നെ നോക്കിയേ, ഭാര്യ ട്രാൻസ്ഫർ ആയി ഭൂമിയുടെ അങ്ങേയറ്റത്തേക്ക് പോവാ. എന്നാ ആ മുഖത്ത് എന്തെങ്കിലും ഒരു കുലുക്കുണ്ടോന്ന് നോക്കിയേ. നത്തി പറഞ്ഞിട്ടെന്തിനാ, തൊഴിലതല്ലേ?
1: അതെ, ഈ പോലീസുകാരെന്ന വർഗത്തിന് പറഞ്ഞിട്ടുള്ളതാ അത്. മനസ്സിലുള്ളതൊന്നും വെളിയിൽ കാണില്ല, കാണിക്കാൻ പാടില്ല. അതുപോട്ടെ, അമ്മ എന്താ പറഞ്ഞേ?
2: നല്ല സങ്കട ചേട്ടാ, അമ്മ പറയുന്നത് ഇത്ര ദൂരെ പോയി ജോയിൻ ചെയ്യേണ്ടെന്ന് തന്നെയാ. അതും ഈ സിറ്റുവേഷനിൽ.
1: ഞാനും അത് തന്നെ പറയുന്നത്. തനിക്ക് ലീവ് എടുത്തൂടെ?
2: ജയേട്ടന് അറിഞ്ഞൂടെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള്? ലീവായ ലീവൊക്കെ ചികിത്സാന്നും പറഞ്ഞ് എടുത്ത് തീർന്നതല്ലേ? ഹാ, പിന്നെ ഒരു വഴിയുണ്ട്. സർക്കിളേമൻ നാളെ മുതൽ കൈക്കൂലിക്കാരൻ പോലീസ് ആവാൻ അങ്ങ് തീരുമാനിക്കേ. അങ്ങനാണല്ലേ ഞാൻ ഈ യാത്ര വേണ്ടാന്ന് വെക്കാം. ആദർശം കൊണ്ട് ബാങ്കിലെ ലോൺ അടയില്ലല്ലോ.
1: അത് ശരി. അപ്പൊ എന്റെ ആദർശവും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് തന്റെ പ്രശ്നം അല്ലേ?
2: കഷ്ടം. ഇതിലും വേദം വല്ല കോൺക്രീറ്റ് സ്ലാബിനോടും തമാശ പറയുന്നതാ. തമാശ മനസ്സിലാവില്ലെങ്കിലും തെറ്റിദ്ധരിക്കില്ലല്ലോ.
1: എന്നാലും ഇത്രയും വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായ ഈ സമയത്ത്, അതും പ്രഗ്നൻസിയുടെ ഈ ഏർലി സ്റ്റേജിൽ, പോരാത്തന് ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക്. ഇത് അവൻ ആ റാസ്കൽ ഒപ്പിച്ച പണിയാ, എനിക്കറിയാം. ആ കോട്ടയംകാരൻ കോൺട്രാക്ടർ ഫിലിപ്പോസ് എവിടേക്കെങ്കിലും എന്നെ തട്ടുമെന്നാണ് ഞാൻ കരുതിയത്. ഹോം മിനിസ്റ്റർ അങ്ങനെ തല്ലിപ്പൊളികൾക്കൊന്നും വഴങ്ങുന്ന ആളല്ലാന്നറിയാലോ. പക്ഷേ അവന്റെ സ്വന്തം ആളാ നിന്റെ മിനിസ്റ്റർ. ഇതവൻ തന്നെയാ. അന്ന് ഞാൻ അവനെ ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോ അവൻ കട്ടായം പറഞ്ഞതാ ഉപദ്രവിക്കും.
2: ഇത് കേട്ടാ തോന്നും ഭൂമി മലയാളത്തിൽ കോൺട്രാക്ടർ ഫിലിപ്പോസ് മാത്രമാണ് സി ഐ ജയപ്രസാദിനുള്ള ഏക ശത്രു.
1: ഞാൻ ഇവന്മാരൊന്നും ദ്രോഹിക്കാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലല്ലോ. കാശും കള്ളും പെണ്ണും നിന്ന് ജയപ്രസാദിനെ അങ്ങ് വിലക്കെടുക്കാമെന്ന് കരുതി വന്ന ഇവന്മാരൊക്കെ ഞാൻ സ്വീകരിച്ചിരുത്തണോ അതോ ഇറക്കി വിടണോ?
2: അയ്യോ വേണ്ട, ആദർശം വിട്ട് ഒന്നും ചെയ്യാത്ത ജയപ്രസാദിനെ തന്നെയാ ഈ ശാലിനിക്ക് ഇഷ്ടം. ഞാനൊരു തമാശ പറഞ്ഞു നോക്കിയതല്ലേ, എന്റെ സമയദോഷത്തിന് അത് ഏച്ചിയില്ലാന്ന് മാത്രം.
1: എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത്. രഘു സാറും അസീസും സക്കറിയാസും ഒക്കെ പറയുന്നത് നിന്നോട് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ തന്നെയാ.
2: ഹാ, അവരൊക്കെ ലക്ഷങ്ങളും കോടികളും സ്ത്രീധനം വാങ്ങി കെട്ടിയവരാ. ഭാര്യമാര് വീട്ടിലിരുന്നാലും അവർക്ക് വേണ്ടത് മാസാ മാസം ബാങ്കിൽ നിന്ന് പലിശയായി കിട്ടും. അതറിയോ ജയേട്ടന്,
1: നിനക്കെന്നാ നിന്റെ അച്ഛനോട് പറഞ്ഞ് ഈ പാവം സി ഐക്ക് കുറച്ച് കനത്ത സ്ത്രീധനം ഒപ്പിച്ചു തന്നൂടായിരുന്നോ?
2: അതെങ്ങനാ എടുത്താ പൊന്താത്ത ആദർശം അതിന്റെ

0: കൂടെ അതിനേക്കാൾ കനമുള്ള ദുരഭിമാനം. സ്ത്രീധനം കൊടുക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനും മടിക്കാത്ത മനുഷ്യനാ പറയുന്നത് സ്ത്രീധനം ഒപ്പിച്ചു കൊടുക്കാൻ.
1: അമ്മയുടെ കാര്യം അതിലും കഷ്ടം. നീ പോയാ പിന്നെ എന്നെ ഇവിടെ നീ ഇരുത്തി പൊറപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? അന്ന് തന്നെ നിന്നെ ഒറ്റയ്ക്കയക്കുന്നു എന്നും പറഞ്ഞ് നല്ല ചൂടിലാ. അമ്മയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, നാളെ എസ്കോർട്ട് പോകേണ്ടത് സെൻട്രൽ മിനിസ്റ്റർക്കാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയണ്ടല്ലോ. ഹലോ, ഞാൻ വരാത്തതിൽ തനിക്ക് മനഃപ്രയാസമുണ്ടോ?
0: വരാത്തതിൽ പ്രയാസമൊന്നുമില്ല. എന്നാലും എന്നെക്കാളും പ്രാധാന്യം ഒരു കിഴവ മന്ത്രിക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമമുണ്ട്.
1: ഡ്യൂട്ടി ഫസ്റ്റ്, അതറിയോ നിനക്ക്?
0: അത് തന്നെ എനിക്കും പറയാനുള്ളത്, ഡ്യൂട്ടി ഫസ്റ്റ്. മറ്റുള്ളവർക്കും അത് അങ്ങനെ തന്നെയാണെന്ന് ഓർത്താ മതി.
1: സ്റ്റേഷനെത്തി, പിന്നെ ടിക്കറ്റ് ഉണ്ടല്ലോ കയ്യിൽ.
0: അതൊക്കെ ബാഗിലുണ്ടാവും ചേട്ടാ.
1: തനന്ന് ഇവിടെ ഇറങ്ങി നിൽക്ക്, ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരാം.
0: ശരി.
2: ശ്രദ്ധിക്ക്, ട്രെയിൻ നമ്പർ 1669 തിരുവനന്തപുരത്തുനിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടനെ പുറപ്പെടും.
3: യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയെ. ഗാഡി നമ്പർ 8669 തിരുവനന്തപുരം സേ മംഗളൂർ തക് ജാനേ വാലി മലബാർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 8 സേ തോടി ഹി ദേർ മേ റവാനാ ഹോഗി.
0: റൈറ്റ് എന്ന് എഴുതി കാണിക്കുന്നു, ഇനി ദൈവത്തിനറിയാം.
1: ഇനിയിപ്പോ കുറച്ച് അധികം വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത്രയും നേരം ഈ ഇരുമ്പ് ജനാലയം പിടിച്ച് തൂങ്ങി തന്നോട് അങ്ങനെ സംസാരിക്കാമല്ലോ.
0: ഈശ്വര, എന്താ ഞാൻ ഈ കേട്ടെ? ഇപ്പൊ ഇത്ര ഇങ്ങനെ പറഞ്ഞത് സി ഐ ജയപ്രസാദ് തന്നെയാണോ? അല്ല, പോലീസ് ഏമാൻ എന്ന് ജോലിയും തിരക്കൊന്നും ഇല്ലേ?
1: എന്താണെന്നറിയില്ല, ഏമാന്റെ ഭാര്യ സ്ഥലം മാറി പോകുന്നത് പ്രമാണിച്ച് കള്ളന്മാരും ഗുണ്ടകളും ഒക്കെ അവധി എടുത്തതുപോലുണ്ട്.
0: ഓ, അതാ ഏമാൻ എന്ന് ഇത്രയും റൊമാൻറ്റിക് മൂഡ്.
1: ടെൻഷൻ ഉണ്ടോ തനിക്ക്?
0: എന്തിന്?
1: അല്ല, തനിച്ച് പോകേണ്ടി വരുന്നതിൽ.
0: ഏയ്, പിന്നെ തനിച്ചല്ലല്ലോ ഞാൻ.
1: അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആള് വരും, ഞാൻ എസ് ക്യു ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: അയ്യോ, അതാ എന്റെ ടെൻഷൻ.
1: പേടിക്കണ്ട, അവർ യൂണിഫോമിലൊന്നും ആയിരിക്കില്ല. പിന്നെ അവന്മാർ അധികം ഒന്നും നേരം സഹിക്കേണ്ടി വരികയില്ല. ഈ പറഞ്ഞ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരത്തല്ല താനും.
0: ആ, അതൊക്കെ പോട്ടെ, ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം ചെയ്യട്ടെ.
1: എന്താ അത്?
0: പഴയ സ്വഭാവം എന്റെ അടുത്ത് എടുക്കരുത്.
1: എന്താ സ്വഭാവം?
0: ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം, തിരക്കിലാണ്, പിന്നെ വിളിക്കാം എന്നിങ്ങനെയുള്ള ഓരോ എക്സ്ക്യൂസസും എന്നോട് പാടില്ല. ഞാനങ്ങ് ദൂരെയാണെന്ന് ഓർമ്മ വേണം.
1: അങ്ങനെ ഒരു ഉറപ്പൊന്നും തരാൻ പറ്റില്ല. തനിക്കറിയാവുന്നതല്ലേ എൻ്റെ ഡ്യൂട്ടിയുടെ സ്വഭാവം. എല്ലാ ദിവസവും രാത്രി എന്തായാലും വിളിക്കും, അത്ര തന്നെ.
0: മോരടൻ, രാത്രി ഫോൺ എടുക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ?
1: നീ പഴയ പോലെ വിശേഷങ്ങൾ വെച്ച് കത്തെഴുത്.
0: ഓ പിന്നെ,
1: അതല്ലെങ്കിൽ ഡയറിയിൽ നിന്റെ വിശേഷങ്ങൾ കുറിച്ച് വെക്ക്. എഴുതി തുടങ്ങുമ്പോൾ നിന്റെ പഴയ കവിത എഴുത്തു കൂടി തിരിച്ചു പിടിക്കാനായെങ്കിലോ?
0: ആ ജേട്ടാ, വണ്ടി പുറപ്പെടാനായി, മാറി നിന്നോളൂ.
1: ആ ശരി ശരി. ടിക്കറ്റും ഐഡി പ്രൂഫും ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ?
0: ആ, എല്ലാം ഉണ്ട്. മന്ത്രി ചെക്കപ്പിന്റെ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, അന്നത്തേക്ക് ലീവ് പറഞ്ഞു വെക്കണേ. കുഴപ്പരുത്, വണ്ടി വിടാ. ജേട്ട പൊയ്ക്കോളൂ, അമ്മയോട് പറയണം, നാളെ എത്തിയിട്ട് വിളിക്കാന്ന് പറയണേ.
1: ആ ശരി ശരി, ഓക്കേ, ഗുഡ് ജേണി, ഗുഡ് നൈറ്റ്.
4: ഒരു ഉപകാരം ചെയ്യാമോ പെങ്ങളെ?
0: എന്താ, എന്താ വേണ്ടേ?
4: ദേ ഈ താഴത്തെ ബർത്ത് പെങ്ങടയല്ലേ?
0: അതെ.
4: ഈ ബർത്ത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാവോ പെങ്ങളെ? ദാ അവിടെ കിടക്കുന്നത് എൻ്റെ മോളാ, അവൾക്ക് അത്ര സുഖമില്ല.
0: അതിനെന്താ, കിടക്കാനാവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ മാറിത്തരാം.
4: എൻ്റെ പേര് ചാക്കോ, പെങ്ങളെ കണ്ടിട്ട് നല്ല മുഖപരിചയം. എവിടെയാ സ്ഥലം?
0: ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാ.
4: അതെയോ, ഇപ്പോൾ എവിടേക്കാ യാത്ര?
0: കാസർഗോഡ് വരെ.
4: ഞങ്ങളും അങ്ങോട്ടാട്ടോ.
0: അത് ശരി. ഇത് എത്ര മണിയാവും അവിടെ എത്താൻ?
4: രാവിലെ ഒരു 8:30. ലേറ്റ് അല്ലെങ്കിലാണ് കേട്ടോ, കണ്ണൂർ സ്റ്റേഷൻ വരെ കുതി കുതിപ്പാ. പിന്നെ അങ്ങോട്ട് ലോക്കൽ വണ്ടിയേക്കാളും കഷ്ടാണ്. ഇട്ടങ്ങോട്ട് ഉരുട്ടും, എല്ലാ സ്റ്റേഷനിലും നിർത്തുകയും ചെയ്യും.
0: കാസർഗോഡൊക്കെ എങ്ങനെ, നല്ല പരിചയമുണ്ടോ?
4: അത് കൊള്ളാം, നമ്മുടെ നാടല്ലേ. അല്ല, ഇപ്പൊ എനിക്ക് എന്താ അറിയണ്ടേ?
0: അവിടെ കളക്ടറേറ്റ് എവിടാന്നറിയോ?
4: പിന്നില്ലേ, ഞാൻ ആഴ്ചയിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും കയറി ഇറങ്ങുന്ന സ്ഥലമല്ലേ കളക്ടറൊക്കെ കാണാൻ. ടൗണിൽ നിന്ന് കുറച്ച് മാറി വിദ്യാനഗറിലാ കളക്ടറേറ്റ്. അല്ല, തിരുവനന്തപുരത്ത് കാര്യത്തിക്ക് ഈ കാസർഗോഡ് കളക്ടറേറ്റിൽ എന്താ കാര്യം?
0: ഞാനിപ്പോ ട്രാൻസ്ഫർ ആയി കളക്ടറേറ്റിലാ പോസ്റ്റിംഗ്.
4: അപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ലേ? തെക്കുന്ന കാസർഗോഡേക്ക് വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാ.
0: അതെന്താ അങ്ങനെ?
4: സൗകര്യമൊക്കെ നന്നേ കുറവാണ്. പിന്നോക്ക ജില്ല എന്നല്ലേ വിളിക്കാറ്? പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പറഞ്ഞുവിടാൻ ചില ജില്ലകളൊക്കെ.

0: അങ്ങനെ പിന്നോക്ക ജില്ലയായിട്ട് നിലനിർത്തണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞതല്ലേ ശരി?
1: ചാക്കോച്ചേട്ടന്റെ ഭാഷ പക്ഷേ തനി വടക്കൻ ഭാഷ അല്ലല്ലോ.
0: അപ്പൊ പെങ്ങൾ അത് ശ്രദ്ധിച്ചു അല്ലേ? ഞങ്ങള് കോതമംഗലത്ത് നിന്ന് ഉള്ളവരാ, കുടിയേറിയതാ. അപ്പാപ്പന്റെ കാലം മുതൽ ഞങ്ങൾ കാസർഗോട്ടാ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: അതൊന്നും പറയാതിരിക്കുന്നതാ പെങ്ങളെ നല്ലത്. ദുരിതങ്ങളുടെയും മരണങ്ങളുടെയും കഥകളായല്ല, പറയുമ്പോ വിഷമം വരും. വീട്ടിൽ കെട്ടിയോളും രണ്ട് പിള്ളേരും കെട്ട് നടക്കാത്ത ഒരു പെങ്ങളുമുണ്ട്. ശരിക്കും മൂന്ന് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. മൂത്തവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പോയി. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പം മരുന്ന് തെളിക്കുന്ന ഹെലികോപ്റ്റർ പറക്കുന്നത് കാണാൻ പുറത്തേക്ക് ഓടിപ്പോയതാ. കൊച്ചുകുട്ടിയല്ലേ, ആവേശം മൂത്ത് മാനം നോക്കി ഓടി ഓടി ഓടി മറയില്ലാത്ത പൊട്ടക്കിണറ്റിലേക്ക് തലയിടിച്ചങ്ങ് വീണു. അവൻ അങ്ങനെ അങ്ങ് പോയി. അതിപ്പിന്നെ പെണ്ണുമ്പളിലേക്ക് മനസ്സിൻ്റെ സമനില തെറ്റി. രണ്ടാമത്തെ മോനുള്ളത് ഇപ്പോൾ കോളേജിൽ പോകുന്നുണ്ട്. പിന്നെയുള്ളത് ഇതേ ഇവളാണ്. പെങ്ങളൊരുത്തി വീട്ടിലുള്ളതുകൊണ്ട് കാര്യങ്ങളങ്ങനെ പോകുന്നു. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോകുമ്പോൾ അവർ പറയും ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പരീക്ഷണമാണ്. ആയിരിക്കും. ഇയോബിനെ പോലെ കർത്താവ് ഈ ചാക്കോയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജന്മദോഷം സഹിക്കുക തന്നെ, അല്ലാതെ എന്താ?
1: ട്രിവാൻഡ്രത്ത് എന്തിനാ വന്നേ? ആരെങ്കിലും കാണാനോ മറ്റോ?
0: കാണാൻ വന്നാന്നും പറയാം, കാണിക്കാൻ വന്നാന്നും പറയാം.
1: അതെന്താ അങ്ങനെ?
0: വന്നു കയറുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നല്ല കൃഷി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കൃഷി ഇല്ലാണ്ടായി. അങ്ങനെ തന്നെ പറയാം. ഞാനിവിടെ കർഷകർക്കിടയിൽ ചില്ലറ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. 10 ക്ലാസ് പഠിച്ചിട്ടുണ്ടേ. കൃഷിമന്ത്രിയുടെ ഓഫീസിൽ ഒരു നിവേദനം കൊടുക്കാനുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മന്ത്രിയെ നേരിട്ട് കണ്ടു. പിന്നെ ഇവളെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്തു.
1: ആശുപത്രിയിലോ? ഇതെന്താ ഇത്രയും ദൂരത്ത്?
0: വരേണ്ടി വന്നു. നാടിനടുത്ത് മംഗലാപുരത്ത് ആദ്യമൊക്കെ കാണിച്ചിരുന്നത്. കുറേ അധികം ടെസ്റ്റുകൾ നടത്തി. കുറേ കാലത്തിന് ശേഷമാണ് രോഗം എന്താന്ന് പിടികിട്ടിയത്. ക്യാൻസർ.
1: ഓ, ഐ എം സോറി.
0: ഇപ്പോൾ ഇവിടെ RCCയിലാണ് ചികിത്സ. മാസത്തിലൊരിക്കൽ വരണം. കർത്താവിൻ്റെ പദ്ധതിയല്ലേ, വരാണ്ടിരിക്കാൻ പറ്റുമോ?

0: ഹലോ ഹലോ ഹലോ ജയേട്ടാ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ, ഉവ്വ്, ഞാൻ ജോയിൻ ചെയ്തു. ഇല്ലില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചല്ലോ. എന്തായി, മിനിസ്റ്റർ സ്ഥലം വിട്ടോ? ഇവിടെ ഒരു കുഴപ്പമില്ല. ഒരു ജാൻസിയാണ് റൂംമേറ്റ്, പാലക്കാട്ടുകാരി. ആളിതാ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇവിടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവിടെ അമ്മ എങ്ങനെ? ഒന്ന് അമ്മയ്ക്ക് കൊടുത്തേ. അത് കൊള്ളാം. പൊന്നുമോൻ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല അല്ലേ? എന്നാ വേഗം വീട്ടിൽ പോവാൻ നോക്ക്. പഴയ പോലെ ഒന്നും അല്ലേ? അമ്മ ഒറ്റയ്ക്കാ, അറിയാലോ. ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഞാൻ രാവിലെ ഇവിടെ എത്തിയത് മുതൽ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. എന്റെ കോളാണെന്ന് കണ്ടാ പിന്നെ ഫോൺ എടുക്കില്ലെന്നേ. അതാ സ്വഭാവം. പോരാത്തേന് ഇന്നൊരു VIP എസ്കോർട്ടും.
1: അല്ല, പോലീസുകാരന്റെ സ്വഭാവം തന്നെയാണോ വീട്ടിലും?
0: ഏയ്, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയോ വഴിതെറ്റി പോലീസിലെത്തിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലെക്ചറോ മലയാളം പ്രൊഫസറോ ആവേണ്ട ഒരാള് പോലീസ് ഫോഴ്സിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഹീസ് റിയലി എ മിസ്ഫിറ്റ് ഓവർ ദേർ.
1: പക്ഷെ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണില്ലേ സ്വഭാവത്തിലും മറ്റും?
0: ഏയ്, അങ്ങനെ ഇല്ലെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിമിനൽസിനെ പുള്ളിക്കാരൻ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും. ഏതെങ്കിലും ഒരു കഥനകഥ പറഞ്ഞാൽ ഊരിപ്പോവാന്നറിയാം അവർക്ക്. ഇടിയും തൊഴിയും വയലൻസും ഒന്നും ഇല്ലാത്തതിനാൽ കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും വലിയ പേടിയില്ല എന്നുള്ളതാ സത്യം.
1: പക്ഷെ ശാലിനി, ഇപ്പോ ഈ കാലത്ത് കള്ളന്മാരും പിടിച്ചുപറിക്കാരും മാത്രം പേടിച്ചാ പോരല്ലോ പോലീസിനെ.

0: ഇവിടെ ഈയിടെ ഞാൻ നേരിട്ട് കണ്ടതാ കുറെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തല അടിച്ച് പൊട്ടിക്കുന്നത്. യാതൊരു കരുണയും ഇല്ലാതെ കൂലിപ്പട്ടാളക്കാരെ പോലെ.
1: എവിടെ?
0: ഇവിടെ തന്നെ കീടനാശിനി കമ്പനിക്ക് എതിരായിട്ടുള്ള കളക്ട്രേറ്റ് മാർച്ചില്. അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ പ്രസംഗിക്കാൻ. വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ, യാതൊരു പ്രകോപനവും ഇല്ലാതെ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയ പോലെ. ചെറുപ്പക്കാർ എത്ര എണ്ണാന്നറിയോ അടിയും ചവിട്ടുമേറ്റ് അന്ന് ഹോസ്പിറ്റലിലായത്. അതും ദിവസങ്ങളോളം.
1: ഞാൻ ടിവിയില് കണ്ടിട്ടുണ്ടായിരുന്നു. കഷ്ട ഇവിടുത്തെ കാര്യങ്ങളില്ലേ.
0: ടിവിയിലും പത്രത്തിലും കാണുന്നതിലും അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. പോയി നേരിട്ട് കാണണം. ചങ്ക് പറഞ്ഞു പോകുന്ന ആ കാഴ്ചകളും അവസ്ഥകളും. ആ പിന്നെ ശാലിനി, പറയാൻ മറന്നു, നാളെ വൈകിട്ട് ഞാൻ എഴുതിയ ഒരു പ്ലേ കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് ചെയ്യുന്നുണ്ട്. സോർട്ട് ഓഫ് പ്രൊപ്പഗാൻഡ ഡ്രാമ. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് കാണാൻ. ശാലിനി വൈകിട്ട് ഫ്രീ അല്ലേ? വരണം.
1: നോക്കട്ടെ.
2: സഹൃദയരെ, ലോക ചരിത്രത്തിന്റെ ചോരപുരുണ്ട ഏടുകളിൽ നിന്ന് നാം വായിച്ചറിഞ്ഞ കറുത്ത അധ്യായങ്ങൾ മറ്റൊരു രീതിയിൽ ഇവിടെയും ആവർത്തിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവനാശിനി എന്ന നാടകം അടുത്ത രംഗത്തോടെ അരങ്ങിൽ പൂർണ്ണമാകുന്നു.

0: മൈ ഫെലോ ഓഫീസേഴ്സ്, ഓൾഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കമാൻഡന്റ് എന്ന നിലയിൽ മഹത്തായ ജർമ്മൻ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തിനായി നിലകൊള്ളുന്ന ഫ്യൂറർ ഹിറ്റ്ലറിന്റെ വിനീത ദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചില സുപ്രധാന തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളുമായി നാം തുടരുന്ന യുദ്ധം വിവിധ യുദ്ധ മുന്നണികളിലായി കൊടുമ്പിരിക്കൊള്ളുകയാണ്. നമ്മുടെ സമ്പൂർണ്ണ വിജയം അതിവിദൂരമല്ല തന്നെ. 39 നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത ഈ ഓഷ്വിറ്റ്സ് പട്ടണത്തിൽ നാം സ്ഥാപിച്ച ഈ ക്യാമ്പ് ഇന്ന് വലിയൊരു പ്രശ്നം നേരിടുകയാണ്. ഈ ക്യാമ്പിലേക്ക് ദിനം പ്രതി എന്നോണം ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജൂത തടവുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് പ്രശ്നം. ഒന്നിനും കൊള്ളാത്ത ജൂത പരീക്ഷകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഫ്യൂറർ ഹിറ്റ്ലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് ജൂതന്മാരെ ദിനം പ്രതി ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊല്ലുന്നുണ്ടെന്നറിയാം. എന്നാൽ പെരുകി വരുന്ന ജൂത തടവുകാരെ ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്തൊടുക്കി നമ്മുടെ ഭടന്മാർ യുദ്ധമുന്നണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഫ്യൂററുടെ ഉത്തരവ്. ഈ ഉത്തരവ് അക്ഷരം പ്രതി നാം പാലിക്കേണ്ടതുണ്ട്. പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി കമാൻഡർ മിസ്റ്റർ ഫ്രിറ്റ്സ്,
1: യെസ് സർ,
0: ഇക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ?
1: സർ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ വളരെ പോസിറ്റീവായ റിസൾട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ബ്ലോക്ക് 2 തടവറയ്ക്കുള്ളിൽ ഞാൻ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സാറിനത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം.
0: ഓക്കേ,
1: പ്ലീസ് ഇതില്. സർ, ഇവിടെ ഈ ഒബ്സർവേറ്ററി ക്യാബിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഈ ഗ്യാസ് മാസ്ക് ധരിക്കാം.
0: നോ, വേണ്ട, യു മേ പ്രൊസീഡ്.
1: സർ, ഇതാ ഈ കുപ്പിയിലുള്ളത് സൈക്ലോൺ ബി എന്ന കെമിക്കൽ കോമ്പോസിഷനാണ്. വായു സമ്പർക്കത്തിൽ ഇത് മാരക വിഷമുള്ള വാതകമായി മാറും.
0: ഓ, ഐ സീ.
1: സാറിന് ഈ ഗ്ലാസ് ഡോറിലൂടെ ആ ജൂത തടവുകാരെ കാണാമല്ലോ.
0: അവരെ ഇങ്ങനെ നഗ്നരാക്കി നിർത്തേണ്ടതിന്റെ കാര്യം എന്താണ്?
1: അതോ സാർ, ഞാനവരെ പറഞ്ഞു പറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. ശരീരത്തിലെ ചെല്ലുകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം മരുന്ന് ഇന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവന്മാരെ ഇങ്ങനെ അനുസരണശീലരാക്കി നിർത്തിയിരിക്കുന്നത്. സാർ ശ്രദ്ധിച്ചു കാണും, ഒരുത്തന്റെയും കണ്ണിൽ മരണഭയമില്ല, മറിച്ച് ചെല്ലുകളിൽ നിന്നുള്ള വിമോചന പ്രതീക്ഷയാണതിൽ. അതെ, ഞാൻ ഇവരെ മോചിപ്പിക്കാൻ പോകുന്നു. ചെല്ലുകടിയിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ. സാർ, ഞാനത് പ്രയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തോട്ടെ?
0: ഓക്കേ, carry on.
1: Okay, guards, let's start.

എന്ത് മാജിക്കാണത് മിസ്റ്റർ ഫ്രിസ്റ്റ്! ലഹരിക്ക് അടിമപ്പെട്ട ഉന്മാദികളെ പോലെ കുഴഞ്ഞു വീഴുകയാണല്ലോ എല്ലാവരും. മരണവെപ്രാളം പോലും പ്രകടിപ്പിക്കാതെ

0: ഇത്രയും അനായാസമായി മരണത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഇത് അതിശയകരമായ ഒരു കാര്യം തന്നെ. ഇറ്റ്സ് ഗ്രേറ്റ്, ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്.
1: ഇവനുണ്ടല്ലോ സാർ ഈ സൈക്ലോൺ ബി, ആളൊരു ഭീകരനാണ്. ശ്വാസകോശങ്ങളിൽ എത്തും മുമ്പേ എല്ലാം തീർത്തിരിക്കും. മരണ വെപ്രാളം കാണിക്കാനുള്ള സാവകാശം പോലും കൊടുക്കില്ല.
0: കൊള്ളാം. പക്ഷേ ഫിസ്റ്റ്
1: സാർ,
0: ലക്ഷക്കണക്കിന് വരുന്ന ജൂത പരീക്ഷകളാണ് മരണവും കാത്തി ക്യാമ്പിൽ ഇനിയും ബാക്കി കിടക്കുന്നത്. എവിടെ നിന്ന് സംഘടിപ്പിക്കും ഇത്രയും സൈക്ലോൺ ബി?
1: ഈ ഭൂമുഖത്തെ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ പോകുന്നത്രയും സൈക്ലോൺ ബി ശേഖരം ഇവിടെ ഈ ക്യാമ്പിൽ തന്നെയുണ്ട് സാർ.
0: അതെങ്ങനെ? ഈ ക്യാമ്പിന്റെ കമാൻഡന്റായി ഞാൻ പോലും അറിയാതെ?
1: അത് പക്ഷേ സൈക്ലോൺ ബി എന്ന പേരിലല്ല,
0: പിന്നെ
1: കീടനാശിനിയായി കുന്നുകൂട്ടിയിരിക്കുന്ന രാസവസ്തുവിൽ നിന്നാണ് ഈ പറഞ്ഞ സൈക്ലോൺ ബി ഞാൻ വേർതിരിച്ചെടുത്തത്.
0: കാര്യങ്ങൾ ഇത്രത്തോളം ലളിതമാണെന്നോ? എനിക്കിപ്പോൾ തോന്നുന്നത് മനുഷ്യരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്നതിലും എളുപ്പമായി മറ്റൊന്നും ഭൂമിയിലില്ല എന്നാണ്. കീടങ്ങളെ പോലെ ചത്തു വീഴുന്ന ജൂതപ്പറ്റങ്ങൾ വെറും കീടനാശിനി പ്രയോഗം കൊണ്ട് ഒരു വംശത്തെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനാവുക, എന്തൊരു മഹത്തായ ആശയമാണിത്. ഇവനുണ്ടല്ലോ ഫ്രിറ്റ്സ്, ഈ സൈക്ലോൺ ബി
2: സാർ,
0: ഇവൻ വെറും കീടനാശിനി അല്ല, ജീവനാശിനിയാണ്. ജീവനാശിനി, ജീവനാശിനി, ജീവനാശിനി.

0: ജയേട്ടനെ ഞാനിന്ന് വിളിച്ചത് 4 തവണ. 4 തവണയും കിട്ടാതെ വന്നപ്പോ ഞാൻ വീട്ടിൽ വിളിച്ചു. പൊന്നാരമോൻ ഇനിയും എത്തിയിട്ടില്ലെന്നാ അമ്മയുടെ മറുപടി. നേരിട്ട് പറയാൻ പാകത്തിൽ ഇന്ന് 2 സംഭവങ്ങളുണ്ടായി. പക്ഷേ ആളെ കിട്ടണ്ടേ, അതുകൊണ്ട് ഡയറിയിൽ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നു. ഒന്നാം സംഭവം ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ്. വയറിനടിഭാഗത്തായി വേദന പോലെ എന്തോ. ശ്രദ്ധിച്ചപ്പോ വേദനയല്ല, ചെറുമാതിരി തട്ടും ബഹളവും. ഈ ഓർക്കസ്ട്രയ്ക്ക് മുമ്പ് സംഗീതോപകരണങ്ങളുടെ തട്ടുമുട്ടൊക്കെ ഇല്ലേ, അതുപോലെ. ജയേട്ടൻ്റെ ചക്കിമോളുടെ ചവിട്ടും കുത്തുക. 4-5 മിനിറ്റ് പ്രതിഷേധിച്ച് തളർന്നപ്പോ അവളെ വീണ്ടും ചുരുണ്ടുകൂടി ഉറങ്ങിയെന്ന് തോന്നുന്നു. 2ാം സംഭവം വൈകിട്ടായിരുന്നു. എൻ്റെ റൂംമേറ്റ് ജാൻസി ഇല്ലേ, അവൾ എഴുതിയ നാടകം കോളേജിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. വല്ലാത്തൊരു നാടകമായിരുന്നു അത്. നാടകം കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. ജാൻസിക്കിനിയും പ്രസംഗങ്ങളും പരിപാടിയും ഒക്കെ ബാക്കിയുണ്ട്. കക്ഷി ഇനി എത്തിയിട്ടില്ല. പിന്നെ എന്തുണ്ടവിടെ? ഇവിടെ ഓഫീസിലെ കാര്യങ്ങൾ നന്നായി പോകുന്നു. നിഷ്കളങ്കരാണ് ഇവിടുത്തുകാർ, തുറന്ന പ്രകൃതക്കാർ. ഇടപഴകാനൊക്കെ നല്ല രസമാണ്. ഓഫീസിലും അതെ. ഒന്നും ചെയ്യാനില്ലാതെ വിരസങ്ങളായ വൈകുന്നേരങ്ങളും അവധി ദിവസങ്ങളുമാണ് സഹിക്കാനാവാത്തത്. വായന തന്നെ ശരണം. പിന്നെ ജേട്ടൻ പറഞ്ഞ പോലെ ഞാനെൻ്റെ കവിത എഴുത്ത് തിരിച്ചു പിടിച്ചു. ഈ ഡയറിയുടെ മറതലയ്ക്കിൽ നിന്ന് ഞാൻ എൻ്റെ കവിതകൾ വെച്ചു പിടിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
1: ഹായ് ശാലിനി.
0: ആ
1: എന്താ ഇങ്ങനെ ഇരുന്ന് കാര്യമായിട്ട് എഴുതുന്നേ?
0: ഹേയ്, വെറുതെ ഡയറിയിൽ ഓരോന്ന്.
1: സമയത്ത് തിരിച്ചെത്തിയല്ലോ അല്ലേ എല്ലാവരും? നാടകം കഴിഞ്ഞിട്ടും കുറേ പണിയുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകരുടെ ഒരു ഗ്യാതറിങ്ങും മറ്റും. പിന്നെ അടുത്ത ആഴ്ച ഒരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. ശാലിനി നാടകത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: കൊള്ളാം, നാടകം കഴിഞ്ഞത് ഞാൻ വന്ന് നാടകത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് മറന്നോ?
1: ഇതാ ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. ഒഴുക്കൻ മട്ടിലുള്ള അഭിപ്രായ പ്രകടനം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേണ്ടത് അനലറ്റിക്കലായ ഡീറ്റെയിൽ ആയ ഒന്നാണ്.
0: അയ്യോ, എനിക്കതിനുള്ള ത്രാണിയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാ നാടകത്തിനകത്തെ ചരിത്രവും പൊളിറ്റിക്സും ഒന്നും എനിക്ക് വേണ്ടത്ര പിടിയിട്ടില്ല കേട്ടോ. പക്ഷേ അവതരണം ശക്തമായിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റും.
1: ഈ നാടകം ഇവിടെ കളിച്ചത് ശരിക്കും

0: ബോധപൂർവമാണ്. ഇരകളുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് നിശ്ചയമായും ഇതിനുണ്ട് താനും. പിന്നെ ചരിത്രത്തെ കൂട്ടുപിടിച്ചത്, അത് മനുഷ്യ മനസാക്ഷിയെ ഞടുക്കിയ ചില വംശഹത്യകളെ കുറിച്ചൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് സമാനമായ കൂട്ടക്കുരുതിയാണ് ഇവിടെയും എന്ന് ധ്വനിപ്പിക്കാനാണ്.
1: മനസ്സിലായില്ല.
0: നാടകം ശ്രദ്ധിച്ചില്ലേ? ചെള്ള് കളയാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ വിഷവാതകം പമ്പ് ചെയ്തത്. ഓക്കെ, ദാരിദ്ര്യം അതുപോലെ പിന്നോക്കാവസ്ഥ ഇതൊക്കെ മാറ്റാൻ എന്ന വ്യാജേനയാണ് ഇവിടെ വിഷം തളിക്കുന്നത്. രണ്ടിടത്തും വംശഹത്യക്കായിട്ട് ഉപയോഗിച്ചത് കീടനാശിനിയാണ് എന്നതാണ് നാടകത്തിന്റെ ഹൈലൈറ്റ്.
1: ജാൻസിയെ പോലെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് അറിയാത്തത് കൊണ്ടാവാം. ചിലയിടത്തൊക്കെ എനിക്കത്ര പിഴയിട്ടില്ല കേട്ടോ. ഈ ടിവിയിലും പേപ്പറിലും കാണുന്ന അറിവേ എനിക്കുള്ളൂ.
0: ശാലിനി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു അടുത്ത സാറ്റർഡേ എൻ്റെ കൂടെ ഒന്ന് വരൂ. ഈ കീടനാശിനി കൊണ്ട് അഫക്റ്റഡ് ആയ ഒരു ഗ്രാമത്തിലേക്ക് പോവാം നമുക്ക്. സ്വർഗത്തിലേക്ക്.
1: സ്വർഗത്തിലേക്കോ?
0: സ്വർഗത്തിൽ

0: ശേഷവാതകം പമ്പ് ചെയ്തത്.
1: ഓക്കെ,
0: ദാരിദ്ര്യം അതുപോലെ പിന്നോക്കാവസ്ഥ ഇതൊക്കെ മാറ്റാനെന്ന വ്യാജേനയാണ് ഇവിടെ വിഷം തളിക്കുന്നത്.
1: ഓ,
0: രണ്ടിടത്തും വംശഹത്യക്കായിട്ട് ഉപയോഗിച്ചത് കീടനാശിനിയാണ് എന്നതാണ് നാടകത്തിന്റെ ഹൈലൈറ്റ്.
1: ജാൻസിയെ പോലെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ടറിയാത്തത് കൊണ്ടാവാം. ചിലയിടത്തൊക്കെ എനിക്കത്ര പിഴയിട്ടില്ല കേട്ടോ. ഈ ടിവിയിലും പേപ്പറിലും കാണുന്ന അറിവേ എനിക്കുള്ളൂ.
0: ശാലിനി, ഒരു കാര്യം ചെയ്യാം. അടുത്ത സാറ്റർഡേ എൻ്റെ കൂടെ ഒന്ന് വരൂ. ഈ കീടനാശിനി കൊണ്ട് അഫക്റ്റഡ് ആയ ഒരു ഗ്രാമത്തിലേക്ക് പോവാം നമുക്ക്. സ്വർഗത്തിലേക്ക്.
1: സ്വർഗത്തിലേക്കോ?
0: സ്വർഗത്തിലേക്ക് എന്ന് കണ്ട് ഞെട്ടണ്ട, അതാണ് ആ ഗ്രാമത്തിന്റെ പേര്. സാറ്റർഡേ അവിടെ ഒരു ക്യാമ്പുണ്ട്.
1: സാറ്റർഡേ അല്ലേ, കുഴപ്പമില്ല. എനിക്കാണ് ഇവിടെ ഇരുന്ന് മുഷിഞ്ഞ് മടുത്തു. യാത്രകൾ കുറയ്ക്കണമെന്ന് ഡോക്ടറുടെ ഉത്തരവുണ്ട്. എന്നാലും ഞാൻ വരാം.
0: യാത്ര ബുദ്ധിമുട്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. നമുക്കായി മാത്രം ഒരു കാറ് വരും. അമ്മയെയും പിന്നെതാ ഇതിനകത്തിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞുമാവയും ഭദ്രമായി തിരിച്ചെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശാലിനി, ഞാനൊരു കുളി പാസാക്കട്ടെ കേട്ടോ, നേരെ ഒത്തിരി വൈകി. ഓക്കെ
1: ഓക്കെ. കാലടിയിൽ പൂമരങ്ങളും കണ്ണീരിൽ പവിഴമുത്തുകളും മുഴികളിൽ മാണിക്യങ്ങളും വിരിയിക്കുന്ന മായാരാജകുമാരി ഞാൻ, മായാരാജകുമാരി ഞാൻ, മായാരാജകുമാരി. എന്റെ വഴികളെ നിങ്ങൾ ചില്ലതോറും ഇളവയിൽ തൊട്ടിലിട്ട് തന്നു. ഇളം തളിരുകൾ കിടക്ക വിരിച്ചു, കറുകകൾ കുഞ്ഞുടുപ്പുകൾ തുന്നി, കിളിത്തൂവലുകൾ കുഞ്ഞു വിശറി വീശി, കിളിത്തൂവലുകൾ കുഞ്ഞു. എല്ലാം മുളയ്ക്കുന്ന കാലം, എല്ലാറ്റിലും പാലൂറും കാലം, കായകൾ മധുര കനികളാവും കാലം, കനിക്കുള്ളിൽ വിത്തുകൾ ഓർമ്മ പോലുറയും കാലം, ഓർമ്മ പോലുറയും കാലം, ഓർമ്മ പോലുറയും കാലം. എൻ്റെ, നമ്മുടെ, നമ്മുടെ മാത്രം വസന്തകാലം, വസന്തകാലം.
2: ഹലോ, യെസ്, അതെ, സി ഐ ജെ പ്രസാദ്. ആരാ? ജാൻസിയോ? ഏത് ജാൻസി? ഓ ഓ, ശാലിനിയുടെ റൂംമേറ്റ്. ശാലിനി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അവളെ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓ മൈ ഗുഡ്നസ്, ഏത് ഹോസ്പിറ്റലിൽ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഇന്ന് രാത്രി തന്നെ വരാം, മലബാർ എക്സ്പ്രസ്സിൽ. ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ എമർജൻസി കോട്ട റിലീസ് ചെയ്തോളാം. പിന്നെ ഞാൻ എത്തും വരെ ജാൻസി ഒന്ന് കെയർ ചെയ്യണേ. ഓക്കെ ഓക്കെ ജാൻസി.
3: യുവർ അറ്റൻഷൻ പ്ലീസ്, ട്രെയിൻ നമ്പേഴ്സ് 1669 മലബാർ എക്സ്പ്രസ് ഫ്രം ട്രിവാൻഡ്രം ടു മാംഗലൂർ വിൽ ലീവ് ഷോർട്ട്ലി ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1.

0: ഹലോ, ജയപ്രസാദ് അല്ലേ? പോലീസിലെ?
1: അതെ.
0: എന്നെ ഓർക്കുന്നുണ്ടോ?
1: ഇല്ല, മനസ്സിലായില്ല.
0: ഞാൻ ജോസഫ്, കെ ജെ ജോസഫ്. ഇപ്പം പിടികിട്ടിയോ?
1: സോറി, ഇല്ല കേട്ടോ, എനിക്ക് പിടികിട്ടിയില്ല.
0: ഞാനും കുറച്ചു കാലം പോലീസിലുണ്ടായിരുന്നു. പോലീസ് അക്കാദമിയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, 93 ബാച്ചില്.
1: അത് ശരി. ഇപ്പൊ എവിടെയാണ്? ലോ ആൻഡ് ഓർഡർ തന്നെയാണോ?
0: ഇല്ല, ഞാൻ പോലീസ് വിട്ടു, റിസൈൻ ചെയ്തു.
1: വൈ?
0: ജയൻ അറിയാലോ, മടുത്തിട്ടാ. മോളിൽ നിന്നും കീഴേ നോക്കിയുള്ള ഹരാസ്മെന്റ്, തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിന്റെ ഹ്യൂമിലിയേഷൻസ്, ഒരു വക ആത്മാഭിമാനമുള്ളവർക്ക് യോജിച്ചു പോകാൻ വലിയ പാടാ. വിട്ടു, പിന്നെ ആകെ ഒരു മനസമാധാനമുള്ളത്, ഒരു യൂസ്ലെസ് രാഷ്ട്രീയക്കാരനെ സ്വകാര്യത്തിൽ വിളിച്ച് രണ്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞത്.
1: ശരി, ഇപ്പൊ എന്താ പരിപാടി?
0: കൃഷി, പിന്നെ ഒരു ഇച്ചിരി തോട്ടം. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൃഷിക്കാരാന്നേ.
1: കൃഷി കൊണ്ടൊക്കെ എങ്ങനെ ഇപ്പം? ബുദ്ധിമുട്ടാവില്ലേ? കാണുന്നില്ലേ ടിവിയിലും പേപ്പറിലും കൃഷി ചതിച്ചു എന്നും കർഷകർ ആത്മഹത്യ ചെയ്തു എന്നും ഒക്കെ?
0: അപ്പം വക കിട്ടിയ മുതലുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അപ്പനുണ്ടാക്കിയതിന്റെ 10 ഇരട്ടി കൃഷിഭൂമി ഇപ്പൊ എനിക്കുണ്ട്. പിന്നൊരു കാര്യം പറയാം, മനുഷ്യന്മാര് തമ്മി തമ്മി ചതിക്കുന്ന പോലൊന്നും ഈ കൃഷി ചതിക്കത്തില്ലെന്നേ.
1: ശരി,
0: പിന്നെ വേറൊന്നും കൂടിയുണ്ട്. ഈ കൃഷി ആഫീസർമാര് പറയുന്നത് കേട്ട് കൃഷി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കൃഷിയിൽ എനിക്ക് എന്റേതായ ചില രീതികളൊക്കെ ഉണ്ട്, ചില നാട്ടുരീതികൾ.
1: ഇതിപ്പോ എങ്ങോട്ടാ യാത്ര?
0: ഒന്ന് മംഗലാപുരം വരെ.

0: ഷിമോഗയിൽ കുറച്ച് കാപ്പിത്തോട്ടം ഒത്തു വന്നിട്ടുണ്ട്. പോയി ഒന്ന് മുട്ടി നോക്കണം. ജയനം കോട്ടാ,
1: ഞാനൊന്ന് കാസർഗോഡ് വരെ. മിസ്സസ് അവിടെയാ വർക്ക് ചെയ്യുന്നത്, സുഖമില്ലാന്ന് അറിഞ്ഞു പോവാണ്.
0: ഓ ശരി എന്നാ. ദേ ഞാൻ അപ്പുറത്തെ ബെർത്തില.
1: ഓ
0: നന്നായി ഉറങ്ങണോന്നൊക്കെ കരുതി ആ മലബാറിന് ബുക്ക് ചെയ്ത്, പക്ഷെ ഉറക്കമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല.
1: അതെന്താ?
0: ജയൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഈ കോച്ച് ഏതാണ്ട് മൊത്തമായി വടക്കുന്നുള്ള കൊച്ചുങ്ങളും തള്ളമാരുമാ. അറിയത്തില്ലേ ക്യാൻസർ കേസുകള്, ഈ RCCയിലെ ട്രീറ്റ്മെന്റും കഴിഞ്ഞുള്ള തിരിച്ചു വരവാ. ഇനിയിപ്പൊ പുലരും വരെ കരച്ചിലും നിലവിളിയും ലൈറ്റ് ഇടലും ഒക്കെ തന്നെ ആയിരിക്കും. ആലോചിച്ച വലിയ കഷ്ടം തന്നെയാ കാര്യം. എന്ന് വെച്ച് കാശ് കൊടുത്ത് വണ്ടിയിൽ കയറുന്നവർക്ക് കിടന്നുറങ്ങണ്ടായോ?

ഇരുളും വെളിച്ചവും കൊണ്ട് പതിവ് പോലെ ആരോ ഈ പാതയുമുണ്ടാക്കി. ദൂരങ്ങൾക്ക് അകലങ്ങൾക്ക് അടുപ്പത്തിൻ്റെ സ്വപ്നം നൽകി, അടുപ്പത്തിൻ്റെ സ്വപ്നം നൽകി. എന്നാൽ ആളിരമ്പങ്ങളും കൊടിമരങ്ങളും അധികാരമന്ദിരങ്ങളും ഒരിടത്ത് അവിടുന്ന് കിതച്ചോടുന്നു. കറുപ്പും തിണർപ്പുമായി നെറ്റിയിൽ പാപക്കനലുള്ള ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി, ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി. ആളനക്കമില്ലാത്ത വേദന മാത്രം ഉണർന്നിരിക്കുന്ന, മരണം ചിറകും കൊക്കും ഒതുക്കി കാത്തിരിക്കുന്ന ഗ്രാമത്തിലേക്ക് ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി, ഒരൊറ്റക്കണ്ണൻ രാക്ഷസനെപ്പോലെ തീവണ്ടി. ദൈവത്തിൻ്റെ കണക്കുകൾ പിഴയ്ക്കുന്ന യാത്ര, ഒരിടത്തും നിർത്താതെ ഇരുണ്ട ഏകാന്തമായ ഡ്രാക്കുളക്കോട്ടയിലേക്ക് ഓടുന്ന പഴയ കുതിരവണ്ടിയുടെ യാത്ര, പഴയ കുതിരവണ്ടിയുടെ യാത്ര.

0: ഹലോ ഹലോ, ആ അമ്മേ, ഞാനിവിടെ എത്തി. ഇപ്പോൾ ഹോസ്പിറ്റലിലാ. ഏയ്, പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു വല്ലായ്മ ഉണ്ടെന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഇവിടെ ശാലിനിയുടെ റൂംമേറ്റൊക്കെ ഉണ്ട്. ഒന്നുമില്ലയെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇന്ന് രാത്രി തന്നെ പുറപ്പെടും മലബാർ എക്സ്പ്രസ്സിന്. ഓ, ശാലിനി ഉണ്ടാവും, കുറച്ച് നാൾ ലീവ് എടുക്കാം. ഇല്ലയെന്ന് പറഞ്ഞില്ലേ? അമ്മ അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടല്ലേ. അമ്മ, ഫോണൊന്ന് താഴെ വെച്ചേ, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. അമ്മയാ, അമ്മയ്ക്ക് ശാലിനി ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരേ ആദിയാ. അതിനിടയാ ഇങ്ങനെ. ജാൻസി എവിടെ പറഞ്ഞു നിർത്തിയത്? എന്താ ശരിക്കും ഉണ്ടായത്?
1: അത് ഞാൻ പറഞ്ഞില്ലേ സർ, സാറ്റർഡേ സ്വർഗം ഗ്രാമത്തിൽ എത്തുന്നത് വരെ അവൾ ശരിക്കും ഉല്ലാസവതിയായിരുന്നു. പാട്ടും കവിതയും സംസാരവും ഒക്കെ ആയിട്ട് രണ്ടോ മൂന്നോ വീടുകളിൽ കയറി വിക്ടിംസ് ആയ കുട്ടികളെ കണ്ടതും അവൾ ആകെ അപ്സെറ്റായിപ്പോയി. ആക്ച്വലി സർ, പിന്നീട് അവൾ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, അവിടെ ചെറുതായി ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും തിരിച്ചെത്തുമ്പോ ഇവളിങ്ങനെ വൊമിറ്റ് ചെയ്ത് ടയേർഡായിട്ട് കാറിനകത്ത് മൂടിപ്പോസിച്ചിരിക്കുക. വരണ വഴിയിൽ ഹോസ്പിറ്റലിൽ പോവാൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അവള് കൂട്ടാക്കിയില്ല. റെസ്റ്റ് എടുത്താലൊക്കെ മാറുന്ന അവള് പറഞ്ഞ്, പക്ഷെ ആ രാത്രി അവൾ ഉറങ്ങിയിട്ടേയില്ല. ഞാൻ ഉണർന്ന് നോക്കുമ്പോഴൊക്കെ ഇവള് ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡിസ്റ്റർബ് ചെയ്തുമില്ല, പക്ഷെ രാവിലെ ആവുമ്പോഴേക്കും പനിയായി, വൊമിറ്റിംഗ് ആയി. കാരിയിങ് അല്ലേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മേറ്ററിന് ഒത്തിരി അങ്ങ് പേടിയായിപ്പോയി. അങ്ങനെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്തതും സാറിനെ വിളിച്ച് പറഞ്ഞതും ഒക്കെ. പക്ഷേ ടു ബി ഫ്രാങ്ക്, ശാലിനി ഇത്രയും സെൻറ്റിമെൻ്റൽ ആണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വേണ്ടായിരുന്നു.
0: അതെ, വേണ്ടായിരുന്നു. ആള് വളരെ സെൻസിറ്റീവായ കക്ഷിയാണ്.
1: കരളുറപ്പുള്ളവർ പോലും തകർന്നു പോവും സർ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട്, അവൻ ഡോക്ടർ ആശ ജെയിംസ്. ശരിക്കും വളരെ ബോൾഡായിരുന്നു കക്ഷി. പക്ഷേ തൻ്റെ കയ്യിലൂടെ ഭൂമിയിലേക്ക് പുതുതായി കടന്നു വരുന്ന മനുഷ്യ കുഞ്ഞുങ്ങളുടെ രൂപവും അവസ്ഥയും കണ്ടു കണ്ടിട്ടുണ്ടല്ലോ സർ, തകർന്നു പോയവൾ. മാംസപിണ്ഡങ്ങൾ പോലുള്ള മനുഷ്യ കുഞ്ഞുങ്ങളാണ്.

0: ചലനമറ്റ കരയാൻ പോലും ആകാത്ത ദുരന്ത ജന്മങ്ങൾ. അവൾ കുറേ പിടിച്ചു നിന്നു, പക്ഷെ പിന്നീട് റിസൈൻ ചെയ്ത് മറ്റെവിടെയോ പോയി. അതുപോട്ടെ, സാറിനെ എന്താ ഉദ്ദേശിക്കുന്നത്?
1: ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ജാൻസി. ഭാഗ്യത്തിന് രാത്രി വണ്ടിക്ക് റിസർവേഷൻ ശരിയായിട്ടുണ്ട്.
0: ഇങ്ങനെ ഒരു അവസ്ഥയിൽ യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ശരിക്കും സാർ, ശാലിനിയെ ഇവിടെ ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.
1: അത് വേണ്ട ജാൻസി. ജാൻസി കേട്ടതല്ലേ, അവിടെ അമ്മയുടെ ആധി പോയേ പറ്റൂ.
0: ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ?
1: അയ്യോ, ഒന്നും വേണ്ട ജാൻസി. ഇപ്പോൾ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്താൽ മതി. ഫൈറ്റ് ചെയ്യണം, ഫലം ഉണ്ടാവും.
0: അതെ സാർ, ഫൈറ്റ് ചെയ്യാതെ പറ്റില്ല. ഒന്നും അറിഞ്ഞുകൂടാത്ത പാവങ്ങളാണ് സാർ. ഇവരുടെ നിഷ്കളങ്കതയ്ക്കും അജ്ഞതയ്ക്കും മീതെ കൂടിയാണ് വിഷം നിറച്ച ഹെലികോപ്റ്ററുകൾ മുരണ്ട് പറന്നത്. ഇവരെ നമ്മളിൽ ചിലരെങ്കിലും സപ്പോർട്ട് ചെയ്തേ പറ്റൂ.
1: ശരിയാണ് ജാൻസി പറഞ്ഞത്.
0: സാർ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാലിനി ഉറക്കം വിട്ട് കാണുമോ എന്തോ? ഞാൻ അവളെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
1: ശരി
0: സാർ. ഏത് ട്രെയിനാണ് റിസർവ് ചെയ്തേ?
1: മലബാർ എക്സ്പ്രസ്സിനാണ്.

സന്ധ്യയ്ക്ക് അവസാനത്തെ അന്ത്യത്തിരുനാളവും കിടത്തിക്കാറ്റ് കറുത്ത ഒരു പുഴ പോലെ ഇരുട്ടിനെ എൻ്റെ മുന്നിൽ എത്തിക്കും പോലെ നിന്നെ തേടി ഏതോ വൻകോട്ടയുടെ ഉറഞ്ഞ നിശബ്ദതയിലും മഞ്ഞുകട്ട കൊണ്ട് പണിത ഏകാന്തതയുടെ തടവുമുറികളിലും ദുസ്വപ്നങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തും പോലെ പേടി പേടി രക്തമുറയിക്കുന്ന അജ്ഞാത ഭീതി

0: ഇപ്പോ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ?
1: ഇല്ല.
0: എ സി കൂടുതലാണോ? ബ്ലാങ്കറ്റ് എവിടെ ഉണ്ട്?
1: ഇല്ല, പ്രശ്നമില്ല.
0: ട്രെയിൻ വിട്ടതും അമ്മ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആകെ ടെൻഷനില്ല. നിന്നെയും കൊണ്ടുപോരുന്നു എന്നറിഞ്ഞപ്പോ കുറച്ച് സമാധാനമായിട്ടുണ്ട്.
1: അല്ല ചേട്ടാ, ഈ മനുഷ്യരെന്താ ഇങ്ങനെ?
0: എന്താ എന്താ നീ പറഞ്ഞത്?
1: സുന്ദരമായതിനൊക്കെയും അങ്ങനെ അല്ലാതാക്കി തീർക്കാൻ ഈ മനുഷ്യർക്ക് എന്താ ഇത്ര ഉത്സാഹം?
0: നീ എന്താ ഈ പറഞ്ഞു വരുന്നത്?
1: ഞാനന്ന് പോയി കണ്ട ഗ്രാമം ഉണ്ടല്ലോ ചേട്ടാ, സ്വർഗം അതിന്റെ പേര്. പേര് പോലെ തന്നെയായിരുന്നു അത്ര ആ ഗ്രാമം.
0: നീ ഇപ്പോഴും അവിടെ തന്നെയാണോ?
1: ആ കുട്ടികളുണ്ടല്ലോ ചേട്ടാ, അവരെന്റെ കൂടെ തന്നെ പോകുന്നത് പോലെ. കൺമുമ്പിൽ ഇപ്പോഴും അവരാ. വീർത്ത് തടിച്ച തല, പുറത്തേക്ക് തൂങ്ങിയാടുന്ന നാവ്, പീല കെട്ടിയ കണ്ണുകളിൽ ചിരിയും നിലവിളിയും ചേർന്നൊരു പ്രത്യേക ഭാവമുണ്ട്. ആരും തകർന്നു പോവും.
0: അവിടെ പോകുന്നതിന് മുമ്പ് നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു? സമ്മതിക്കില്ലായിരുന്നു ഞാൻ.
1: ഞാൻ പോയില്ലെങ്കിലും അവരൊക്കെ അതേ അവസ്ഥയിൽ അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ?
0: ഞാൻ അതല്ല പറഞ്ഞത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. എന്നിട്ടാണ് കാണരുതാത്ത കാഴ്ചകളിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി നീ പോയത്. അടുത്ത തവണ ചെക്കപ്പിന് മുമ്പ് പറയുന്നുണ്ട് ഞാൻ ഡോക്ടറോട് എല്ലാം.
1: എനിക്കും കാണണം ഡോക്ടറെ, എനിക്കും പറയണം ഡോക്ടറോട്.
0: അതെ, ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത്. വേഗം കിടന്നുറങ്ങാൻ നോക്ക്.
1: പൂക്കളെയും പൂമ്പാറ്റകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കാണുമ്പോ എന്തേ ഇത്ര സന്തോഷം തോന്നാൻ? ജേട്ടനെ ആലോചിച്ചിട്ടുണ്ടോ? നിഷ്കളങ്കതയുടെ സൗന്ദര്യമല്ലേ അത്? ആ സൗന്ദര്യത്തിന് മീതെയാണ് വിഷമഴ പെയ്തിറങ്ങിയത്. പണം എങ്ങനെയാ ജേട്ടാ സർവ്വതിനും മീതെ ഇത്ര ആധിപത്യം നേടിയെടുത്തത്?
0: ഞാൻ എന്താ പറയാ, ഞാനിവിടെ സ്റ്റേഷനിലിരുന്ന് കാണുന്നതല്ലേ ഓരോ ദിവസവും. കള്ളു കുടിക്കാൻ 500 രൂപയ്ക്കായി ഗർഭപാത്രം ചവിട്ടി ഉടച്ച് സ്വന്തം അമ്മയെ കൊന്നവന് ജാമ്യത്തിലിറക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്ന ചെകുത്താന്മാരുടെ നാടാണിത്.
1: ചെകുത്താന്മാരുടെ ഈ സ്വന്തം നാട്ടിലേക്കാണോ ജേട്ടന്റെ ചക്കിമോൾ വന്ന് പിറക്കേണ്ടത്? നേരും നെറിയും കെട്ട ഈ കാലത്തിലൂടെയാണോ നമ്മുടെ ചക്കിമോൾ വളർന്ന് വലുതാവേണ്ടത്?
0: അങ്ങനെ നോക്കിയാൽ എങ്ങനെയാ, നമുക്ക് നമ്മുടേതായ ഒരു കുഞ്ഞു ലോകമില്ലേ? അവിടെ നാം നമ്മുടേതായ കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തണ്ടേ? അതിനായി നാം ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിച്ചു കൂട്ടിയില്ലേ? ഒരുപക്ഷെ എന്നെക്കാളും നീ ഇങ്ങനെ കാര്യങ്ങളെ സെൻസിറ്റീവ് ആക്കി ഇത്രയും എക്സാജുറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.

0: ഇവിടെ എവിടെ എക്സഗ്രേഷൻ? ജേട്ടൻ പോയി ഒന്ന് കാണണം ആ കുഞ്ഞുങ്ങളെ. ജേട്ടൻ പത്രത്തിൽ ഫോട്ടോകൾ കണ്ടു കാണും, ടി വിയിൽ വിഷ്വൽസ് കണ്ടു കാണും, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടത് യഥാർത്ഥ അവസ്ഥകളാ. നമ്മളെപ്പോലെ ശ്വസിക്കുകയും ഹൃദയമിടിക്കുകയും ചെയ്യുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ, അവരുടെ കണ്ണുകളിലെ നിശബ്ദമായ കരച്ചിൽ, കണ്ണീര് വറ്റിയതിനാൽ അത് പ്രതിഫലിക്കുന്നുണ്ടാവില്ല. ഹൃദയം പിളർത്തുന്ന വേദനകൾ ചലനമറ്റ അവരുടെ ശരീരം വെളിപ്പെടുത്തുന്നുണ്ടാവില്ല. ഇതൊന്നും അതിശയോക്തി അല്ല ജേട്ടാ. നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തൊക്കെയാ ജേട്ടാ ചെയ്തു
1: കൂട്ടുന്നത്? പറഞ്ഞതിനൊക്കെ ശരി വെക്കുന്ന ഒരാളോട് തർക്കിക്കേണ്ട കാര്യമെന്താ? I know your feelings and I'm willing to share it.
0: അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു തീരുമാനം, അതുകൂടി ജേട്ടൻ ശരിവെക്കണം, അതുകൂടി എൻ്റെ ജേട്ടൻ പങ്കുവെക്കണം, ജേട്ടൻ്റെ സമ്മതം കൂടി വേണം എനിക്കതിന്.
1: എന്താ നിന്റെ തീരുമാനം?
0: നമുക്ക് നമ്മുടെ ചക്കിമോള് വേണ്ടാന്ന് വെച്ചാലോ?
1: ശാലിനി,
0: വേണ്ടാന്നല്ല, ഇപ്പോ വേണ്ടാന്ന്.
1: നിനക്ക് ഭ്രാന്താണ്.
0: സ്നേഹവും സംഗീതവും സൗന്ദര്യവും കൊണ്ട് ഭൂമിയിലേക്ക് വരുമെന്ന് ജയേട്ടൻ പ്രതീക്ഷിക്കുന്ന ചക്കിമോൾ ഒരുപക്ഷെ ഞാൻ അവിടെ കണ്ട കുഞ്ഞുങ്ങളെ പോലെ മിണ്ടാനാവാതെ അനങ്ങാനാവാതെ വെറും മാംസപിണ്ഡമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലോ? എനിക്ക് വയ്യ ജയേട്ട.
1: ശാലിനി, നീ എന്തായി പറയുന്നത്? ഇത്രയും കാലത്ത് നമ്മുടെ കാത്തിരിപ്പ്, ചികിത്സ, പിന്നെ അമ്മ. നോ, ഞാൻ സമ്മതിക്കില്ല. ഇത് ഭ്രാന്താണ്, തനി ഭ്രാന്ത്, നട്ടഭ്രാന്ത്.
0: അതെ, എനിക്ക് ഭ്രാന്താ. ഒരു ഭ്രാന്തിയുടെ മകളുടെ അച്ഛനാവണോ ജയേട്ടന്? ചലനോ അനക്കോ ഇല്ലാത്ത പിഞ്ചു കുഞ്ഞിന്റെ അച്ഛനാവണോ ജയേട്ടന്?
1: ശാലിനി,

0: ഗുഡ് മോർണിംഗ് സർ.
1: ഗുഡ് മോർണിംഗ്. എന്താ സബു, സ്റ്റേഷന്റെ പുറത്ത് ഒരാൾക്കൂട്ടം ബഹളവും?
0: പോലീസ് സ്റ്റേഷൻ മാർച്ചെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാര് മുദ്രാവാക്യം വിളിക്കാനുണ്ടായിരുന്നു. വിഷ്വൽ മീഡിയാസ് ഒക്കെ വന്നു പോയതോടെ എല്ലാവരും പിരിഞ്ഞുപോയി.
1: എന്താ പ്രശ്നം
0: സാർ? അതാ തിരുവല്ലം പെൺകുട്ടിയുടെ മർഡർ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്.
1: എന്താടോ ഈ വേണ്ട രീതി? ഞാൻ പിന്നെ കുറച്ച് ദിവസം ലീവിലായിരുന്നല്ലോ. എന്തായി ആ കേസ്
0: സാർ? അത് ആദ്യം കരുതിയതുപോലെ മോട്ടീവ് കളവല്ല.
1: പിന്നെ
0: അതൊരു റേപ്പ് കേസ് കൂടിയാണ്, ബലാത്സംഗം, പിന്നെ കൊല.
1: വാട്ട്, ഇത്ര ചെറിയ കുട്ടിയോ?
0: അതെ സാർ, മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലെ വൈകിയാണ് കിട്ടിയത്.
1: എന്നിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് എത്രയും വരെയായി? ഇന്നിവിടെ മാർച്ചൊക്കെ നടന്ന സ്ഥിതിക്ക് എസ് പി ഓഫീസിൽ നിന്ന് വിളിയുണ്ടാവും.
0: ഇളയച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു തോട്ടിലാണ് ബോഡി കണ്ടത്. കുട്ടിയുടെ മാല നഷ്ടപ്പെട്ടെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടത് കിട്ടി.
1: ഓ,
0: അന്ന് വൈകിട്ട് ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി, ആളൊരു കഞ്ചാവ് പാർട്ടിയാണ്, ഈ കുട്ടിയോട് സംസാരിച്ചു നിൽക്കുന്ന കണ്ടവരുണ്ട്.
1: എന്നാ പിന്നെ അതങ്ങ് ഫൈനലൈസ് ചെയ്ത് ക്ലോസ് ചെയ്തൂടെ?
0: അതല്ല സാർ, എത്രയായിട്ടും അവനത് ഏറ്റെടുക്കുന്നതേയില്ല. അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കേണ്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റു ചിലരെ ക്ലോസായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, നാലഞ്ചെണ്ണത്തിന് പൊക്കി അകത്തിട്ടിട്ടുമുണ്ട്, ചിലയിടത്തൊക്കെ ചില ലൂപ്പ് ഹോൾസ്. സത്യം പറഞ്ഞാൽ ഞാൻ സാറ് വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സാറ് കൂടി ഒന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമായിരുന്നു.
1: നോക്കട്ടെ, ആദ്യം മേശപ്പുറത്ത് ഈ ഫയലുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ടാകാൻ ചോദ്യം ചെയ്യൽ.
0: ഓക്കെ സാർ.

0: എത്രയും വൈകിയേ, പറഞ്ഞുവിടായിരുന്നോ?
1: അമ്മ ഉറങ്ങിയോ?
0: കുറെ കാത്തിരുന്നു, പിന്നെ കിടന്നു. പാവം. അല്ല, ജേടിന്റെ കൈക്ക് ഇതെന്താ പറ്റിയേ?
1: ഏയ്, ഒന്നുമില്ല.
0: ഒന്നുമില്ലാതെ പിന്നെ എന്താ ഈ ബാൻഡേജ്?
1: ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ?
0: ക്ലബിൽ പോയിരുന്നു അല്ലേ?
1: ആ,
0: അതറിയാനുണ്ട്. ഉപേക്ഷിച്ച പഴയ ശീലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയാണല്ലേ.
1: നീ ഇങ്ങനെ ഉച്ചയിടല്ലേ, അമ്മ ഉണർത്തണ്ട.
0: സീസൺ സക്രിയാസ് നിർബന്ധിച്ചിട്ടുണ്ടാവും അല്ലേ?
1: ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല.
0: പിന്നെ
1: ഒറ്റയ്ക്ക, തനിയെ.
0: തനിച്ച്?
1: തനിച്ച്.
0: എന്താ ജയേട്ടാ, എന്താ പറ്റിയത്?
1: ഉള്ളിലൊരു നല്ല ക്രിമിനൽ ഉണ്ടെങ്കിലേ മികച്ചൊരു പോലീസുകാരനാവാൻ പറ്റുമെന്ന് ഇന്ന് എനിക്ക് ബോധ്യമായി.
0: എന്താ പറഞ്ഞേ?
1: നാളെ ഒരുപക്ഷെ വായിക്കാം പത്രത്തിൽ, ലോക്കപ്പ് മർദ്ദനം എന്നുള്ള തലക്കെട്ടിൽ. ഒരുപക്ഷെ എൻ്റെ സർവീസിൽ ആദ്യമായിട്ട് എനിക്കാകെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. തകർന്നിട്ടുണ്ടാവും ആ റാസ്കലിൻ്റെ താടിയിൽ, അതിൻ്റെ എൻ്റെ കയ്യിലേ കെട്ട്.
0: ഇതെന്താ ഇങ്ങനെ ഇടിച്ചും തൊഴിച്ചും കേസ് തെളിയിക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ ജയേട്ടന്.
1: അവൻ കുറ്റം സമ്മതിച്ചതിന് ശേഷമാണ് അതുണ്ടായത്. അത്രയ്ക്ക് കൊടിയ കുറ്റമാണ് ആ കഴിവരുടെ.
0: ജയേട്ടാ, ജയേട്ടനൊന്ന് തെളിച്ച് പറ.
1: നശിച്ചൊരു ദിവസമായിരുന്നു ഇന്നത്തെ. കാലത്ത് മുതലേ ആ തിരുവല്ലം കേസിന്റെ പിറകെയായിരുന്നു.
0: കഷ്ടമുണ്ടാ മോളുടെ കാര്യം. ചാനലുകൾ അതിങ്ങനെ ആഘോഷിച്ച് തിമിർക്കാണ്.
1: ശവന്തിനികള്.
0: എന്നിട്ട് എന്തായി? അത് ആ തെങ്ങേറ്റക്കാരൻ തന്നെയല്ലേ? അയാളത് സമ്മതിച്ചോ? കുറ്റം ഏറ്റുവോ?
1: കാശും സ്വാധീനവും ഇല്ല എന്നുള്ളത് കൊണ്ട് ചെയ്യാത്ത കുറ്റം അയാളെ ഏറ്റെടുക്കേണ്ടതുണ്ടോ?
0: അയാളല്ലാതെങ്കിൽ പിന്നാരാ?
1: അയാളല്ലാതെന്ന് ഒറ്റ നോട്ടത്തിൽ, ഒറ്റ ചോദ്യത്തിൽ എനിക്ക് ബോധ്യമായിരുന്നു. യഥാർത്ഥ പ്രതി എല്ലാ കേസിലും എന്നതുപോലെ പരസ്പര വിരുദ്ധങ്ങളായ സ്വന്തം മൊഴികളിൽ കുരുങ്ങി നിവൃത്തിയില്ലാതെ ഒടുവിൽ കുറ്റം സമ്മതിച്ചു.
0: ആരാ അത്? ആരാ ദ്രോഹം ചെയ്തേ?
1: ചത്ത പെങ്കുച്ചിന്റെ സ്വന്തം ഇളയച്ചൻ.
0: എന്റെ ദൈവമേ,
1: ഇളയച്ചൻ എന്താ തന്നോട് ചെയ്തു കൂട്ടിയതെന്ന് പോലും നിശ്ചയം ഉണ്ടായിരിക്കില്ല. പൊടിമോൾക്ക് ഇളയച്ചൻ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് കരഞ്ഞോടിയ ആ കുഞ്ഞിനെ അവൻ കഴുത്ത് ധരിച്ച് കൊന്ന് മാലിന്യം ഒഴുകുന്ന തോട്ടിൽ മിസ്സായി പിടിച്ചു മാറ്റിയില്ലെങ്കിൽ കൊന്നുപോയനെ ഞാൻ. ആ തന്തയില്ലാത്തവനെ.
0: റിലാക്സ് ചേട്ടാ, റിലാക്സ്. എന്താ ഞാൻ പറയുക, എന്തൊരു കാലമായത്. അത് വിടു ജയേട്ടാ, കൈ എങ്ങനെ, വേദനയുണ്ടോ?
1: ചെറുതായിട്ട്.
0: ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കട്ടെ, കുളിക്കാൻ ചൂടുവെള്ളം വേണം.
1: വേണ്ട, ഒന്നും വേണ്ട. നല്ല ക്ഷീണമുണ്ട്, ഒന്നുറങ്ങണം എനിക്ക്.

0: ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് കിടന്നിട്ട് എന്താ, ഉറക്കം വരുന്നില്ലേ?
1: ആകെ ഒരുമാതിരി തല പെരുക്കുന്നത് പോലെ.
0: സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകള ചേട്ടാ.
1: വിട്ടുകളയെന്ന് പറഞ്ഞാൽ അത് പോകണ്ടേ?
0: നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കിടക്കാം. പിന്നെ കേസിനും തിരക്കിനും ഇടെ എൻ്റെയും ചക്കിമോളുടെയും കാര്യം ചെയ്യട്ടെ, മറന്നൂല്ലേ? നാളെ മന്ത്ലി ചെക്കപ്പിൻ്റെ ദിവസമാണ്.
1: എത്ര മണിക്ക് അപ്പോയിൻമെൻ്റ്?
0: 11 മണിക്ക്. ജയറിന് പ്രശ്നമാവോ?
1: വരാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ
0: എന്താ ഒരു പക്ഷേ?
1: അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു.
0: എന്ത്?
1: അല്ല, എനിക്ക് തോന്നുന്നു നീ അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്.
0: ഓ, ഒന്ന് തെളിച്ചു പറ ചേട്ടാ.
1: നമുക്ക് നമ്മുടെ ചക്കിയെ വേണ്ടാന്ന് വെച്ചാലോ?
0: ചേട്ടാ,
1: വേണ്ടാന്നല്ല, ഇപ്പോ വേണ്ട എന്ന്.
0: ചേട്ടൻ എന്താ പറഞ്ഞേ?
1: നീ അന്ന് പറഞ്ഞില്ലേ?
0: ഞാനതന്ന് അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ.
1: നീ അന്ന് അനുഭവിച്ച അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിങ്ങനെ.
0: എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം.
1: അതെടോ, കൊള്ളാണ്ടായിരിക്കുന്നു ഈ ഭൂമി, കൊള്ളാണ്ടായിരിക്കുന്നു ഈ കാലം.

0: കൈകാലുകൾ ഇട്ടടിച്ച് കുഞ്ഞുങ്ങൾക്ക് ആർക്കും നിഷ്കളങ്കമായി കടന്നു വരാനാവാത്ത വിധം ദുഷിച്ചു പോയിരിക്കുന്ന ഈ ലോകം നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിച്ചാലോ?
1: നോക്ക് ചേട്ടാ, ഇവിടുന്ന് തൊട്ടു നോക്കി, ഇവിടുന്ന് പെട്ടെന്നൊരനക്കം, ചക്കിയുടെ ചവിട്ടും തൊഴിയ. അഭിമന്യു പണ്ട് കേട്ടതുപോലെ അച്ഛൻ പറഞ്ഞത് ഗർഭപാത്രത്തിനകത്ത് ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ടാവും അവള്. അച്ഛനും അമ്മയും രാത്രിയിൽ ഇങ്ങനെ ഉറക്കം വെടിഞ്ഞ് തന്നെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാ സംസാരിക്കുന്നതെന്ന് അവക്ക് മനസ്സിലേക്കാണോ ചേട്ടൻ?
0: അമ്മ പറഞ്ഞാ കേൾക്കില്ല അവള്. നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്.
1: ഞാൻ എന്തൊക്കെയാ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചേട്ടാ?
0: ഈ രാത്രി, കടന്നുപോകുന്ന ഈ രാത്രി നമ്മൾ മൂന്ന് പേരുടെയും ജീവിതത്തിൽ നിർണായകമായ ഒരു രാത്രിയാണെന്ന് പറയണം. ഒരുപക്ഷെ ഇത് മോളുടെ അവസാന രാത്രിയായിരിക്കും എന്ന് പറയണം. പുലരുമ്പോഴേക്കും അച്ഛനും അമ്മയും മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുമെന്ന് പറയണം. ആ തീരുമാനം എന്തായാലും ആരിലും അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമാവില്ല, കൂട്ടായ ഒന്നായിരിക്കുമെന്ന് പറയണം. അവസാനമായി നീ ഇതും കൂടി അവളോട് പറയണം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്കിമോളെന്നും അച്ഛൻ കാത്തു കാത്തിരിക്കുകയാണ് അച്ഛൻ്റെ ചക്കിമോളെന്നും പറയണം.
2: ഹത്യ, നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.

കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: ജയപ്രസാദ് സിദ്ദിഖ്, ശാലിനി സൈറ, ചാക്കോച്ചേട്ടൻ ഡോക്ടർ സി ജെ ജോൺ, ജാൻസി സൗമ്യ, ഫ്രിറ്റ്സ് ജോൺ ടി വേക്കൻ, റുഡോൾഫ് ഹോസ് പി വൈ ജോസ്, ജോസഫ് പ്രവീൺ കുമാർ വി പി, എസ് ഐ സാബു ഡി മധു. കവിതകൾ വി എം ഗിരിജ. സർഗാത്മക സഹകരണം എൻ കെ സെബാസ്റ്റ്യൻ ഡോക്ടർ സി ജെ ജോൺ. സഹകരണം പി ബാലൻ, ജോഷി ജോസഫ്, ജിയോ പി കുര്യൻ, ഷാജി യോഹന്നാൻ, പി ആർ മാർട്ടിൻ, കൃഷ്ണകുമാർ, ടി മോഹൻ, ഷേർലി ജേക്കബ്. സാങ്കേതിക സഹായം ജോസഫ് പ്രിൻസ്, ബൈജു മാത്യു, ഷാജി വർഗീസ്. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:47. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം വസന്തരാവുകൾ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം കോട്ടയം ജോയ്.

ശ്രീകുമാരൻ തമ്പി ജി ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം. ചിത്രം ഭാര്യയില്ലാത്ത രാത്രി. പാടിയത് എൻ ശ്രീകാന്ത്, പി മാധുരി.

ചിത്രം ചക്രവർത്തിനി, പാടിയത് പി മാധുരി, ബി വസന്ത, വയലാർ രാമവർമ്മയുടെ വരികൾ, സംഗീതം ജി ദേവരാജൻ.

ഈ ഗാനത്തോടെ സ്മൃതിരാഗം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ